ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 1, കൊല്ലവർഷം 1202 കന്നി 7, 2026 സെപ്റ്റംബർ 23 ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: നിഗൂഢത, നിഗൂഢജ്ഞാനം, നിഗൂഢജ്ഞാനി എന്നൊക്കെ അർത്ഥം വരുന്ന തസവുഫ് എന്ന വാക്കിന്റെ മറ്റൊരു പദമായാണ് സൂഫി, സൂഫിസം എന്നൊക്കെ പൊതുവെ വിളിച്ചു പോരുന്നത്. സൂഫ് എന്ന അറബി വാക്കിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായതെന്ന് പറയുന്നു. സൂഫ് എന്നാൽ കമ്പിളി എന്നർത്ഥം. കമ്പിളി ധരിച്ച് നടന്നിരുന്നവരെ, ദർവീഷുകളെ കമ്പിളിധാരികൾ എന്നർത്ഥത്തിൽ സൂഫികൾ എന്ന് വിളിച്ചു പോന്നു. ജ്ഞാനം, അറിവ് എന്നൊക്കെ അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കായ സോഫോസ് എന്ന പദത്തിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായതെന്നും പറയാറുണ്ട്. സുഫ എന്ന ഇരിപ്പിടം, ബെഞ്ച് എന്നർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്നാണ് സൂഫി ഉണ്ടായതെന്നും പറയുന്നു. അതിൽ നിന്നാണത്രേ ഇംഗ്ലീഷിലെ സോഫ എന്ന വാക്കുണ്ടായത്. അറബി ഭാഷയിലെ തന്നെ സഫ, വിശുദ്ധി, സഫോ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നിവയിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്കുകൾക്കെല്ലാം അതിൻ്റേതായ ചാരുതയുണ്ട്. നിഗൂഢമായ അർത്ഥതലങ്ങളുണ്ട്. പരുക്കൻ വസ്ത്രം ധരിച്ച് നടന്നിരുന്നവർ കമ്പിളിധാരികൾ എന്ന് കേൾക്കുമ്പോഴൊക്കെ തികച്ചും പ്രകൃതിയാനുസാരിയായി കഴിഞ്ഞിരുന്നവർ എന്ന ഭാവത്തെ അത് ഉള്ളിൽ നിറയ്ക്കുന്നുണ്ട്. കൊത്തുവേല ചെയ്തിട്ടില്ലാത്ത മരക്കഷണം പോലെയാകുക എന്ന് ലാവോത്സുവിൻ്റെ വാക്കുകൾ ഉള്ളിൽ നിറയുന്നു. ബെഞ്ചിലിരുന്നവർ എന്നത് എത്ര അർത്ഥവത്തായ വാക്കാണ്. ബോധത്തിൽ ഇരുത്തം വന്ന തൻ്റേടികളായിരുന്നിരിക്കും അവർ. തൻ്റേതായ ഇടം കണ്ടെത്തിയ സ്വമ്മിൻ്റെ മാത്രം തന്ത്രത്തിനനുസരിച്ച് ഒഴുകിയ സ്വതന്ത്രരായ ആത്മാക്കൾ. ആ അർത്ഥത്തിലും അവരെ സൂഫികൾ എന്ന് വിളിക്കുന്നത് അന്വർത്ഥം തന്നെ. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ അഹ്ലുസുഫ് എന്നറിയപ്പെട്ടിരുന്ന ഭക്തന്മാർ ലൗകിക വൃത്തികളിൽ നിന്ന് അകന്ന് ഖുർആൻ, നബിചര്യകൾ അനുസരിച്ച് പ്രാർത്ഥനകളിലും സദ്വൃത്തികളിലും മാത്രം വ്യാപൃതരായി ജീവിച്ചിരുന്നു. മിതവസ്ത്രധാരണം ചെയ്ത് കഅബ ദേവാലയത്തിൻ്റെ പൂമുഖത്ത് ബെഞ്ചുകളിലിരുന്ന് വേദവാക്യങ്ങൾ ഉരുവിട്ടിരുന്ന ഇവരെ ബെഞ്ചിലിരിക്കുന്ന അനുയായികൾ എന്നർത്ഥം വരുന്ന അഹ്ലുസുഫ എന്ന് സംബോധന ചെയ്തിരുന്നു. അതിൽ നിന്നാണ് സൂഫി പദത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ് ഒരു പക്ഷം. സഫ അല്ലെങ്കിൽ വിശുദ്ധി എന്നർത്ഥത്തിലാണ് സൂഫി എന്ന് വിളിച്ചതെന്ന് പറയാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. അത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ടവരെയല്ലാതെ മറ്റാരെയാണ് സൂഫി എന്ന് വിളിക്കുക? അവർ തന്നെയല്ലേ തിരഞ്ഞെടുക്കപ്പെട്ടവർ? കബീറിനെ വായിക്കുമ്പോൾ സഫ എന്ന അനുഭവത്തിൽ നിന്നാണ് സൂഫി ഉണ്ടായതെന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല. അത്ര ധീരരായാലേ അത്രയും ശുദ്ധരാവാൻ പറ്റൂവെന്ന് കബീറാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ എന്നെ തേടുന്നത്? ഞാൻ കോവിലിലോ മസ്ജിദിലോ ഇല്ല. കഅബയിലോ കൈലാസത്തിലോ എന്നെ കണ്ടെത്താനാവില്ല.

0: ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ എന്നെ തേടേണ്ടതില്ല. യോഗയിലോ ത്യാഗത്തിലോ എന്നെ പ്രതീക്ഷിക്കണ്ട. നിങ്ങളൊരു യഥാർത്ഥ അന്വേഷകനെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ എന്നെ സ്പർശിക്കാവുന്നതേയുള്ളൂ. ഒരു നിമിഷം പോലും അതിനാവശ്യമില്ല. കബീർ പറയുന്നു, ഹേ സാധു, പ്രാണനിൽ പ്രാണനായിരിക്കുന്നവനല്ലോ ദൈവം. അദ്ദേഹം തുടരുന്നു, മീട്ടാത്ത സംഗീതത്തിന്റെ താളം നിങ്ങൾ കേൾക്കുന്നില്ലേ? മുറിയുടെ നടുക്ക് തന്നെ മൃദുവായും മധുരമായും ആനന്ദത്തിന്റെ സാരംഗി പാടുമ്പോൾ അതു കേൾക്കാതെ മുറിവിട്ടുപോകേണ്ട കാര്യമെന്താണ്? അകമേ സംഗീതമില്ലെങ്കിൽ നീ നിന്റെ സദാചാര ചർമ്മത്തെ തേച്ചു മിനുക്കിയിട്ട് എന്തു കാര്യം? പരമമായ സ്നേഹത്തിൽ കുതിർന്ന ഹൃദയമില്ലാതെ ഖുർആൻ പഠിച്ചിട്ടും അത് ലോകത്തിന് പകർന്നിട്ടും എന്തു കാര്യം? യോഗി തന്റെ വസ്ത്രം കാവിമുക്കുന്നു. എന്നാൽ ഹൃദയം സ്നേഹവർണ്ണത്താൽ മുക്കിയെടുക്കാതെ വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിച്ചിട്ട് എന്തു കാര്യം? കബീർ പറയുന്നു, ഞാൻ അമ്പലത്തിലോ വീട്ടുവരാന്തയിലോ ആവട്ടെ, കൂടാരത്തിലോ പൂന്തോട്ടത്തിലോ ആവട്ടെ, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ നിമിഷവും ഞാനും എന്റെ പ്രഭുവും പ്രണയത്തിലാണ്. അതെ, ആ അറിവിനെക്കുറിച്ചാണ്, അലിവിനെക്കുറിച്ചാണ് നാം അറിയേണ്ടത്. അതിന് കേവലം സ്ഥൂലതയിൽ അഭിരമിക്കുന്ന മനസ്സിനെ സൂക്ഷ്മതയിലേക്ക് ഉണർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. സത്യദർശനത്തിൽ ആകൃഷ്ടമാകുന്ന ബോധം അനുഭവിക്കുന്ന അനുഭൂതിയെക്കുറിച്ചാണ് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സത്യമായിരിക്കുന്ന ഇഹലോകത്തിൽ ദൈവമഹിമയറിഞ്ഞ് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് ജീവിതം കൊണ്ടാണ് നാം അറിയേണ്ടത്. അതിന് പരമകാരുണികനും ദയാനിധിയുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണം എന്നുള്ളതാണ് അതിൻ്റെ നിഗൂഢത അല്ലെങ്കിൽ തസവൂഫ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എവി.
3: ആകാശവാണി FM വാർത്തകൾ.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിവിധ ദേശീയ കമ്മീഷനുകൾ തമ്മിൽ സഹകരണം അത്യാവശ്യമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ന്യൂഡൽഹിയിൽ സ്റ്റാറ്റ്യൂട്ടറി ഫുൾ കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC പുതിയ ടൂറിസം ഡിവിഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് ലക്ഷറി പാക്കേജ് സർവീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഇന്ന് തിരുവനന്തപുരത്ത് ഊറ്റുകുഴിയിൽ തുറക്കും. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സമൂഹവും കുടുംബവും മാറി ചിന്തിച്ചാൽ മാത്രമേ വയോജനക്ഷേമം പൂർണ്ണാർത്ഥത്തിൽ സാധ്യമാവൂ എന്ന് വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ്. കണ്ണൂരിൽ വയോജന കമ്മീഷൻ സിറ്റിംഗിൽ പരാതികൾ പരിഗണിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അട്ടപ്പാടിയിൽ വിനോദസഞ്ചാരിയായ വീട്ടമ്മ കാട്ടാനാക്രമണത്തിൽ മരിച്ചു. മണ്ണാർക്കാട് നായാടിക്കുന്ന് സ്വദേശി ബുഷറയാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ മനു ഭാക്കറും മീരാബായ് ചാനുവും ഇന്ന് മത്സരിക്കും. മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റളിലും മീരാബായ് ചാനു 49 കിലോ വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫൈനലിലുമാണ് മത്സരിക്കുന്നത്.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം,

0: ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം, കെണിയൊരുക്കുന്ന പാതയോരം, തുടർന്ന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ, നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ എന്നിവർ നൽകുന്ന സന്ദേശം, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Tanvi Khurana. President Draupadi Murmu will grace the 75th annual convocation ceremony of the Maharaja Sayaji Rao University at Vadodara today. She will also launch Brahma Kumari's campaign and inaugurate the Global Spiritual Palace at Vadodara. More on this from our correspondent.
4: In the 75th convocation ceremony, President Murmu will confer degrees to over 12,600 students. This includes 6,713 from the Faculty of Commerce and 1,102 from the Faculty of Technology and Engineering. During the ceremony, a total of 201 gold medals will be awarded to 160 students for their academic achievements in the undergraduate and postgraduate courses. After that, the President will inaugurate the Global Spiritual Palace Retreat Center of Brahma Kumaris in Vadodara. During the program, the President will also inaugurate the Spiritual Awakening for the World Renewal Project and will virtually launch the Youth for Viksit Bharat Awakening Inner Strength for Nation Building campaign. Gujarat Governor Acharya Devrat and Chief Minister Bhupendra Patel will be present on the occasion. Mayur Solanki, Akashvani News, Vadodara.
3: Yesterday, President Murmu conferred the 72nd National Film Awards for the year 2024 on top talents of the Indian cinema at a grand ceremony held against the grand backdrop of the Statue of Unity at Ekta Nagar in Gujarat. Addressing the film fraternity, President Murmu said, "Cinema reflects India's rich cultural diversity and acts as a bridge, bringing together different languages, regional perspectives and shared national aspirations." Speaking at the event, Information and Broadcasting Minister Ashwini Vaishnav announced that the National Film Awards will be taken to major tourist destinations across the country. He invited states and union territories to identify key destinations to host future editions of the awards. At the ceremony, President Murmu honored a total of 92 awardees from across the country. Commerce and Industry Minister Piyush Goyal has said integrated commerce and industry offices are being envisioned in major cities to provide businesses with a common point of access to multiple government departments and agencies. He made the announcement at a stakeholder workshop organized by the Department for Promotion of Industry and Internal Trade in New Delhi yesterday. Minister of State for Commerce and Industry Jitin Prasad also attended the program. Mr. Goyal said the government is working to strengthen export facilitation through both physical and digital mechanisms. He said instead of setting up separate offices of different departments at various locations,

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം നൽകിയത് പി ഡി സൈഗാൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വാണി ജയറാം പാടിയ ഗാനമാണിനെ. ഹരി ഏറ്റുമാനൂരിന്റെ വരികൾ, കെ എം ഉദയന്റെ സംഗീതം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗ്ഗങ്ങൾ

0: അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഈ മാസം 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0481 2353 1 2 7, 0481 2353 1 2 7. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്തു പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശുവളർത്തൽ എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളും മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 0491 2815 454, 0491 2815 454. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഇന്നാരംഭിക്കും. ഫോൺ നമ്പർ 0487 2438 5 6 6, 0487 2438 5 6 6. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,900 രൂപ, അൺഗാർബിൾഡ് 69,900 രൂപ, റബ്ബർ RSS4 27,450 രൂപ, RSS5 26,950 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7.
4: നിയമവേദി.
5: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
4: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
6: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
7: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
9: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടിയും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിയും ഏറ്റുവാങ്ങി. ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് ഇനി മുതൽ രാജ്യത്തുടനീളമുള്ള പ്രധാന

0: വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്റർനെറ്റ് വേണ്ടാത്തവർക്ക് ഇനി കൂടുതൽ മൊബൈൽ റീചാർജ് ഓപ്ഷനുകൾ വരുന്നു. ഇത് സംബന്ധിച്ച് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചട്ടം ഭേദഗതി ചെയ്തു. അടുത്തയാഴ്ച 3 ദിവസത്തെ ബാങ്ക് പണിമുടക്കുള്ളതിനാൽ അത്യാവശ്യ ഇടപാടുകൾ നേരത്തെയാക്കണമെന്ന് SBI. സെപ്റ്റംബർ 28 മുതൽ 30 വരെയാണ് ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത യൂണിയൻ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ആയുർവേദ ദിനാചരണം ഇന്ന് ആലുവ മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കും. കായികം. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസ് വനിത വുഷു 60 കിലോഗ്രാം വിഭാഗത്തിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ റോഷിബിന ദേവി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
4: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
3: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
4: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം, കെണിയൊരുക്കുന്ന പാതയോരം. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. എട്ടഞ്ചിന് നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9:00 ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ. നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ എന്നിവർ നൽകുന്ന സന്ദേശം. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മ ചിന്ത. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങളായ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസും ഉദ്ഘാടനം ചെയ്യും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബിരുദങ്ങൾ സമ്മാനിക്കും. ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി വികസിത ഭാരതത്തിന് യുവജനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന് ഉൾക്കരുത്തുണർത്തുക എന്ന പ്രചാരണ പരിപാടിയും വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിവിധ ദേശീയ കമ്മീഷനുകൾ തമ്മിൽ സഹകരണം അത്യാവശ്യമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കമ്മീഷനിലെ 7 ഡീംഡ് അംഗങ്ങളുടെ പ്രതിനിധികളുമായി ചേർന്ന സ്റ്റാറ്റ്യൂട്ടറി ഫുൾ കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ദേശീയ കമ്മീഷനുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മരുന്ന് വിതരണം വേഗത്തിലാക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മരുന്നുകൾ കുറവുണ്ടെങ്കിൽ അത് കാരുണ്യ വഴി ലോക്കൽ പർച്ചേസ് നടത്താനും എല്ലാ സ്ഥാപന മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കാരണം പർച്ചേസ് ഓർഡർ നൽകുന്നത് വൈകിയതും പശ്ചിമേഷ്യൻ യുദ്ധവുമാണ് നിലവിൽ ചില മരുന്നുകളുടെ വിതരണത്തെ ബാധിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും 530 മരുന്നുകൾ ഇതിനോടകം സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ടെന്നും ഈ മാസം അവസാനത്തോടെ കൂടുതൽ മരുന്നുകൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: KSRTC ബജറ്റ് ടൂറിസം സെൽ ലക്ഷദ്വീപ് പാക്കേജിലെ ആദ്യ സംഘം ഇന്ന് രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ അഗാത്തിയിലേക്ക് തിരിക്കും. 3 രാത്രിയും 4 പകലുമായിരിക്കും സംഘം ലക്ഷദ്വീപിലുണ്ടാവുക. ജലകായിക വിനോദങ്ങൾ, ഗ്ലാസ് ബോട്ട് യാത്ര തുടങ്ങിയവയെല്ലാം അടങ്ങിയതാണ് യാത്ര. ആദ്യ സംഘത്തിനുള്ള യാത്രാ കിറ്റുകൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ കൈമാറി. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ബസ്സിൽ യാത്ര തിരിച്ച സംഘമാണ് ഇന്ന് അഗാത്തിയിലേക്ക് പോകുന്നത്. ലക്ഷദ്വീപ് പാക്കേജ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ജനുവരി വരെയുള്ള എല്ലാ യാത്രകളുടെയും ടിക്കറ്റുകൾ വിറ്റു തീർന്നതായി KSRTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: KSRTC പുതിയ ടൂറിസം

0: ഡിവിഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. കെ എസ് ആർ ടി സിയുടെ ആഭിമുഖ്യത്തിൽ ഭാരത് ദർശൻ യാത്രകൾ ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജലഗതാഗത വകുപ്പിനെയും കെ എസ് ആർ ടി സിയെയും സംയോജിപ്പിച്ച് വിവിധ ടൂറിസം പാക്കേജുകൾക്ക് രൂപം നൽകും. കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് ലക്ഷറി പാക്കേജ് സർവീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദത്തിന്റെ പ്രാധാന്യവും രോഗപ്രതിരോധ രംഗത്ത് അത് നൽകുന്ന സംഭാവനകളും മുൻനിർത്തിയാണ് എല്ലാ വർഷവും ദേശീയ ആയുർവേദ ദിനം ആഘോഷിക്കുന്നത്. ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 11-ാമത് ആയുർവേദ ദിനാഘോഷം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടത്തും. ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോട്ടയത്ത് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ആയുർവേദ ദിനാചരണ പരിപാടികൾ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോട്ടയം കലക്ടറേറ്റിലെ ജീവനക്കാർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പും ആരോഗ്യകരമായ ഭക്ഷണം എന്ന വിഷയം അടിസ്ഥാനമാക്കി ഫുഡ് എക്സ്പോയും സംഘടിപ്പിക്കും. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ 11-ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല പരിപാടി രാവിലെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നു മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി എം ലിജുവിന്റെ അധ്യക്ഷതയിലാണ് ചർച്ചകൾ നടക്കുക. ഓൺലൈൻ ഡെലിവറി ജോലികൾക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ ഇന്ന് തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിശ്രമ കേന്ദ്രം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ നവംബർ 30 പൂർത്തിയാക്കാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ഡി സജിത് ബാബു നിർദ്ദേശം നൽകി. ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഒക്ടോബർ 30 മുൻപ് ലഭിക്കുന്ന ആബ്സന്റ് ഷിഫ്റ്റ് ഡെത്ത് അപേക്ഷകളിൽ പൂർണ്ണമായി നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മരണ രജിസ്റ്റർ പ്രകാരം മരണപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഓരോ മാസവും സ്വീകരിക്കണം. സ്ഥലത്തില്ലാത്തവരും സ്ഥലം മാറിപ്പോയവരുമായ വോട്ടർമാരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വെച്ച് താമസിപ്പിക്കുന്ന BLOമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉൾപ്പെടെയുള്ളവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ ഇന്ത്യൻ താരങ്ങൾ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. സുരുജി സിംഗ്, ഏഷ്യ സിംഗ് എന്നിവർക്കൊപ്പം വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ മത്സരത്തിലും വ്യക്തിഗത യോഗ്യതാ മത്സരത്തിലും മനു ഭാക്കർ മത്സരിക്കും. മീരാഭായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫൈനലിലാണ് മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ പരാജയപ്പെടുത്തി മെഡൽ ഉറപ്പിച്ച ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും സെമിഫൈനലിൽ ചൈനയെ നേരിടും. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാന്റ വിഭാഗം സെമിഫൈനലിൽ റോഷിബിന ദേവി ഇന്തോനേഷ്യയെ നേരിടും. സെപാക് ടക്രോയിൽ പുരുഷന്മാരുടെ ടീം റെഗു പ്രാഥമിക മത്സരത്തിൽ ഇന്ത്യ ഫിലിപ്പീൻസിനെ നേരിടും. റോവിംഗിലെ പുരുഷന്മാരുടെ സിംഗിൾ സ്കൾസ് ഇനത്തിൽ ബൽരാജ് പൻവാർ മത്സരിക്കും. ഇന്ത്യയുടെ സ്കീറ്റ് ഷൂട്ടർമാരായ അനന്ത്ജീത് സിംഗ് നരൂക്ക, ഭവ്തേക് സിംഗ് ഗിൽ, മൈരാജ് അഹമ്മദ് ഖാൻ എന്നിവർ യോഗ്യതാ റൌണ്ടിൽ മത്സരിക്കും. ഒപ്പം വനിതാ സ്കീ ടീമും മത്സരത്തിനിറങ്ങും. ഇന്ത്യയുടെ പുരുഷ വനിതാ ഹോക്കി ടീമുകളും കബഡി ടീമുകളും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ തുടരും. കനോയ് സ്പ്രിന്റ്, ഫെൻസിംഗ്, സ്ക്വാഷ്, നീന്തൽ, ടേബിൾ ടെന്നീസ്, ബോക്സിംഗ്, കുതിരസവാരി, സോഫ്റ്റ് ടെന്നീസ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ 1-ാം ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തലസ്ഥാനത്തെത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മത്സരം. താരങ്ങളെ കനത്ത സുരക്ഷയിൽ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേക്കും. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് നടത്തും. വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവും ഇന്ന് വൈകിട്ട് കൊല്ലം മൺറോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. പ്രശസ്തമായ ഓച്ചിറ കാളകെട്ടുത്സവം 28-ാം ഓണമായ ഇന്ന് ഓച്ചിറ പടനിലത്ത് നടത്തും. കാളകെട്ടുത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത 66 കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധിയാണ്. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
3: ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ ഭാഗമായ തലയെടുപ്പുള്ള ആഘോഷമാണ് 28-ാം ഓണദിവസം നടക്കുന്ന കാളകെട്ടുത്സവം. കൃഷിപ്പണിയിൽ തങ്ങളെ സഹായിച്ച ഉരുക്കളോ

0: ോടുള്ള സ്നേഹത്തിന്റെയും പരിഗണനയുടെയും പ്രതിഫലനമാണ് കാളകെട്ടുത്സവം. കെട്ടിയുണ്ടാക്കി അണിയിച്ചൊരുക്കിയ കാളരൂപങ്ങൾ വൈകിട്ട് പടനിലത്തേക്ക് എഴുന്നള്ളിച്ചെത്തിക്കും. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ 52 കരകളിലായി 200 കെട്ടുകാളകളാണ് തയ്യാറായിരിക്കുന്നത്. കൈവെള്ളയിൽ എടുക്കാവുന്നവ മുതൽ കൊന്നത്തെങ്ങിന്റെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളകൾ വരെ ഉണ്ടാകും. കാളരൂപങ്ങളുടെ ആകാരവും അലങ്കാരവും കാണികളെ അതിശയിപ്പിക്കും.
1: ജനുവരി 21 മുതൽ 24 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഓസ്ട്രേലിയ അതിഥി രാജ്യമായി പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ദേശീയ പ്ലാറ്റ്ഫോമായ സെന്റർ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസിന്റെ പിന്തുണയോടെയാണ് ഓസ്ട്രേലിയയുടെ പങ്കാളിത്തം. എല്ലാ ജനവിഭാഗങ്ങളെയും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മുന്നോട്ട് നയിച്ചാൽ മാത്രമേ രാജ്യം പൂർണ്ണ വികസനം കൈവരിക്കൂ എന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായി വർക്കല ഇടവയിൽ ആരംഭിച്ച സൌജന്യ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ. വഡോദരയിൽ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 24 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം. FM ഡയറിയിലേക്ക് അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ചിന്താശകലം. സ്വപ്നത്തിൽ ഞാനൊരു ചിത്രം കാണും. ആ സ്വപ്നത്തെ പിന്നീട് ചിത്രമായി പുനഃസൃഷ്ടിക്കും. സ്വപ്നത്തിൽ ഞാനൊരു ചിത്രം കാണും. ആ സ്വപ്നത്തെ പിന്നീട് ചിത്രമായി പുനഃസൃഷ്ടിക്കും. വിൻസെന്റ് വാൻഗോഗിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഒരു വ്യക്തി പാഴ് വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിച്ച വിസ്മയമാണ് ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ. ശില്പനിർമ്മാണത്തിൽ പരിശീലനമില്ലാത്ത ഒരാൾ ലാഭേച്ഛയില്ലാതെ കേവലം സന്തോഷത്തിനായി ചെയ്യുന്ന ഔട്ട്സൈഡർ ആർട്ട് എന്ന വിഭാഗത്തിലുള്ള റോക്ക് ഗാർഡൻ ആരാണ് നിർമ്മിച്ചത്? ചോദ്യം ആവർത്തിക്കാം. ഒരു വ്യക്തി പാഴ് വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിച്ച വിസ്മയമാണ് ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ. ശില്പനിർമ്മാണത്തിൽ പരിശീലനമില്ലാത്ത ഒരാൾ ലാഭേച്ഛയില്ലാതെ കേവലം സന്തോഷത്തിനായി ചെയ്യുന്ന ഔട്ട്സൈഡർ ആർട്ട് എന്ന വിഭാഗത്തിലുള്ള റോക്ക് ഗാർഡൻ ആരാണ് നിർമ്മിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് KJ ജോർജ് അനുസ്മരണം, തുടർന്ന് സിനിമാ പ്രദർശനം. കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ജർമ്മൻ ചലച്ചിത്രമേള ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ നടക്കുന്നു.

വൈകിട്ട് 4 മണിക്ക് സിനിമ എ ഫയർ, തുടർന്ന് 6 മണിക്ക് കോ പൈലറ്റ്. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് 106 നമ്പർ അംഗൻവാടിയിലും 124 നമ്പർ അംഗൻവാടി ഇല്ലത്ത് കോളനിയിലും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ. വള്ളത്തോൾ സ്മാരക വായനശാലയിൽ പൊതുജനാരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വായനശാല ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്ത. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. ആന്റണി.
2: പാരമ്പര്യമായി കൈമാറിക്കിട്ടുന്നതാണ് മാതൃഭാഷ. അതത് കാലത്തെ സമൂഹ ജീവിത സ്പന്ദങ്ങൾ ഭാഷയിൽ മുദ്രപ്പെടുകയും ഭാഷാജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും. എല്ലാ കാലത്തെയും യുവത്വം ഭാഷാജീവിതത്തിൽ ചില കൗതുകങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട്. അവയിൽ ചിലത് പരിശോധിക്കാം. കലക്കുക എന്ന ക്രിയാപദം സാധാരണഗതിയിൽ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായി 80s-90s യുവാക്കൾ ഉപയോഗിച്ചിരുന്നു. അത് കലക്കി എന്ന് പറയുമ്പോൾ ഗംഭീരമാക്കി, മികച്ചതാക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് നൽകിയിരുന്നത്. അത്യുഗ്ര പ്രകടനങ്ങളെ കലക്കി തിമിർത്തു എന്നൊക്കെ അവർ വിശേഷിപ്പിച്ചു. 21st-century ഈ പ്രയോഗത്തിന്റെ സ്ഥാനത്ത് പൊളി എന്ന പദം കടന്നു വന്നു. മികച്ച പ്രകടനങ്ങളെ അടിപൊളി എന്നാക്കി. മികച്ച ആഘോഷ സന്ദർഭങ്ങളെ കുറിക്കാൻ ഒരേ പൊളി എന്ന പ്രയോഗവും കടന്നു വന്നു. സോഷ്യൽ മീഡിയയുടെ വരവോടെ പൊളി, പുളപ്പൻ, പൊളി സാധനം എന്നൊക്കെയുള്ള പദങ്ങൾ പ്രയോഗത്തിലായി. നിഘണ്ടുവിലെ പൊളിയും പൊളിക്കലും ഒന്നുമല്ല യുവചേതനയുടെ ഉത്സവ മേളങ്ങളിലെ ഈ പൊളി എന്ന് വ്യക്തമാണ്. പലപ്പോഴും ഋണാത്മകമായി ഉപയോഗിച്ചിരുന്ന പദങ്ങളെ ധനാത്മകമായി പ്രയോഗിക്കുക എന്നതാണ് പൊതുവിൽ യുവാക്കളുടെ ഒരു രീതി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കടന്നു വന്ന വിശേഷാർത്ഥത്തിലുള്ള പല പ്രയോഗങ്ങളും കൗതുകകരമാണ്. യുവത്വം ഉപദേശഭാഷയെയോ ഗൗരവം നടിച്ചുള്ള ഭാഷാ വ്യവഹാരങ്ങളെയോ പൊതുവിൽ ഇഷ്ടപ്പെടാറില്ല. അതിനെ തള്ള വൈബ്, തന്ത വൈബ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറ്. നവ സമ്പർക്ക മാധ്യമങ്ങളിലാണ് ഇത്തരം പല പ്രയോഗങ്ങളും പിറവി കൊള്ളിപ്പിക്കുന്നത്. അസഭ്യമായ പ്രയോഗങ്ങളായി കരുതിയ പലതും കുറുക്കി OMKV എന്നൊക്കെ പ്രയോഗിച്ചു തുടങ്ങിയതും അവിടെ നിന്ന് തന്നെ. വാഴ, മരവാഴ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുടെ വേരുകൾ 3-4 decades മുമ്പേ ഭാഷയിൽ ഉണ്ടായിരുന്നെങ്കിലും അവ കുറുക്കി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. തേക്കുക, തേപ്പ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളും നവസമ്പർക്ക മാധ്യമങ്ങളിൽ നിന്നിറങ്ങി ഇന്ന് പൊതുവ്യവഹാരത്തിന്റെ ഭാഗമായി. പെൺകുട്ടികൾ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് തേപ്പെന്ന് പൊതുവിൽ പറയും. പല പിന്മാറ്റങ്ങൾ നടത്തിയവൾ തേപ്പുകാരിയായി മുദ്രകുത്തപ്പെടുന്നു. ഇതിന് വിപരീതമായി തേപ്പുകാരൻ എന്നൊരു പ്രയോഗം വ്യവഹാരത്തിൽ ഇല്ല എന്നതും ശ്രദ്ധിക്കണം. കുലസ്ത്രീ എന്ന പദത്തിന് സമകാലികമായി ഉണ്ടായ അർത്ഥവ്യതിയാനവും സമകാലിക യുവത്വ വ്യവഹാരങ്ങൾക്കിടയിൽ ഉണ്ടായതാണ്. പാരമ്പര്യവാദികൾ ഫെമിനിച്ചി എന്ന പദം രൂപപ്പെടുത്തിയാണ് ഇതിനെ നേരിട്ടത്. യുവാക്കളുടെ ഭാഷണങ്ങളിൽ കൗതുകകരമായി ചില ചുരുക്കൽ പ്രയോഗങ്ങളുണ്ട്. ആട, ആടി എന്നീ പ്രയോഗങ്ങൾ ആണട, ആണടി എന്നീ പ്രയോഗങ്ങളെ ചുരുക്കിയെടുത്തതാണ്. പഴയ ബെടായി പ്രയോഗങ്ങളെ ഇന്ന് തള്ള് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആൺകുട്ടികൾ ചങ്ങാതിമാർ

0: അളിയ എന്ന് വിളിച്ചിരുന്നിടത്ത് ഇന്ന് ബ്രോ എന്നും അടുത്ത ചങ്ങാതിയെ ചങ്ക് എന്നും കൂടുതൽ ആളുണ്ടെങ്കിൽ ചങ്സ് എന്നും പരാമർശിക്കുന്നു. ഇത്തരം പ്രയോഗങ്ങൾക്ക് നേരെ ഭാഷാശുദ്ധിവാദം ഉയർത്തുന്നതിൽ കാര്യമില്ല. ഭാഷയുടെ ഉത്സവീകരണത്തിന്റെ അടയാളങ്ങളായി അവയെ കാണുകയാണ് വേണ്ടത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും കോതമംഗലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നേതൃത്വത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ കോതമംഗലം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 രാവിലെ 10:30 കോതമംഗലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരുക. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484-2422-452, 0484-2422-452. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0471-2737-238, 0471-2737-238.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0477-22-41-455, 0477-22-41-455.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസാനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ ഇതാണ്: 0491-2505-358 0491-2505-358.

എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായി നടപ്പിലാക്കുന്ന മേളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ പദ്ധതിയിലേക്ക് വാദ്യോപകരണങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തയ്യാറുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ, അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്നും മുദ്രവച്ച് ടെൻഡറുകൾ ക്ഷണിച്ചു. ഫോൺ നമ്പർ 0484-2422-256 0484-2422-256

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഗ്രീൻ മൂൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൂൺ സ്പൈസസ്.
2: ഗ്രീൻ മൂൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൂൺ കറി മസാലകൾ.
2: ഗ്രീൻ മൂൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ശ്രീനിവാസൻ കഥാ തിരക്കഥ സംഭാഷണം നിർവഹിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗോളാന്തര വാർത്ത. മമ്മൂട്ടി, ശോഭന, കനക, ശ്രീനിവാസൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നെടുമുടി വേണു, ശങ്കരാടി തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ONV, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഫോൺ 8129110087.
7: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചികിത്സാ പദ്ധതി എന്നതിനേക്കാൾ ഉപരി അതൊരു ജീവിത ശൈലിയായിട്ടാണ് കണക്കാക്കുക. അതിൽ നമുക്ക് ചികിത്സയും രോഗങ്ങളും രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ ആരോഗ്യം പരിപാലിക്കാം, അല്ലെങ്കിൽ എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാം എന്നുള്ളതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാലഘട്ടത്തിലും ഇമ്പോർട്ടൻ്റ് ആയി തീരുകയാണ് ചെയ്യുന്നത്. പല ശാസ്ത്രശാഖകളുടെയും ഒരു കോമ്പിനേഷനാണ് ആയുർവേദം. ആയുർവേദത്തിൽ ഇക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, അതുപോലെ മെഡിക്കൽ സയൻസോ വെറ്റിനറി സയൻസോ യോഗയുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇന്നത്തെ ജീവിത ശൈലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. രോഗം വന്നു കഴിയുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ എല്ലാവരും. അതിനു മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ എന്തെന്നുള്ളത് ഇപ്പോഴത്തെ ആഹാര രീതിക്കും വിഹാര രീതിക്കും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കിയെടുക്കുക. ഹെൽത്തി ഫുഡ്, ഹെൽത്തി സറൗണ്ടിങ്സ്, അതുപോലെ തന്നെ ദിനചര്യ, ഋതുചര്യ, സദ്വൃത്തം, ഒരു സോഷ്യൽ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങൾ, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, അതുപോലെ ആചാര ശുചിത്വം എന്നൊക്കെ പറയും. ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ആയുർവേദം കണക്കാക്കുന്നത്.
8: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ആയുർവേദിക് ഫിസിഷ്യൻ ഡോക്ടർ പി കെ ലതിക.
9: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ഷോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
11: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
10: വേവ്സ് ആപ്പോ?
11: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
10: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
11: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹംലോക്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക.

സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൌൺസിലർ നിയമനത്തിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗിൽ പരിചയ സമ്പന്നരുമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ പൂരിപ്പിച്ച അപേക്ഷ, ജാതി സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നാളെ രാവിലെ 11 മണിക്ക് എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484242256, 0484242256.

കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം പ്രത്യേക പഠന വൈകല്യം 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hck.kerala.courts.in സന്ദർശിക്കുക. hck.kerala.courts.in

0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0477-2253-870, 0477-2253-870.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

വന്യജീവി വാരാഘോഷം 2026നോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് നാളെയും മറ്റന്നാളും ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസ രചന, ക്വിസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0477224634 0477224634.

നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയുടെ ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 04868272262, 04868272262.

0: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി തുടർന്നു കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ലഹരിക്കടത്ത് ലോകത്തിനാകെ ഭീഷണിയാണെന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ യുവാക്കളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുമായി സർക്കാർ പ്രത്യേക റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇന്ത്യയും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും തമ്മിൽ ശക്തമായ സാമ്പത്തിക വികസന പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന UN ഹൈ ലെവൽ വീക്കിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റം ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യയെ മാറ്റിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സേവനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുന്നതിനായി പ്രമുഖ നഗരങ്ങളിൽ സംയോജിത വാണിജ്യ വ്യവസായ ഓഫീസുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ശില്പശാലയിലാണ് പ്രഖ്യാപനം. ഭൌതിക ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പരമാധികാരമുള്ള അയൽ രാജ്യത്തിനെതിരായ ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹി.

0: മാധ്യമങ്ങളോട് പറഞ്ഞു.
1: We strongly condemned the attacks from Pakistan, the airstrikes which were launched on Afghanistan in their Kunar and Paktika province. In this airstrikes, several civilians have been killed. We deeply offer our condolences on the precious lives lost. Such instances of aggression against a sovereign neighbor goes against the regional peace and security. We also reaffirm our support for Afghanistan, for their independence, for the sovereignty, for their territorial integrity.
0: ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ പ്രായോഗിക നടപടികളും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ഉഠാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഠാനെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 11th ആയുർവേദ ദിനം സംഘടിപ്പിക്കും. ആയുർവേദ സ്ഥാപനങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കും. ആയുഷ് മിഷൻ 2030 റിപ്പോർട്ട്, ഇന്ത്യയിലെ ആയുഷ് സംബന്ധിയായ കണ്ടുപിടുത്തങ്ങളുടെ സ്ഥിതി വിവര റിപ്പോർട്ട്, അസസ്മെന്റ് സ്കെയിൽ വെബ് പോർട്ടൽ എന്നിവയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ ദിനാചരണത്തിന് സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുമ്പ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ തുടങ്ങിയവയുടെ ശരിയായ വികസനത്തിന് പദ്ധതി സഹായകരമാകുന്നു. ബ്രസീലിലെ ചൂരമീനുകളിൽ വിരകൾ കണ്ടെത്തിയെന്ന വാർത്തകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ തീരങ്ങളിൽ ലഭിക്കുന്ന ചൂര സുരക്ഷിതമാണെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഇന്ത്യയിൽ പിടിക്കുന്ന ചൂരമീനുകളിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിരകളുടെ ഭീഷണിയില്ലെന്നും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നും സ്ഥാപനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
3: മത്സ്യജീവശാസ്ത്ര പഠനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ തീരങ്ങളിൽ ലഭ്യമായ ചൂര ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ CMFRA ശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടെന്നും എന്നാൽ ഇവയിൽ മനുഷ്യർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് അറിയിച്ചു. ശരിയായ രീതിയിൽ വൃത്തിയാക്കി വേവിച്ച് ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താമെന്നും CMFRA വ്യക്തമാക്കി.
0: ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ മനു ഭാക്കർ, സുരജി സിംഗ്, ഇഷാ സിംഗ് എന്നിവർ മത്സരിക്കും. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീരാഭായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം ഫൈനലിൽ മത്സരിക്കും. ഇന്ത്യൻ തുഴച്ചിൽ താരം ബൽരാജ് പൻവാർ പുരുഷന്മാരുടെ സിംഗിൾസ് സെക്സിൽ ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ ബാഡ്മിന്റണിലും വനിതകളുടെ വുഷുവിലും ഇന്ത്യ ഇതിനകം മെഡലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഗെയിംസിലെ രാജ്യത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഈ വിജയത്തോടെ 7 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8th സ്ഥാനത്താണ്. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2nd പാദ മത്സരവും ഇന്ന് കൊല്ലം മൺറോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. 9 ചുണ്ടൻവള്ളങ്ങൾ മത്സരിക്കും. കൊല്ലത്തുനിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: അഞ്ച് പതിറ്റാണ്ടായി 28-ാം ഓണം ദിവസം നടന്നുവരുന്ന പരമ്പരാഗത ജലോത്സവമായ കല്ലട ജലോത്സവവും 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവുമാണ് ഇന്ന് നടക്കുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായത് മുതൽ 28-ാം ഓണം

0: ദിവസം കല്ലട ജലോത്സവം എന്ന പദവി തെറ്റിയിരുന്നു. ആദ്യമായാണ് കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗും 28-ാം ഓണത്തിന് നടക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ 9 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വെപ്പ് ഇരുട്ടുകുത്തി വിഭാഗങ്ങളിലായി 15 വള്ളങ്ങളും ജലോത്സവത്തിൽ പങ്കെടുക്കും.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഛത്തീസ്ഗഡ്, തീരദേശ ആന്ധ്ര, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, സിക്കിം, ബീഹാർ, ഝാർഖണ്ഡ്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്നും മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 35:30. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: സമകാലികം.
1: കെണിയൊരുക്കുന്ന പാതയോരം.
2: നമ്മൾ സുരക്ഷിതമായി നടക്കേണ്ട പാതയോരങ്ങൾ പലപ്പോഴും അറിയാതെ തന്നെ അപകടത്തിന്റെ ഇടങ്ങളായി മാറുന്നു. അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകൾ, പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ, വഴിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന തടസ്സങ്ങൾ, ഇവയിലൊന്നു മതി ഒരു കാൽവയ്പ് അപകടത്തിലേക്ക് വഴുതി വീഴാൻ. അത്തരത്തിൽ പാതയോരത്ത് അലക്ഷ്യമായി കിടന്നിരുന്ന കേബിളിൽ തട്ടി ഒരു വീട്ടമ്മയ്ക്ക് അപകടമുണ്ടായ സംഭവം നമ്മുടെ നഗരവീഥികളിലെ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കാൽനടക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട വഴികൾ തന്നെ അപകട കെണികളാകുമ്പോൾ ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു.
3: ഞങ്ങള് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ്
2: കേബിളിൽ തട്ടി അപകടം സംഭവിച്ചതിനാൽ ഹോസ്പിറ്റലിൽ നല്ലൊരു തുക കെട്ടിവെക്കേണ്ടതായി വന്നുവെന്ന് അപകടം സംഭവിച്ച വീട്ടമ്മയുടെ ഭർത്താവ് സേവ്യർ.
3: ശനിശ്ശേരി പള്ളിയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും കേബിളെ തട്ടി വീണാണ് റോട്ടിലോട്ട്. റോട്ടിലോട്ട് വന്നിട്ട് ഐസിയുലാണ് ഇപ്പൊ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മടക്കി. വെങ്കുളേറ്റിലാണ്. ഇല്ലല്ല, വണ്ടിയിലല്ല, ഞങ്ങളൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് നടന്നു വരണ രണ്ടുപേരും കൂടി. ഞാനും അയാളും കൊണ്ടായിരുന്നു മുമ്പിൽ തന്നെ, മുമ്പിലും പുറകിലായിട്ട് നടന്നു വരുമ്പോഴാണ് കേബിള് പൊങ്ങിക്കയറുന്ന കേബിള്. അത് വലിച്ച് മോളിൽ കെട്ടി വെക്കേണ്ട കേബിളാണ്. അത് താഴ്ത്തിട്ടുണ്ട് പോയതാണ് അവരുടെ സത്യക്കുറവുണ്ട്. അങ്ങനെ വീണതാണ്. അങ്ങനെ വീണ് തലയടിച്ചു വീണിട്ട് ഈ കൈയും കാലം തളന്നുപോയി. തളന്നുപോയപ്പോഴാണ് നേരെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയത്. ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോയി. അവരെ ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞിട്ട് ഐസിയുലാണ്. ഐസിയുന്ന് നേരം പുറത്തിറക്കിയിട്ടില്ല. ഇന്ന മിനിയാവുന്ന ഇന്നലെ ഓപ്പറേഷൻ ആയിരുന്നു. 500,000 രൂപ കെട്ടി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് തല ദിവസം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനില് അവരോട് അന്വേഷിച്ചു പോയപ്പോ കേബിളോടെ കിടപ്പുണ്ടായിരുന്നു. അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പൊട്ടുമ്പോ തന്നെയായിരുന്നു കേബിൾ പൊട്ടി കിടക്കണമില്ല. ആകരം ബുദ്ധിമുട്ടിലാണ് നടക്കണത്. ഇപ്പൊ ഇത് ആ കേബിളല്ല, ഇത് നെറ്റ്, ഇത് ഏതൊരു കമ്പനിയുടെ കേബിളാണോ അത്. മോളി പോസ്റ്റിൽ കെട്ടിയതിന് വരുമ്പോ താഴ്ത്തിട്ടേക്കായിരുന്നു. അവിടെ ചെന്നാ കാണാം മേഡത്തിന്. അവിടെ ഇപ്പൊ പള്ളിയുടെ ഒരു കൈക്കാരനും മുകളിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ അന്വേഷിച്ചറിയാം. പല ആൾക്കാരും അതുപോലെ മുന്നൂറ്റി വീണ്ടിട്ടുണ്ട് അവിടെ. പക്ഷെ അപകടം പറ്റിയത് നമുക്കാണെന്ന് മാത്രം. ആരും പറഞ്ഞു ഇതുവരെയും കെട്ടി വെച്ചിട്ടില്ല. പേപ്പറിൽ റിപ്പോർട്ട് വന്നിട്ട് പോലും കെട്ടി വെച്ചിട്ടില്ല ഇതുവരെ. അത് ശരിക്കും നടപടിയെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പള്ളിയിലൊരു കൈക്കാരനാണ് കെട്ടി വെച്ചത്. പോളെന്ന് പറഞ്ഞൊരു കൈക്കാരനാണ് മോളിൽ കെട്ടി വെച്ചേക്കുന്നത്.
2: കേബിളിൽ തട്ടി വീട്ടമ്മയ്ക്ക് അപകടം സംഭവിച്ച വാർഡിലെ

0: കൗൺസിലർ രവി.
1: എന്റെ വാർഡിൽ ക്ലാസ്കോണിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡിന്റെ വലതുവശത്ത് ഉള്ള നശാനം പള്ളിയില് സേവറേട്ടനും പുഷ്പി ചേച്ചിയും പ്രാർത്ഥന കഴിഞ്ഞ്

0: അഡ്മിറ്റ് ചെയ്തു. ഗുരുതരമായ അവസ്ഥയിൽ ഐസിയുലാണ്. കഴിഞ്ഞ ദിവസം പ്രഷറൊക്കെ കഴിഞ്ഞു. അങ്ങനെ 10 UN ഇത്രയധികം ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകാന്ന് പറയുന്നത് കേബിൾ നിയമവിരുദ്ധമായി അവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയുള്ള അച്ഛനമ്മ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്ന അപകടങ്ങളിൽ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി വിശേഷം എന്താണ്? അവര് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഇപ്പൊ തന്നെ ഏതാണ്ട് 7 ലക്ഷം രൂപ കഴിഞ്ഞെന്നാണ് ഖുഷി ചേച്ചിയുടെ ഭർത്താവ് ഫേവറായിട്ട് പറയുന്നത്. വലിയ ദുഃഖത്തിലേക്ക് ആ കുടുംബത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. ഇതുപോലുള്ള അനാസ്ഥകൾ ഇല്ലാതാക്കുന്നതിന് നിയമ നടപടി ഉണ്ടാവുകയും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരണമെന്നാണ് ഒരു കൗൺസിലർ എന്നതിൽ എനിക്ക് പറയാനുള്ളത്.
1: കേബിൾ മൂലം തന്റെ വാഹനത്തിനുണ്ടായ കേടുപാടുകളെക്കുറിച്ചും കേബിൾ അലക്ഷ്യമായി ഇട്ടതുകൊണ്ട് തന്റെ ഭാര്യയ്ക്കുണ്ടായ അപകടത്തെക്കുറിച്ചും പറയുന്നു ഉണ്ണി.
2: ഞാനിതുപോലെ എൻ്റെ ഓഫീസിന്റെ വാതിക്കല് ബൈപ്പാസിലായിരുന്നു. അവിടെ വാതിക്കല് ആണ് വണ്ടി വെച്ചിരുന്നത്. എന്നിട്ട് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേബിളിന്റെ ഒരു ഷോർട്ടായിട്ട് ആ കേബിൾ ഒരു കേബിൾ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട് അവിടെ. ആ കേബിളിൽ നിന്ന് പെട്ടെന്ന് ലൈനിൽ നിന്ന് എന്തോ ഷോർട്ടായി പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പോസ്റ്റിന്റെ താഴെ സൈഡിലായിരുന്നു എന്റെ വണ്ടി വെച്ചിരുന്നത് ബൈക്ക്. അപ്പോ അതിന്റെ മുകളിലേക്ക് കേബിൾ ഉരുകി വീണ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഓഫീസിന്റെ ഉള്ളിലിരുന്ന് കാണുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലായി കത്തിയിന് ഉരുകി വീഴുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും എന്താ അത് വണ്ടി എടുത്തത് മാറ്റാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഉരുകി ഉരുകി വീണോണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് വേറെയും വണ്ടികൾ ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെയും മുകളിലേക്ക് ഇങ്ങനെ ഉരുകി വീഴായിരുന്നു. വലിയൊരു അപകടമാണ് നടക്കേണ്ടിയിരുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ട് ഓടിച്ചെന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് തന്നെ സൈഡിൽ പൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കോരി ഒഴിച്ചു. എന്നിട്ട് വേഗം പൈക്കൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. വണ്ടിയുടെ മഡ്ഗാർഡും സീറ്റും ഒക്കെ കത്തിപ്പോയി. ഒരുപാട് കാശ് മുടക്കേണ്ടി വന്നു പിന്നെ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട്. ഇതുകൂടാണ്ട് എൻ്റെ വൈഫിനൊരു അനുഭവം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആക്ടീവ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് റോട്ടിൽ താഴെ കിടന്നിരുന്ന കേബിളാണ്. അത് നേരെ വണ്ടിയുടെ ടയറിൽ കുരുങ്ങി. അപ്പത്തേക്കും അവിടെ അടുത്ത് നിന്നിരുന്ന ഒരാളത് കണ്ടുകൊണ്ട് ഒച്ചത്തിൽ ബഹളം വെച്ച് നിർത്തിച്ചത് കൊണ്ട് അടിച്ച് വീണില്ല. എന്നാലും വണ്ടി ഒന്ന് സ്കിഡായി നിന്നു. ചില ഈ ടയറിന്റെ ഇടയിലേക്കാണ് ഈ കേബിൾ കയറിയത്. കാരണം ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഇപ്പം നമ്മുടെ ഓരോ പോസ്റ്റിനും കേബിൾ വലിച്ചു കെട്ടിയേക്കുന്നത്. അവർ കണക്ഷൻ തരാൻ വേണ്ടി കേബിൾ ടി വിക്കാരാണെങ്കിൽ കണക്ഷൻ തരാനായിട്ട് കേബിൾ വലിച്ചു കെട്ടുമെങ്കിലും അതിൽ നിന്ന് താഴേക്ക് ഊർന്നു വന്നാലും അവരത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ചിലപ്പോൾ കേബിൾ കണക്ഷൻ എടുത്തേക്കുന്നവർ അത് വേണ്ടാന്ന് വെച്ച് കണക്ഷൻ മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ ആ വീട്ടിലേക്ക് കിടക്കുന്ന കേബിളുകൾ പോലും അവരെടുത്ത് മാറ്റൂല. അതങ്ങനെ തന്നെ കിടക്കും. അത് കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാരാണെങ്കിലും അതെടുത്ത് പുറത്തേക്ക് ചിലപ്പോൾ ഇടുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് വന്ന് തട്ടി താഴേക്ക് വീഴുന്നതാവാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ കേബിൾ അവിടെ കിടന്നാൽ പിന്നെ അവർ തിരിഞ്ഞ് നോക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനൊരു കർശനമായ ഒരു നിയമ നടപടികൾ എടുത്താൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. മാത്രമല്ല നമ്മുടെ വീടുകളുടെ മുമ്പിൽ കൂടി വാതിക്കൽ കൂടി തന്നെ ഈ കേബിളുകൾ പോകുന്നുണ്ട്. അത് താഴ്ന്നു താഴ്ന്നു താഴ്ന്നു വന്നിട്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വണ്ടി കാറോ മറ്റേതെങ്കിലും വണ്ടി എടുക്കുമ്പോൾ അതിലേക്ക് തട്ടുന്ന രീതിയിൽ വരെ ആ കേബിളുകൾ താഴേക്ക് വന്ന് കിടക്കും. ഇതൊന്നും തിരിഞ്ഞു നോക്കുന്നതില്ല. ഇത് എങ്ങനെയാലും അതൊരു നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ജനങ്ങൾക്കൊരു സുരക്ഷിതമായ ഒരു രീതിയിലേക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഇനിയും സംഭവിക്കാം.
1: പലപ്പോഴും ഡ്രെയിനേജ് സ്ലാബുകളും ഇലക്ട്രിസിറ്റി ടെലിഫോൺ കേബിളുകളും അലസമായി ഇട്ട് കാണുന്നുണ്ട് എന്ന് ബിനു.
3: നാട്ടിൽ കാണുന്ന ഒരു ദുഷ്പ്രവണതയാണ് ഈ റോഡ് നിർമ്മാണവും കഴിഞ്ഞാലും നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, കേബിൾ ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, അതായത് അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയല്ല ഈ വർക്കുകൾ തന്നെ. അത് വലിയ വലിയ കമ്പനികളായിരിക്കും വർക്കുകൾ എടുക്കുന്നത്. അത് കുറെ സബ് കൊടുക്കും, കുറെ ചെറിയ കോൺട്രാക്ടർമാർ എടുക്കും. ഇതൊക്കെ നിലവിൽ ചെയ്യുന്നു കഴിഞ്ഞാൽ ശരിക്കും ടെലിഫോൺ കേബിൾ ഇടുന്നത് 1 മീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്ത് ഇട്ടോളന്നാണ്. ഇത് ഇവർ ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ലിങ്കുമേ അത് കേവലം ചെറിയ താഴ്ത്തി 30 സെന്റിമീറ്റർ ഒക്കെ താത്തി കേബിൾ ഇട്ടിട്ട് പോകും. അത് കൂടാതെ ഈ കേബിള് ചില ജംഗ്ഷനുകളിൽ പൊക്കി വെക്കുന്ന പരിപാടിയുണ്ട്. അതൊക്കെ അവിടെ അലക്ഷ്യമായിട്ട് പൊക്കി വെക്കും. ഇതുകൊണ്ട് തന്നെ വർക്ക് നടക്കുന്ന സമയത്താണെങ്കിൽ ഈ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കേബിളുകളും ഉപയോഗമില്ലാത്ത കേബിളുകളും ഇതെല്ലാം ചുട്ടിക്കൂട്ടി റോഡിൽ എവിടെയെങ്കിലും ഒന്ന് ചേർന്ന് മൂലക്കേലേക്ക് വെക്കും. ഈ ടൂ വീലറുകളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വളച്ചെടുക്കുമ്പോൾ വിളിക്കുമ്പോൾ അതിനൊക്കെ തട്ടിയൊക്കെയുള്ള അപകടങ്ങൾ നിരന്തരമായിട്ടുണ്ടാവുന്നു. ഇത് കൂടാതെ ഡ്രെയിനേജ് വർക്കുകൾ വരുമ്പോൾ ഡ്രെയിനേജിന്റെ മുകളിൽ കവർ സ്ലാബ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ സ്ലാബുകളൊക്കെ അലക്ഷ്യമായിട്ട് എന്തെങ്കിലും കാരണവശാലും ഒരു ചെറിയ വണ്ടി എന്തെങ്കിലും കയറി അതിൻ്റെ ഒരു മുകളിൽ അടന്നുപോയി കഴിഞ്ഞാൽ അത് ഡിസ്ലൊക്കേഷൻ വരും. പിന്നെ അത് അവിടെ കിടന്ന് മാറി ഈ വഴിയാത്രക്കാർ മിക്കവാറും അതിലും നടക്കണം.

0: സമയത്ത് പെട്ടെന്ന് മിക്കവാറും ഇപ്പൊ ഭൂരിഭാഗം ജനങ്ങളും ടെലഫോണും കൈവിളിപ്പോ മൊബൈലും വെച്ചുകൊണ്ടാണല്ലോ നടക്കണേ. ഒരു കയ്യിൽ ചെവിയിൽ ഇതും വെച്ച് വർത്താനം പറഞ്ഞാൽ ആയിട്ടാണ് പോണത്. അടിയിലേക്കുള്ള സദ്യം മിക്കവാറും അതിനകത്ത് കാല് തെറ്റി വീഴുകയോ എന്തെങ്കിലും അപകടങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഇപ്പൊ കേബിളിന്റെ കാര്യമായാലും ടെലിഫോണിന്റെ കാര്യമായാലും കെ എസ് ഇ ബിക്കാരാണെങ്കിലും ഈ ലൈൻ വലിച്ച് ഇടുന്ന എന്തെങ്കിലും വന്ന് വല്ല വാഹനങ്ങളൊക്കെ വന്നു പോയിക്കഴിഞ്ഞാൽ തട്ടി തെറിച്ച് വീണ് അത് തളർന്ന് അവിടെ കിടക്കും.
1: കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊച്ചി മേഖലാ പ്രസിഡന്റ് രാജീവൻ.
2: നമ്മുടെ ഏരിയയിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ നെറ്റ്വർക്കിംഗ് നടത്തുന്ന ഏരിയയിലാണെങ്കിലും പല കേബിളുകളിലും താഴ്ന്നു കിടപ്പുണ്ട്. അതെല്ലാം വലിച്ചു കെട്ടാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുണ്ട്. നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്പീഡിലുള്ളതെല്ലാം നമ്മളത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഇലക്ട്രിക് പോസ്റ്റിന് പൈസ അടച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല ഭാഗത്തും ഇതുപോലെ താഴ്ന്നു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കെട്ടും. നമ്മുടെ ആണെങ്കിലും മാത്രം മറ്റുള്ളവരാണെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത് അവരുടെ നോദറൈസ്ഡ് കേബിളൊക്കെ താഴ്ന്നു കിടക്കുന്നത് നമ്മളൊന്നും ചെയ്യാനോ പറ്റില്ല. കാരണം അത് വേറൊരു കമ്പനിയുടെ ആയിരിക്കും. അതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ പൊക്കി കെട്ടാനാണെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായാൽ മാത്രം മതി ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രൈവറ്റ് എന്ന് വെച്ചാല് ഈ വെറും പോസ്റ്റൽ ലൈസൻസ് മാത്രം എടുത്തിട്ട് അത് എടുക്കാതെയും ചെയ്യുന്നവരുണ്ട്. അത് മാത്രം എടുത്തിട്ട് വേറെ പോസ്റ്റിന് പൈസ അടക്കാതെയും മറ്റുള്ള ഫീസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഫീസുകൾ അടക്കാതെയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഇത് താഴ്ന്നു കിടന്നാലും അവർക്ക് കാരണം അവരുടെ ഇത് ഗവൺമെന്റിന്റെ കണ്ണിൽ പെടുന്നില്ല. അത് പോസ്റ്റൽ ലൈസൻസ് മാത്രം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് അവരെ ഓണർ പണിക്കാരൊക്കെ ഒരാൾ തന്നെ ഇരിക്കും. അപ്പൊ അത് ചെയ്യുന്നു. ഞങ്ങൾക്കും പല കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങള് അഭിവൃദ്ധ ഭാഗത്ത് ഞങ്ങള് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ മീറ്റിംഗിലും കെ എസ് ഇബിയുടെ മീറ്റിംഗിലൊക്കെ ഞങ്ങൾ ഇത് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോ നമ്മുടെ ഭാഗത്തു നിന്നും മാത്രമല്ല പിന്നെ ഈ ഉയർന്ന ഇപ്പൊ ലോഡ് കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട്. അതായത് അതിൽ കൊള്ളാവുന്നതിന്റെ പരിധിയിൽ ഉയരമുണ്ടല്ലോ. ഉയരം ഒരു ക്രമീകൃത ഉയരമുണ്ടല്ലോ. അതിനേക്കാൾ കൂടുതൽ ഉയരത്തിലൊക്കെ ലോഡ് വെച്ചിട്ട് പോണ ലോറികളോ അല്ല വാഹനങ്ങളോ ഉണ്ടാവും. അതും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയില്ല. അതൊക്കെ ഈ ലോഡ് ഉയർത്തി കൊണ്ടുപോകുന്ന പോ കെട്ടിയിട്ടുള്ള കേബിൾ ആണെങ്കിൽ കൂടി അതെല്ലാം വലിച്ചു താഴെയിട്ടിട്ട് അവരവരുടെ പാട്ടിന് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്.
1: അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം എന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി മാനേജർ പ്രമോദ് എസ്.
3: തൃപ്പൂണിത്തുറ നഗരസഭയിലെ പ്രധാന റോഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളിൽ തൂങ്ങിക്കിടക്കുന്ന കേബിൾ ടിവി ടെലികമ്മ്യൂണിക്കേഷൻ കേബിളുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് വളരെയധികം പരാതികൾ ലഭിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നഗരസഭ കാര്യമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട കേബിൾ ടിവി ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ചുമതലപ്പെട്ടവരെ സംഘടിപ്പിച്ച് എല്ലാ മാസവും നഗരസഭാ തലത്തിൽ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. റോഡുകളിലേക്കും നടപ്പാതകളിലേക്കും താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ ക്രമീകരിക്കാനും ഉപയോഗശൂന്യമായ കേബിളുകൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി വരുന്നുണ്ട്. എന്നാൽ നമ്മൾ നേരിടുന്ന ഒരു വിഷയം, ഈ യോഗങ്ങളിൽ നമ്മൾ നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിട്ടും ചില പ്രദേശങ്ങളിൽ ഈ പ്രശ്നം വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേബിളുകൾ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അടിയന്തര അപകട സാധ്യത സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിൽ പൊതുസുരക്ഷയെ മുൻഗണന നൽകി നഗരസഭ അടിയന്തരമായി ഇടപെട്ട് അപകടകരമായ കേബിളുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഇതേതെങ്കിലും ഒരു കേബിൾ ടിവി സ്ഥാപനത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള നടപടിയല്ല. നഗരത്തിലെ വിവിധ സർവീസ് പ്രൊവൈഡേഴ്സ് സ്ഥാപിച്ചിട്ടുള്ള കേബിളുകളാണ് വിഷയത്തിലുള്ളത്. ഇത് നഗരസഭയുടെ പൊതുസുരക്ഷ, നഗര സൗന്ദര്യം എന്നിവ സംരക്ഷിക്കുന്നതിനൊപ്പം ഓരോ സർവീസ് പ്രൊവൈഡേഴ്സിനും അവരുടെ കേബിൾ സുരക്ഷിതമായും ക്രമമായും പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാസം യോഗങ്ങളിലൂടെ പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരം കണ്ടെത്താനാണ് നഗരസഭ ശ്രമിക്കുന്നത്. അതോടൊപ്പം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട നിയമ ചട്ട വ്യവസ്ഥകൾ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും നഗരസഭ തയ്യാറാണ്. ഇവിടെ പൊതുജനങ്ങളുടെ സുരക്ഷയാണ് നഗരസഭയുടെ പ്രധാന പരിഗണന. അതിനാൽ ഇത്തരം അപകടകരമായി താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പൊതുജനങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും ആയുള്ള

0: സംവിധാനം നഗരസഭ ഏർപ്പെടുത്തി. ഇത് നഗരസഭ മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല. നിരവധി സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കേബിളുകൾ ഒരേ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഓപ്പറേറ്ററിനും സ്വന്തം കേബിളിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഉപയോഗശൂന്യമായ കേബിളുകൾ നീക്കം ചെയ്യുകയും വേണം. നഗരസഭ ഇതിനു വേണ്ട ഏകോപനവും അതുപോലെ തന്നെ ശക്തമായ നിയമ നടപടികളും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
1: ഒരു കേബിൾ പൊട്ടിയ സ്ലാബ്, കാഴ്ചയിൽ നിസാരമെന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ വലിയൊരു അപകടത്തിന് കാരണമാകാം. നടപ്പാതകൾ കാൽനടക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഇടങ്ങളാണ്. വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ കാലിൽ കുരുങ്ങാനുള്ളതല്ല കേബിളുകൾ, സുരക്ഷിതമായി സ്ഥാപിക്കപ്പെടാനുള്ളതാണ്. ഇവിടെ വീട്ടമ്മയ്ക്ക് സംഭവിച്ച അപകടം ഇനിയൊരു ദുരന്തത്തിന്റെ തുടക്കമാവാതിരിക്കട്ടെ. പാതയോരത്ത് അലക്ഷ്യമായി കിടക്കുന്ന ഓരോ കേബിളും അധികൃതരുടെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടണം. സമയബന്ധിതമായി നീക്കം ചെയ്യുകയോ സുരക്ഷിതമായി ക്രമീകരിക്കുകയോ വേണം. കെണിയൊരുക്കുന്ന പാതയോരം
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ. നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
3: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഉച്ച കഴിഞ്ഞാണ് അവർ ചന്തയിലേക്ക് പുറപ്പെട്ടത്. അങ്ങോട്ടേക്കുള്ള എല്ലാ വഴികളിലും നല്ല തിരക്കുണ്ടായിരുന്നു. മക്കൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു. ചന്തയിലെ എല്ലാ പ്രദർശനങ്ങളും കാണുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. രാമർ അതിനും സമ്മതം കൊടുത്തു. മരണക്കിണറിലെ മോട്ടോർ സൈക്കിൾ അഭ്യാസങ്ങളും മൃഗശാലയും കണ്ടു. ഏറ്റവും ഒടുവിലായി പ്രതിമാ മനുഷ്യനെ കാണാൻ കയറി. എല്ലാവർക്കും മുന്നിൽ പ്രതിമയായി നിൽക്കുന്ന ഒരാളുടെ രൂപം. ഒറ്റ നോട്ടത്തിൽ അതൊരു പ്രതിമ തന്നെയാണ്. കണ്ണുകളിൽ മാത്രം നോക്കിയാലേ അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലാവൂ. പോളകൾ വല്ലപ്പോഴും ഒന്ന് അടയ്ക്കുന്നുണ്ട്. മുഖത്ത് നിർവികാരത, മാംസപേശികൾ ഇളകുന്നേയില്ല. മൂത്ത മകന് വാശിയായിരുന്നു പ്രതിമയെക്കൊണ്ട് ഒന്ന് സംസാരിപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ ചിരിപ്പിക്കണമെന്ന്. ആരുടെ മുമ്പിലും സംസാരിക്കാൻ മടിയില്ലാത്ത പ്രകൃതമാണ് അവൻ്റേത്. പ്രതിമയ്ക്ക് മുമ്പിൽ കൂടി നിൽക്കുന്നവരുടെ ഏറ്റവും മുന്നിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ തൊട്ടടുത്ത് ചെന്ന് മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു, നിന്റെ മുഖത്ത് ഞാൻ അടിക്കാൻ പോവുക, നീ എന്തു ചെയ്യൂ? പ്രതിമയുടെ മുഖത്ത് നിർവികാരത. മകൻ കണ്ണുകൾ തുറുപ്പിച്ച് ഉച്ചത്തിൽ പറഞ്ഞു, നിന്റെ കണ്ണുകൾ രണ്ടും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അപ്പോഴും നിർവികാരത. പ്രതിമയെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ അവൻ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. മകന്റെ ഊർജ്ജസ്വലത കണ്ട് രാമറിന് സന്തോഷം തോന്നി. അവന്റെ പ്രായത്തിൽ ഒരാളോട് സംസാരിക്കുവാൻ തനിക്ക് വലിയ മടിയായിരുന്നു. സംസാരിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്ന് തോന്നിയ മകൻ പിന്നീട് പ്രതിമയെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ മുമ്പിൽ നിന്ന് പലതരം ഗോഷ്ടികളും കോക്രികളും കാണിച്ചു. അവന്റെ കളി കണ്ട് പ്രതിമ കാണാൻ വന്നവരെല്ലാം കൂട്ടമായി ചിരിച്ചിട്ടും പ്രതിമയുടെ ചുണ്ട് അല്പം പോലും വിടർന്നില്ല. നിർവികാരതയ്ക്ക് ഒന്നുകൂടി ആഴം വയ്ക്കുക മാത്രം. ഒടുവിൽ പരാജയപ്പെട്ട് നിരാശനായ മകൻ പറഞ്ഞു, അച്ഛാ പോകാം. പുറത്തേക്കിറങ്ങി. മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് കല്യാണി രാമറോട് പതുക്കെ ചോദിച്ചത്,
2: ഒരു വള വാങ്ങി തരില്ലേ എനിക്ക്?
1: എന്തത്ഭുതമെന്ന മട്ടിൽ അവളുടെ നേരെ നോക്കിയപ്പോൾ അവൾ വളച്ചന്തയിലേക്ക് വിരൽ ചൂണ്ടി. പെട്ടെന്ന് രാമറിന്റെ മനസ്സിൽ അന്നത്തെ കണ്ടുമുട്ടൽ കടന്നു വന്നു. അതെങ്ങനെ മറക്കാൻ പറ്റും? ഒരിക്കലും കാണില്ലെന്ന് ഖേദിച്ച് നടക്കുന്നതിനിടയിലല്ലേ കല്യാണിയെ അവിചാരിതമായി കണ്ടുമുട്ടിയത്? അവൾ വള വാങ്ങാൻ വന്നിരുന്നില്ലെങ്കിലോ? രാമർ സ്നേഹത്തോടെ കല്യാണിയെ നോക്കി. അമ്മയുടെ ആവശ്യം കേട്ടപ്പോൾ മകന് കൗതുകം തോന്നി.
2: അമ്മയ്ക്കെന്തിനാ വള? അമ്മ ചെറിയ കുട്ടിയാണോ?
1: കല്യാണി അപ്പോഴും പറഞ്ഞു,
2: എനിക്കൊരു വള വേണം.
1: രാമർ പഴയ വളച്ചന്തയിലേക്ക് അവരെ നയിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളും അവിടെ നിന്ന് വാങ്ങാം. വള തെരഞ്ഞെടുക്കുവാൻ കല്യാണി രാമറോട് ആവശ്യപ്പെട്ടു. അപ്പോൾ രാമർ പറഞ്ഞു,
2: അതൊന്നും എനിക്കറിഞ്ഞൂടാ, നീ വാങ്ങിക്ക്, ഞാൻ ഇട്ട് തരാം.
1: കല്യാണി തെരഞ്ഞെടുത്ത വള രാമർ അവളുടെ ഇടത് കൈയിലേക്ക് ഇട്ടുകൊടുത്തു. അന്നേരം പുതുപ്പെണ്ണിനെപ്പോലെ അവൾ നാണിക്കുന്നത് കാണാമായിരുന്നു. എന്തൊക്കെ വിചാരങ്ങളാണ് അവളുടെ മനസ്സിലുള്ളതെന്നറിയാൻ വളരെ പ്രയാസമാണെന്ന് രാമർ ഒരിക്കൽ കൂടി ചിന്തിച്ചു. കല്യാണിക്ക് വളയും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും വാങ്ങി പുറത്തിറങ്ങി. അപ്പോഴേക്കും സന്ധ്യയാവാറായിരുന്നു. ഇനി എവിടേക്ക്

0: ാണ് പോകേണ്ടതെന്നറിയാൻ രാമർ കല്യാണിയുടെ നേരെ നോക്കി. പലതരത്തിലുള്ള ഹലുവകളും ഈത്തപ്പഴങ്ങളും വിൽക്കുന്ന കടകളുടെ നിരയാണ് ഇടതുവശത്ത്. എവിടേക്ക് തിരിയണം? കല്യാണി ഒന്നും പറയുന്നില്ല. വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. അവളിപ്പോഴും പഴയ ഉച്ചനേരത്ത് തന്നെയാണെന്ന് മുഖഭാവം സൂചിപ്പിക്കുന്നു. അന്നേരം മകൻ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു, അച്ഛ, പ്രതിമ മനുഷ്യൻ ഓടുന്നു. നേരത്തെ പ്രതിമ പോലെ നിന്ന് എല്ലാവരെയും തോൽപ്പിച്ച ആൾ പരിഭ്രാന്തിയോടെ ഓടുന്നത് രാമർ കണ്ടു. അയാളെന്തോ വിളിച്ചു പറയുന്നുണ്ട്. അയാൾക്ക് പിന്നിലും ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നു. അവരും വിളിച്ചു പറയുന്നു, തീ, തീ. പ്രതിമ മനുഷ്യൻ നിന്നിരുന്ന ഓലമേഞ്ഞ ചെറിയ ഷെഡിന് മുകളിൽ തീ ആളിക്കത്തുന്നു. അത് മറ്റ് സ്ഥലത്തേക്കും വ്യാപിക്കുകയാണ്. വൃശ്ചികത്തിലെ ചൂടുകാറ്റടിക്കുന്നതോടൊപ്പം തീ നാമ്പുകൾക്ക് ഉയരം വയ്ക്കുന്നു. അപ്പോഴേക്കും ആളുകൾ ഓട്ടം തുടങ്ങിയിരുന്നു. ചിലർ തീ അണയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. രാമർ ഭാര്യയെയും മക്കളെയും തീ എത്താത്ത ഒരിടത്തേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഈ വഴി നിങ്ങൾ നേരെ പുരയിലേക്ക് പോയിക്കോ.
1: നിങ്ങൾ വരുന്നില്ലേ? കല്യാണി ചോദിച്ചു.
0: ഞാൻ വേഗം വരാം, നിങ്ങൾ പോയിക്കോ. അവരെ അവിടെ നിർത്തുന്നത് ഒട്ടും പന്തിയല്ല. പോകുമ്പോൾ കല്യാണി ഓർമ്മപ്പെടുത്തി,
1: നിങ്ങൾ കുലിമാലിലൊന്നും ചാടരുതേ.
0: ഇല്ല. സുരക്ഷിതമായ വഴിയിലൂടെ അവർ പോകുന്നത് രാമർ ആശ്വാസത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും തീ പടർന്നു പിടിച്ചിരുന്നു. അണയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്ര വേഗത്തിലാണ് തീ പടരുന്നത്. സന്ധ്യയിൽ അടിച്ചുവരുന്ന കാറ്റിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായതോടെ തീക്ക് ശക്തിയേറി. തീ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരെ പെട്ടെന്നാണ് പടർന്നു കയറുന്നത്. ഒരാളെപ്പോലും അടുപ്പിക്കാത്ത വിധത്തിൽ പൊള്ളിക്കുന്ന ചൂടോടുകൂടി കറുത്തിരുണ്ട ജ്വാലകളോടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. പ്രതിമ മനുഷ്യന്റെ ഷെഡും മരണക്കിണറിന്റെ ഷെഡും ഒരേ സമയത്താണ് കത്തി അമർന്നത്. മൃഗശാലയ്ക്കും പാത്രങ്ങൾക്കും പായകൾക്കും തുണിത്തരങ്ങൾ വിൽക്കുന്ന കടകൾക്കും ഒന്നിച്ചാണ് തീ പിടിച്ചത്. മൃഗശാലയ്ക്ക് തീപിടിച്ചപ്പോൾ മൃഗങ്ങളുടെ പരിഭ്രാന്തിയോടെയുള്ള കരച്ചിലും കിളികളുടെ ചിറകടിയൊച്ചയും പുറത്ത് വ്യക്തമായി കേൾക്കാമായിരുന്നു.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്.
5: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
7: ഹലോ,
8: എന്റെ മോനെ പ്ലസ് ടുന് പഠിച്ചോണ്ടിരിക്കും. അപ്പൊ അവന് തുടർ വിദ്യാഭ്യാസത്തിന് അധികം താല്പര്യമില്ല. എങ്കിലും ഒരു 1 ഇയർ കോഴ്സിൽ കൂടി നമുക്ക് എന്തെങ്കിലും ക്യാമ്പസ് ലക്ഷ്യം കൂടി പോകാൻ പറ്റും സാറേ.
7: 1 ഇയർ കോഴ്സ് പറഞ്ഞാൽ, അതായത് ഇപ്പൊ എന്താ പഠിക്കണത്? ഏത് സ്ട്രീമാ പഠിക്കണത്?
8: അവൻ ബയോമാത്സ്.
7: ആ, മാത്സ് ഉണ്ടെങ്കിലേ നിങ്ങൾ ആ കുട്ടിയായിട്ട് ആലോചിക്ക്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. പ്ലസ് ടു പാസ്സായിട്ടേ പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ആ ഇയാളോട് മകനോട് ഗൂഗിളിൽ പോയിട്ട് പൈപ്പിംഗ് കോഴ്സ്, ഏറ്റവും നല്ല കോഴ്സ് അത് നടത്തുന്നത് ഡെറാഡൂണിലാണ്. ഒരു 1.5 കൊല്ലത്തെ കോഴ്സാണ്. പാസ്സായാൽ ജോലി കിട്ടും. കേരളത്തിലും കുറച്ചധികം സ്ഥലത്ത് എറണാകുളത്തൊക്കെ കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങൾ പറഞ്ഞ ഒരു പ്ലേസ്മെന്റ് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. ഡെറാഡൂൺ എനിക്കറിയാം പ്ലേസ്മെന്റ് ഉണ്ടെന്ന്, ഇവിടുത്തെ കാര്യം അറിയില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം, 2 കൊല്ലം പ്ലസ് ടു കഴിഞ്ഞ് 1 കൊല്ലം പഠിച്ചാൽ പ്ലേസ്മെന്റ് കിട്ടുമോ? കിട്ടും. ചില സർട്ടിഫിക്കേഷൻ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ടെക്നിക്കൽ കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു കോഴ്സാണ് പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അതിൽ പഠിച്ചാൽ ജോലി കിട്ടും. ഇത് മകനോട് പറഞ്ഞു കൊടുക്കുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, എന്നിട്ട് പോവുക കേട്ടോ.

സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഒബിസി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484-298-3130. 0484-298-3130.

സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. ഫോൺ നമ്പർ 0491-2505-358 0491-2505-358.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധി രാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരം പൊഴിയൂർ കടൽഭിത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊഴിയൂർ കടൽഭിത്തിയുടെ നിർമ്മാണം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്ര പാക്കേജിന് ഇന്ന് തുടക്കമാകും. പാക്കേജിന്റെ ഭാഗമായി ആദ്യ സംഘം ഇന്ന് രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിൽ നിന്നും വിമാനത്തിൽ അഗത്തിയിലേക്ക് തിരിക്കും. കോഴിക്കോട് ജില്ലയിലെ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ ജല ശുചിത്വ മിഷൻ യോഗം ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. പദ്ധതിയുടെ ഭാഗമായി ഭൂമി ലഭ്യമാകാത്തതും വിവിധ റോഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് അനുമതി ലഭ്യമാകാത്തതുമായ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 നറുക്കെടുപ്പ് ശനിയാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. പൂജ ബമ്പർ 2026 ഭാഗ്യക്കുറി ടിക്കറ്റും അദ്ദേഹം പ്രകാശനം ചെയ്യും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവർ ഇൻ ബീച്ചിന്റെ എടക്കാട് ഭാഗത്ത് മത്സ്യബന്ധന ഫൈബർ വള്ളം മറിഞ്ഞ് 6 പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ടിലിംഗിന്റെ 2-ാം പാദ മത്സരവും ഇന്ന് വൈകിട്ട് കൊല്ലം മൺട്രോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടത്തും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് കൊച്ചിയിൽ. വൈകിട്ട് 7:30 കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കയറിന്റെ ശാസ്ത്രം. തെങ്ങിനെ കൽപ്പവൃക്ഷമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. തെങ്ങിന്റെ ഓരോ ഭാഗവും നമുക്ക് ഉപയോഗക്ഷമമാണ് എന്നർത്ഥം. തെങ്ങിന്റെ കായായ തേങ്ങയുടെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം എടുത്തതിന് ശേഷം അതിന്റെ പുറം ചിട്ടയായ ഭാഗം നാം വലിച്ചെറിയുകയാണ് പതിവ്. തൊണ്ട് എന്ന് വിളിക്കുന്ന അത് പണ്ടൊക്കെ അടുപ്പിൽ തീ കത്തിക്കുവാൻ ഉപയോഗിക്കുമായിരുന്നു. ആ തൊണ്ടിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പദാർത്ഥങ്ങളാണ് ചകിരിയും ചകിരിച്ചോറും. നീണ്ട നൂലുകൾ പോലെയുള്ള ചകിരിയെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരുതരം പശയായാണ് ചകിരിച്ചോറ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ചകിരിയും ചകിരിച്ചോറും ചേർന്ന തൊണ്ടുകൾ ഒന്നാം തരം ഇൻസുലേഷൻ പദാർത്ഥമായാണ് അറിയപ്പെടുന്നത്. അതായത് ഉയരമുള്ള തെങ്ങിൽ നിന്നും തേങ്ങയിടുമ്പോൾ താഴെ വീണ് അവ ചിതറിത്തെറിക്കാതിരിക്കാൻ പ്രകൃതി നിർമ്മിച്ച ഒന്നാം തരം പാക്കിംഗ് പദാർത്ഥം. ഇനി നമുക്കിതിൻ്റെ ശാസ്ത്രത്തിലേക്ക് വരാം. തൊണ്ടിലെ ചകിരിയിലും ചകിരിച്ചോറിലും അടങ്ങിയിരിക്കുന്നത് പ്രധാനമായും സെല്ലുലോസ്, ലിഗ്നിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളാണ്. ഇവയെ കൂടാതെ പെക്റ്റിൻ, പെൻഡോസാൻ, മറ്റ് സൂക്ഷ്മ പദാർത്ഥങ്ങൾ എന്നിവയും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. സസ്യങ്ങളുടെ കോശങ്ങളുടെ ഭിത്തികളിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് സെല്ലുലോസ് ആണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ലിഗ്നിനും കൂടി ചേർന്നാണ് കയറിനെ ഏറ്റവും ഗാഠതയുള്ള പ്രകൃതി ദത്ത നാരാക്കി മാറ്റുന്നത്. ചകിരിയുടെ ഇൻസുലേറ്റീവ് പ്രത്യേകതകൾ സാധ്യമാക്കുന്നത് അതിനുള്ളിൽ സമാന്തരമായി അടങ്ങിയിരിക്കുന്ന ചെറിയ സുഷിരങ്ങൾ മൂലമാണ്. കൂടാതെ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രകൃതിദത്ത നാര് എന്ന പ്രത്യേകതയും ചകിരി നാരിന് ഉണ്ട്. ചകിരിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള പദാർത്ഥമാണ് അതിനൊപ്പമുള്ള ചകിരിച്ചോർ. പണ്ട് തൊണ്ടിൽ നിന്ന് ചകിരി വേർപെടുത്തിയെടുക്കുമ്പോൾ ബാക്കിയാവുന്ന ഉപകാര

0: ഭാരമില്ലാത്ത പദാർത്ഥമായിരുന്നു ചകിരിച്ചോർ. മാലിന്യമെന്ന് തന്നെ പറയാം. ഇത് ചകിരിച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുകയും പിന്നീടത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. മഴ പെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരുതരം ബ്രൗൺ നിറമുള്ള കറ മണ്ണിലൂടെ അരിച്ചിറങ്ങി അടുത്തുള്ള ജലസ്രോതസ്സുകളിൽ എത്തുന്നു. ലിഗ്നിൻ, സെല്ലുലോസ് തുടങ്ങിയവയുടെ സാന്നിധ്യം ഇവയെ പ്രകൃതിയായുള്ള അഴുകലിന് തടസ്സം നിൽക്കുന്നു. അതിനാൽ വർഷങ്ങളോളം ചകിരിച്ചോർ ഭൂമിയിൽ അഴുകാതെ തന്നെ കിടക്കുന്നു. അക്കാരണങ്ങളാൽ ചകിരിച്ചോറിനെ കയർ മേഖലയിലെ വികൃതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചകിരിച്ചോറിന് മറ്റു ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. അവയിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം സുഷിരങ്ങൾ മൂലം അവയ്ക്ക് അവയുടെ ഭാരത്തിൻ്റെ 8 ഇരട്ടിയോളം ജലം താങ്ങി നിർത്താൻ കഴിയും. ഇതിൻ്റെ ഫലമായാണ് ചകിരിച്ചോറിനെ നല്ലൊരു ജൈവവളമായി ഉപയോഗിക്കാം എന്ന കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത്. ജലത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ചെടി വളർത്തുന്നതിനായി ഇന്ന് ചകിരിച്ചോറും ചകിരിച്ചോർ ജൈവവളവും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം അത്തരം ഗവേഷണങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്വതമേ ഭൂമിയിലെ വസ്തുക്കളെ അഴുകലിന് സഹായിക്കുന്ന ബാക്ടീരിയകൾക്ക് ചകിരിയിലെയും ചകിരിച്ചോറിലെയും പദാർത്ഥങ്ങൾ വിഘടിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ സൂക്ഷ്മജീവികൾ തന്നെയായ ഫംഗസുകൾക്ക് ഇതിനുള്ള കഴിവുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തിയാണ് ചകിരിച്ചോറിലെ സെല്ലുലോസിനെയും ലിഗ്നിനെയും വെറും 30 ദിവസം കൊണ്ട് വിഘടിപ്പിച്ചുകൊണ്ട് ഗുണനിലവാരമുള്ള ജൈവവളമായി മാറ്റാൻ കഴിയുന്നത്. പ്ലൂറോട്ടസ് എന്ന ഇനം ഫംഗസുകളാണ് ഇവയിൽ ഏറ്റവും മികച്ചവ. ഇവയെ ഉപയോഗിച്ചുകൊണ്ട് ചകിരിച്ചോറിനെ വിഘടിപ്പിക്കുന്ന പ്രക്രിയ വികസിപ്പിച്ചതിന് ശേഷം വ്യാപകമായി കെട്ടിക്കിടക്കുന്ന ചകിരിച്ചോർ വളമാക്കി മാറ്റി അത് ഈ രംഗത്തെ തന്നെ മറ്റൊരു വ്യവസായ മേഖലയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കയർ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനം ചകിരിച്ചോറാണ് എന്നത് അതിന്റെ പ്രാധാന്യം വിളിച്ചു പോകുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് 2 പരാതികൾ അയച്ചിട്ടുണ്ട്. അതിലെ ആദ്യ പരാതി നോക്കാം.
3: ഞാൻ ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന സ്ഥലത്തെ താമസക്കാരനാണ്. ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ ഭാരത് ഗ്യാസിന്റെയാണ്. 1999 മുതൽ ചെറുതോണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്യാസ് ഏജൻസി വഴിയാണ് ഞങ്ങൾക്ക് ഗ്യാസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തോപ്രാംകുടിയിൽ നിന്നും മുരിക്കാശ്ശേരിക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും 100 മീറ്റർ മാറി ഒരു റോഡിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. ഏജൻസിയുടെ വണ്ടി സ്റ്റേറ്റ് ഹൈവേയിലൂടെ ആഴ്ചയിൽ പലതവണ കടന്നു പോകാറുണ്ട് എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് ഇറക്കി വയ്ക്കുവാൻ ഏജൻസി തയ്യാറാകുന്നില്ല. ഏജൻസിക്കാർ ഗ്യാസ് സിലിണ്ടർ മെയിൻ റോഡിൽ എത്തിച്ച് കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ HP തുടങ്ങിയ ഗ്യാസ് ഏജൻസികൾ കൃത്യമായി വീടുകളിൽ ഗ്യാസ് എത്തിക്കാറുമുണ്ട്. ആയതിനാൽ റോഡ് സൗകര്യമുള്ള ഇവിടെ നിയമപരമായി ഗ്യാസ് ഇറക്കി നൽകുവാൻ ഏജൻസിക്ക് ബാധ്യതയില്ലേ? ആയതിനാൽ ഇതിനെതിരെ എവിടെയെങ്കിലും പരാതിപ്പെടുവാൻ സാധിക്കുമോ?
2: ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നില്ല എന്നാണ് ഈ കത്തിൽ പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ സജിമോൻ ജേക്കബിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി കേൾക്കാം.
4: എല്ലാ ഗ്യാസ് ഏജൻസികളും ഗ്യാസ് വീട്ടിലെത്തിച്ചു കൊടുക്കണമെന്നാണ് നിയമം, നമ്മുടെ ഗവൺമെന്റ് നിയമം. പക്ഷെ നമ്മുടെ ജില്ലയുടെ ഭൂപ്രകൃതി, പരിസൗകര്യ ഇല്ലായ്മ, അതൊക്കെ ഏജൻസികളെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോ പരമാവധി പരിസൗകര്യമുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ ഇറക്കി കൊടുക്കണം എന്നാണ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് യോഗം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത്. അപ്പോ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരാതിക്കാര് ഒന്നുകിൽ താലൂക്ക് സപ്ലൈ ഓഫീസ്, അല്ലെങ്കിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ, ഇവിടെ എവിടെയെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ബന്ധപ്പെട്ട ഏജൻസിയുമായിട്ട് സംസാരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ്.
2: ഇതേ പരാതിക്കാരന്റെ അടുത്ത പരാതിയാണ്, നമുക്ക് എന്താണെന്ന് നോക്കാം.
3: ഞാൻ കേരള ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ എംപ്ലോയ്മെന്റ് മുഖാന്തിരം 2017 സെപ്റ്റംബർ മുതൽ 2018 മാർച്ച് മാസം വരെ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും എന്റെ പ്രൊവിഡന്റ് ഫണ്ട് പിൻവലിക്കാൻ സാധിച്ചിട്ടില്ല. അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ സൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളത് കാരണമാണ് ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് അവർ പറയുന്നത്. ആയതിനാൽ ഈ തുക പിൻവലിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
2: PF തുക പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഈ പരാതി നിയമവേദി തിരുവനന്തപുരം PF ഓഫീസിൽ അന്വേഷിച്ചു. നിലവിൽ താങ്കളുടെ PF തുക പിൻവലിക്കുന്നത് സംബന്ധിച്ച് തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. EPFO മെമ്പർ ഇ സേവാ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ ഉമംഗ് ആപ്പ് വഴിയോ സ്വയം ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രം വഴിയും ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ UAN നമ്പർ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ഈ

0: പി എഫ് ഒ മെമ്പർ ഇ സേവാ പോർട്ടലിൽ യു എ എൻ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള ആധാർ, പാൻ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം തുക പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഈ പരാതിക്കാരൻ ഒരിക്കൽ കൂടി ബാങ്ക് ഡീറ്റെയിൽസ് പോർട്ടലിൽ നൽകണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ലോഗിൻ ചെയ്തതിന് ശേഷം യു എ എൻ പോർട്ടലിലെ വിവരങ്ങൾ ആധാർ കാർഡിലെ വിവരങ്ങളുമായി വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആകും. ഈ വിവരങ്ങൾ കൃത്യമാക്കാൻ ജോയിന്റ് ഡിക്ലറേഷൻ എന്ന സംവിധാനം പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് തിരുത്തലുകൾ വരുത്തിയ ശേഷം ഒരിക്കൽ കൂടി രേഖകൾ അപ്ലോഡ് ചെയ്യുക. ജോയിന്റ് ഡിക്ലറേഷൻ നൽകിയാൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനം അത് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇ പി എഫ് ഒ സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ആവുകയുള്ളൂ. അതിനുശേഷം അപേക്ഷ നൽകുക. ഇതെല്ലാം അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സ്വയം സ്മാർട്ട് ഫോൺ വഴിയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പരാതി. പരാതിക്കാരൻ ചേർത്തലയിൽ നിന്നും സുരേഷ് കുമാർ. പരാതി എന്താണെന്ന് നോക്കാം.
1: എന്റെ അച്ഛൻ മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബസ്വത്ത് വീതം വെച്ചിരുന്നു. എനിക്ക് 4 സഹോദരങ്ങളാണ്. എനിക്ക് ധനനിശ്ചയ ആധാരപ്രകാരം ലഭിച്ച 30 സെന്റിൽ അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള അവകാശം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 16 വർഷം മുമ്പ് ഈ വസ്തു പോക്കുവരവ് ചെയ്ത് എന്റെ പേരിൽ കരമൊടുക്കുന്നതാണ്. എന്നാൽ ആ രസീതിൽ അമ്മയുടെ പേരുകൂടി വരുന്നുണ്ട്. വില്ലേജ് ഓഫീസിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ജീവനാംശമുള്ളതുകൊണ്ടാണ് എന്നാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത്. 6 മാസം മുമ്പ് അമ്മയും മരണപ്പെട്ടു. ഈ ജീവനാംശം ഒഴിവാക്കി കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭാവിയിൽ ഈ വസ്തു എനിക്ക് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റു സഹോദരങ്ങളുടെ അനുവാദം ആവശ്യമുണ്ടോ? അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവകാശം ഈ വസ്തുവിലുണ്ടോ? മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ രീതിയിൽ തന്നെ 60 വർഷം മുമ്പ് അമ്മ തീറാധാരപ്രകാരം സ്വന്തം പേരിൽ വാങ്ങിയിരുന്ന 40 സെന്റ് വസ്തുവും 2 വർഷം മുമ്പ് എന്റെ പേരിൽ ധനനിശ്ചയ ആധാരപ്രകാരം തന്നിരുന്നു. അതും അന്നു തന്നെ എന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് കരം തീർത്തു വരികയാണ്. ഈ വസ്തുവിൽ എന്റെ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവകാശങ്ങളുണ്ടോ? എനിക്ക് ഈ വസ്തുക്കൾ വിൽക്കുന്നതിന് തടസ്സമുണ്ടാവുമോ?
0: ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
2: ത്തിൽ ഒന്നാമതായി, അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ധനനിശ്ചയാധാരം വഴി അച്ഛൻ താങ്കൾക്ക് നൽകിയ 30 സെന്റ് ഭൂമിയെ സംബന്ധിച്ചാണ്. ഈ ധനനിശ്ചയാധാരത്തിൽ അമ്മയ്ക്ക് അമ്മയുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതിനുള്ള അവകാശം, ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വില്ലേജ് രേഖകളിൽ അമ്മയുടെ പേര് വന്നിരുന്നത്. എന്നാൽ അമ്മ മരണപ്പെട്ട സ്ഥിതിക്ക് ആ അവകാശം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു. ലൈഫ് ഇൻട്രസ്റ്റ് എന്നത് മരണശേഷം മറ്റുള്ളവരിലേക്ക്, മരണപ്പെട്ട ആളുകളുടെ മറ്റു അവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു അവകാശമല്ല. അമ്മയ്ക്കുണ്ടായിരുന്ന ലൈഫ് ഇൻട്രസ്റ്റിന്റെ പുറത്ത് അമ്മയുടെ കാലശേഷം ഈ വസ്തുവിൽ സഹോദരങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഉന്നയിക്കാൻ കഴിയില്ല. ഭാവിയിൽ ഈ വസ്തു വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ സഹോദരങ്ങളുടെ അനുമതിയും ആവശ്യമില്ല. വില്ലേജ് ഓഫീസിൽ അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് നൽകിയാൽ കരം രസീതിൽ നിന്നും അമ്മയുടെ പേര് നീക്കം ചെയ്ത് കിട്ടും. രണ്ടാമതായി, അമ്മയുടെ പേരിലുണ്ടായിരുന്നതും താങ്കൾക്ക് ധനനിശ്ചയം ചെയ്തു നൽകിയതുമായ ഭൂമിയെ സംബന്ധിച്ചാണ്. താങ്കളുടെ പേരിൽ കരമുടുക്കി പോരുന്ന ഈ ഭൂമിയുടെ കാര്യത്തിലും സഹോദരങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ലാത്തതിനാൽ അത് വിൽക്കുന്നതിനും നിയമപരമായ തടസ്സങ്ങൾ ഒന്നുമില്ല. സഹോദരങ്ങളുടെ അനുമതിയും ആവശ്യമില്ല.
0: അടുത്ത പരാതിക്കാരൻ അബൂബക്കറാണ്. അദ്ദേഹത്തിന്റെ ഒരു ദീർഘമായ പരാതിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം.
1: ഭാര്യയും 4 ആൺമക്കളുമുള്ള എനിക്ക് 63 വയസ്സുണ്ട്. എന്റെ പേരിൽ സ്വന്തമായി 5 സെന്റ് സ്ഥലവും വീടുമുണ്ട്. എന്നാൽ വീട്ടിൽ യാതൊരുവിധ അവകാശവും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. 4 മക്കളിൽ ഒരാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. 2 ആൺമക്കൾ എന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയും മക്കളും എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണ്. എന്റെ സ്വത്തിൽ ഒരു അവകാശമില്ലാത്ത രീതിയിലാണ് ഞാൻ അവിടെ കഴിയുന്നത്. ആവശ്യമായ ഭക്ഷണം എനിക്ക് ലഭിക്കാറില്ല. പെൻഷന് അപേക്ഷിക്കുന്നതിന് പോലും എനിക്ക് തടസ്സം നേരിടുകയാണ്. മൂത്ത മകന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞപ്പോൾ മകൻ സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിവാഹം മുടങ്ങിപ്പോകുകയുണ്ടായി. അതിന് കാരണം ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. കൂടാതെ 3-ാമത്തെ മകന്റെ വിവാഹബന്ധവും വേർപെട്ട് നിൽക്കുന്നതാണ്. അതിനും കാരണക്കാരൻ ഞാനാണ് എന്ന് പറഞ്ഞാണ് ഇവർ എന്നെ ഉപദ്രവിക്കുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു. പല മധ്യസ്ഥ ശ്രമങ്ങൾക്കും ഞാൻ ശ്രമിച്ചുവെങ്കിലും യാതൊരു രീതിയിലും അവർ എന്നോട് സഹകരിക്കുന്നില്ല. തുടർന്ന് കുടുംബകോടതിയിൽ വരെ കേസിനായി പോകേണ്ടി വന്നു. കുടുംബകോടതിയിൽ ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് വീണ്ടും അവർ എന്നെ ഉപദ്രവിക്കുകയാണ്. തുടർന്ന് നിവൃത്തിയില്ലാതെ RDOയ്ക്കും പരാതി നൽകിയിരുന്നു. ആർ ഡി ഒ കോടതി എനിക്കനുകൂലമായ വിധിയാണ്.

0: തന്നത്. ഇതിന്റെ കോപ്പി എന്റെ മക്കൾക്കും എനിക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ RDO ഓഫീസിൽ മക്കൾ എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വീണ്ടും ഞാൻ RDOയിൽ പരാതി നൽകാൻ ചെന്നപ്പോൾ അവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനാണ്. ഒരു രീതിയിലും സമാധാനത്തോടെ ജീവിക്കുന്നതിന് ഭാര്യയും മക്കളും സമ്മതിക്കുന്നില്ല. ആയതിനാൽ എനിക്കറിയേണ്ടത് എനിക്ക് ഇതിനെതിരെ നേരിട്ട് കോടതിയിൽ പരാതി കൊടുക്കുവാൻ സാധിക്കുമോ എന്നതാണ്. എനിക്കെതിരെ സാക്ഷി പറയാൻ ആരും തന്നെ ഉണ്ടാവില്ല. ആയതിനാൽ എന്റെ പരാതി കോടതി സ്വീകരിക്കുമോ, പരാതിയിൽ സാക്ഷിയുടെ ആവശ്യമുണ്ടോ, കൂടാതെ നിരന്തരമായി എന്നെ ഉപദ്രവിക്കുന്ന ഭാര്യയെ ഒഴിവാക്കുന്നതിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ കത്തിന് വിശദമായ മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: കത്തുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു പ്രായമായിട്ടുള്ള ആൾ, 68 വയസ്സിൽ കൂടുതലുള്ള ഒരാളെ മക്കളുടെ ഉപദ്രവവും മാനസികവും ശാരീരികവുമായ പീഡനം കാരണം RDO കോടതിയിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ട്രൈബ്യൂണലിൽ അപേക്ഷ കൊടുത്ത് ഉത്തരവ് ലഭിച്ചിട്ടും ആ ഉത്തരവിനെ പോലും വിലവെക്കാതെ തുടർന്നും പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആയതിനാണ് ഈ പരാതി എന്ന് മനസ്സിലാവുന്നു. എന്നിരുന്നാലും പരാതി കൊണ്ട് ഒരു കാര്യം വ്യക്തമല്ല. കുടുംബ കോടതിയിൽ താങ്കൾ ബോധിപ്പിച്ച അപേക്ഷ എന്ത് ആവശ്യത്തിനാണെന്ന് രേഖപ്പെടുത്തി കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആയത് സംബന്ധിച്ച് മറുപടി പറയുന്നില്ല. ഈ RDO കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരവ് വളരെ കൃത്യവും വ്യക്തവുമാണ്. RDO കോടതിയിലെ ഉത്തരവ് ലംഘിച്ചു വീണ്ടും നിങ്ങളെ തുടർന്നും മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശാരീരികമായി ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടിയന്തരമായി ഡോക്ടറെ സമീപിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഏത് രീതിയിലുള്ള ഉപദ്രവമാണോ നേരിട്ടത് എന്ന് രേഖപ്പെടുത്തി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അതോടൊപ്പം നിങ്ങൾ RDO കോടതിയിലെ ഉത്തരവും കൂടി വെച്ചുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായി ഒരു അപേക്ഷ കൊടുക്കണം. അത് ഇനി തുടർന്നുണ്ടാവുന്ന സംഭവത്തിന് കൊടുത്താലും മതി. കാര്യം ഇപ്പൊ വരെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ ചീട്ട് ഉൾപ്പെടെ വെക്കുക. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി തുടർന്നുണ്ടാകുന്ന ശാരീരിക ഉപദ്രവത്തിന് നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ സർട്ടിഫിക്കറ്റും RDO തന്ന ഉത്തരവും കൂടി ചേർത്ത് വളരെ വിശദമായി ഒരു പരാതി കൊടുക്കണം. ആ പരാതിയിൽ നിങ്ങളുടെ ഒരു മകൻ ക്രൈംബ്രാഞ്ചിലെ പോലീസിൽ തന്നെ ജോലിയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം മൂലമാണ് നിങ്ങൾക്ക് യാതൊരു നീതിയും ലഭിക്കാത്തതെന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മതിയായ പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇവർക്കെതിരെ കേസ് എടുക്കണമെന്നും, നിങ്ങൾ ഉപദ്രവിച്ച ആളുകൾക്കെതിരെ, നിങ്ങളുടെ മക്കളായാലും ഭാര്യയായാലും അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ഭാര്യയെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങളുടെ പേരിലുള്ള വീട്ടിൽ നിന്ന് മാറ്റിത്തരണമെന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കണം. ആ പരാതിമേൽ നടപടി ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതേ പരാതി തന്നെ പോലീസിന്റെ മേലധികാരിക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് മേലധികാരിക്ക് പരാതി കൊടുക്കണം. അവിടെയും നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ പരാതി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുത്ത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ പോലീസിന് നിർദ്ദേശം കൊടുത്ത് അന്വേഷിക്കാൻ വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞൊരു അപേക്ഷ വെക്കണം. മജിസ്ട്രേറ്റ് കോടതി അത് തീർച്ചയായും നിങ്ങളുടെ രേഖകൾ പരിശോധിച്ച് അതിന്റെ നടപടി സ്വീകരിക്കും. ഈ മജിസ്ട്രേറ്റ് കോടതിയിലും നിങ്ങൾ പരാതി കൊടുത്തിട്ടും നിങ്ങൾക്ക് തുടർന്നും ഇവരുടെ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പോലീസ് സംരക്ഷണം, 68 വയസ്സുള്ള പിതാവിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് RDO കോടതിയുടെ ഉത്തരവും കൂടി ഉണ്ടായിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ശേഷവും നിങ്ങൾക്ക് തുടർന്ന് ഉപദ്രവം സഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പോലീസ് സംരക്ഷണ ഹർജി കൊടുക്കണം. പോലീസ് സംരക്ഷണ ഹർജി കൊടുക്കാൻ നിങ്ങൾക്ക് നേരിട്ട് സാമ്പത്തികമില്ല എങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ പറഞ്ഞ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനമുള്ള ഒരു അഭിഭാഷകനെ, ഒരു സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി തരും. അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ്. ഭാര്യയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറ്റാൻ നിങ്ങളുടെ സമീപത്തുള്ള സിവിൽ കോടതിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് അതിന് മക്കളെ കൊണ്ട് എന്താണോ ഉപദ്രവം എന്ന് വ്യക്തമാക്കണം. മക്കളെ കൊണ്ടുള്ള ഉപദ്രവം വ്യക്തമാക്കി അവിടെ അടുത്തുള്ള ഒരു സിവിൽ കോടതിയെ സമീപിച്ച് ഈ RDO കോടതിയുടെ ഉത്തരവും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊടുക്കുന്ന പരാതിയും ഡോക്ടർ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റും ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് പോലീസ് സംരക്ഷണത്തിന് ബോധിപ്പിച്ചിട്ടുള്ള രേഖകളും എല്ലാം കൂടി ചേർത്ത് എന്റെ സ്വന്തം പേരിലുള്ള വീട്ടിൽ താമസിക്കുന്നതിന് നിർവാഹമല്ല, അതുകൊണ്ട് അവരെന്റെ വീട്ടിലോട്ട് കയറരുത് എന്ന് പറഞ്ഞ് ഒരു നിരോധന ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഒരു സിവിൽ കോടതിയിൽ താങ്കൾക്ക് സമീപിച്ചാൽ അത് വ്യക്തമായി സിവിൽ കോടതി ആ നിങ്ങളുടെ രേഖകൾ പരിശോധിച്ച് നിങ്ങൾക്ക് യുക്തമായ ഒരു ഉത്തരവ് ലഭിക്കുന്നതാണ്. ഇനി ഭാര്യയെ ഒഴിവാക്കണമെന്ന് നിങ്ങൾ ഈ പരാതി കൊണ്ട് കാണുന്നുണ്ട്. ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മുസ്ലിം സഹോദരനായതുകൊണ്ട് താങ്കൾക്ക് മഹല്ല് കമ്മിറ്റിയെ സമീപിച്ച് ഭാര്യയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുക. ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയെടുക്കുന്നതിന് നിങ്ങളുടെ വ്യക്തി നിയമം അതിന് അനുവദനീയമുള്ളതാണ്. അതിലെ വ്യക്തി നിയമം അനുവദനീയമായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കോടതിയിൽ സമീപിക്കുന്നതിന് സാധ്യമല്ല. നിങ്ങൾക്ക് സാക്ഷികൾ സാക്ഷികളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് അവരെല്ലാവരും ഒറ്റ കൈയാണ്, നിങ്ങൾക്ക് ആരും സാക്ഷി പറയാൻ വരുന്നില്ലെങ്കിൽ ആ കാര്യവും കൂടി നിങ്ങൾ വ്യക്തമാക്കി പറയണം. നിങ്ങളുടെ പരാതിയിൽ അവരെല്ലാവരും യഥാർത്ഥ കാര്യങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ ആരും ലഭിക്കുന്നില്ല, അതുകൊണ്ട് പോലീസ് അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് വേണം വെക്കാൻ.

0: മക്കളൊക്കെ മാറിയ ശേഷം നിങ്ങൾക്ക് ചെലവിന് പണമില്ലെങ്കിൽ നാല് മക്കളും നിങ്ങളെ തുല്യമായി നിങ്ങളെ സംരക്ഷിക്കുന്നതിന് ബാധ്യസ്ഥനാണ്. അതിന് ഒന്നുകൂടി നിങ്ങൾ RDO കോടതിയിൽ സമീപിച്ച് നാല് മക്കളും മക്കളെയും വളർത്തിയെന്നും എന്നെ ഇപ്പൊ അവര് സംരക്ഷിക്കുന്നില്ല എന്നും എനിക്ക് യാതൊരു വരുമാനമില്ലെന്നും RDO കോടതിയിൽ ഒരു അപേക്ഷയും കൂടി കൊടുത്താൽ നാല് മക്കളും തുല്യമായി നിങ്ങളെ നോക്കുന്നതിലോട്ട് വേണ്ടി ഒരു തുക അവിടെ നിന്ന് അനുവദിക്കും, ഒരു ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയിട്ടും നിങ്ങൾക്ക് പണം തരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിച്ച് വാറന്റ് ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് RDOക്ക് യുക്തമെന്ന് തോന്നുന്ന തുക, നിങ്ങൾക്ക് ജീവിക്കാനുള്ള നിങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള തുക ഓരോ മക്കളിൽ നിന്നും മൊത്തം 10,000 രൂപ ചെലവ് വരുമെങ്കിൽ ഓരോ മക്കളും 2,500 രൂപ വെച്ച് നിങ്ങൾക്ക് നിർബന്ധമായി തരുന്നതിലോട്ട് വേണ്ടി നിത്യതി ജീവിത ചെലവുകൾ കഴിയാൻ വേണ്ടി ഒരു തുക ആവശ്യപ്പെട്ട് നിങ്ങൾ പ്രത്യേകമായി മറ്റൊരു അപേക്ഷയും കൂടി RDO കോടതിയിൽ കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെലവുകൾക്കുള്ള പണവും കൂടി നിങ്ങൾക്ക് തരുന്നതിന് RDO ഉത്തരവിടുന്നതായിരിക്കും.
1: നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വച്ചിരിക്കണം.
2: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

സേവന വാർത്തകൾ. സംസ്ഥാനത്തെ ഒബിസി വിഭാഗങ്ങളിൽപ്പെട്ട് മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നിവ ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ പിജി, പിഎച്ച്ഡി പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0492-22-22-335, 0492-22-22-335.

കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. റിക്രൂട്ട്മെന്റ് .hc kerala.nic.in

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588

0: എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ ഒരു മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
2: എൻ ചിരി.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ, നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ എന്നിവർ നൽകുന്ന സന്ദേശം. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത. പതിനൊന്ന് 30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:40 പ്രകാശധാരയിൽ ദേശീയ ആയുർവേദ ദിനം. ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 പറയോ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക സംരംഭക കീർത്തി രവീന്ദ്രനുമായി അഭിമുഖം. മൂന്ന് 30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം. ജൈവകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി E.A. അഗസ്റ്റിൻ. ഏഴ് 25 FM ഈവനിംഗ്. ഇതിൽ സമകാലികം കെണിയൊരുക്കുന്ന പാതയോരം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. എട്ട് 5 SNIMS FM ഹെൽത്ത് ലൈൻ. മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും. ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ MBയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ഒരു വ്യക്തി പാഴ്വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിച്ച വിസ്മയമാണ് ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ. ശില്പനിർമ്മാണത്തിൽ പരിശീലനമില്ലാത്ത ഒരാൾ ലാഭേച്ഛയില്ലാതെ കേവലം സന്തോഷത്തിനായി ചെയ്യുന്ന ഔട്ട്സൈഡർ ആർട്ട് എന്ന വിഭാഗത്തിലുള്ള റോക്ക് ഗാർഡൻ ആരാണ് നിർമ്മിച്ചത്? ഉത്തരം: ചണ്ഡീഗഡ് പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന നേക്ചന്ദ് സെയ്നി. 1988 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ആരാണ് നിർമ്മിച്ചത്? ഉത്തരം: ചണ്ഡീഗഡ് പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന നേക്ചന്ദ് സെയ്നി.

ചിന്താശകലം. സ്വപ്നത്തിൽ ഞാനൊരു ചിത്രം കാണും. ആ സ്വപ്നത്തെ പിന്നീട് ചിത്രമായി പുനഃസൃഷ്ടിക്കും. സ്വപ്നത്തിൽ ഞാനൊരു ചിത്രം കാണും. ആ സ്വപ്നത്തെ പിന്നീട് ചിത്രമായി പുനഃസൃഷ്ടിക്കും. വിൻസെന്റ് വാൻഗോഗിന്റെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

0: ഹലോ VPS ലേക്ക് ഷോർ. ഹായ്, ഹലോ, നമസ്കാരം ഉണ്ട് കേട്ടോ പ്രിയരെ. നമുക്കൊക്കെ ഒരു ചീത്ത സ്വഭാവമുണ്ട്. ഇപ്പൊ എല്ലാരും കാറിലും ബസ്സിലും ഓട്ടോയിലും നടക്കുമ്പോഴൊക്കെ പറയാ ഒന്നോ ഒരായിരം ഉണ്ട് എന്ന്. ഞാൻ പറയുന്നത് എല്ലാവരിലുമുള്ള ഒരു പ്രധാന സ്വഭാവത്തെയാണ്. അതായത് ഒരു പ്രതിസന്ധി വന്നാൽ ഇതാണ് തന്റെ അന്ത്യമെന്ന് മനസ്സിലങ്ങട്ട് ഉറപ്പിക്കും. സ്വരങ്ങളുടെ തുടർച്ചയെ സംഗീതമെന്നും വാക്കുകളുടെ തുടർച്ചയെ ഭാഷയെന്നും പറയും പോലെ സംഭവങ്ങളുടെ തുടർച്ചയാണല്ലോ സുഖവും ദുഃഖവും. നാം എല്ലാം ഇത് രണ്ടും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ചില സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വിജയിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങളുടെ മനോബലത്തെ ചോർത്തിക്കളയുമ്പോൾ. നിങ്ങളുടെ മനോബലത്തെ ചോർത്തുക എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയുടെ ആദ്യത്തെ സ്വരൂപം. ഈ മനോബലം ചോരാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ അമിതമായ കണക്കുകൂട്ടൽ. നിങ്ങളെ നിങ്ങൾ എവിടെയോ ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് പോയാൽ അവിടെ നിങ്ങളുടെ അവസാനമാണെന്നും കരുതും. അവിടെ നിങ്ങൾ മൂന്ന് ലോകവും കാണും. നിങ്ങളിലെ ധിക്കാരിയും അഹങ്കാരിയും അവിടെ തീരും. ആത്മാവിനെ നിങ്ങൾ ശ്രദ്ധിക്കുകയുമില്ല. പ്രിയരെ, പ്രതിസന്ധിയിൽ നിങ്ങളുടെ പൂർണ്ണ അന്ത്യമാണെന്ന് ചിന്തിക്കാതെ ഇരുന്നാൽ അത് പല്ലിളിച്ച് കാണിച്ച് പിന്തിരിയും. നമുക്ക് സന്തോഷമായ ജീവിതം നയിക്കുകയും ചെയ്യാം. ഉയർച്ചയും താഴ്ചയും സന്തോഷവും ദുഃഖവും എല്ലാം ജീവിതത്തിന്റെ അനിവാര്യതയാണ്. ഇന്നത്തെ മാനസികാവസ്ഥയല്ല നാളെ. സോ എല്ലാം ഒരേ രീതിയിൽ കാണാൻ ശ്രമിക്കൂ. എന്നാൽ ജീവിതം ജിങ്കാലാല തുടങ്ങാം. ഹലോ, VPS ലേക് ഷോർ സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഹൃദയത്തിന് കരുതലേകാം, ജീവിതത്തിന് പ്രതീക്ഷയേകാം ഹൃദയ സ്പർശം. അതെ പ്രിയരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി VPS ലേക് ഷോർ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി ഹൃദയ സ്പർശം. സാമ്പത്തിക പരിമിതികൾ കാരണം കൃത്യസമയത്ത് ഹൃദയ പരിശോധനയും ചികിത്സയും ലഭിക്കാതെ ആരുടെയും ജീവൻ അപകടത്തിലാകരുത്. അർഹരായ 50 പേർക്ക് സൗജന്യ ആൻജിയോഗ്രാം പരിശോധന ലഭ്യമാക്കുന്നു. ഹൃദയാരോഗ്യത്തിന് കൃത്യസമയത്ത് പരിശോധനയും ചികിത്സയും ഏറെ പ്രധാനമാണ്. സേവനം ആവശ്യമുള്ളവർ സെപ്റ്റംബർ 30 മുൻപ് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: അശ്വതിയാണോ?
2: അതെ. ഹലോ
0: അശ്വതി, ഇത് ഭരണിയാണ്.
2: ഹലോ ആരാ?
0: ഹലോ, VPS ലേക്ഷോറിൽ നിന്ന് മാശാലത. ആണോ? അപ്പോഴേക്ക് വിളി വന്നല്ലോ. അതാണ്, അതാ അശ്വതി, ഞാനിത് ഭരണിയാണെന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി ഇല്ല. ഞാൻ
2: ഹലോ ഞാൻ ഓഫീസിൽ.

0: പറ എവിടെയാണ് ഓഫീസ്?
1: സാറ് ഇരിക്കണ്ടേ?
0: എവിടെയാണ് ഓഫീസ്?
1: ഇവിടെ അഞ്ചപ്പാലത്ത് തന്നെ. എന്റെ വീട് കൊടുങ്ങല്ലൂര് തൃശ്ശൂരാണ്.
0: ഒറ്റപ്പാലത്താണ് ജോലി ചെയ്യുന്നത്?
1: അവിടെയാണ് വർക്ക് ചെയ്യുന്നത്.
0: അപ്പൊ കൊടുങ്ങല്ലൂര് ഒറ്റപ്പാലത്തേക്ക് എത്ര ദൂരമുണ്ട്?
1: ഒരു 5 kilometer ഉണ്ടാവുള്ളൂ.
0: അത്രയുള്ളൂ കൊടുങ്ങല്ലൂര് ഒറ്റപ്പാലത്തേക്ക്?
1: കുറച്ചുള്ളൂ.
0: ഒറ്റപ്പാലം എന്ന് പറയുന്നത് ശരിക്ക് പാലക്കാടല്ലേ?
1: ഇല്ല, അഞ്ചപ്പാലം.
0: അഞ്ചപ്പാലം. ഞാൻ ഒറ്റപ്പാലം എന്നാ കേക്കുന്ന. ഞാൻ വിചാരിച്ചത് എപ്പോഴേ കിലോമീറ്റർ കുറച്ചത്? ഭഗവാനെ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു.
1: ഞാൻ ആലോചിച്ചോളൂ, എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ ആലോചിച്ചോളൂ.
0: എന്ത് ഓഫീസായത്?
1: ഞാന് വർക്ക് ചെയ്യണത് മറ്റേ ബാങ്കിന്റെ ഓൺലൈൻ വർക്കില്ലേ, കുടിക്കിട സർട്ടിഫിക്കറ്റ്
0: എടുക്കുന്നത്,
1: അതിന്റെ ഒരു ഓഫീസാണ്.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, രണ്ട് പിള്ളേര്, രണ്ടാൺകുട്ടികള്.
0: ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ചേട്ടൻ മെക്കാനിക്കാണ്.
0: മക്കളോ?
1: മക്കള് ഒരാള് മൂന്നില്, ഒരാള് യു കെ ജി.
0: ആൺകുട്ടികളാണോ?
1: രണ്ടാൺകുട്ടികളാ.
0: എന്താ പേര്?
1: മൂത്താള് പേര് അശ്വജിത്ത്, രണ്ടാമത്തെ പേള് ആദിജിത്ത്.
0: ആദിജിത്ത്. അപ്പൊ ചേട്ടന്റെ പേരോ?
1: ചേട്ടന്റെ പേര് പ്രജിത്ത്.
0: അപ്പൊ എല്ലാരും അടുത്ത് ഞങ്ങളുടെ അന്വേഷണം പറയൂ. അശ്വതി കുട്ടിക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇഷ്ടമല്ല, എന്തായാലും മതി.
0: നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ.
1: എല്ലാവരുടെയും
0: ബൈ മോളെ, ബൈ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ VPS ലേക്ഷ്യർ, ഗുഡ് മോർണിംഗ് ആശിച്ചി. പ്രിയപ്പെട്ട ആശിച്ചി ബാലേട്ടൻ, നമസ്കാരം.
3: നമസ്കാരം.
2: ഒരു മഴയുള്ള രാത്രിയിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായാണ് അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്.
3: ആരപ്പാ?
2: എന്നാൽ അവനെ ഞങ്ങൾ മടക്കി അയച്ചു.
3: അപ്പൊ അവരെന്ന് പറഞ്ഞിട്ട് പവനായോ?
2: ബഹുമാനം കൊണ്ട് അവരെന്ന് പറഞ്ഞു. ഭദ്രമായ ഒരിടത്തേക്ക് മടക്കി അയച്ചു. രണ്ടാഴ്ച മുമ്പ് ഒരു സായാഹ്നത്തിൽ പട്ടികളുടെ കുരകേട്ടാണ് വീടിന് പുറത്തിറങ്ങി നോക്കിയത്. നോക്കിയപ്പോൾ ഡാഷ് ഹണ്ട് ഇനത്തിൽ പെടുന്ന ഒരു നായ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് കിടപ്പുണ്ട്. ഭക്ഷണമില്ലാതെ എല്ല് പൊങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ജീവനുള്ള ഒരു അസ്ഥികൂടം എന്ന് വേണമെങ്കിൽ പറയാം. കഴുത്തിൽ എന്തോ വലിഞ്ഞു മുറുകിയതിന്റെ പാട് കാണാമായിരുന്നു. പൊതുവേ മൃഗങ്ങളോട് കുറച്ച അമിതമായ സഹാനുഭൂതിയുള്ള എന്റെ മനസ്സ് എന്നോട് അവനെ എടുക്കൂ എന്ന് മന്ത്രിക്കാൻ തുടങ്ങി. ഇനി അവനെ നോക്കി നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി ഞാൻ വേഗം തന്നെ ഗേറ്റ് അടച്ച് വീടിനുള്ളിൽ കയറി. വീട്ടിലിപ്പോൾ തന്നെ രണ്ടു നായകൾ ഉള്ളതിനാൽ ഒരാളെ കൂടി നോക്കുന്നത് എനിക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടാകും. ഉടൻ തന്നെ ഫോട്ടോ എടുത്ത് വാർഡ് ഗ്രൂപ്പിലും മറ്റുമിട്ടു. എന്നാൽ ആരും അവനെ അന്വേഷിച്ച് സത്യം പറഞ്ഞാൽ എത്തിയില്ല. ഇടയ്ക്കിടെ ചെന്ന് നോക്കി അവൻ അവിടെ തന്നെയുണ്ട്. മഴ പെയ്യാൻ കൂടി തുടങ്ങിയതോടെ ഞാൻ അവനെ എടുത്ത് വീടിന്റെ പിന്നാമ്പുറത്തിരുന്ന ഒഴിഞ്ഞ കിളിക്കൂട്ടിൽ കൊണ്ടാക്കി. ഇളം ചൂടുള്ള കുറച്ച് പാലും ചോറും മീൻകറിയും കൊടുത്തു. അവൻ കൊടുക്കുന്നതെല്ലാം ഒരു വറ്റു ബാക്കിയില്ലാതെ അകത്താക്കി എന്നെ നോക്കി നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? നിനക്ക് എന്താണ് പറ്റിയത്? നിന്നെ ആരാ ഈ അവസ്ഥയിലാക്കിയത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ദയനീയമായ അവന്റെ
3: നോട്ടായിരിക്കും.
2: എന്തായാലും അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷ നൽകി. ഇവൻ എന്തു പേരിടും എന്നാലോചിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് അവന് അതിഥിയല്ലേ, ചോട്ടു എന്ന് വിളിക്കാമെന്ന്. അങ്ങനെ പേരും സെറ്റായി. വീട്ടിലെ ഒരു നായ ആണെങ്കിൽ ചോട്ടു വന്നതിൽ പിന്നെ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ രണ്ടാഴ്ചയോളം കടന്നുപോയി. ഇനി ഇവന് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റുന്ന യജമാനനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം അഡോപ്ഷനായി പോസ്റ്റുകൾ ഇട്ടു. അവസാനം കോട്ടയത്ത് നിന്നുള്ള ഒരു അച്ഛനും മകനും അവനെ ഏറ്റെടുക്കാം എന്നറിയിച്ചു. എടാ ചോട്ടു, നിന്റെ യജമാനൻ കോട്ടയത്ത് നിന്ന് ട്രെയിനിന് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോകണ്ടേ? പറഞ്ഞത് ഏതാണ്ട് മനസ്സിലായ പോലെ അവൻ തല താഴ്ത്തി വീട്ടിൽ കിടപ്പായി. വിളിച്ചിട്ട് തല പൊക്കി നോക്കുന്നു പോലുമില്ല.
3: ഇഷ്ടല്ല.
2: അവനെ കൊണ്ടുപോകാൻ സമയമായി. ഞാൻ വീട്ടിലിരുന്ന കുറച്ച് ചിക്കൻ അവന് കൊടുത്തു. പതിവില്ലാതെ ഒട്ടും ആർത്തിയില്ലാതെ രീതിയിലാണ് അവനത് കഴിച്ചത്. കഴിക്കുന്നതിനിടെ അവൻ എന്നെ ഇടയ്ക്കിടക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവനെ കിട്ടിയ ദിവസം നോക്കിയ അതേ നോട്ടം. ഞാൻ പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല. നോക്കിയാൽ പിന്നെ അവനെ എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. ഒരു ബോക്സിൽ കയറ്റാൻ നോക്കിയിട്ട് അവൻ എന്ത് ചെയ്താലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ബലപ്രയോഗത്തിനൊടുവിൽ അവൻ അതിന് വഴങ്ങി. എന്നാൽ ഒന്ന് മുരളുകയോ കയ്യിൽ ഒന്ന് കടിക്കുകയോ മുതിരാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി. അല്ലെങ്കിലും തിന്ന ചോറിന് നന്ദി കാണിക്കാൻ നായ്ക്കളെ കഴിച്ചല്ലേ ആളുള്ളൂ, അല്ലേ അശ്വചി? റെയിൽവേ സ്റ്റേഷനിൽ അവനെ എന്തെങ്കിലും ചോദിച്ചത്? റെയിൽവേ സ്റ്റേഷനിൽ അവനെ സ്വീകരിക്കാൻ അച്ഛനും മകനും നിൽപ്പുണ്ടായിരുന്നു. അവർ അവനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. അവന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചോട്ടുവിന്റെ ആ നോട്ടം അടുത്തെങ്ങും എന്റെ മനസ്സിൽ നിന്നും മായില്ല. പല മനുഷ്യർക്കും പെറ്റ്സ് കൂടപ്പിറപ്പിനെ പോലെയാണ്. എന്നാൽ ചിലർക്ക് ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കാനുള്ള ഒരു പാഴ്വസ്തുവിനെ പോലെയും വയസ്സാകുമ്പോൾ രോഗം വന്നാൽ വീടുമാറുമ്പോൾ അല്ലെങ്കിൽ ഇനി വളർത്താൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ പക്ഷേ നമ്മൾ മാത്രമാണ് ലോകമെന്ന് വിശ്വസിച്ച ആ ജീവിക്ക് അത് മനസ്സിലായില്ലല്ലോ. വികാരാധീനനായത് ഞാൻ ഒരുപാട് പട്ടികളെ ഓർമ്മിച്ചതുകൊണ്ടാണ്. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങളുടെ ഏട്ടന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അത് ഒരാളെ യജമാനനായിട്ട് സങ്കല്പിച്ച് അദ്ദേഹത്തെ മാത്രം പ്രൊട്ടക്ട് ചെയ്ത് അദ്ദേഹം പറയുന്നത് മാത്രം കേട്ട് അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പിനെ പോലെ ജീവിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഒച്ച ദൂരെ നിന്ന് കേട്ടാൽ അതിന് മനസ്സിലാവും. ആ വണ്ടിക്ക് കാവല് കിടക്കുകയാണ് രാത്രി എങ്ങോട്ട് പോവണ്ടെന്ന് വിചാരിച്ചിട്ട്. രാവിലെ വാതിലിന്റെ ഒച്ച കേട്ടാൽ അവിടെ മുമ്പിൽ വന്ന് നിൽക്കും. അത്ര സൂക്ഷ്മമായിട്ട് ഒരാളെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ച് കൂടെ നിൽക്കുന്ന ഒരു പട്ടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു പോയത് ഏറ്റവും അവസാന ദിവസങ്ങളിൽ അതിനെ പരിപാലിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവണം. വേറൊരു വീട്ടിൽ കൊണ്ടാക്കി, കാരണം വലിയ വെയിറ്റൊക്കെ ഉള്ളൊരു പട്ടിയാണ്. കുളിപ്പിക്കാൻ ആളില്ല, നോക്കാൻ ആളില്ല, അതിന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റി. ആ കൂട്ടിൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഏട്ടൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് കഴിച്ചു. പക്ഷെ പിന്നീട് ആ വീട്ടുകാർ കൊടുത്ത

0: ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഒട്ടും തന്നെ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അവിടെ വെച്ചിട്ട് ആ പട്ടി ചത്തു. അപ്പൊ എത്രത്തോളം വേദന താങ്ങിയിട്ടുണ്ടാവും തന്റെ യജമാനനെ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരെ കാണാത്തതിന്റെ പേരിൽ ഹൃദയാഘാതം സംഭവിച്ചത് ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുക.
1: നമ്മൾ വിചാരിക്കും നമുക്കാണ് എല്ലാ ഇമോഷൻസ് ഒക്കെ ഉള്ളതെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. പട്ടികളായാലും പക്ഷികളായാലും എല്ലാവർക്കും
0: ഇമോഷൻ.
1: നമ്മളെ പരിചരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന തന്നെയാണ്.
0: നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇതൊക്കെ അറിയുന്നത് ആശേച്ചിക്കാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. പട്ടീനെ വളർത്തിയിട്ടുണ്ട് ആശേച്ചി,
1: പക്ഷീനെ
0: വളർത്തിയിട്ടുണ്ട് ആശേച്ചി, നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അണ്ണാനെ വളർത്തിയിട്ടുണ്ട് ആശേച്ചി, പിന്നെ പൂച്ചയെ വളർത്തിയിട്ടുണ്ട്.
1: ഞാൻ പൂച്ചയെ വളർത്തിയിട്ടില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല പൂച്ചനെ.
0: പൂച്ചനെ ഇഷ്ടമല്ല, നിർഭാഗ്യവശാൽ മൃഗങ്ങളൊന്നും ഈ മനുഷ്യനോട് അടങ്ങിയില്ല.
1: പക്ഷെ എല്ലാരും അടങ്ങിയിട്ടുണ്ട്. എന്നെ ഇതേപോലെ തന്നെ സ്നേഹിച്ച ഒരുപാട് പട്ടികൾ ഉണ്ടായിരുന്നു, പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഞാൻ പട്ടിയൊന്നും എടുത്ത് വളർത്താൻ ശ്രമിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിലൊക്കെ ഇവരെ ഒറ്റയ്ക്കാക്കി അവർക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കാനൊന്നും ആളില്ല. പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അശ്വിനും കുഞ്ഞിനും ഒക്കെ അലർജി, ഇതിന്റെ രോമമൊക്കെ വരുന്നത്. അതുകൊണ്ട് പതിയെ അതങ്ങ് ഒഴിവാക്കി. പക്ഷെ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എപ്പോഴെങ്കിലും നാട്ടിലൊക്കെ പോയി സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, സുഖമായിട്ട് ഞാനൊരു പട്ടിയെ വാങ്ങും എന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്.

0: ഹൃദയത്തിന് കരുതലേകാം, ജീവിതത്തിന് പ്രതീക്ഷയേകാം ഹൃദയസ്പർശം. അതെ പ്രിയരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി VPS ലേക്ഷ്യൂർ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി ഹൃദയസ്പർശം. സാമ്പത്തിക പരിമിതികൾ കാരണം കൃത്യസമയത്ത് ഹൃദയ പരിശോധനയും ചികിത്സയും ലഭിക്കാതെ ആരുടെയും ജീവൻ അപകടത്തിലാകരുത്. അർഹരായ 50 പേർക്ക് സൗജന്യ ആൻജിയോഗ്രാം പരിശോധന ലഭ്യമാക്കുന്നു. ഹൃദയാരോഗ്യത്തിന് കൃത്യസമയത്ത് പരിശോധനയും ചികിത്സയും ഏറെ പ്രധാനമാണ്. സേവനം ആവശ്യമുള്ളവർ September 30 മുൻപ് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ഞായറാഴ്ച, അതാണ് കത്തിന്റെ ഹെഡ്ലൈൻ. 2023 ജനുവരി 15 ഒരു ഞായറാഴ്ച, കോലഞ്ചേരിക്കടുത്ത് പാങ്കോട് എന്ന ചെറിയ ഗ്രാമത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്.

0: പതിവ് പോലെ അന്ന് രാവിലെ പള്ളിയിൽ പോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മൂത്ത മകൻ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പേ, എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുവോ? ഉച്ച ഭക്ഷണത്തിന് ശേഷം അവനെ സ്കൂട്ടറിന്റെ മുന്നിലിരുത്തി അടുത്തുള്ള പാടശേഖരത്തിന് ചുറ്റും ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. ആ വഴി തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. സാധാരണയായി ആ റോഡിൽ ആളുകളും വാഹനങ്ങളും കുറവായിരിക്കും. മാത്രമല്ല, എതിരെ വരുന്ന വാഹനങ്ങളെ വ്യക്തമായി കാണാനും സാധിക്കും എന്നതായിരുന്നു എന്റെ ധാരണ. പാടശേഖരത്തിന് സമീപത്തെത്തുന്നതിന് തൊട്ടു മുന്നേ ഒരു നല്ല വളവുണ്ടായിരുന്നു. ദൂരെ നിന്ന് തന്നെ ആ വളവിനരികിൽ ഒരു കാർ റോഡരികിൽ നിർത്തിയിരിക്കുന്നതും രണ്ടുപേരും ഒരു വശത്ത് നിൽക്കുന്നതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തോ അസ്വാഭാവികത തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വേഗത കുറച്ചു. അടുത്തെത്തിയപ്പോഴാണ് അവിടെ നടന്നത് ഒരു വാഹന അപകടമാണെന്ന് മനസ്സിലായത്. ഒരു കാർ ബൈക്കുമായി കൂട്ടിയിടിച്ച് നിൽക്കുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ഒരാൾ റോഡിന്റെ മറുവശത്ത് വീണ് കിടക്കുന്നു. ഞങ്ങൾ അടുത്തെത്തിയതും ആ മനുഷ്യൻ വേദനയിൽ പുളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു, നിസ്സഹായതയുണ്ടായിരുന്നു, ജീവിക്കണം എന്ന ഒരൊറ്റ അപേക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും എന്നെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോഴാണ് ആ കാഴ്ചയുടെ ഭീകരത ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചത്. അദ്ദേഹത്തിന്റെ വലതുകാൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഒടിഞ്ഞിരിക്കുന്നു. കാലിൽ നിന്ന് മാംസം വേർപെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം എന്റെ ശരീരം പോലും അനങ്ങാതെയായി. അവിടെ കിടക്കുന്നത് ഒരു അപരിചിതനായ മനുഷ്യനായിരുന്നു. പക്ഷേ ആ നിമിഷം അദ്ദേഹം ഒരു അപരിചിതനായി തോന്നിയില്ല, സഹായത്തിനായി ജീവൻ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായി മാത്രമാണ് തോന്നിയത്. എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത ആ നിമിഷത്തിൽ ഞാൻ ഉടൻ തന്നെ എന്റെ സുഹൃത്തായ ലിജുവിനെ വിളിച്ചു. ലിജു, എത്രയും പെട്ടെന്ന് ഒരു വാഹനവുമായി ഇവിടെ എത്തണം, ഒരു വലിയ അപകടം നടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ലിജു വാഹനവുമായി എത്തി. പക്ഷേ സതീഷിനെ വാഹനത്തിൽ കയറ്റുക എന്നത് എളുപ്പമായിരുന്നില്ല. അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തെ അനക്കുമ്പോഴെല്ലാം വേദനയിൽ പുളയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ സുരക്ഷിതമായി വാഹനത്തിൽ കയറ്റാൻ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ആവശ്യമായിരുന്നു. അവിടെ ആളുകളുണ്ടായിരുന്നു, ഒരു പുരോഹിതനുണ്ടായിരുന്നു, വാഹനം ഓടിച്ച ഡ്രൈവർ ഉണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ഭയമായിരുന്നു, രക്തം കണ്ടുള്ള പേടിയായിരുന്നു, അതോ മറ്റെന്തെങ്കിലുമോ എനിക്കറിയില്ല. പക്ഷെ ആ നിമിഷം റോഡിൽ കിടന്ന സതീഷിന് അതൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് അറിയേണ്ടത് ഒരേയൊരു കാര്യമായിരുന്നു, താൻ ആശുപത്രിയിൽ എത്തുമോ ജീവിക്കുമോ. ഒടുവിൽ ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് ഒരു വിധത്തിൽ സതീഷിനെ വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. അന്ന് ആശുപത്രിയുടെ വാതിലൂടെ അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നു, ഇനി അദ്ദേഹം സുരക്ഷിതമായ കൈകളിലാണ് എന്ന്. അതിനുശേഷം ജീവിതം അതിന്റെ വഴിക്ക് മുന്നോട്ട് പോയി. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. ആ സംഭവവും പതിയെ എന്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയി. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഞാൻ എഴുതാനുള്ള കാരണം. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു പുതിയ സ്വപ്നത്തിന് തുടക്കം കുറിച്ചു.
1: എന്താണാവോ പുതിയ സ്വപ്നം?
0: ഫ്ലോറ ആൻഡ് ഫോന മൂന്നാർ എക്കോ പാർക്ക്. അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ പങ്കുവച്ചിരുന്നു. സാധാരണയായി വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ആളല്ല ഞാൻ, അതുകൊണ്ട് തന്നെ അതിന് നിരവധി മറുപടികളിൽ വന്നു. പക്ഷേ ഒരു സന്ദേശം മാത്രം എന്നെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോയി. ഒരു നിമിഷം ഞാൻ അത് വീണ്ടും വീണ്ടും ആലോചിച്ചു. റോഡിലേക്കാണ് ഞാൻ പിന്നെ എത്തിയത്. വേദനയിൽ കിടന്നിരുന്ന ആ മനുഷ്യനെ വീണ്ടും കണ്ടു. അത് സതീഷിന്റെയും കുടുംബത്തിന്റെയും സന്ദേശമായിരുന്നു. അവരെഴുതിയത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എന്ത് തുടങ്ങിയാലും അത് വിജയിക്കും, കാരണം നിങ്ങളെ ഓർക്കാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ കുറച്ചുനേരം ഫോൺ നോക്കിയിരുന്നു. എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു, കാരണം അന്ന് ഞാൻ ചെയ്ത കാര്യം ഞാൻ പോലും മറന്നു പോയിരുന്നു. എന്റെ ജീവിതത്തിൽ അത് ചില മണിക്കൂറുകൾ മാത്രമായിരുന്നു, പക്ഷെ അവരുടെ ജീവിതത്തിൽ അതൊരു പക്ഷേ എല്ലാം മാറിയ ഒരു ദിവസമായിരിക്കാം. അന്ന് റോഡിൽ കിടന്ന് എങ്ങനെയെങ്കിലും എന്നെ ആശുപത്രിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ വർഷങ്ങൾക്കിപ്പുറം ഞങ്ങളെ ഓർക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉടൻ തന്നെ പ്രതിഫലം കിട്ടണമെന്നില്ല. ചില നന്മകൾക്ക് കയ്യടി ലഭിക്കില്ല, ചില സഹായങ്ങൾക്ക് നന്ദി പോലും ലഭിക്കില്ല, ചിലപ്പോൾ നമ്മൾ സഹായിച്ച മനുഷ്യന്റെ പേര് പോലും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ നമ്മൾ മറന്നുപോയ ഒരു നിമിഷം മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയായിരിക്കാം. അന്ന് ഞങ്ങൾ ചെയ്തത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഒരു മനുഷ്യൻ സഹായം ചോദിച്ചു, ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായിച്ചു, അത്രമാത്രം. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയിൽ പോലും നമ്മൾ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ടത് പണമല്ല, പേരല്ല, സ്ഥാനമല്ല, ഒരു പക്ഷേ നമ്മൾ അറിയാതെ നേടിയെടുക്കുന്ന ചില മനുഷ്യരുടെ ഹൃദയങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന്. നമുക്ക് കഴിയുമ്പോൾ എല്ലാവരെയും
1: ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറഞ്ഞതേ ഉള്ളൂ.
0: സിജോ ജെയിംസ് ആണ് കത്തയച്ചിരിക്കുന്നതെന്നും കൂടെ പറയട്ടെ.
1: സിജോ ജെയിംസ് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കോടി ഉണ്ട് എന്നുള്ളതല്ല ഒരു മനുഷ്യനെ ഏറ്റവും വലിയ സമ്പന്നനാക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വിശാലമായിട്ടുള്ള സൗഹൃദമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്, കാരണം അത്രമേൽ സൗഹൃദങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന

നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നവർ ഒക്കെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞത്, ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് നന്മ ചെയ്തതിന് പകരം മറ്റൊരു നന്മ ലഭിക്കുക എന്നുള്ളത്. ഒരിക്കലും നന്മ പ്രതീക്ഷിച്ചൊരു നന്മ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്ന, പ്രത്യേകിച്ചിട്ട് ഏറ്റവും ഉത്തരവാദിത്വ പൂർവ്വം അതെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ, അത് ചെയ്തതിന് ശേഷം ഒരാളെ തലോടുന്നത്, അവര് കണ്ണീർ പൊടിക്കുന്നത്, അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വഴിയിൽ വെച്ച് കാർ നിർത്തി സഹായിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രളയ സംവിധാനമായി ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് മൂക്കിൽ കൈവച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്റെ ഉത്തരവാദിത്വമാണ്, മനുഷ്യന് മാത്രമാണ് ത്വം ചേർത്തിട്ടുള്ളത്, മനുഷ്യത്വം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളാണ്. അതെ, അതിനെ ഒരു മാധ്യമം വഴി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനിതാ ചെയ്തു എന്ന് പറയുമ്പോ കുറച്ച് കാലൊക്കെ കേൾക്കാൻ ഒരു രസമുണ്ടാവും. പക്ഷെ പെർമനന്റ് ആയിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ കാസർഗോട്ട് സ്വദേശിയാണ്, ഞാൻ ജീവിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്തുനിന്ന് സ്വാഭാവികമായിട്ട് അറിയാലോ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ജോലി തേടി വരുന്ന കുട്ടികൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മളെ തേടി വരാറുണ്ട്. ഓരോ ദിവസവും ഞാൻ ഇന്നാൾക്ക് ജോലി ശരിയാക്കി കൊടുത്തു, അല്ലെങ്കിൽ ഇന്നാളെ ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ എപ്പോഴാണോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങുന്നത് അന്ന് നമ്മൾ തന്നെ തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.

0: ബാലേട്ടൻ എത്രയൊക്കെ പറഞ്ഞു നിർത്തി, ഇപ്പൊ എനിക്ക് ബാലേട്ടനോട്
1: ധാർമ്മിക രോഷമാണ് ഞാൻ രേഖപ്പെടുത്തി.
0: എനിക്ക് മനസ്സിലായി നിങ്ങളെ ധാർമ്മിക രോഷം, പിന്നെ നിങ്ങളുടെ നാടിന് വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങൾ ഇതൊക്കെയാണ് അതിന്റെ പുറകിലുള്ളത്. നിങ്ങൾ വലിയ ആളാണ് ബാലേട്ട, പക്ഷേ എനിക്ക്

0: എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ധർമ്മങ്ങൾ ഒരിക്കലും കണ്ടന്റാക്കരുത്.
1: അത് കറക്റ്റാണ്.
0: ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് ഒരു സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ട്. അതൊരു പക്ഷെ ഈ പറഞ്ഞതുപോലെ അവരിൽ നിന്ന് ആയിരിക്കില്ല അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുക. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മനുഷ്യരിൽ നിന്ന് നമുക്കൊരാവശ്യം വരുമ്പോൾ അത് തിരിച്ചു ലഭിക്കുകയും ചെയ്യും.
1: വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
0: നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1:12. ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ്. പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ഒരു തെന്നിന്ത്യൻ സിനിമാ താരമായിരുന്ന സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിജയലക്ഷ്മിയുടെ ചരമദിനമാണ് ഇന്ന്. തമിഴ് ചലച്ചിത്രമായ വണ്ടിച്ചക്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അവർ അഭിനയിച്ച സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇന്നാദ്യം FM മോർണിംഗ് സെലക്ഷൻസിൽ.

0: പ്രിയ ശ്രോതാക്കളെ, ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സന്ദേശം ഇപ്പോൾ കേൾക്കാം.
1: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച്

0: ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ നൽകുന്ന സന്ദേശം.
1: ഇന്ന് സെപ്റ്റംബർ 23 11-ാമത് ആയുർവേദ ദിനമായി ആചരിക്കുന്നു. ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം, ആയുർവേദ ഫോർ എ ഹെൽത്തിയർ ടുമോറോ എന്ന മഹത്തായ സന്ദേശത്തോടെയാണ് ആയുർവേദ ദിനം ആചരിക്കുന്നത്. ആയുർവേദം ഒരു ചികിത്സാരീതി മാത്രമല്ല, ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള സമഗ്രമായ ദർശനം കൂടിയാണ്. രോഗചികിത്സയോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. ആഹാരം, വിഹാരം, ജീവിതശൈലി, ദിനചര്യ, ഋതുചര്യ, മാനസികാരോഗ്യം എന്നിവയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആയുർവേദത്തിലൂടെ കൈവരിക്കുന്നു. ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ജില്ലാതലത്തിൽ ആലുവ മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവയർനെസ് ക്ലാസുകൾ, യൂത്ത് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ്, അതായത് സ്കൂൾ കുട്ടികൾക്ക് ക്വിസ് മത്സരം, ആയുർവേദവുമായി ബന്ധപ്പെട്ട വീഡിയോ മത്സരം, ആരോഗ്യ പാചക പ്രദർശനം, സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, യോഗ ഡെമോൺസ്ട്രേഷൻ, ആയുഷ്മാൻ ഭാരത് അക്കൗണ്ട് ക്രിയേഷൻ, ആഭ ID മുതലായവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ ഒരു നാളേക്കായി ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാം എന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പേർക്കും ആയുർവേദ ദിനാശംസകൾ നേരുന്നു.
0: നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് സന്ദേശം നൽകുന്നു.
2: ജീവിതശൈലീ രോഗങ്ങളും മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പ്രകൃതിയോടിണങ്ങിയ ആരോഗ്യകരമായ ജീവിത രീതിയുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ പാരമ്പര്യ ആയുർവേദ വിജ്ഞാനത്തെ ആധുനിക ശാസ്ത്രീയ ഗവേഷണങ്ങളുമായി കൂട്ടിയിണക്കി കൂടുതൽ ഫലപ്രദമായ ആരോഗ്യ പരിചരണം സാധ്യമാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വ്യക്തിയുടെ ആരോഗ്യത്തിൽ നിന്ന് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിലേക്ക് ആയുർവേദത്തിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കാം. ഈ ലക്ഷ്യം മുൻനിർത്തി ഇത്തവണ 11-ാമത് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നാഷണൽ ആയുഷ് മിഷൻ ജില്ലയിലുടനീളം വിപുലമായ പരിപാടികൾ നടത്തിവരുന്നു. ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിലൂടെ രോഗത്തെ പ്രതിരോധിക്കുകയും പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു നാളെ സൃഷ്ടിക്കുകയും ചെയ്യുക, ഇതാണ് ഈ ആയുർവേദ ദിനത്തിൻ്റെ സന്ദേശം. എല്ലാവർക്കും ദേശീയ ആയുർവേദ ദിനാശംസകൾ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ, നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ എന്നിവർ നൽകിയ സന്ദേശം.
3: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മില്ലനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിൽ യേശുദാസും ഹരിഹരൻ, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനം.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: നിറം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി FM മോർണിംഗ് സെലക്ഷൻസിൽ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ചിത്രം വർണ്ണപ്പകെട്ട്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഗംഗയ്യ അമരൻ. സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. അതിരൻ എന്ന ചിത്രത്തിലെ ഗാനമാണിനി. വിനായക് ശശികുമാറിന്റെ വരികൾ, പി എസ് ജയഹരിയുടെ സംഗീതം. പാടിയത് കെ എസ് ഹരിശങ്കർ.

ചന്ദ മാമ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും സംഘവും പാടിയത് ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

കസ്തൂരിമാൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ജ്യോത്സന എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. അടുത്ത ഗാനം അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഇളയരാജ.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: എൻ്റെ

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി FM വാർത്തകൾ.
0: ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാർക്ക് ആശംസ നേർന്നു. ആയുർവേദം കേവലമൊരു ചികിത്സാരീതി മാത്രമല്ല, ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലിക്ക് ശക്തമായ മാർഗം കൂടിയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗവൺമെന്റ് വകുപ്പുകളുടെയും ഏജൻസികളുടെയും സേവനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കാൻ പ്രമുഖ നഗരങ്ങളിൽ സംയോജിത വാണിജ്യ വ്യവസായ ഓഫീസുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിലെ ശില്പശാലയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, ആംഗ്യഭാഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 23 ആംഗ്യഭാഷാ ദിനമായി ആചരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ പ്രവൃത്തികൾ 1.5 വർഷത്തിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. 36,000 ചതുരശ്ര അടിയിലാണ് 3 നിലകളിൽ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ജിഗോൺ ഇന്ന് തിരുവനന്തപുരം ഊറ്റുകുഴിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. ഇടതുമുന്നണി യോഗം ഉടൻ വിളിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിനെതിരായ കേസിനെതിരെ ഇനിയും പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന യുവജന കമ്മീഷൻ അദാലത്ത് കോഴിക്കോട്ട് അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലെ അദാലത്തിൽ 18-നും 40-നും മധ്യേ പ്രായക്കാരായ യുവജനങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാം. ജപ്പാനിലെ ഐചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബട്ടർഫ്ലൈ ഫൈനലിൽ ഇന്ത്യയുടെ ബെനിസ്റ്റൺ ബെനഡിക്ടൺ യോഗ്യത നേടി. ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് നടത്തും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ജീവന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണ്. ആയുർവേദത്തിന്റെ മഹത്വവും ദിനചര്യയിലൂടെ ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ആയുർവേദ ദിനാചരണം നാം ആചരിച്ചു വരുന്നത്. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി? ഈ വർഷത്തെ ആയുർവേദ ദിന സന്ദേശം എന്താണ്? അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: ഓക്കെ. അതായത് ഇന്നിപ്പോ 11th ദേശീയ ആയുർവേദ ദിനമാണ്. 11 വർഷമായിട്ട് ആയുർവേദത്തിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനും അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ സാധ്യതകൾ കുറച്ച് ഇന്നത്തെ ജനതയ്ക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനും ആയുർവേദം ഏതിനൊക്കെയാണ് ഉപയോഗിക്കാം, ആയുർവേദത്തിന് എന്തൊക്കെയാണ് ശാസ്ത്രീയത ഉള്ളത് എന്നൊക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്ന ഉദ്ദേശിച്ചാണ് ആയുർവേദ ദിനം. മെയിൻലി പ്രൊപ്പഗേഷൻ ഓഫ് ആയുർവേദമാണ് ആയുർവേദ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിനത്തിനും ഒരു പ്രത്യേക പ്രമേയം അതിന് കൂടുതൽ ഊന്നൽ നൽകുകയും അത് പക്ഷെ ഒരു ദിനാചരണത്തിൽ ഒതുങ്ങാതെ അത് വർഷം മുഴുവനും ഇനിയും ഒക്കെ അത് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും അതിന്റെ പ്രയോജനം അത് വഴി സർക്കാരിതര സംവിധാനങ്ങൾ വഴി പൊതുജന ആരോഗ്യത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആയുർവേദ ദിനാചരണത്തിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഈ വർഷത്തെ പ്രമേയം ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദം എന്നുള്ളതാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം, നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നാട്ടില് സാക്ഷരതയുടെ കാര്യത്തിലായാലും മറ്റെല്ലാ സംവിധാനങ്ങളുടെ കാര്യത്തിലൊക്കെ ആയാലും മുന്നോട്ട് നിൽക്കുന്നുവെങ്കിലും ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ധനം വിനിയോഗം വരുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ അത്തരം ചെലവ് കുറച്ച് ആയുർവേദ രീതികളിലൂടെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റി ജീവിതശൈലി ക്രമീകരണം വഴി ആരോഗ്യകരമായ ഒരു നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആരോഗ്യകരമായ നാളേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പ്രായത്തിലും എല്ലാ മേഖലയിലും ഇത് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതായത് ചെറിയ കുട്ടികൾ മുതൽ നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. അതുപോലെ ഇപ്പൊ നമുക്ക് അറിയാം, വാർദ്ധക്യകാലം ഏജിങ് കൂടി, വാർദ്ധക്യത്തിന്റെ ഡെഫിനിഷൻ തന്നെ ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ ആരോഗ്യകരമായ വാർദ്ധക്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന പല രോഗങ്ങളും ആ സമയത്തുണ്ടായതല്ല, ദീർഘകാലമായിട്ടുണ്ടായിരുന്ന മറ്റ് രോഗാതുരത കൊണ്ട് വാർദ്ധക്യകാലം അനാരോഗ്യമായി പോയതാണ്. അപ്പം അത് അങ്ങനെ ആയി പോകാതിരിക്കാൻ കുറച്ച് നേരത്തെ തന്നെ ശ്രദ്ധ ചെലുത്തി ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം, ഈ ചെറിയ പ്രായത്തിലെ തന്നെ ആയുർവേദത്തിൽ മുന്നേ കാലത്തിൽ നിലനിന്നിരുന്ന, അതായത് ഒരു കുട്ടി ഋതുമതിയാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഋതുമതിയാകുന്ന സമയത്ത് ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മരുന്ന് ഉപയോഗിക്കുക അല്ലാതെ കുറച്ച് പലരും ചിന്തിക്കുന്നത് പോലെ കുറച്ച് ലേഹ്യങ്ങളും കുറുക്കുകളും ഒക്കെ ഉപയോഗിക്കുക, അങ്ങനെയല്ല. ചില ശീലങ്ങളിലും അവരുടെ ആഹാര രീതിയിലും അവരുടെ ദിനചര്യയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രത്യുൽപാദന ആരോഗ്യം കൃത്യമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ പിന്നീടുണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ ഇത്തരം ജീവിത രീതിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, മുന്നേ കാലത്ത് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത്തരം മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു.

0: പക്ഷെ ഇപ്പം നൂതനമായ പല രീതികളിലെയും പുറകെ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് സമയമില്ല ഒന്നിനും, ഉറങ്ങുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും ഒക്കെ സമയം ഇല്ലാതായി പോയിരിക്കുന്ന ഈ കാലത്ത് ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ ഒരു നല്ല നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ആരോഗ്യരംഗം ഏറ്റവും അധികം ഇപ്പോൾ പകർച്ചവ്യാധികളൊക്കെ കാലം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന അത്തരം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയവും ആരോഗ്യം, അതായത് ഒരു വ്യക്തിയുടെ ഒരു എന്താണ് നല്ലൊരു സമയം അതിനു വേണ്ടിയിട്ട് ചെലവിടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി അനാരോഗ്യ അവസ്ഥ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനിപ്പോ നമ്മുടെ വകുപ്പ് തല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ദിനാചരണം, അതുപോലെ തന്നെ സ്കൂളുകളിൽ അതിന്റെ ഒരു പ്രാധാന്യം, ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം കുട്ടികളിൽ ഉണ്ടാക്കുക, പാഠ്യവിഷയങ്ങളിൽ ഇപ്പൊ സർക്കാരിന്റെ അക്ഷരം ആരോഗ്യം എന്ന പരിപാടി, അതുപോലെ നാഷണൽ ആയുഷ് മിഷന്റെ ആയുർവിദ്യ എന്ന് പറഞ്ഞൊരു പരിപാടി ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് കുട്ടികളിൽ ചെറിയ പ്രായത്തിലെ തന്നെ ഹെൽത്തി ലിവിങ്ങിനെ കുറിച്ചിട്ട് അവർക്കൊരു അവബോധം ഉണ്ടാക്കുക, അതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുക, അതുപോലെ ഓരോ പ്രായത്തിലും സ്ത്രീകളുടെ ആരോഗ്യം, വൃദ്ധജനങ്ങളുടെ ആരോഗ്യം, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം, ഇത്തരം ഏരിയയിലെല്ലാം ആരോഗ്യകരമായ ഒരു നാളേക്ക് വേണ്ടിയിട്ട് പാലിയേറ്റീവ് രംഗത്തായാലും പാലിയേറ്റീവ് രോഗികൾക്കും ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവരുടെ ശിഷ്ടകാലം കുറച്ചുകൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ വരുത്തുക എന്നുള്ളതാണ് ഈ പ്രമേയത്തിന്റെ ഉദ്ദേശം. സ്കൂളുകളിൽ അതുപോലെ മറ്റ് ICDSമായിട്ട് ചേർന്നിട്ട് ഔദ്യോഗിക ഓഫീസുകളിൽ ഓക്യുപ്പേഷണൽ സ്ട്രെസ്സും ഓക്യുപ്പേഷണൽ ഔദ്യോഗികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് ഇപ്പൊ ശാരീരികവും മാനസികവും, ഇത്തരം മേഖലകളിലൊക്കെ ഇടപെടുന്ന രീതിയിലാണ് ഈ ദിനാചരണവും അതിന്റെ പ്രമേയവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്.
1: മേഡം, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണല്ലോ. ഈ ആശയത്തിൽ ആയുർവേദത്തിന്റെ പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏതൊരു വൈദ്യശാസ്ത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. രോഗപ്രതിരോധമാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം. അത് ആയുർവേദ രീതിയാ പറയുമ്പോൾ, ആയുർവേദം നമ്മൾ പറയും ഒരു രണ്ട് ടു ഫോർ സയൻസ് ആന്ന് പറയും. സ്വസ്ഥവൃത്തം എന്നോ ആതുരവൃത്തം എന്ന് പറയും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വസ്ഥനായി ഇരിക്കുന്ന ഒരാള് സ്വസ്ഥത കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രോഗം വരാതിരിക്കുന്നതിനും എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആഹാരം, വ്യായാമം, ഉറക്കം, മൈഥുനം ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ സൂചികകൾ. അപ്പൊ ഒരു സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടും എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിനും ഒരു സ്വാസ്ഥ്യവൃത്തത്തിന് ഇമ്പോർട്ടൻസ്. അത് തീർച്ചയായും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആതുരവൃത്തം എന്ന് പറയും. ആതുരം എന്ന് പറഞ്ഞാൽ രോഗബാധിതൻ, അതിനെ കുറിച്ച് പറയുന്നതാണ് ആതുരവൃത്തത്തിൽ പറയുന്നത്. സ്വാസ്ഥ്യ സംരക്ഷണവും സ്വാസ്ഥ്യവൃത്തവും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആയുർവേദം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ പ്രതിരോധ ശേഷി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ പലതരം രോഗ അണുബാധ ഉണ്ടാകുന്ന അണുസിദ്ധാന്തത്തിനൊക്കെ മുന്നേ ഉണ്ടായ ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോഴും തന്നെയും ഒരാളുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ദിനചര്യയിൽ മാറ്റം വരുത്തണം, ജലപഥോധ്വംസനീയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരാൾ ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സ്വസ്ഥത, പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം അവനവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, സഹജീവികളെ എങ്ങനെ നമ്മുടെ സഹജീവികളോട് പെരുമാറണം. ഇപ്പൊ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഏകാരോഗ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശീലിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധം സാധ്യമാവുകയും അത് തന്നെയാണ് രോഗം വരാതിരിക്കാൻ, അതായത് നമ്മുടെ ആരോഗ്യകരമായ നാളെയെന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് രോഗപ്രതിരോധത്തിനാണ് നൽകുന്നത്. ഇപ്പം ഇപ്പോ രോഗാണുബാധ വരുമ്പോൾ ഒരു പ്രതിരോധ ശേഷി കൃത്യമായിട്ടുള്ള ആളിനാണെങ്കിൽ ആ രോഗബാധ വന്നിരുന്നാലും അതിന്റെ തീവ്രത കുറയും. ഇപ്പൊ നമ്മൾ പറയും രോഗബാധ ഘടകങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും നമ്മുടെ പ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമ്മളെല്ലാ സിസ്റ്റത്തിലും അങ്ങനെയാണ് പറയുന്നത്. അതായത് നമുക്ക് ജന്മനാ തന്നെ ഉണ്ടാകുന്നതുണ്ട്, നമ്മുടെ ചര്യകളും ശീലങ്ങളും കൊണ്ട് ലഭിക്കുന്നതുണ്ട്. ഇതൊന്നും അല്ലാതെ ആണെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് മരുന്നുകൾ കൊണ്ട് നേടിയെടുക്കുന്നതുമുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ടിനും ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനുമാണ് സ്വാസ്ഥ്യവൃത്തം എന്ന് പറയുന്നത്. അതിൽ പ്രധാനം ഒരു ദിവസം നമ്മൾ എങ്ങനെ ഇരിക്കണം, കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതെല്ലാത്തിലും, ആഹാരത്തിലായാലും അതുപോലെ നമ്മുടെ വസ്ത്രധാരണത്തിലായാലും ഉറക്കത്തിലായാലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ ആയാലും ക്ലൈമറ്റ് ചേഞ്ചസ് അനുസരിച്ച്, അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ബാധകമാണ്. ഇപ്പം ബാക്ടീരിയ വൈറസ് ഒക്കെ ആണെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ബാധിക്കുന്നത്, ചില കാലാവസ്ഥകളിലാണ് അവർ കൂടുതലുള്ളത്. അപ്പം അത്തരം ഇപ്പൊ ജന്തുജന്യ രോഗങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ ഏകാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. മനുഷ്യന്റെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ സഹജീവികളുടെയും ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുക, ഇത്തരം രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങളും വരുത്തുക എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ മാർക്കേഴ്സ് ആയ, ഒരിക്കലും ഒരു ഒറ്റമൂലി കൊണ്ട് സമ്പാദിച്ചെടുക്കാൻ പറ്റുന്നതല്ല രോഗപ്രതിരോധം. പലരും അസുഖം വരുമ്പോഴും ചില കാലാവസ്ഥകളിലൊക്കെ വന്ന് പറയാറുണ്ട്, നമുക്ക് കുറച്ച് മരുന്ന് തരണം ഡോക്ടറെ, ആയുർവേദ മരുന്നാകുമ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നൊക്കെ ഒരു മിഥ്യാധാരണയുണ്ട്. സൈഡ് ഇഫക്റ്റ് ഉള്ള മെഡിസിൻസും ഉണ്ട്. ചില മരുന്നുകൾ, ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഈ രോഗം വരില്ല, അങ്ങനെയില്ല. നമ്മുടെ ചര്യകളും നമ്മുടെ ശീലങ്ങളുമാണ് നമുക്ക് രോഗപ്രതിരോധം നൽകുന്നത്. ഒരു കാലാവസ്ഥ അനുസരിച്ച് കഴിക്കേണ്ട ആഹാരം, വ്യായാമം, ഉറക്കത്തിലൊക്കെ വ്യതിയാനം വരുത്തിയാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യ സംരക്ഷണവും നേടേണ്ടത്.
1: മാഡം, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. ഇത്തരം രോഗങ്ങൾക്കെതിരെ ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന മാർഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ടാണ് ഇത്തരം രോഗങ്ങളൊക്കെ കൂടി വന്നത്. ഇപ്പം ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ കാലത്തേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു നമ്മുടെ ദിവസത്തിനെയും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ രീതികൾ, ആയുർവേദത്തിൽ ആഹാരം വിഹാരം എന്ന് പറയും, നമ്മുടെ ആഹാരവും നമ്മുടെ പ്രവൃത്തികളും ക്രമീകരിക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെലവിടുക. അപ്പം ആയുർവേദത്തിൽ ദിനചര്യ ആരംഭിക്കുന്നത് തന്നെ തുടക്കവാചകം തന്നെ നമ്മുടെ കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ശരീരചിന്തിയാ നിർവൃത്തി എന്നാണ് അത്. ഉണന്നുടനെ ഇപ്പൊ നമ്മൾ പോയി ബെഡ് കോഫി കുടിക്കാനല്ല ആയുർവേദത്തിൽ പറയുന്നത്. ഒന്നിരുന്ന് ഒരു സെക്കൻഡ് അവനവന്റെ ശരീരം എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്റെ ആരോഗ്യം എന്ന് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം, അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ സാധ്യത ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും ആഹാര രീതിയിലും ഒക്കെ വ്യത്യാസം വരുത്തുക. ഇപ്പോ പ്രമേഹം, രക്താതിമർദ്ദം, അതുപോലെ കൊളസ്ട്രോള്, തൈറോയിഡ്, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളുടെ സാധാരണയായിട്ടുള്ള, ഇപ്പൊ ക്യാൻസർ, കുട്ടികളിൽ കാണുന്ന പൊണ്ണത്തൊടി, ആകാംക്ഷ ഒക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറുകയാണ്, വിഷാദ രോഗമൊക്കെ. അപ്പം അത്തരം സാധ്യതയുള്ളവര്, ഇപ്പോ പ്രമേഹ രോഗത്തിന് സാധ്യതയുള്ളവർ, അതായത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട്, അവർക്ക് കുറച്ച് ശരീരഭാരം കൂടുതലാണ്, പ്രത്യേകിച്ച് സെൻട്രൽ ഒബേസിറ്റി ഉള്ളവര്, PCOD ഉള്ള, PMOS എന്ന് പറയുന്ന ഇപ്പോ അത്തരം പെൺകുട്ടികള്, അതുപോലെ ഗർഭകാലത്ത് ഡയബറ്റീസ് ഉണ്ടായിരുന്നവര്, അവരൊക്കെ അവരുടെ ആഹാര രീതിയിൽ വ്യത്യാസം വരുത്തുക, വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കുക, ഉറക്കം കൃത്യമാക്കുക. ജീവിതത്തിലെ സ്ട്രെസ് എന്ന് പറയുന്നതിന്, അതായത് അതാണ് പറയുന്നത് ശരീര ചിന്തയാ നിർവൃത്തി, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രാധാന്യം, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഓടുന്ന ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുമ്പോൾ അവനവന്റെ ആരോഗ്യവും ശരീരത്തിനും മനസ്സിനും എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുകയും അതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ എടുക്കുകയും വേണം. ഇത്തരം ജീവിതശൈലി രോഗം വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ കൃത്യമായും നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ്ങും ആഹാര രീതിയിലും മാറ്റങ്ങൾ വരുത്തുക. മരുന്ന് മാത്രം കൊണ്ടല്ല, മരുന്നൊരു സഹായ ഘടകം മാത്രമാണ്, ജീവിതചര്യയിലും വ്യത്യാസങ്ങൾ വരുത്തുക. രോഗം ഉണ്ടായാൽ പ്രമേഹം, രക്താതിമർദ്ദത്തിനൊക്കെ കൃത്യമായ മോണിറ്ററിങ്ങിനോട് കൂടി ആയുർവേദത്തിൽ ഔഷധങ്ങളും ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനം ജീവിതശൈലി രോഗങ്ങളിൽ പ്രതിരോധം തന്നെയാണ്. അതിൻ്റെ ഒരു മാർക്കേഴ്സ് നമ്മളിപ്പോൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്തരം മാർക്കേഴ്സ് വന്ന് നോക്കുമ്പോൾ സാധ്യത കൂടുതലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ജീവിത രീതിയിലും ആഹാര രീതിയിലും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
1: ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ വർഷത്തെ പ്രമേയം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആരോഗ്യകരമായ നാളേക്ക് വേണ്ടിയിട്ട് ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ പഞ്ചായത്തിലും സർക്കാർ സംവിധാനങ്ങളുണ്ട്, ആയുർവേദ അതുപോലെ തന്നെ സർക്കാർ ഇതര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറിയ പ്രായത്തിലെ തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും ആരോഗ്യകരമായ നാളെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:44. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. അപരിചിതൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സംസ്ഥാനത്തെ ഒബിസി വിഭാഗങ്ങളിൽപ്പെട്ട് മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നിവ ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ പിജി പിഎച്ച്ഡി പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 15. ഫോൺ നമ്പർ 0492-222-2335, 0492-222-335. കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. recruitment.hc.kerala.nic.in.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും കോതമംഗലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നേതൃത്വത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ കോതമംഗലം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0484-2422-452. 0484-2422-452. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSC പഠനത്തിനുശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471-2737-238. 0471-2737-238. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0477-2241-455. 0477-2241-455. പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0491-2505-358. 0491-2505-358. എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായി നടപ്പിലാക്കുന്ന മേളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ എന്ന പദ്ധതിയിലേക്ക് വാദ്യോപകരണങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തയ്യാറുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. ഫോൺ നമ്പർ 0484242225. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റും 18 സെക്കൻഡും.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
8: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.

0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 14,135 രൂപയും പവന് 1,13,080 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കത്തുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും നിറയെ ഓർമ്മകളുമൊക്കെയായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ പ്രീതി ജോസഫ്.
1: ഞാൻ ലൗലി.
0: അപ്പോൾ നേരെ ഞാൻ കത്തിലേക്ക് അങ്ങ് കിടക്കുകയാണ്.
1: ആദ്യത്തെ കത്ത് ആരുടെയാണ്?
0: ആദ്യത്തെ കത്ത് വിദ്യാലക്ഷ്മി കോടനാട് നിന്ന് എഴുതിയത്.
1: കോടനാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ആന വളർത്തൽ കേന്ദ്രം.
0: എനിക്ക് കോടനാട് എന്ന് കേട്ടപ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് വന്നത് കോടനാടൻ മലയിലെ.
1: ശരിയാ, വെള്ളത്തിലെ പാട്ടല്ലേ
0: ആ പാട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആ പാട്ട് കേട്ടപ്പം വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ ഇരിക്കും കോടനാട് എന്ന്. ജോലി പോയിട്ടുണ്ടോ?
1: ഇല്ല
0: ഇല്ല. അപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. പക്ഷെ ഇവിടെ അടുത്തെങ്ങാണ്ടാണ്.
1: അതെ അതെ, അടുത്താണ്.
0: കഷ്ടമായിപ്പോയി.
1: നമുക്കൊരു ദിവസം പോവാം
0: ആന വളർത്തൽ കേന്ദ്രം കാണാൻ പോവാം.
1: അതെ.
0: അപ്പോൾ കത്ത് വായിക്കട്ടെ. പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തിന്, സുഖം എന്ന് വിശ്വസിക്കുന്നു. ഓർമ്മച്ചിന്തിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ആഹാ, ഓണം കഴിഞ്ഞിട്ടാണല്ലോ കത്ത് കിട്ടിയത്.
1: സാരമില്ല, ആശംസകൾ നമ്മൾ സ്വീകരിച്ചു.
0: അതെ. ഞാൻ വിദ്യാലക്ഷ്മി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആഹാ,
1: അത്ര ചെറിയ ശ്രോതാവാണല്ലേ.
0: ചെറിയ ശ്രോതാവ്, കുട്ടി ശ്രോതാവ്. ചേട്ടൻ ഹരിശങ്കർ 10ാം ക്ലാസ്സിലും ഐമറി കുന്നിന്മേൽ സ്കൂളിൽ പഠിക്കുന്നു. ഓണപരീക്ഷ കഴിഞ്ഞ് അവധിക്കാണ് ഈ കത്ത് എഴുതുന്നത്. ആ, അപ്പം കത്ത് ഇത്തിരി വൈകിയതാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഇത്തിരി വൈകിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല, ചേട്ടനും ചേച്ചിക്കും പക്ഷികളുടെ ഭാഷ അറിയാമോ? ഞങ്ങൾക്കറിയില്ല. ഈ ജൂലൈ മാസത്തിലെ ഒരു ദിവസം കർക്കിടകം കലിതുള്ളിയ രാത്രിയിൽ ആദ്യം ഒരു പൂച്ച ഓടി നടന്ന് കരഞ്ഞ് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞു. മഴ കണ്ട് ഭയന്നതാവാം പൂച്ച ബഹളം വെച്ചത് എന്ന് കരുതുന്നു. പിന്നീട് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അമ്മയുടെ ഉറക്കെയുള്ള സംസാരം കേട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയതും അടുക്കളയുടെ വാതിൽക്കൽ ഒരു വണ്ണാത്തിപ്പുള്ള് നനഞ്ഞൊട്ടിയിരുന്ന് കരയുന്നു. ആഹാ, ആ പക്ഷി അമ്മയോടെന്തോ സങ്കടം പറയുന്നതായി തോന്നി. വണ്ണാത്തിപ്പുള്ള് അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നാണ് ശബ്ദമുണ്ടാക്കുന്നത്. അമ്മയും അവളോട് എന്തോ ചോദിക്കുന്നു. അമ്മ വണ്ണാത്തിപ്പുള്ളിനെ സമാധാനിപ്പിക്കുന്നു. അന്നത്തെ മഴയിൽ ഭയന്നിട്ടാവാം ശബ്ദമുണ്ടാക്കി കരയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു, പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രകൃതിയിലെ മാറ്റങ്ങൾ അറിയാൻ കഴിയുമെന്ന്, അല്ലേൽ ആപത്തിൻ്റെ സൂചനയാവാം എന്നും പറഞ്ഞു. അത് ഞങ്ങൾക്കത്ര വിശ്വാസം വന്നില്ല. ഞങ്ങൾ വീണ്ടും പുതപ്പിന് കീഴിൽ ചുരുണ്ടുകൂടി. അപ്പോഴാണ് കൊച്ചി FM-ലെ വാർത്ത കേട്ടത്. പത്തനംതിട്ട വെള്ളത്തിൽ മുങ്ങിയതും ഉരുൾപൊട്ടിയതും മരണവാർത്തയും അറിഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് മനസ്സിലായത്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രകൃതിയിലെ മാറ്റം കണ്ടറിയാനുള്ള കഴിവ്, പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ്. നമ്മൾ മനുഷ്യർക്ക് മാത്രം എന്തേ ആ കഴിവില്ലാതെ പോയി. വിദ്യാലക്ഷ്മി തുടങ്ങിയത് ചേട്ടനും ചേച്ചിക്കും പക്ഷികളുടെ ഭാഷ അറിയാമോ
1: എന്ന് ചോദിച്ചുകൊണ്ടാണ്. ശരിയാ,
0: വിദ്യാലക്ഷ്മി കേട്ട ഓർമ്മച്ചിന്തല് ഒരു ചേട്ടനും ചേച്ചിയും ഇരുന്നിട്ട് പറയായിരുന്നിരിക്കും അല്ലേ.

0: ഇതിപ്പോ രണ്ട് ചേച്ചിമാരാണ് കേട്ടോ.
1: എനിക്ക് തോന്നുന്നു ഇതേക്കുറിച്ച് ഒരു മുഖവുര തന്നതായിരിക്കും അല്ലേ, നമുക്ക് മൃഗങ്ങളുടെ ഭാഷ നമുക്ക് അറിയോന്ന് ചോദിച്ചത്.
0: അതെ അതെ ആയിരിക്കണം. അത് ആ വണ്ണാത്തിപ്പുള്ള് ആ മഴ കണ്ട് ഭയന്ന് അടുക്കള വാതിക്കൽ ഇരുന്ന് ഇങ്ങനെ കരയുന്ന
1: പൂച്ചയും കരഞ്ഞു എന്ന് പറയുന്നത്.
0: ആ പൂച്ചയും കരഞ്ഞു, പൂച്ച ബഹളം വെച്ചു.
1: ആ
0: നനഞ്ഞൊട്ടി ഇങ്ങനെ അമ്മയുടെ അരികിലിരിക്കുന്ന വണ്ണാത്തിപ്പുള്ളിന്റെ ഒരു ചിത്രം എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഈ കത്ത് വായിച്ചപ്പോ എത്ര ഭംഗിയായിട്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാലക്ഷ്മി എഴുതിയിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കിക്കേ, ഒറ്റ അക്ഷര തെറ്റ് പോലും ഇല്ല. ഇപ്പോ മലയാളം അങ്ങനെ എഴുതാൻ സത്യം പറഞ്ഞ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ചില പരീക്ഷാ കടലാസൊക്കെ നോക്കുമ്പോൾ നിറയെ അക്ഷര തെറ്റായിരിക്കും. വിദ്യാലക്ഷ്മി മിടുക്കിയാണ് അല്ലേ?
1: തീർച്ചയായും. അപ്പൊ വിദ്യക്ക് വേണ്ടി നമുക്കൊരു പാട്ട് കൊടുക്കണ്ടേ?
0: നല്ലൊരു പാട്ട് കേൾക്കാം.

0: ഒരു 95 കാലഘട്ടത്തിന്റെ ഓർമ്മ. അന്നൊക്കെ വിവര കൈമാറ്റ വ്യവസ്ഥയിൽ അത്യധികം പങ്കുവഹിച്ചിരുന്നത് കത്തുകളായിരുന്നു. ടെലിഫോൺ സൗകര്യവും ഇന്നത്തെ പോലെ ഇല്ല. BSNL ഓഫീസിൽ പോയി ക്യൂ നിന്ന് ട്രങ്കോൾ ബുക്ക് ചെയ്ത് വിളിച്ചതും ഓർമ്മ വരുന്നുണ്ട്. അന്നൊക്കെ പോസ്റ്റ് ഡെലിവറിയും താമസം നേരിട്ടിരുന്നു. ജോലി അറിയിപ്പുകൾക്കായി കാത്തിരുന്നവർ ഏറെയുണ്ട്. ഒരു പ്രേമമോ വിവാഹ നിശ്ചയമോ വിവാഹമോ ഒക്കെ കഴിഞ്ഞ് മറുപടി കത്തിനായി കാത്തിരുന്നവരും അന്നേറെയുണ്ടായിരുന്നു. കാത്തിരിപ്പിന്റെ ഒരു സുഖമേ, അത് ബ്രാക്കറ്റിലാണ്. സങ്കടവും സന്തോഷവും ഒക്കെ അറിയാൻ പോസ്റ്റ്മാന്റെ വരവ് കാത്തിരിക്കണം. ഈ കാത്തിരിപ്പിന്റെ സുഖം ഞാനും ഏറെ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം 95 മറുപടി കത്തുകൾക്കായി ഞങ്ങൾ പരസ്പരം കാത്തിരുന്നിട്ടുണ്ട്. ട്രങ്കോൾ ഏറെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. കത്തുകളിലൂടെ വിവര കൈമാറ്റ വിദ്യയെ നല്ലവണ്ണം ഉപയോഗിച്ചവരായിരുന്നു എന്റെ അമ്മയും അപ്പച്ചിയും. എങ്കിലും തമ്മിൽ കാണുമ്പോൾ വിശേഷങ്ങൾ കുറച്ച് ബാക്കിയുണ്ടാകും. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്, പഴയകാല തലമുറയുടെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഒക്കെ ആയിരുന്നു ഈ കത്തുകളെന്ന്. 95 നവംബറിൽ എന്റെ വിവാഹശേഷം 20 ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ അണക്കരയിൽ ഭാര്യയോടൊപ്പം ഒരു ക്വാർട്ടറിൽ തങ്ങി. അന്നത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു എന്റെ ഭാര്യ താമസം തുടങ്ങിയിട്ട് 6 ആയിട്ടുള്ളൂ. മരം കോച്ചുന്ന തണുപ്പ്, ഏലത്തോട്ടങ്ങൾ, ഹരിത ഭംഗിയാർന്ന പൈനാപ്പിൾ തോട്ടങ്ങൾ, ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ, ജംഗ്ഷനിൽ ചെറിയ കുറച്ചു കടകൾ. തങ്കച്ചൻ ചേട്ടൻ തുണിക്കടയാണ് ഉള്ളതിൽ വലുത്. ഒരു സി ക്ലാസ് തിയേറ്റർ അതിനടുത്ത്, യൂണിയൻ ബാങ്ക് കെട്ടിടം, മഞ്ഞു പെയ്യുന്ന പ്രഭാതങ്ങൾ, വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, കമ്പിളി ചൂടി നടക്കുന്ന തൊഴിലാളികൾ, കമ്പിളി ഉടുപ്പിട്ട് വരിവരിയായി നടന്നു പോയിരുന്ന സ്കൂൾ കുട്ടികൾ, സ്നേഹസമ്പന്നരായ നാട്ടുകാർ, ഇതൊക്കെയാണ് അണക്കര സിറ്റിയെപ്പറ്റി, സിറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ മനോഹര ഓർമ്മ. അവിടെ ബസ് നിർത്തുന്ന ജംഗ്ഷനുകൾ വിളിപ്പേരിൽ സിറ്റി എന്നുകൂടി ചേർക്കുമായിരുന്നു. ഓ ശരി. അണക്കരയിൽ വെച്ച എനിക്കൊരു അക്കിടി പറ്റി. അതെന്താണാവോ, അമ്മയുടെ കത്തിന് മറുപടി എഴുതി കത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ വിരലിൽ സോപ്പിന്റെ അംശം ഇരുന്നതിനാൽ എന്റെ വിവാഹമോതിരവും ഊർന്ന് പോസ്റ്റ് ബോക്സിൽ വീണു.
1: അയ്യോ
0: കഷ്ടം.
1: അങ്ങനെയൊക്കെ സംഭവിക്കുമോ?
0: എന്തോ അറിയില്ല, ചിലപ്പോ ഒരു പക്ഷെ ലൂസ് ആയിരുന്നിരിക്കും.
1: അപ്പോ
0: ഒരു കടയുടെ ഇരിപ്പ് പലകയിലായിരുന്നു അന്ന് പെട്ടിയിരുന്നത് നമ്മുടെ പോസ്റ്റ് ബോക്സ്. ഭിത്തിയിൽ കെട്ടി ഉറപ്പിച്ച് വച്ചത് കമ്പി ദ്രവിച്ച് താഴെയായി. കടയിലെ ചേട്ടനോട് ഞാൻ മോതിരം പോയ വിവരം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, സ്വർണമാണോ? അതെ സ്വർണമാണ്, വിവാഹ മോതിരമാണ് എന്ന് കേട്ടതും അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ആരോടും ഒന്നും അന്വേഷിക്കണ്ട, ഇവിടെ രാത്രി പെട്ടി ഓടി നടക്കുന്ന അവസ്ഥയാണ്, നാളെ ചിലപ്പോൾ അടുത്ത കടയുടെ ഇരിപ്പ് പലകയിലാവും പെട്ടി ആരെങ്കിലും മാറ്റിവെച്ചാൽ. പോസ്റ്റ്മാന്റെ വീട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഓട്ടോ പിടിച്ച് പോസ്റ്റ്മാനെ വീട്ടിൽ ചെന്ന് കണ്ടു. കീ കയ്യിലില്ല, നാളെ 11 ഞാൻ അവിടെ വരാം, അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. തെല്ല് സങ്കടത്തോടെ ഞാനും ഭാര്യയും അന്ന് രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് കൃത്യം 11 പോസ്റ്റ്മാൻ വന്നു, ബോക്സ് തുറന്നു. ഭാഗ്യം, മോതിരം അതിലുണ്ടായിരുന്നു. പോസ്റ്റ് ബോക്സിൽ ആരും വിശദ പരിശോധന ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു. അടയാളമൊക്കെ ചോദിച്ച് അദ്ദേഹം മോതിരം തിരികെ തന്നു. പോസ്റ്റ് ബോക്സ് കെട്ടിയുറപ്പിക്കാൻ നടപടിയും സ്വീകരിച്ചു. ഇദ്ദേഹം എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ബാങ്കിൽ വരുന്ന ആളുമായിരുന്നു. കത്തയച്ചത് ശ്രീകുമാർ ഋതു വെണ്ണലയിൽ നിന്ന്.
1: ഈ കത്തിനോടൊപ്പം അങ്കുലിയും കൂടി അയച്ചു കൊടുക്കുന്നത് പ്രിയതമയ്ക്കാണെങ്കിൽ ഒക്കെ അറിയാതെ ഊർന്നു വീണതാകാം മോതിരം എന്ന് വിചാരിക്കാം. പക്ഷെ അമ്മയ്ക്ക് അയച്ച കത്തിന്റെ ഒപ്പം അറിയാതെ
0: മോതിരം
1: വീണാൻ സാധ്യതയില്ലല്ലേ. അപ്പൊ എന്തായാലും അയവായിരുന്നിരിക്കും മോതിരം.
0: അതെ അതെ.
1: പിന്നീട് എപ്പോഴെങ്കിലും
0: മോതിരം കിട്ടിയല്ലോ.
1: അതെ. അല്ല, ഇപ്പോഴും ആ മോതിരം കയ്യിലുണ്ടോ?
0: ഉണ്ടാവാം.
1: എപ്പോഴെങ്കിലും ഇതുപോലെ ഊർന്ന് വേറെ വല്ലയിടത്തും വീണ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം.
0: എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് കൊടുക്കാം അല്ലേ?

0: ഈ കത്ത് പി ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം എഴുതിയതാണ്. 7 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സെപ്റ്റംബർ കാലത്ത്, ആഹാ ഈ മാസമാണേ, എനിക്കുണ്ടായ ഒരനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മുത്തിയമ്മയുടെ തിരുനാളും എൻ്റെ ഒരു മറക്കാനാവാത്ത ഓർമ്മയും. ആഹാ, ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് കത്തിന്. 7 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓണക്കാല ഓർമ്മയാണ്. ഞാൻ ചേർത്തല KVM ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സമയം. ആശുപത്രിയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുള്ള ഡോക്ടർമാരുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ആദ്യം സമീപിക്കുന്നത് അവരെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ വലതുകാലിൽ വല്ലാത്തൊരു വേദന തുടങ്ങി. സാധാരണ വേദനയൊന്നുമല്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അസഹ്യമായ വേദന. ആശുപത്രിയിലെ ഒരു ഓർത്തോപീഡിക് ഡോക്ടറോട് കാര്യം പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസത്തേക്കുള്ള ഒരു പെയിൻ കില്ലർ തന്നിട്ട് പറഞ്ഞു, വേദന വരുമ്പോൾ കഴിച്ചാൽ മതി, അതിനിടയിൽ നോക്കാം എന്താണെന്ന്. പിന്നെ സംഭവിച്ചത് വളരെ വിചിത്രമായിരുന്നു. വേദന വരും, ഞാനൊരു ഗുളിക കഴിക്കും, 20-30 മിനിറ്റിനുള്ളിൽ വേദന അപ്രത്യക്ഷമാകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്, എന്തായാലും ഒരു സ്പൈൻ MRI എടുക്കാം, അതിനുശേഷം തീരുമാനിക്കാം. അങ്ങനെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ MRI എടുത്തു. MRI എന്ന അനുഭവവും ചെറിയ കാര്യമല്ലല്ലോ. MRI എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് അനുഭവം?
1: തിരി കഷ്ടപ്പാടാ
0: ആണല്ലേ. ഇതിനൊക്കെ ഭേദം ചികിത്സിക്കാതിരുന്നെങ്കിൽ എന്ന് തോന്നിയോ?
1: കാരണം നമ്മൾ കുറേ സമയം അനങ്ങാതെ ശ്വാസം അടക്കി പിടിച്ച് ഇങ്ങനെ കിടക്കണ്ടേ? ശ്വാസം അടക്കി പിടിച്ചൊന്നും വേണ്ട, എന്നാ പോലും അനങ്ങാൻ പാടില്ല. അതെ, അനങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ അനങ്ങണം തോന്നും.
0: ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പല്ല് കടിക്കരുത്,

0: ഉമിനീരക്കരുത്,
1: അത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ അനങ്ങരുത് എന്ന് പറയുമ്പോ, അനങ്ങാനേ പാടില്ല എന്ന് പറയുമ്പോ, ഈശ്വര അതൊന്ന് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
0: അങ്ങനെ എത്ര സമയം കിടന്നു
1: എനിക്കറിയില്ല, ഒരുപാട് നേരം
0: ഞാനും കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം അത് പറയുമ്പോൾ എനിക്ക്
1: മനസ്സിലാവുന്നുണ്ട്,
0: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ MRI എന്ന അനുഭവം ചെറിയ കാര്യമല്ലല്ലോ. ഏകദേശം 40 മിനിറ്റോളം അസഹ്യമായ തണുപ്പും കർണകഠോരമായ ശബ്ദവും സഹിച്ച് കിടക്കണം.
1: ശബ്ദത്തിനേറെ ഞാൻ മറന്നുപോയി,
0: എനിക്കത് ഓർമ്മ വന്നു അറിയാതെ. ഇദ്ദേഹം ഒരു 45 മിനിറ്റാണ് കിടന്നതെങ്കിൽ ഞാൻ കിടന്നത് ഒരു 2.5 മണിക്കൂറാണ്.
1: സമ്മതിച്ചിരിക്കുന്നു.
0: അതോടെ ലോകം അവസാനിച്ചു പോയെങ്കിൽ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ഇതൊക്കെ നമ്മള് ഇങ്ങനെ MRI ഒക്കെ എടുക്കാൻ പോകുന്ന ആളുകളെ
1: പേടിക്കരുത്,
0: അല്പമൊക്കെ അതിശയോക്തിയാണ് കേട്ടോ, അത്രയും പേടിക്കാനൊന്നുമില്ല. അപ്പോ ഏകദേശം 40 മിനിറ്റോളം അസഹ്യമായ തണുപ്പും കർണകഠോരമായ ശബ്ദവും സഹിച്ച് അനങ്ങാതെ കിടക്കണം. പല പരിശോധനകൾക്കും വിധേയനായിട്ടുണ്ടെങ്കിലും ആ കിടപ്പ് എനിക്ക് തന്നെ ഒരു വേറിട്ട പരീക്ഷണമായി തോന്നി. 2 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് വാങ്ങാൻ പോയപ്പോൾ റിപ്പോർട്ട് നൽകിയ റേഡിയോളജിസ്റ്റിനോട് ഞാൻ വളരെ ഭവ്യതയോടെ ചോദിച്ചു, മാഡം പറയില്ല എന്നറിയാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരും എന്ന മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ മാഡം സ്നേഹത്തോടെ ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ എന്താണ് പ്രശ്നം? എന്തിനാണ് ഈ MRI എടുത്തത്? ഞാൻ കാലിലെ വേദനയുടെ കാര്യം പറഞ്ഞു. റിപ്പോർട്ട് ഒന്നുകൂടി പരിശോധിച്ചിട്ട് മാഡം പറഞ്ഞു, സ്പൈനൽ കോഡിലെ L4-L5 ഭാഗത്ത് ഒരു പ്രശ്നം കാണുന്നുണ്ട്. അവിടെ ഒരു ഡിസ്ക് ബൾജിംഗ് ഉണ്ട്, അതാണ് ഈ വേദനയ്ക്ക് പ്രധാന കാര്യം. പിന്നെ പറഞ്ഞു, കുഴപ്പമുണ്ട് എന്ന് പറയാം, പക്ഷെ പേടിക്കണ്ട, ഇപ്പോ ഇതിന് വിദഗ്ധമായ സ്പൈൻ സർജന്മാരുണ്ട്, ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാവുന്ന കാര്യമാണ്. ചികിത്സയ്ക്ക് 4-4.5 ലക്ഷം രൂപ ചെലവാകുമെന്നും ഇൻഷുറൻസ് ഉള്ളതിനാൽ അതും സാധ്യമാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇത്രയും വലിയ കാര്യമാണെങ്കിൽ മാഡത്തോട് ആദ്യം ചോദിക്കേണ്ടിയിരുന്നില്ല, അതറിഞ്ഞതിൻ്റെ ഒരു അങ്കലാപ്പ്. എന്തായാലും റിപ്പോർട്ടുമായി എൻ്റെ ഡോക്ടറുടെ അടുത്തെത്തി. അദ്ദേഹം റിപ്പോർട്ടും CDയും ഫിലിമുകളും എല്ലാം വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ഓർമ്മയുണ്ട്, തൽക്കാലം ഈ റിപ്പോർട്ട് മറ്റാരെയും കാണിക്കണ്ട, ആര് കണ്ടാലും ശസ്ത്രക്രിയ മാത്രമായിരിക്കും നിർദ്ദേശിക്കുക, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം, ഇപ്പോൾ ശസ്ത്രക്രിയ വേണ്ട. പിന്നെ നിർദ്ദേശങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ, കുനിഞ്ഞ് ഒന്നും എടുക്കരുത്, നിലത്തിരിക്കരുത്, പോക്കറ്റിൽ നിന്ന് പണമോ ഫോണോ താഴെ വീണാൽ മറ്റാരെങ്കിലും എടുത്തു തന്നാൽ മാത്രം വാങ്ങുക, ഇരിക്കുന്ന കസേരയും കിടക്കുന്ന കട്ടിലും കഴിയുന്നത്ര ഉയർത്തി വയ്ക്കണം, യൂറോപ്യൻ ക്ലോസറ്റ് മാത്രം ഉപയോഗിക്കണം. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ നാട്ടുവൈദ്യം, ആയുർവേദം, തിരുമ്മൽ പല അഭിപ്രായങ്ങളും കേട്ടു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് തന്നെ അനുസരിച്ചു. ഞാൻ ബൈക്കിലാണ് യാത്ര ചെയ്തിരുന്നത്, അതും സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്ത ബൈക്ക്, അതിനാൽ കിക്കർ അടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വേദന വരുന്ന സമയത്ത് അതും വലിയൊരു പരീക്ഷണം തന്നെ. അങ്ങനെ ഇരിക്കുകയാണ്, September 8 നടക്കുന്ന വെച്ചൂർ മുത്തിയമ്മയുടെ തിരുനാൾ ഞങ്ങളുടെ കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസികളാണ്, ക്ഷേത്രത്തിൽ പോകാറുണ്ട്, പക്ഷെ അതുപോലെ തന്നെ പള്ളികളിലും പോകാറുണ്ട്. ഞങ്ങൾക്ക് അമ്പലവും പള്ളിയും മോസ്കും എല്ലാം ദൈവത്തിലേക്കുള്ള വഴികളാണ്. അന്ന് ഉച്ചയോടെ വീട്ടിലിരിക്കുമ്പോൾ വീണ്ടും വലതുകാലിൽ അതിശക്തമായ വേദന വന്നു. അമ്മ വാതിൽക്കൽ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനുടൻ ഭാര്യ ജയയെ വിളിച്ചു, ജയേ ഒരു ടാബ്ലറ്റ് ഇങ്ങതാ, കാലിന് വേദന വരുന്നു. ഗുളിക കഴിച്ചിട്ട് പതിവ് പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അത് കണ്ട അമ്മ ഉടൻ ജയയോട് പറഞ്ഞു, ജയേ നീ ഉണ്ണിയും കൂടി പെട്ടെന്ന് നമ്മുടെ മുത്തിയമ്മയുടെ പള്ളിയിൽ പോ, മുത്തിയമ്മയോട് പ്രാർത്ഥിക്ക്, അവൻ്റെ കാലിൻ്റെ വേദന മാറിക്കൊള്ളും. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ പോകാൻ തീരുമാനിച്ചു. കിക്കറടിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഒരു മകൾ സഹായിച്ചു. പള്ളിയിലെത്തിയപ്പോൾ വലിയ തിരക്ക്, അടിമ നേർച്ച നടത്തി. ഫാദറിനോട് കാലിൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞു. അമ്മയോട് പ്രാർത്ഥിച്ചാൽ മുത്തിയമ്മ അനുഗ്രഹിക്കുമെന്ന് അച്ഛനും സ്നേഹത്തോടെ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത് നിന്ന് ജയ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിക്ക് ചുറ്റും നടക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ കടകളുടെ ഭാഗത്തേക്ക് പോയി. അപ്പോഴാണ് വീണ്ടും കാലിന് അതിശക്തമായ വേദന. ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിരുന്നു, പക്ഷെ അന്നേരം കയ്യിൽ ഗുളികയുമില്ല. ഞാൻ ജയയോട് പറഞ്ഞു, ഒന്നും വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ

0: നിരാശയോടെ ബൈക്കിനടുത്തേക്ക് നടന്നു. പക്ഷേ ബൈക്കിനടുത്തെത്തുമ്പോഴേക്കും കാലിലെ വേദന പെട്ടെന്ന് മാറി. ഞാൻ ജയയോട് പറഞ്ഞു, ജയേ, വേദന മാറി. സത്യം പറയട്ടെ, അതിനുശേഷം ആ വേദന എൻ്റെ കാലിലേക്ക് തിരികെ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിനെ രക്ഷിച്ചതായിട്ടാണ് അല്ലേ അദ്ദേഹം
1: എഴുതിയിരിക്കുന്നത്.
0: പക്ഷേ അതെപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ആകണമെന്നില്ല. നമ്മുടെ വിശ്വാസങ്ങൾ കൊള്ളാം, നമുക്കൊരു ഇരുട്ടിലൊരു ഊന്നുവടിയായിട്ട് അത് ഉപയോഗിക്കാൻ കൊള്ളാം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ചികിത്സ ആവശ്യമുള്ള ഒരു രോഗം ചികിത്സിക്കുക തന്നെ വേണം അല്ലേ?
1: തീർച്ചയായും.
0: അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ഉണ്ടാകാം, അത് മാത്രം നമ്മുടെ രോഗം മാറ്റിത്തരും എന്ന് വിചാരിക്കരുത്. അതെ, കറക്റ്റ്. അത് നമുക്കൊരു സമാധാനം തരും അല്ലേ?
1: അതെ അതെ.
0: ചിലപ്പോൾ രോഗം മാറ്റിത്തരുമോ എന്ന് പറയാനാവില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണന് വേണ്ടി ഏത് പാട്ടാണ് കൊടുക്കേണ്ടത്?

ഈ കത്ത് എഴുതിയിരിക്കുന്നത് അജു ഐരാപുരം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അന്ന് സ്കൂൾ രാഷ്ട്രീയമുള്ള സമയം, എനിക്കിഷ്ടമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു ബസ് പോകുന്നുണ്ട്. താല്പര്യമുള്ള പ്രവർത്തകർ വന്നോളൂ എന്ന് സീനിയർ നേതാക്കൾ പറഞ്ഞപ്പോൾ പോകണം എന്ന് ഞാനും തീരുമാനിച്ചു. 1 മണിക്ക് വണ്ടി പുറപ്പെടും. ഒന്നും നോക്കിയില്ല, വീട്ടിലോ ക്ലാസ്സിലോ പറയാതെ വണ്ടിയിൽ കയറി അന്നാദ്യമായി തിരുവനന്തപുരം കണ്ടു. ആവേശത്തോടെ മുദ്രാവാക്യം വിളിയും ബഹളവും എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ

0: രാത്രി 2 മണി. എന്നെ കാണാതെ വീട്ടുകാർ ആകെ വിഷമിച്ചു. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ക്ലാസ് ടീച്ചർ ഹരിദാസ് സാർ ക്ലാസ്സിൽ കയറ്റിയില്ല. രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ, അയ്യോ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. നിന്റെ നേതാക്കളോട് പോയി പറയടാ എന്ന് പറഞ്ഞ് അച്ഛൻ വടിയുമായി പുറകെ എത്തി. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ഒന്നും ആലോചിച്ചില്ല. സീനിയർ നേതാവായ ആ ചേട്ടന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. അദ്ദേഹം ക്ലാസ് ടീച്ചർ ഹരിദാസ് സാറിനോട് പറഞ്ഞു, നേതാവിന്റെ രാഷ്ട്രീയ സംസാരത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട സാറിന് എന്നെ ക്ലാസ്സിൽ കയറ്റേണ്ടി വന്നു. ഇപ്പോഴും എളിയ രാഷ്ട്രീയ പ്രവർത്തനവും നാടക പ്രവർത്തനവുമായി തുടരുമ്പോഴും എന്റെ ഹരിദാസ് എന്റെ മനസ്സിൽ ജീവിക്കുന്നു. ഞാൻ പഠിച്ചത് വളയഞ്ചിറങ്ങര HS ലാണ് കേട്ടോ. വിനയപൂർവം അജു ഐരാപുരം. ആഹാ, ഇപ്പം നല്ല വിനയമൊക്കെ ഉണ്ടല്ലേ. വീട്ടിൽ പറയാതെ
1: സമരം ചെയ്യാൻ പോയി.
0: അതെ അതെ അതെ. സമരം ചെയ്യാനോ വിദ്യാർത്ഥി സംഘടനയുടെ മീറ്റിങ്ങിനോ എന്തിനാ പോയെന്നറിയില്ല. എന്തായാലും വല്ലാത്ത ധൈര്യം തന്നെ അല്ലേ, വീട്ടിലും നാട്ടിലും ഒന്നും പറയാണ്ട്. എന്നിട്ട് രാത്രി 2 മണിക്ക് കയറി വരുന്ന വരവെന്ന് ഓർത്തു പോയിക്ക്. ഇങ്ങനെ കുട്ടിക്കാലത്ത് വല്ല
1: പണ്ടത്തെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പാർട്ടിക്ക് ചെണ്ടമേളൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ അനുഭാവിയാവും. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അതിലുണ്ടാവുമല്ലോ.
0: പാട്ടുണ്ട്, നാടകം, ഡാൻസ് ഉണ്ട്
1: എന്ന് പറഞ്ഞ പോലെ.
0: ഇങ്ങനെ പിന്നെ പറഞ്ഞ സമയത്തല്ലാതെ വീട്ടിൽ കയറി ചെന്നിട്ടുള്ള കുട്ടിക്കാലത്തെ കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടെ, പിന്നെ അവരുടെയൊക്കെ നിർബന്ധ പ്രകാരം അന്ന് അവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു.
1: തിരിച്ച് വീട്ടിലെത്തുമ്പോ എന്താ അവസ്ഥ?
0: അല്ല, ചില സന്ദർഭങ്ങൾ ഓർമ്മയിലുണ്ട്. അന്ന് ഈ ഫോണൊന്നും ഇല്ലാത്ത കാരണം
1: നമുക്കൊന്നും അറിയിക്കാനും പറ്റില്ലല്ലോ.
0: അപ്പൊ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വീട്ടുകാരിരുന്ന് വിചാരിക്കും. പിന്നെ വിചാരിക്കും, ആ അവിടെ പോയതല്ലേ, അവിടെ കിടന്നിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ ഈ കുറ്റബോധത്തോടെ വീട്ടിൽ വന്ന് കയറുകയും
1: വഴക്ക്
0: കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരനുഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഓർമ്മ വരുന്നത് കേട്ടപ്പോ. അല്ലാണ്ട് വീട്ടിൽ പറയാതെ ഇതുപോലെ വേറൊരു ജില്ലയിലേക്ക് തന്നെ ബസ് കയറി പോയി ആഘോഷിച്ച ഓർമ്മയൊന്നുമില്ല. അപ്പൊ അന്നത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ ആസ്വദിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. നമുക്കപ്പോ പറ്റിയൊരു പാട്ട് കൊടുത്താലോ?

0: അപ്പോൾ അടുത്ത ഓർമ്മകൾ എഴുതിയിരിക്കുന്നത് ശ്രീദേവി ചെമ്പറക്കയാണ്. അപ്പോൾ ഈ കഥ നടന്ന സ്ഥലം ഇതിലെഴുതിയിട്ടുണ്ട്, മലയാറ്റൂർ ഇല്ലിത്തോട് മുളങ്കുഴി ഭാഗമാണ്. ഒത്തിരി നാളായി എഴുതണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വിദ്യാലയ സ്മരണകളാണ്. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, അന്നൊക്കെ ഫോണോ വണ്ടി സൗകര്യങ്ങളോ ഞങ്ങൾക്കില്ല. വന അതിർത്തിയോട് ചേർന്ന ഒരു മലയോര ഗ്രാമം. ഒരു ബസ് ഓടുന്നുണ്ട്, 7:30 വരും, 8 തിരിച്ചു പോകും. 6 അച്ഛൻ റേഡിയോ ഓൺ ചെയ്താൽ ആ സമയം നോക്കിയാണ് യാത്രയെല്ലാം. സമയം അറിയാൻ അതാണ് മാർഗം. ആകെ ഉണ്ടായിരുന്നത് സ്കൂൾ യൂണിഫോം, 1 പാവാടയും ബ്ലൗസും. അത് തന്നെ വാങ്ങിത്തരാൻ വീട്ടിൽ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് തിരികെ വീട്ടിലെത്തുമ്പോൾ 6 എന്നത്തെയും പോലെ ഒരു ദിനം രാവിലെ ഇത്തിരി വൈകി എഴുന്നേറ്റു. 8 നടന്നു വേണം സ്കൂളിലെത്താൻ. ഒരുപാട് കൂട്ടുകാരുണ്ട്. കളിചിരിയുമായി നടന്ന് വിയർത്ത് കുളിച്ച് ക്ലാസ്സിലെത്തുമ്പോൾ ആദ്യം നോക്കുക തലേ ദിവസം തന്നുവിട്ട ഹോംവർക്കുകൾ പൂരിപ്പിച്ചെടുക്കാൻ എന്നും ബുക്ക് പകർത്തി എഴുതാൻ തരുന്നവൾ വന്നിട്ടുണ്ടോ എന്നാണ്. ഇത് വായിച്ചപ്പോൾ ഞാൻ എന്നെ കണ്ടു.
1: ഹോംവർക്ക് എഴുതാതെ പോവുക,
0: ഹോംവർക്ക് കണക്ക്, എനിക്ക് ഒട്ടും പിടിയില്ലാത്തൊരു കാര്യമാണ് അത്. ദീർഘമായി ശ്വസിച്ച് ക്ലാസ്സിൽ കയറി ബുക്ക് എടുത്ത് നിവർത്തി ഹോംവർക്ക് പൂരിപ്പിക്കും. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലെത്തി അവിടെ ഇരുന്ന് ചെയ്യുന്നത് ഞാൻ ചെയ്തു. ഏത് ചോദ്യം പകർത്തി എഴുതി, ഉത്തരം ക്ലാസ്സിലെത്തിയിട്ട് പകർത്തും. ഇത് ഞാൻ തന്നെ പറയുന്നത് കണക്കാണ്. എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല, ഇപ്പോഴും എനിക്കും കയറില്ല. ഓരോ പീരീഡ് കഴിഞ്ഞും ഉച്ചയാവുമ്പം വിശന്ന് വിറയ്ക്കാൻ തുടങ്ങും. കാരണം പുസ്തകങ്ങൾക്കും നോട്ട് ബുക്കുകൾക്കും മീതെ വെച്ച് കൊണ്ടുവരുവാൻ ഒരു പറ്റ ചോറിൻ്റെ പൊതി കാണില്ല. അത്ര തന്നെ, ബാഗുണ്ടാവില്ല. കുടയോ നീളൻ കാലുള്ളതും പുസ്തക കിട്ടിന് മീതെ ശതമാനമായ കുട വച്ചാണ് നടത്തം. ഹാ ഹാ, അത് കൊള്ളാലോ. മലയാറ്റൂരിൻ്റെ മഹിമ നിറഞ്ഞ തോമാസ് ലീഹ പള്ളിയുടെ ഓരത്തുകൂടെ നടന്ന് പുഴയോരത്തുകൂടെ ആറാട്ടുകടവിലെത്തും. അവിടെ നിന്ന് അടയ്ക്കാമര പാലം ചവിട്ടിക്കടന്ന് അക്കരെ എത്തിയാൽ ദുർഗാക്ഷേത്രമാണ്. കാവിനടുത്തുകൂടെ പാണൽ ചെടികൾ നിറഞ്ഞ

0: കുറ്റിക്കാടും കടന്നാൽ തേക്കിൻതോട്ടമാണ്, പിന്നെ ഒരു ഓട്ടമാണ് വീട്ടിലെത്താൻ. 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 5:05 ബസ്സുണ്ട്. പക്ഷേ അകലെയുള്ള ഞങ്ങൾക്ക് കയറാൻ കഴിയാറില്ല. വണ്ടി നിറച്ചും ഡോറിൽ തൂങ്ങിയും പിള്ളേരുണ്ടാവും. പിന്നെ നടത്തമാണ്. കാടും കാട്ടരുവിയും പുഴയോരവും കടന്ന് നാട്ടുപാതയിലെത്തിയാൽ പിന്നെയും കാട്ടുപാതയാണ്. ചെറിയ മുട്ടക്കുന്ന് കയറി ഇറങ്ങി വേണം വീട്ടിലെത്താൻ. അന്ന് ധരിച്ച യൂണിഫോം അഴിച്ച് കഴുകിയിട്ടാലേ രാവിലെ ഉടുത്തിട്ട് പോവാനൊക്കൂ. പച്ചയും വെള്ളയുമാണ് യൂണിഫോം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ തന്നെ. ഫുൾ പാവാടയുടെ അടിയിൽ വെള്ളത്തുണി കൊണ്ട് ഞെറിയിട്ട് ഒരു തൊങ്ങൽ പിടിപ്പിച്ചിരുന്നു. നടക്കുമ്പോൾ അഴുക്ക് പറ്റുന്നതിനാലാണ് വൈകിട്ട് വീട്ടിലെത്തിയാൽ കഴുകേണ്ടി വരുന്നത്. ഓ, പതിവ് പോലെ അന്നും സ്കൂൾ വിട്ട് വീട്ടിലെത്തി വീടിന് താഴത്തുകൂടെ ഒഴുകുന്ന തോട്ടിലിറങ്ങി തുണി നനച്ച് അഴുക്കുള്ള ഭാഗം തേച്ചുരച്ച് അലക്കിക്കൊണ്ടിരുന്നു. റേഡിയോയിൽ നിന്നും കേട്ട പാട്ട് ഉറക്ക പാടിക്കൊണ്ടാണ് അലക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാനാന്ന്. മലയോര പ്രദേശമായതിനാൽ മല ചുറ്റി കറങ്ങി ഇറങ്ങുന്ന കാട്ടരുവി എന്റെ പാട്ടിനൊപ്പം ചിരിച്ചൊഴുകി. വെള്ളാരം കല്ലുകളും പാറക്കഷ്ണങ്ങൾ ഉരുണ്ട് തേഞ്ഞു മിനുസമുള്ള ചരൽ കല്ലുകളും എന്റെ കാൽച്ചുവട്ടിൽ എന്നോടൊത്തുചേർന്നു. സന്ധ്യയായതും അച്ഛൻ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നേയില്ല. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ എന്റെ പാട്ടും അലിഞ്ഞില്ലാതായി. ഒരു കൊന്നപ്പത്തൽ എന്റെ മുതുകത്ത് ടപ്പേന്ന് വീണു. ഞാൻ തല തിരിച്ചു നോക്കി. ഉജാലക്കുപ്പി താഴെ വീണു വെള്ളത്തോടൊപ്പം ഒഴുകി. നിനക്കങ്ങനെ വേണം എന്ന് പറഞ്ഞു പോയി. ആക്രോശം കരയിലാണ്. സന്ധ്യയായത് കണ്ടില്ലേ, എത്ര നേരമായി വിളിക്കുന്നു, കേറിപ്പോ, അച്ഛൻ പറഞ്ഞതും തുണിയുമെടുത്ത് കരയിലെത്തി ഓടി വീട്ടിൽ കയറി. അനിയത്തി ഗുണ്ടുമണി കുടുകുടാച്ചിരിക്കുന്നു. എനിക്കുണ്ട് അനിയത്തി. അച്ഛൻ കുഞ്ഞേച്ചിയെ കുറേ നേരമായി വിളിക്കണു, അവൾ മുഴിഞ്ഞു. അടിയുടെ വേദനയോ പാട്ടിന്റെ ആസ്വാദ്യമോ ഇന്നും അന്ന് പാടിയ പാട്ട് ഏതാണെന്ന് ഓർമ്മയില്ല എന്നാണ് ശ്രീദേവി ചെമ്പറക്ക് എഴുതിയിരിക്കുന്നത്. ഈ കഥ നടന്ന സ്ഥലം മലയാറ്റൂർ എല്ലിത്തോട് മുളങ്കുഴി ഭാഗമാണ്. പഠിച്ചത് മലയാറ്റൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നും ശ്രീദേവി എഴുതിയിട്ടുണ്ട്.
1: ലവ്ലി ഇതുപോലെ തോട്ടിൽ വന്നിട്ട്
0: ഞാൻ തോട്ടിലെ കാര്യമല്ല പറഞ്ഞത്, കണക്കിന്റെ കാര്യം, ഹോംവർക്ക്,
1: കണക്കിന്റെ കാര്യത്തിൽ
0: കണക്കാ. പിന്നെ വസ്ത്രം കഴുകുന്ന കാര്യം, അന്നൊക്കെ 2 ജോഡി ഡ്രസ്സാണ് നമുക്ക് യൂണിഫോം ഉള്ളത്. പിന്നെ ഈ പച്ചയും വെള്ളയും അതും കറക്റ്റാ. അതാ ഞാൻ പറഞ്ഞത് ഞാൻ അന്ന്. അപ്പൊ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഇട്ടുകൊണ്ട് പോയ യൂണിഫോം കഴുകിയിടും.
1: അന്ന് തന്നെ
0: കഴുകിയിടും. അങ്ങനെ അതൊരു ശീലമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ. കാരണം മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇത് കഴുകിയിട്ട് ഉണക്കണമല്ലോ, 2 ജോഡി ഉള്ളൂ. അപ്പൊ അങ്ങനെ. പിന്നെ ഈ പച്ച വെള്ള വെള്ള ഷർട്ടും പച്ച സ്കേർട്ടും അങ്ങനെയായിരുന്നു നമ്മുടെ യൂണിഫോം. അങ്ങനെയായിരുന്നു
1: പച്ച സ്കേർട്ടും ക്രീം കളറ് ഷർട്ടായിരുന്നു.
0: ആ, ഞങ്ങളുടെ വെള്ള ആദ്യമായിരുന്നു, പിന്നീട് അത് ക്രീമായി.
1: ക്രീമായി. അപ്പോ പണ്ടങ്ങനെ ഒരു ഹാഫ് സ്കേർട്ട്.
0: അതെ അതെ, ഹാഫ് അല്ല, ഞങ്ങളുടെ സ്കേർട്ട് ഏതാണ്ട് ഫുള്ള് പോലെയാ. അത് കോൺവെന്റ് സ്കൂൾ ആയതുകൊണ്ട് സിസ്റ്റേഴ്സിന് അത് നിർബന്ധമായിരുന്നു. മുട്ടിൽ നിന്ന് താഴെ ഒത്തിരി ഇറങ്ങിക്കിടക്കണം പാവാട. അതായത് നമ്മുടെ കണങ്കാലിന്റെ അവിടം വരക്കെങ്കിലും കിടക്കണം. അത് ഫുൾ പാവാട പോലെ തന്നെ ഇരിക്കും. അങ്ങനെയായിരുന്നു അത്.
1: അപ്പോ എന്തായാലും നല്ല സുന്ദരമായ വിവരണം. അതിലൊക്കെ പോയി വെള്ളമൊക്കെ ഒഴുകുന്നത് കണ്ട് അതിന്റെ ശബ്ദമൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി
0: ആ കുന്നൊക്കെ ഇറങ്ങിപ്പോയാണ്.
1: അപ്പൊ ഈ കഴുകി കഴുകി ആ തുണി കേടുപറ്റി കാണുമല്ലോ. മതിമറന്ന് കഴുകിയിട്ട് അച്ഛൻ വന്ന് വിളിക്കേണ്ടി വന്നെങ്കിലേ. ആ കൊക്കുടു കുടുകുടാ ചിരിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ശ്രീദേവിക്ക് നല്ലൊരു പാട്ട് കൊടുക്കാം നമുക്ക്.

ഈ സന്ദേശം അയച്ചിട്ടുള്ളത് സി എസ് പി കുട്ടി, ബ്രാക്കറ്റിൽ ഹരി എന്നുണ്ട്. സി എസ് പി കുട്ടി ഹരി, അന്തിനാട്, പാലക്കാരൻ, സർവോപരി പാലക്കാരൻ. ഇന്നലെ രാവിലെ സുഭാഷിതം ഡോക്ടർ കൃഷ്ണകുമാർ അവതരിപ്പിച്ചപ്പോൾ വാക്കുകളുടെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. നല്ല വാക്കുകൾ മനുഷ്യ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാം എന്ന് പറഞ്ഞു കേട്ടതിൽ നിന്നാണ് ഈ കത്തെഴുതാൻ കാരണം. നമ്മുടെ സുഭാഷിതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രചോദനം കേട്ടോ. 1996 ഞാൻ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആലുവയിൽ താമസിക്കുമ്പോൾ ആലുവ പുഴയിൽ കുളി കഴിഞ്ഞ് മടങ്ങുന്ന നേരത്ത് ഒരു ചേച്ചി പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് പോകുന്നത് കണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ജീവിതം മടുത്തു, മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്തിനും പരിഹാരമുണ്ടെന്നും കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നിങ്ങൾക്കൊപ്പം മുങ്ങിച്ചാവാൻ പോകുന്നതെന്നും അവർ വളർന്നാൽ നിങ്ങൾക്കും ഒരു സമാധാനമുള്ള ജീവിതം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അവർ പിന്തിരിഞ്ഞു. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങൾക്കില്ലെന്നും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയണമെന്നും അവരോട് ഞാൻ പറഞ്ഞു. ഭർത്താവ് മദ്യപാനിയാണെന്നും ദാമ്പത്യം തകർച്ചയിലാണെന്നും അവരും പറഞ്ഞു. ഏറെ നേരത്തെ എൻ്റെ ഇടപെടലിൽ അവർ പിന്തിരിഞ്ഞു. ഇന്നും അവരുടെ ദയനീയമായ കണ്ണുകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ അവർക്ക് വയസ്സായിട്ടുണ്ടാവാം. അതിലെ വന്നൊരു ചേച്ചിയെ കൂട്ടി നനഞ്ഞ വസ്ത്രം മാറ്റി പകരം വസ്ത്രം ആ ചേച്ചിയോട് പറഞ്ഞ് ഏർപ്പാടാക്കി അയച്ചിരുന്നു അന്ന്. അപ്പോഴേക്കും നേരമിരുട്ടിയിരുന്നു. നമ്മുടെ നല്ല വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് സാന്ത്വനമാകാം എന്നതിന് ഇത് സാക്ഷ്യം. കൊച്ചി എഫ് എമ്മിൻ്റെ സുഭാഷിതം കേട്ടാൽ കുറഞ്ഞത് ആ ദിവസമെങ്കിലും നമ്മൾ ആരെയും വേദനിപ്പിക്കില്ല. ആ ദിവസത്തേക്കുള്ള ഊർജവും കിട്ടും. ഹോ, എത്ര മനോഹരമായ കത്ത് അല്ലേ. നമ്മുടെ സുഭാഷിത

0: ഇതൊക്കെ ലക്ഷ്യം വെക്കുന്ന ഒരു സംഗതിയിലേക്ക് അത് നേരെ കൊള്ളുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ കത്ത് കേട്ടിട്ട്.
1: അത് വാസ്തവമാണ് കേട്ടോ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും മറ്റുള്ളവരുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കാൻ പറ്റും.
0: അതെ. അപ്പോൾ ഈ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞ ചേച്ചി ഇപ്പോൾ എവിടെയെങ്കിലും വയസ്സായിട്ടുണ്ടാവും, ജീവിച്ചിരിക്കുന്നുണ്ടാവും,
1: എഴുതിയിട്ടുണ്ട്.
0: അത് അഥവാ ഇത് കേൾക്കാനിടയായാൽ എന്തായിരിക്കും അവരുടെ ഒരു അല്ലേ
1: മാനസികാവസ്ഥ.
0: അതെ, ആ ഒരു നിമിഷത്തെ ഒരു ശ്രമം കൊണ്ട് പുള്ളിക്ക് അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് നമ്മൾ യാഥാർത്ഥ്യമൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, മക്കള്, അവരുടെ ഭാവി, അവർ അമ്മയില്ലാതെ വളരുന്ന കുട്ടികൾ. അമ്മയില്ലെങ്കിൽ അത് വീടല്ല എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, അമ്മയില്ലാത്ത വീട് വീടല്ല. അപ്പോൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെ വളരും എന്നൊക്കെ അവർ ചിന്തിച്ചു കാണും. അതോടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അധികം സ്ത്രീകളും അവനവന് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ നല്ലൊരു പാട്ട് കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും.

0: അപ്പോൾ നമ്മുടെ ഓർമ്മകളും കത്തുകളും ഒക്കെ ആയിട്ടുള്ള ഓർമ്മച്ചിന്ത് ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കി വെച്ച് വായിച്ച് ശ്രോതാക്കളുടെ ഓർമ്മകളും നമ്മുടെ ഓർമ്മകളും ഒക്കെ കൂടി കൂടിക്കൊഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ കത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ വേറൊരു ലോകമാണ് അല്ലേ?
1: തീർച്ചയായും നമ്മളും നമ്മുടെ ഓർമ്മകളിലേക്കും കുട്ടിക്കാലത്തേക്കൊക്കെ പോവുകയും ചെയ്യും അല്ലേ.
0: അപ്പോൾ നമ്മുടെ ഓർമ്മച്ചിന്തിൻ്റെ സമയം തീരാറായി. ഓർമ്മച്ചിന്തിലേക്ക് കത്തുകൾ അയക്കാനുള്ള വിലാസം:
1: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21.
0: കത്തുകൾ വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഫോൺ നമ്പർ 9447562212, 9444-756-2212. ഓർമ്മച്ചിന്തിലേക്ക് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രീതി,
1: ഞാൻ ലൗലി.
0: ഓർമ്മകളും കത്തുകളുമൊക്കെ ഭംഗിയായി എഡിറ്റ് ചെയ്തത്
1: ബിശ്വാസ്.
0: അപ്പോൾ അടുത്ത ഓർമ്മച്ചിന്തിൽ കാണുന്നതുവരെ നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മച്ചിന്ത്.
3: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.
4: പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: അവൻ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. അവൻ എന്നെ ഇതിൽ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
4: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
6: സമയം 11:30:32. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

वहाँ एक हाथी भी रहता था। वो दिन भर इधर उधर घूमता रहता था।

हाथी परेशान होने लगा। उसने सूंड को जोर जोर से हिलाया।

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 12 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ലോക കേരളസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. LDF ഗവൺമെന്റിന്റെ കാലത്ത് രൂപീകരിച്ച ലോക കേരളസഭയുടെ 1-2 സമ്മേളന തീരുമാനങ്ങൾ നടപ്പാക്കാത്തതും ധൂർത്തും അധിക ചെലവും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. പ്രവാസികളുടെ ക്ഷേമ നടപടികൾക്കായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി. വിവിധ മന്ത്രിമാർ അംഗങ്ങളായ ഉപസമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്നും VD സതീശൻ പറഞ്ഞു. 70th കേരളപ്പിറവി ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുമെന്ന് VD സതീശൻ. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ലോകവ്യാപകമായി പരിചയപ്പെടുത്തുന്നതിന് ദിനാചരണാഘോഷങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്തുടനീളം 10,00,000 ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വലിയ മാറ്റം കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി JP നദ്ദ. 50 കോടിയിലധികം ആളുകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമം

0: കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, ആംഗ്യഭാഷയുടെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 23 ആംഗ്യഭാഷാ ദിനമായി ആചരിക്കുന്നത്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുമളി 66 മൈലിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പത്തനംതിട്ട മൈലപ്ര സ്വദേശിനി സാലി തോമസാണ് മരിച്ചത്. സ്വർണവില പവന് 640 രൂപ വർദ്ധിച്ച് 113,080 രൂപയായി. 14,135 രൂപയാണ് ഗ്രാമിന് വില. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം സ്കീറ്റ് ഷൂട്ടിംഗിൽ മഹേശ്വരി സിംഗ്, പരിനാസ് ധാന്യവാൾ, റൈസ ധില്ലൻ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘം വെങ്കല മെഡൽ നേടി. സോഫ്റ്റ് ടെന്നീസിൽ ജയ്മീന സെമിഫൈനലിലെത്തി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 12 മണി കഴിഞ്ഞ 3 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, നാഷണൽ ആയുഷ് മിഷൻ ദേശീയ ആയുർവേദ ദിനം, ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക സംരംഭക കീർത്തി രവീന്ദ്രനുമായി അഭിമുഖം, 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ജൈവകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി E.A. അഗസ്റ്റിൻ, 7:20 വിപണി, 7:25 FM ഇവനിംഗിൽ സമകാലികം, കെണിയൊരുക്കുന്ന പാതയോരം, 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും, ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ MBയുമായി അഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും, നാളത്തെ പരിപാടികൾ, 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 ചുറ്റുവട്ടം, ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട്

0: ഫസ്റ്റ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് രാത്രി 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 48 രൂപ, ചില്ലറ വില 53 രൂപ. മറനാടൻ മൊത്തവില 45 രൂപ, ചില്ലറ വില 50 രൂപ. പയർ നാടൻ 57 രൂപ 62 രൂപ, മറുനാടൻ 48 രൂപ 55 രൂപ. ചേന നാടൻ 45 രൂപ 50 രൂപ, മറുനാടൻ 36 രൂപ 32 രൂപ. മരച്ചീനി നാടൻ 30 രൂപ 34 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ച, ചീര ചുവപ്പ് 43 രൂപ 47 രൂപ, കുമ്പളങ്ങ 23 രൂപ 27 രൂപ, ഞാലിപ്പൂവൻ 81 രൂപ 87 രൂപ, പാളയംതോടൻ 33 രൂപ 39 രൂപ, പൂവൻ 54 രൂപ 60 രൂപ, റോബസ്റ്റ 26 രൂപ 32 രൂപ, ബീട്രൂട്ട് 66 രൂപ 72 രൂപ, വെണ്ടയ്ക്ക 42 രൂപ 47 രൂപ, പാവയ്ക്ക 65 രൂപ 72 രൂപ, ചുരയ്ക്ക 36 രൂപ 42 രൂപ, വഴുതന 42 രൂപ 47 രൂപ, കത്തിരി ഉരുണ്ടത് 36 രൂപ 42 രൂപ, ക്യാബേജ് 30 രൂപ 37 രൂപ, കോളിഫ്ലവർ 42 രൂപ 47 രൂപ, കാരറ്റ് 30 രൂപ 37 രൂപ, കൊത്തമര 42 രൂപ 47 രൂപ, കൂർക്ക 84 രൂപ 90 രൂപ, ചേമ്പ് വലുത് 65 രൂപ 72 രൂപ, ചേമ്പ് ചെറുത് 45 രൂപ 50 രൂപ, വെള്ളരി 40 രൂപ 45 രൂപ, മുരിങ്ങക്കായ 50 രൂപ 55 രൂപ, ബീൻസ് 92 രൂപ 100 രൂപ, ഇഞ്ചി 166 രൂപ 172 രൂപ, പച്ചമുളക് 45 രൂപ 50 രൂപ, കറിനാരങ്ങ 68 രൂപ 74 രൂപ, ചെറുനാരങ്ങ 1 5 രൂപ 6 രൂപ, കോവയ്ക്ക 57 രൂപ 62 രൂപ, മാങ്ങ പച്ച 106 രൂപ 112 രൂപ, സവാള 55 രൂപ 60 രൂപ, ചെറിയ ഉള്ളി 97 രൂപ 102 രൂപ, ഉരുളക്കിഴങ്ങ് 30 രൂപ 35 രൂപ, മത്തൻ 20 രൂപ 25 രൂപ, പീച്ചിങ്ങ 52 രൂപ 57 രൂപ, പടവലം 42 രൂപ 47 രൂപ, തക്കാളി 33 രൂപ 38 രൂപ, അമരപ്പയർ 108 രൂപ 112 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഷോബിൻ കണ്ണങ്കാട്ട് എഴുതി, ഡോക്ടർ സന്ദീപ് ആർ ചിട്ടപ്പെടുത്തിയത്. പാടിയത് ഡോക്ടർ നിജിൽ ക്ലേറ്റസ്.

0: ലളിതഗാനം ഇനി 6:20 മധുരം ഗീതത്തിൽ കേൾക്കാം. അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്ട്രേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12:25:15. ഇപ്പോൾ സേവന വാർത്തകൾ. മഹാകവി ചങ്ങമ്പുഴയുടെ 116 ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ചങ്ങമ്പുഴ കലാവേദി 2026 സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ 10 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842343791 04842343791. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 04712737238 04712737238. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർ ഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04772241455 04772241455.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04912505358 04912505358. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോടുകൂടി ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒരൊഴിവുണ്ട്. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് https://hck.kerala.courts.in സന്ദർശിക്കുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി കഴിഞ്ഞ് 29:32. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്തിന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ബ്രഹ്മകുമാരീസ് സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തും മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.
1: കഴിഞ്ഞ ദിവസം അപകടങ്ങളിൽ മരണപ്പെട്ടിരുന്നു. മലപ്പുറത്ത് 5 പേര് മരണപ്പെട്ടു, ഒരാള് മിസ്സിംഗ് ആണ്, 6 പേര്. ഇടുക്കി ജില്ലയിൽ 2 പേരും കോട്ടയം ജില്ലയിൽ 2 പേരും അടക്കം 9 പേര് മരിക്കുകയും ഒരാൾ മിസ്സിംഗ് ആവുകയും ചെയ്തു. അവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനമെടുത്തു. അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഒരു ക്യാമ്പയിൻ ഗവൺമെന്റ് ആരംഭിക്കുകയാണ്.
0: വയോജനക്ഷേമ വകുപ്പിന്റെ പേര് മാറ്റി മുതിർന്ന പൗരന്മാർക്കുള്ള വകുപ്പ് എന്നാക്കി മാറ്റാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ലോക കേരള സഭ പിരിച്ചുവിട്ട് പ്രവാസികൾക്കായി ബദൽ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ ചികിത്സാരീതികളിൽ ആയുർവേദത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അശാസ്ത്രീയ ചികിത്സാരീതികൾ ആയുർവേദ ചികിത്സയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതായും ഈ വെല്ലുവിളി മറികടക്കേണ്ടത് ആരോഗ്യ ടൂറിസം രംഗത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗിഗ് തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ സുരക്ഷിതമായ വിശ്രമവും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന ഗിഗോൺ വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് എറണാകുളം, കോഴിക്കോട് ഗിഗ് വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഗിഗോൺ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലാണ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഭക്ഷ്യവിതരണം, ഇ കൊമേഴ്സ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ജോലിയുടെ ഇടവേളകളിൽ വിശ്രമിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും സഹായകരമാകും. കസേരകൾ, കുടിവെള്ളം, ശുചിമുറി, ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യം, വൈഫൈ, മൊബൈൽ ചാർജിംഗ് സംവിധാനം, TV തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തനം.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പ്രത്യേക സർവീസ് ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നു. സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ഒന്നിടവിട്ടുള്ള ശനിയാഴ്ചകളിലാണ് ക്ലിനിക്ക് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021-ൽ ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൗകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുൻപ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകമാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിനോദസഞ്ചാരികൾക്കായി ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വൈദ്യുത ബോട്ട് സർവീസ് ആരംഭിക്കും. ഈ മാസം 30 മുതലാകും സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്ന സോളാർ ബോട്ട് ഉപയോഗിച്ചാവും ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വിനോദസഞ്ചാരികൾക്കായുള്ള യാത്ര സംഘടിപ്പിക്കുക. കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതേ രീതിയിൽ യാത്രകൾ സംഘടിപ്പിക്കാനും ജലഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രവർത്തന രീതിയാവും ഇതിനായി പിന്തുടരുക. വിനോദസഞ്ചാര യാത്രാ പാക്കേജുകൾക്കായി KSRTCയും ജലഗതാഗത വകുപ്പും സംയോജിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഗതാഗത മന്ത്രി CP ജോൺ ആകാശവാണിയോട് പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: കണ്ണൂർ ആറളം ഫാമിൽ നിയമസഭയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റി സന്ദർശനം നടത്തി. പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമം സംബന്ധിച്ച ബജറ്റ് വിഹിത വിനിയോഗ പഠനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: വി ടി ബൽറാം എം എൽ എ അധ്യക്ഷനായ സമിതി ആറളം ഫാമിലും സെറ്റിൽമെന്റ് ഏരിയയിലുമാണ് സന്ദർശനം നടത്തിയത്. പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശം നൽകി. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പട്ടികവർഗ വികസന വകുപ്പിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ്, പുതുക്കിയ എസ്റ്റിമേറ്റ്, അനുവദിച്ച തുക, ലഭ്യമായ ഫണ്ട് എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ, നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. 10-ാം ബ്ലോക്കിലെ ആനമതിലിന്റെ നിർമ്മാണ പ്രവൃത്തികളും പരിശോധിച്ചു.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ജപ്പാന്റെ തകുയ കുറോസോക്കെയാണ് ഇന്ത്യൻ താരം ജെയ്മീന പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീം ഇനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. 1 സ്വർണവും 4 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 9 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ 1-ാം ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ആവേശകരമായ മത്സരം. മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. 2018 സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഡാഗിനി, വൈറസ്, മേരാ നാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയതലത്തിൽ പ്രത്യേക പരാമർശവും ലഭിച്ചു. സംസ്ഥാന നാടക പുരസ്കാരങ്ങളും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടി. സംസ്കാരം വൈകിട്ട് കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 420 പോയിന്റ് നേട്ടത്തിൽ 74,948 നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 23,458 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ കൂടി 113,080 രൂപയും ഗ്രാമിന് 14,135 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ചിന്നക്കനാലിലെ അപകടകാരികളായ ആനകളെ പ്രദേശത്തു നിന്നും മാറ്റുമെന്ന് വനം വകുപ്പ്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെ 3 ആനകളെ ട്രാൻസ് ലൊക്കേറ്റ് ചെയ്യുമെന്നും വനം വകുപ്പ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ആർ ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ
3: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു.
4: ഇന്ന് 11-ാമത് ദേശീയ ആയുർവേദ ദിനം. ആയുർവേദം ആരോഗ്യകരമായ നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ വിഷയം. ഈ വർഷത്തെ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവി ആരോഗ്യ സംരക്ഷണത്തിനായി ജീവിതശൈലി ക്രമീകരണം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുക, സഹജീവ സ്നേഹം ഇവയൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമായി മാറ്റണം എന്നുള്ളതാണ്. മാറിയ ജീവിതശൈലി, ഭക്ഷണശീലങ്ങൾ ഇവയൊക്കെ മൂലം രോഗാതുരത കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ പ്രതിരോധത്തിനൂന്നൽ നൽകുന്ന ആയുർവേദ ചര്യകൾ ശീലമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറുപ്രായത്തിലെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുമാണ്. ഔഷധ സസ്യ പരിചയം, ഔഷധ സസ്യ സംരക്ഷണം, സഹജീവി സ്നേഹം, നല്ല ഭക്ഷണശീലങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം ഇവയൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായി ആരോഗ്യത്തിലേക്കുള്ള വഴി. ജീവിതശൈലി മാറ്റം കാരണം രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായൊരു പ്രമേയവുമായാണ് ഈ വർഷത്തെ ദിനാചരണം നടത്തുന്നത്. ആഗോളവത്കരണ പ്രതിഭാസം നമ്മുടെ പല നന്മകളെയും നഷ്ടപ്പെടുത്തുകയും അഹിതമായത് പലതും നാം ശീലിക്കുവാനും തുടങ്ങിയെന്നതാണ് വാസ്തവം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വന്ന കോട്ടം മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ജീവിതശൈലി ക്രമീകരണമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മുഖ്യം. ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ സംവിധാനത്തിന്റെ കൃത്യതയും രോഗബാധ തടയുന്നതിനുള്ള കഴിവും ഒരു വ്യക്തി ശീലിച്ചു വരുന്ന ആഹാര രീതി

പ്രയോജനപ്പെടുത്തുവാനും കഴിയും. ആയുർവേദ ചികിത്സാ രീതികളും രോഗപ്രതിരോധത്തിലൂന്നിയ ജീവിത രീതികളും ശീലങ്ങളും അവലംബമാക്കി മുഖ്യധാരാ വൈദ്യശാസ്ത്രമായി ആയുർവേദത്തെ മാറ്റുന്നതിനുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾ ആയുർവേദ ദിനത്തിൽ തുടക്കം കുറിക്കുന്നു. ആയുർവേദ ഭക്ഷണശൈലിയും ആരോഗ്യവും പാരമ്പര്യജ്ഞാനവും സാങ്കേതിക വിജ്ഞാനവും ഒന്നിപ്പിക്കൽ, വസ്തുനിഷ്ഠമായ ആയുർവേദ തത്വങ്ങൾ ജൈവ ആരോഗ്യവും സസ്യ ആരോഗ്യവും ആയുർവേദത്തിലൂടെ ഗവേഷണത്തിന് പ്രാധാന്യം നൽകി ആയുർവേദത്തിന്റെ സാധ്യതകൾ കൂടുതൽ ശാസ്ത്രീയമാക്കുക എന്നീ വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. നമുക്കറിയാം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടിപ്പോൾ. രോഗാതുരത കുറച്ച് സുസ്ഥിര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായും നമുക്ക് ആരോഗ്യമുള്ള നല്ലൊരു ജനത ഉണ്ടാകുകയുള്ളൂ. ആയുർവേദം ഒരു വ്യക്തി അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായതിനാൽ തന്നെ ഒരു വ്യക്തി ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സംരക്ഷണവും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യയും ഋതുചര്യയും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറുപ്രായത്തിലെ മനസ്സിലാക്കി താൻ ജീവിക്കുന്ന പ്രകൃതിയുടെ സംരക്ഷണം തന്റെ ആരോഗ്യത്തിന് എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടത്. പ്രകൃതി സ്നേഹം വളർത്തുന്ന വിധം ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതും അത്യാവശ്യമാണ്. തനിക്ക് ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യുന്ന ഭൂമിയിൽ അഥവാ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിത രീതികളിൽ കൃത്യത വരുത്തുകയും വേണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സാധ്യമാക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. സ്കൂൾ തലത്തിൽ തന്നെ അവന് ചുറ്റുമുള്ള സസ്യ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക, അവയുടെ സംരക്ഷണത്തിൽ പങ്കാളികളാവുക, സഹജീവി സ്നേഹം, ആർദ്രത, അനുതാപം ഇവയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യമുള്ള നാളത്തെ തലമുറയ്ക്കായി വഴിയൊരുക്കും. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരം സ്കൂൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തുകയും അവയെ സംരക്ഷിക്കുന്നത് ശീലമാക്കുകയും വേണം. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസൃതമായി നാട്ടിലുള്ള പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഉറക്കം, ആഹാരം, വ്യായാമം, വസ്ത്രധാരണം ഇവയിലൊക്കെ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുകയും വേണ്ടതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ പൊണ്ണത്തടി, തൈറോയിഡ്, മലബന്ധം, ആകാംക്ഷ, ഉത്കണ്ഠ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ കൂടുന്നതായാണ്. ആയുർവേദ മൗലിക സിദ്ധാന്തം തന്നെ ഓരോ ജീവകോശവും പാഞ്ചഭൗതികമാണ് എന്നുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന ആഹാര ഔഷധങ്ങളാണ് പാഞ്ചഭൗതികമായ ശരീരത്തെ നിലനിർത്തുന്നതും. ശാരീരിക മാനസിക സുസ്ഥിതി സാധ്യമാക്കുന്നതിന് ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം എന്നീ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളുടെ സന്തുലനം വളരെ പ്രധാനമാണ്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഓരോ ജീവജാലത്തിന്റെയും ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഏകാരോഗ്യം എന്നതും മറ്റൊന്നുമല്ല നാം ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും സുസ്ഥിതിയാണ് ലക്ഷ്യമിടുന്നത്. സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ ഇവയുടെയൊക്കെ ആരോഗ്യപരമായ നിലനിൽപ്പ് നമ്മുടെ ഉത്തരവാദിത്തമായാൽ മാത്രമേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സാധ്യമാവുകയുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നത്. മാലിന്യ സംസ്കരണം, മാലിന്യ നശീകരണം ഇവയൊക്കെ ഉൾപ്പെടുത്തി ജനപദോ ധ്വംസനീയം എന്നൊരു തത്വം തന്നെ ആയുർവേദം പ്രതിപാദിക്കുന്നുണ്ട്. പാരിസ്ഥിതിക സുസ്ഥിതിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിൽ പ്രവർത്തിച്ച് ആരോഗ്യകരമായ നാളെ ആയുർവേദത്തിലൂടെ എന്ന ഇപ്രാവശ്യത്തെ പ്രമേയം നമുക്ക് സാധ്യമാക്കുവാൻ കഴിയും. സുസ്ഥിര ജീവിത ക്രമീകരണത്തിലൂടെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നു. ആയുർവേദം പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആയുർവേദം ഭാരതത്തിന്റെ തനതായ ചികിത്സാ സമ്പ്രദായമാണ് എന്ന് നമുക്കറിയാം. 5000 വർഷത്തോളം പഴക്കമുള്ള ഭാരത സംസ്കാരവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ഈ ചികിത്സാശാസ്ത്രം ഒരു ജീവിതശാസ്ത്രമാണ് എന്ന് തന്നെ പറയാം. അതായത് ചികിത്സയോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിനും ആയുർവേദം പ്രാധാന്യം നൽകുന്നുണ്ട്. മുൻകാലങ്ങളിൽ പ്രകൃതിയോട് വളരെ ചേർന്ന് ജീവിച്ചിരുന്ന ജീവിതശൈലിയായിരുന്നു നമ്മുടേത്. ജീവിതശൈലിയിൽ വന്ന അനാരോഗ്യകരമായ മാറ്റം രോഗാതുരത കൂട്ടി. ഇന്ന് ആഗോള ആരോഗ്യരംഗം ഏറ്റവും കൂടുതൽ ധനം ചെലവിടുന്നതും ജീവിതശൈലി രോഗനിർണയത്തിലും ചികിത്സയിലുമാണ്. സ്വാസ്ഥ്യ സംരക്ഷണം, ആതുര പരിരക്ഷ എന്ന രണ്ട് വശങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ആയുർവേദത്തിന്റെ സാധ്യതകൾ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും പുരാതന ആയുർവേദ ആരോഗ്യ പരിരക്ഷാ രീതികൾ, ഔഷധങ്ങൾ ഇവയൊക്കെ ആഗോളതലത്തിൽ പാലിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടുതന്നെ മാറ്റത്തിനനുസരിച്ചുള്ള നൂതന രീതികൾ തനിമ നഷ്ടപ്പെടാതെ ആധുനികവൽക്കരിച്ച് ഗവേഷണാടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്.
നൂതന സാങ്കേതിക

0: വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി ഔഷധ നിർമ്മാണം, ഔഷധ ശേഖരണം, ഔഷധ സംസ്കരണം, ഔഷധ വിപണനം ഇവയൊക്കെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയൊക്കെ ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആയുർവേദ ശാസ്ത്ര തത്വങ്ങൾ ആഗോളതലത്തിൽ എത്തിക്കുന്ന രീതിയിൽ പല രാജ്യങ്ങളിലും ആയുർവേദ പഠനം സർവകലാശാലാ തലത്തിൽ തന്നെ നടന്നു വരുന്നുമുണ്ട്. എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളും കേരളത്തിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആയുർവേദത്തിന്റെ സാധ്യതകൾ ആരോഗ്യമുള്ള നാളേക്ക് എത്തിക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ വഴി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, ജീവിതശൈലി രോഗനിയന്ത്രണം, യോഗ ഇവയൊക്കെ നടപ്പിലാക്കി വരുന്നു. ആയുർവേദ തത്വങ്ങൾ നൂതന രീതിയിലുള്ള സ്ക്രീനിംഗ് രീതികൾ ഉപയോഗിച്ച് വിലയിരുത്തി വരുന്നു. ചികിത്സാ രീതികളും കൂടുതൽ ജനങ്ങൾക്ക് സൗഹൃദകരമായ രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ജീവിതശൈലി ക്രമീകരണം ആയുർവേദ രീതിയിൽ നടത്തേണ്ടതിന് ആഹാര ക്രമീകരണം, വ്യായാമം, ഉറക്കം, കൃത്യമായ ചികിത്സാ മാർഗങ്ങൾ, മാനസികാരോഗ്യം നിലനിർത്തുക ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം കണക്കിലെടുത്ത് ആയുർവേദ ജീവിത രീതികളും ചികിത്സാ രീതികളും പൊതുജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്നത്. എല്ലാ ജില്ലകളിലും നടത്തപ്പെടുന്ന പരിപാടികൾക്ക് പുറമെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആയുർവേദ ദിന പരിപാടികൾ നടത്തുന്നു. എല്ലാവർക്കും ആയുർവേദത്തിലൂടെ ആരോഗ്യകരമായ നാളെ എന്ന ലക്ഷ്യപ്രാപ്തിക്ക് ആയുർവേദത്തിന്റെ സമഗ്രമായ കാഴ്ചപ്പാടും സമീപനവും അറിവുകളുടെ ശേഖരണവും സഹായിക്കും. ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പുതുതായി വരുന്ന രോഗങ്ങൾ ഇവയിലെല്ലാം തന്നെ ആയുർവേദത്തിന്റെ തനതായ അറിവ് പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്നതാണ്. വിവിധ വകുപ്പുകളുമായി സംയോജിച്ച് ബോധവൽക്കരണ പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ ഇവയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായി ഇന്ന് നമുക്ക് സൂക്ഷിക്കാം. ഏവർക്കും നല്ല ആരോഗ്യമുള്ള നാളേക്കായി പരിശ്രമിക്കാം. ആയുർവേദ ദിനാശംസകൾ ഏവർക്കും നേരുന്നു.
1: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 49 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. വികസിത ഭാരതത്തിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 12,600 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു. ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിതരണ ശൃംഖല നേരിടുന്ന പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് യോജിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ശ്രീ ജയശങ്കർ ആഹ്വാനം ചെയ്തു.
4: We can see that in conflicts and geopolitical tensions, in the disruption of supply chains, in increasing trade barriers, fragmented investment flows, climate shocks, and the fact that international law and rules are under great pressure.
3: നികുതി നിർവഹണ സംവിധാനങ്ങൾ പേപ്പർ അധിഷ്ഠിത രീതികളിൽ നിന്നും ഡാറ്റ അധിഷ്ഠിത ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് നികുതി മേധാവികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യ നടപ്പിലാക്കിയ ഫെയ്സ്ലെസ് അസസ്മെന്റ് രീതി, മുൻകൂട്ടി പൂരിപ്പിച്ച റിട്ടേണുകൾ, തത്സമയ ഇൻവോയ്സ് പരിശോധന, വിവിധ AI സേവനങ്ങൾ എന്നിവ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു.
5: Look at what has emerged from the BRICS tax track this year. Technology, the use of data and digital infrastructure to make tax administration more precise, more accessible and less dependent on the discretionary powers of individuals. Administration, the governance structures, the shared standards and the practical tools that give a cooperation like ours a durable institutional shape.
3: രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വലിയ പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പു നൽകാൻ ഇതിലൂടെ കഴിയുന്നതായി പദ്ധതിയുടെ 8th anniversaryയോടനുബന്ധിച്ച് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓരോ പൌരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിപുലമായ ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആയുർവേദം കേവലമൊരു ചികിത്സാരീതി മാത്രമല്ലെന്നും ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലി രൂപപ്പെടുത്താനുള്ള ശക്തമായ മാർഗം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആയുർവേദത്തിലൂടെ ആരോഗ്യകരവും സമൃദ്ധവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനാകുമെന്ന് ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശക്തമായ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ 70th പിറന്നാൾ ആഘോഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. നിലവിലുള്ള ലോക കേരള സഭ പിരിച്ചുവിടുമെന്നും പ്രവാസികൾക്കായി മറ്റൊരു സംവിധാനം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയ്ക്ക് സർക്കാരിന് യാതൊരു ചെലവുമില്ലെന്നും വിമാനം നൽകിയ സ്വകാര്യ വ്യക്തി ആരെന്ന് വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
7: ഞാൻ ഇതുവരെ നടത്തിയിരിക്കുന്ന വിമാനയാത്രയ്ക്കോ ഹെലികോപ്റ്റർ യാത്രയ്ക്കോ 1 രൂപ പോലും ഈ സർക്കാരിന്റെ 1 പൈസ പോലും ചെലവാക്കിയിട്ടില്ല. മലപ്പുറത്ത് വലിയൊരു അപകടം ഉണ്ടായി, 6 പേരും മരിച്ചു. പോവാൻ വേറെ മാർഗമില്ല. മലയാളിയായ ഒരാൾ എനിക്ക് അറേഞ്ച് ചെയ്തതാണ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി. എന്താ തെറ്റ്? ഞാൻ ഇനിയും പോവും. ഒരു തെറ്റും അതിന്റെ അകത്ത് കാണുന്നില്ല. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോവാൻ അവരൊരു വിമാനം അറേഞ്ച് ചെയ്തതിന്റെ പേരില് അവർ നാളെ വന്ന് എന്തെങ്കിലും ഔദാര്യം കൈപ്പറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു ഔദാര്യം ഒരാൾക്കും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റും അല്ല ഇവിടെ ഇരിക്കുന്നത്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ സംവിധാനം പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ തുടങ്ങിയവയുടെ കൃത്യമായ വികസനത്തിന് പദ്ധതി സഹായകമാകുന്നു. 100 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികളാണ് PM ഗതിശക്തിയിലൂടെ നിലവിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയുടെ തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ ഒഡീഷയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കലാഹന്ദി, നബ്രംഗ്പൂർ, കൊരാപുട്ട്, മാൽക്കാൻഗിരി എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ദുരന്ത നിവാരണ സേനയുടെ 33 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരവഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. ഏഷ്യൻ ഗെയിംസിൽ മീരാബായ് ചാനുവിന്റെ ആദ്യ മെഡൽ നേട്ടമാണ് ഇത്. പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയുടെ ജയ്മീണ വെങ്കലം നേടി. സെമിഫൈനലിൽ ജപ്പാൻ താരത്തോടാണ് ജയ്മീണ പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീമിനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകളും സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 41 സ്വർണം ഉൾപ്പെടെ 65 മെഡലുകളുമായി ചൈനയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത്. 53 മെഡലുകളുമായി ജപ്പാൻ രണ്ടാം സ്ഥാനത്തും 34 മെഡലുകളുമായി സൌത്ത് കൊറിയ മൂന്നാം സ്ഥാനത്തുമാണ്. ഒരു സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 11 മെഡലുകളോടെ 11 സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റും 17 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
1: നിങ്ങൾക്കറിയാമോ?
0: ഏവർക്കും പറയൂ, നിങ്ങൾക്കറിയാമോ എന്ന പ്രശ്നോത്തരിയിലേക്ക് സ്വാഗതം. തത്സമയ പരിപാടിയാണ്. എല്ലാവരും മൊബൈലൊക്കെ റെഡിയാക്കി വെച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ ആദ്യം തന്നെ പറയട്ടെ, 9446455888. ഇനി 1 മണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ചോദ്യങ്ങളുമായി.

0: ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ശ്രീയുക്ത,
1: ഞാൻ ഉണ്ണികൃഷ്ണൻ.
0: തുടങ്ങിയാലോ സാർ, നമുക്ക് ഒട്ടും സമയം കളയണ്ട. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക്
1: പോട്ടെ
0: സാർ. എല്ലാവർക്കും ഇത്തിരി
1: എനർജിയൊക്കെ. ഇപ്പൊ സാധാരണ എല്ലാ യുദ്ധങ്ങളും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളാണ്
0: നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്.
1: അപ്പം പിന്നെ ഇറാൻ US, അതിപ്പോ ഫെബ്രുവരി മാസം തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല.
0: റഷ്യ യുക്രൈൻ
1: കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇസ്രായേൽ ഹമാസ്, അത് പിന്നെ പണ്ട് ഉണ്ടായിരുന്ന ഇറാൻ ഇറാഖ് യുദ്ധം എട്ട് വർഷം.
0: അതെ അതെ അതെ, ഒരുപാട് പേര് അന്ന് തിരിച്ചു വന്നതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു.
1: പിന്നെ ഇറാഖ്
0: യു എസ് യുദ്ധം,
1: പിന്നെ അഫ്ഗാനിസ്ഥാൻ യുദ്ധം.
0: ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ
1: ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മള് തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയാണ്.
0: തൽക്കാലം
1: എപ്പോഴാ വരികയെന്ന് നമുക്ക് പറയാം.
0: അപ്പൊ എന്നാ നമുക്ക് യുദ്ധചോദ്യം തന്നെ.
1: അപ്പൊ ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധം.
0: അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടല്ലേ സാർ.
1: അതെ അതെ അതെ അതെ അതെ, പെട്ടെന്ന് തീർന്ന യുദ്ധം, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തീർന്ന യുദ്ധം. അതായത് യുദ്ധമായിട്ട് പ്രഖ്യാപിച്ച് രണ്ട് രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് യുദ്ധമായിട്ട് വരിക. അല്ലെങ്കിൽ വെറുതെ ഒരു ഫൈറ്റ്. ഇപ്പം ഇന്ത്യ ചൈന അവിടെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ യുദ്ധം പ്രഖ്യാപിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രഖ്യാപിക്കുന്ന, അതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. അത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തീർന്ന യുദ്ധം ഏതാണ്? ഇതാണ് ചോദ്യം.
0: യുദ്ധത്തിന്റെ പേര് മാത്രം മതി, അതോ സമയം കൂടി പറയണോ സാർ?
1: സമയം പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പേര്
0: പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ എല്ലാരും കേട്ടുല്ലോ, ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധം ഏതാണ്, ഇത് എത്ര സമയം നീണ്ടു നിന്നു, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അവരൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. നമുക്കൊരു പാട്ട്.
1: സമയം പറഞ്ഞില്ലെങ്കിലും
0: കുഴപ്പമില്ല. ശരി, അപ്പൊ നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ട് കേട്ടോ സാറ്. അതെ, യുദ്ധം പറഞ്ഞ ഒരു യുദ്ധപ്പാട്ട് നമുക്ക് കൊടുക്കാം അല്ലേ സാർ? പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഒരു മാമാങ്ക യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്.
1: അതെ, മറ്റേ നമ്മൾ ചോദിച്ച യുദ്ധത്തിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടി.
0: അപ്പോൾ അതിൻ്റെ ആൻസർ ആംഗ്ലോ സാൻസിബാർ യുദ്ധമാണ്. സാൻസിബാർ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ടാൻസാനിയയുടെ അടുത്ത് കിടക്കുന്ന ഒരു ചെറിയ ഒരു രാജ്യമാണ്. അത് 1896 ഈ യുദ്ധം നടക്കുന്നത്.
1: ഓഗസ്റ്റ്
0: 27 തീയതിയാണ് ഉദ്ഘാടനം, അല്ല യുദ്ധം
1: നടന്നത്, യുദ്ധത്തിന്റെ ഉദ്ഘാടനം.
0: അന്ന് 38 ആണ് യുദ്ധം,
1: ചെറിയ
0: യുദ്ധമാണ് അത്. പിന്നെ അവിടെ ഇംഗ്ലണ്ടായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. സുൽത്താൻ
1: കോളനി
0: വാഴ്ചയായിരുന്നു. സുൽത്താനാണ് അവിടെ ഭരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടാണ് അതിന്റെ സൂപ്പർവിഷൻ ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെ
1: പോലെ തന്നെ.
0: അപ്പൊ ഇവിടെ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്കൊക്കെ സാമന്തമാരായിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു സുൽത്താൻ അഹമ്മദ് ബിൻ തുവാനി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ ഒരു നോമിനി ആയിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാള് പെട്ടെന്ന് മരിച്ചു. അപ്പൊ വേറൊരാള്, അതായത് സുൽത്താൻ ഖാലിദ് ബിൻ ബർഗാഷ് എന്ന് പറഞ്ഞ ആള് സുൽത്താന്റെ പദവിയിലേക്ക് വന്നു. അവിടുത്തെ രാജ്യം
1: ഏറ്റെടുത്തു.
0: അത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമില്ല, അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല, പറയാതെ. അപ്പൊ നാച്ചുറലി ബ്രിട്ടീഷുകാരാണ് പിന്നെ സൂര്യനസ്തമിക്കാത്ത
1: രാജ്യം.
0: അപ്പൊ അവര് യുദ്ധം പ്രഖ്യാപിച്ചു. 38 മണിക്കൂറിനകത്ത് ആ പലേ പാലസ് തകർത്ത്
1: വേറെ
0: 38 മിനിറ്റിൽ അകം അത് തീർത്തു. സുൽത്താൻ ഹമൂദ് എന്ന് പറഞ്ഞ ഒരു പാവ
1: അവരുടെ റബ്ബർ സ്റ്റാമ്പിന്
0: അവിടെ
1: അവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള ഒരാൾ വരണമായിരുന്നു.
0: അപ്പൊ 1896 ഓഗസ്റ്റ് 27 ഇംഗ്ലണ്ടും സാൻസിബാർ സുൽത്താനേറ്റുമായിട്ടുള്ള യുദ്ധമാണ് ആംഗ്ലോ സാൻസിബാർ യുദ്ധം. 38 മിനിറ്റാണ് ദൈർഘ്യം അതിന്റെ.
1: അപ്പൊ അതായിരുന്നപ്പോ നമുക്ക്, ഞാൻ ആദ്യം സാർ ഈ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ഉത്തരം കുറവായിരിക്കും കേട്ടോ, പക്ഷെ ഞാൻ നോക്കിട്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യം.
0: നമ്മളെ ശ്രോതാക്കൾ ഒരിക്കലും
1: അല്ല, ഇതെന്നറിയോ, അല്ല ഇത് കുറെ മുമ്പ് നടന്നത് ചരിത്രമാണ്, ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മള് ഇതിപ്പം പെട്ടെന്ന് ചോദിക്കുമ്പോ ഇത് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് വലിയ വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അപ്പൊ അത് ഇത്രയും പേർക്ക് അറിയാന്നുള്ള സത്യം ഞാൻ ഞെട്ടി സാർ. അപ്പൊ എന്തായാലും ഞാനൊരു 6 പേരുടെ പേര്, ആദ്യം വന്ന 6 പേരുടെ പേര് വായിക്കാം. സുമ പ്രകാശ് മുളന്തുരുത്തി, സുരേഷ് റാവു മയ്യനാട്, സീതാറാം എറണാകുളം, വിമല തോമസ് പൂഴനാട് തിരുവനന്തപുരം, സഹദേവൻ ഉദയം പേരൂർ, സുധാകര ഷേണോയ് എറണാകുളം. അപ്പൊ ഈ 6 പേർക്കും അഭിനന്ദനങ്ങൾ.
0: 6 പേർക്കും ബാക്കി
1: എല്ലാവർക്കും ഞങ്ങളുടെ ലിമിറ്റേഷൻ അറിയാലോ, 6 പേരുടെ പേര് വായിക്കാനാണ് നമുക്ക് ഇവിടെ ഇതുള്ളൂ. അപ്പോ നമുക്ക് സമയം കളയണ്ട സാർ,
0: അടുത്ത
1: ചോദ്യത്തിലേക്ക് അല്ലേ. അപ്പൊ ഞാനങ്ങ് വായിക്കട്ടെ സാർ. മനുഷ്യ ശരീരത്തിൽ സ്വന്തമായി രക്തയോട്ടം, അതായത് ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ഒരേ ഒരു ഭാഗം ഏതാണ്? അതാണ് നമ്മുടെ ചോദ്യം. രക്തചംക്രമണമോ രക്തക്കുഴലുകളോ ഇല്ലാത്ത മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ജീവനുള്ള ഭാഗമാണ് ഇത്.
0: ജീവനുള്ള ഭാഗമാണ്, അതാണ് അതിന്റെ ക്ലൂ.
1: അതാണ് അതിന്റെ ക്ലൂ.
0: അതിന്റെ ആ ഒരു ഒരു അവയവത്തിന്റെ ഒരു ഭാഗമാണത്.
1: അതെ അതെ.
0: അപ്പോ ആ ഭാഗം വളരെ ലൈവ്ലി ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്.
1: പക്ഷെ അത് ഏതാണെന്നുള്ളത് നമ്മളെല്ലാരും ആലോചിക്കും, രക്തോട്ടം ഇല്ലാത്ത ഒരു ഭാഗം എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലേ സാർ. അപ്പൊ എല്ലാരും ആലോചിക്കട്ടെ
0: ആലോചിക്കട്ടെ. അതിലെ ചെറിയ ക്ലൂ ഇരുന്നോട്ടെ.
1: ആ ക്ലൂ കണ്ടുപിടിക്കുന്നവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം, അറിയാവുന്നവർക്ക്, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും ഇതാ കിടക്കണു പാട്ട്, കേട്ടോളൂ.

0: അപ്പോ പാട്ടെന്ന് വല്ലവർക്കും വല്ല ക്ലൂവും കിട്ടിയോ സാർ? നോക്കിയാലോ,
1: പാട്ടിന് കിട്ടാനുള്ള മാർഗമുണ്ട്, പക്ഷെ അത് എത്രത്തോളം എന്നുള്ളതാണ്. പക്ഷെ കൊറേ പേര്
0: അയച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
1: അതും കറക്റ്റ് ആയിട്ടുള്ള,
0: കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട്.
1: അത് കണ്ണിലെ കോർണിയ എന്ന ഭാഗമാണ്, അതായത് നേത്ര പടലം എന്ന് പറയുന്ന മുൻഭാഗത്തുള്ള,
0: നമുക്ക് കൃഷ്ണമണി എന്ന് പറയാൻ
1: പറ്റില്ല, കൃഷ്ണമണി എന്ന് പറയാൻ പറ്റില്ല, നേത്രപടലം അതിന്റെ മുൻഭാഗം.
0: ഞാനത് ചോദിക്കാൻ കാരണം ഒന്ന് രണ്ട് പേര് കൃഷ്ണമണി എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പൊ ഞാൻ അത് എടുത്തിട്ടില്ല.
1: കൃഷ്ണമണി എന്ന് പറയുമ്പോ ആ മൊത്തമുള്ള ഇതല്ലേ, അതില് നേത്രപടലമാണ്. നേത്രപടലത്തിലൂടെയാണ് നമ്മൾ കാഴ്ച കാണുന്നത്, അത് ക്ലാരിറ്റി
0: ക്ലാരിറ്റി
1: വേണം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ബ്ലഡ് വെസൽ ഇല്ലാത്തത്. ബ്ലഡ് വെസൽ വന്നു കഴിഞ്ഞാൽ ക്ലാരിറ്റി മങ്ങും, അതുകൊണ്ടാണ്. അപ്പൊ പ്രകൃതി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക്.
0: അപ്പൊ
1: സാധാരണ ബ്ലഡ് വെസൽ പോകുന്നത് എന്തിനാണ്? കോശങ്ങളിൽ ഓക്സിജൻ സപ്ലൈ, ഓക്സിജൻ സപ്ലൈ കിട്ടാൻ
0: വേണ്ടിയിട്ട്.
1: കോർണിയക്ക് ഓക്സിജൻ, അത് അന്തരീക്ഷത്തു നിന്ന് ഓക്സിജൻ അത് നേരിട്ട് സ്വീകരിക്കും. അതിനുള്ള കഴിവ് കോർണിയ.

0: ഒക്കെയുണ്ട്. പിന്നെ കണ്ണീരിൽ അതിൽ വരുന്ന ന്യൂട്രിയൻസൊക്കെ ആഗിരണം ചെയ്തിട്ട് അത് സ്വയം ഒരു നിലനിൽപ്പുള്ള ഒരു അവയവഭാവം കൂടിയാണ്, സ്വയം നിലനിൽപ്പുള്ള. അപ്പം ഓക്സിജൻ സപ്ലൈ ഇല്ലാത്ത, പിന്നെ ബ്ലഡ് വെസൽ പോകാത്തതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ
1: നേരിട്ട് ആഗിരണം ചെയ്തിട്ട്
0: അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം കണ്ണിലെ കോർണിയയാണ്,
1: അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോ ഞാൻ പേരുകൾ വായിക്കാം സർ. മിനിമോൾ കുന്നുംപുറം ദേശം, ഉമാ ഞാറക്കൽ, ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം, ടാനിയ ജോസഫ് ഫോർട്ട് കൊച്ചി, വിനോദ് കലവൂർ, ഗായത്രി വിനോജ് തൃപ്പൂണിത്ര. അപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഉത്തരം തന്നെ ഞാൻ പേര് വായിച്ചവർക്കും അല്ലാതെ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എല്ലാവരും ഇത്രയും എല്ലാവരും അഗ്രസീവായിട്ട് ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്, അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഒരു
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ?
1: ചോദ്യത്തിലേക്ക് പോവാം.
0: ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം പാപ്പുവ ന്യൂ ഗിനി എന്നുള്ള ഒരു സ്ഥലമാണ്. അത് ഓഷ്യേനിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ അടുത്തുള്ള ഒരു ദ്വീപ് പോലുള്ള സ്ഥലമാണ്. ഓസ്ട്രേലിയയുടെ ഭാഗമായിട്ടുള്ള ഓസ്ട്രേലിയയുടെ ആ ഏരിയയിലുള്ള ഒരു,
1: അപ്പൊ ഓസ്ട്രേലിയൻ ഉപഭൂഖണ്ഡത്തിലാണോ, ഭൂഖണ്ഡത്തിലാണോ?
0: ഓഷ്യാനിയ എന്ന് പറയും. ഓഷ്യാനിയ
1: യൂറോപ്പിലല്ല,
0: പാപ്പുവ ന്യൂ ഗിനിയിൽ ഏറ്റവും കൂടുതൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള നാടോടി ഭാഷകളും എല്ലാം കൂടെ.
1: സാർ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ വിചാരം ഇന്ത്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഭാഷകൾ ഉള്ളത് എന്നായിരുന്നു.
0: ഇന്ത്യയാണോ? ഇന്ത്യയിലെന്താ വെച്ചാൽ ഇന്ത്യയില് സെൻസസ് പ്രകാരം 400 എത്രയോ
1: ലാംഗ്വേജസ്
0: ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ അതിന്റെ ഡയലക്ട്സ് ഉണ്ട്, ഡയലക്ട്സ് ഏകദേശം 1500 എത്രയോ വരുന്നു. അതല്ലാത്ത
1: അതായിരിക്കും ചിലപ്പോ എന്റെ മനസ്സിൽ കിടന്നിട്ടുണ്ട്,
0: ഡയലക്ട്സ് 1562 അങ്ങനെ എന്തോ ഉള്ളു. അപ്പൊ ഈ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഡയലക്ട് ഒഴിവാക്കിയിട്ടുള്ള
1: സെപ്പറേറ്റ് ഭാഷകൾ,
0: സ്റ്റേബിൾ ഭാഷ.
1: ഇപ്പൊ നമ്മള് തമിഴ്, മലയാളം എന്ന് പറയുന്ന പോലെ
0: അങ്ങനെയുള്ള ഭാഷകൾ. പിന്നെ അത് മാത്രമല്ല, ചെറിയ ഈ ഇൻഡിജിനസ് ആയിട്ടുള്ള
1: ഗോത്രവർഗ്ഗ
0: ഭാഷകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ പാപ്പുവ ന്യൂ ഗിനിയയിൽ ഏകദേശം എത്ര,
1: ഏകദേശം പറഞ്ഞ പോലെ കറക്റ്റ് പറയണം സർ, അല്ലെങ്കിൽ നമ്മൾ ഈ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ. പാപ്പുവ ന്യൂ ഗിനിയ എന്ന രാജ്യത്ത് എത്ര ഭാഷകള് സജീവമായി സംസാരിക്കുന്നുണ്ട്?
0: സജീവമായി
1: അല്ലെ, ഇപ്പോഴും എക്സ്റ്റിങ്ക്ട് അല്ലാത്തത് വേണമല്ലോ. എത്ര ഭാഷകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം.
0: പിന്നെ ആ രാജ്യത്തെ പോപ്പുലേഷൻ കൂടെ പറയാം, 1,10,000,000. അതിനകത്താണ്
1: ഇത്രയധികം ഭാഷ എന്തായിരിക്കും. അപ്പോ അപ്പൊ ഒന്ന് കണക്കെടുത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവും. ഈശ്വര, ആകെ കുറച്ച് ആൾക്കാരാണ് ഓരോ ഭാഷയും സംസാരിക്കുന്നവര് അല്ലേ. അപ്പൊ എന്തായാലും ഉത്തരത്തിങ്ങളെ കഴിഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരു പാട്ട് ഇതാ വരുന്നു കേട്ടോ, കേട്ടോളൂ.

0: അപ്പം ഞാൻ ചോദ്യം ഒന്ന് ആവർത്തിക്കട്ടെ സർ. പാപ്പുവ ന്യൂ ഗിനിയ എന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സജീവമായി ഭാഷകൾ സംസാരിക്കുന്നത്. എത്ര ഭാഷയാണ് അവിടെ സജീവമായി സംസാരിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. അപ്പം ഉത്തരം
1: 840 ഭാഷകളാണ് ഉള്ളത്.
0: സാർ, ഇതിനകത്തൊരു ഉത്തരം വന്നതിൽ ഒരു രസകരമായ ഉത്തരം ഉള്ളത് ഞാൻ പറയട്ടെ സർ. നമ്മൾ സ്കൂളിലൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, എനിക്കറിയില്ല മിസ്സേ എന്ന് പറയില്ലേ, അതുപോലെ അറിയില്ല. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടാണ്. ഞാൻ പേര് പറയണില്ല, മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ ഇടയ്ക്ക് ഒരു തമാശ പറയുന്നത് നല്ലതാണ്, ഒരു രസമല്ലേ നമുക്ക്.
1: 840 ഭാഷകളാണുള്ളത്. അതില് ഏറ്റവും കൂടുതൽ ഒരു ലിങ്ക് ലാംഗ്വേജ് എന്ന് പറയില്ലേ, ഇപ്പൊ ഹിന്ദി ഇപ്പൊ ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ലാംഗ്വേജ് വേണം ഒരു രാജ്യത്തിന്. ഇപ്പൊ ഇംഗ്ലീഷും ഹിന്ദിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു ടോക് പിസിൻ എന്ന എന്നാണ് ആ ലാംഗ്വേജിന്റെ പേര്. അതാണ് പൊതുഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയും.
0: ലിംഗ്വ ഫ്രാങ്ക
1: അത് പൊതുഭാഷ. ബാക്കി അങ്ങനത്തെ ഒരുപാട് 840 ഭാഷകൾ പാപ്പുവ ന്യൂ ഗിനിയയിലുണ്ട്.
0: ആകെ പോപ്പുലേഷൻ 1,10,000.
1: ഇത് വീതിച്ച് കൊടുത്താൽ എത്ര പേർക്ക് എത്രയാണ്?
0: അതാണ്
1: ഇവിടെ 140 കോടി ജനങ്ങൾക്ക്.
0: നമുക്കൊരു 400 സാർ പറഞ്ഞ ഒരു 400 ശിഷ്ടം
1: പിന്നെ
0: ഭാഷകളുണ്ട്.
1: അതിന്റെ ഡയലക്ട്സ് അടക്കം നമ്മളാണ് ഏറ്റവും കൂടുതൽ.
0: അതെ, പക്ഷെ എന്നാലും 1,10,000,000 ആളുകൾ 840 ഭാഷ സംസാരിക്കണു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കണക്കാണ്. അപ്പോ ഞാൻ പേരുകൾ
1: വായിക്കാം
0: എത്ര പേരാണുള്ളത്. ആതിര സുജയകുമാർ PS ചെറായി, ഷേർലി ജെറോം, സ്ഥലപ്പേര് എഴുതിയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണോ അറിയില്ല. ഷേർലി ജെറോം, NK വിജയൻ കിഴക്കമ്പലം, മിനി പ്രസാദ് നോർത്ത് പറവൂർ, MM പ്രസാദ് നാട്ടകം, ബെന്നി വയനാട്. ഇനി ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അതിലൊരു കുറച്ച് പേര്, പിന്നെ ചില ആൾക്കാരൊക്കെ 800+ എന്ന് ഇപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞ ഇത്ര ആളുള്ളപ്പോ നമ്മള് അതുകൊണ്ടാണ് അവരുടെ പേരുകൾ എടുക്കാഞ്ഞത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും
1: വയനാട് വരെ എത്തി.
0: കുറച്ചുകൂടി പോവാനുണ്ട് നമുക്ക് മുകളിലോട്ടങ്ങ്.

0: പോണം. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയണ്ട,
1: അടുത്ത ചോദ്യത്തിലേക്ക്. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഗാന്ധിജിയുടെ ചിത്രം ആദ്യമായി ആലേഖനം ചെയ്തത് ഏത് വർഷത്തിലാണ്?
0: പക്ഷെ എല്ലാരും പെട്ടെന്ന് പറയും തോന്നുന്നുണ്ട് സാർ, ഇല്ലേ?
1: ആലേഖനം ചെയ്ത പലരും പലരും വിചാരം ഇത് പിന്നെ സ്വാതന്ത്ര്യാനന്തരം അടിച്ച നോട്ടുകളിലൊക്കെ
0: ഗാന്ധിജിയുടെ. ഓക്കേ, ശരി. അങ്ങനെ ഒരു തോന്നലുണ്ട്.
1: അശോക സ്തംഭമായിരുന്നു, അശോക സ്തംഭമുള്ള കറൻസി എനിക്ക് ഓർമ്മയുണ്ട്. ആ വാട്ടർമാർക്കൊക്കെ അശോക സ്തംഭമായിട്ടുള്ള
0: പണ്ടത്തെ 100 രൂപയിലുണ്ടായിരുന്നു സർ.
1: ഒരുവിധം എല്ലാത്തിലും അശോക സ്തംഭമൊക്കെ ആയിരുന്നു. ചിലപ്പം പിന്നെ പിന്നെ അത് ഗാന്ധിജിയുടെ
0: വാട്ടർമാർക്കൊക്കെ ഗാന്ധിജി ആയി. പിന്നെ
1: അത് ആദ്യമായിട്ട് ഏത് വർഷത്തിലാണ്?
0: അതാണ് അതാണ് ചോദ്യം. അതാണ് കേട്ടോ, ആദ്യമായിട്ട്
1: അത് പിന്നെ എല്ലാ നോട്ടുകളിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് പിന്നെയാണ്.
0: അപ്പൊ ഗാന്ധിജിയുടെ ചിത്രം ആദ്യമായി ഇന്ത്യൻ കറൻസികളിൽ അച്ചടിച്ചത് ഏത് വർഷം? അതാണ് നമ്മുടെ ചോദ്യം. അപ്പം എല്ലാരും ആലോചിച്ചോളൂ, അപ്പത്തേക്കും ഞങ്ങളൊരു പാട്ട് തരാം.

0: പൈസ പൈസ
1: അല്ല, അത് ഞാൻ കറൻസിയുടെ ചോദ്യം ചോദിച്ചത് കൊണ്ടേ നമുക്ക് അങ്ങനത്തെ ഒരു പാട്ട് കൊടുക്കുന്നല്ലേ അതിന്റെ ഒരു ഇത്.
0: അപ്പോ ഇന്ത്യൻ കറൻസിയില് ഗാന്ധിജിയുടെ ചിത്രം ആദ്യമായി അച്ചടിച്ചത് ഏത് വർഷത്തിലാണ്? 1969

0: 1949 അതായത് ഗാന്ധിജിയുടെ 100-ാം ജന്മദിനം.
1: ജന്മദിനം
0: 1869 ഗാന്ധിജി ജനിച്ചത്. അതിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയ കോമമറേറ്റീവ് കറൻസിയാണ് അത്. അത് ജനറൽ സർക്കുലേഷൻ ഇല്ലാത്ത കറൻസിയാണ്. അപ്പോൾ അത് ആർ ബി ഐ അങ്ങനെ ഇറക്കിയതാണ്. പിന്നീട് അത് 1987 500 രൂപയുടെ നോട്ടിൽ ആദ്യമായിട്ട് സർക്കുലേഷനിൽ വരുന്ന നോട്ടിൽ ആദ്യമായിട്ട് ഗാന്ധിജിയുടെ പടം
1: വെച്ചു. മറ്റേ സാറ് പറഞ്ഞ അശോക സ്തംഭമാണ്.
0: അപ്പോൾ 1887

0: ഇപ്പൊ ഒരുപാട് പേര് ഒരാൾക്ക് മാറിപ്പോയിട്ടോ സർ, അത് ജനിച്ച വർഷം തമ്മിൽ മാറിപ്പോയതാ പാവം. 1969 പകരം ആരാണ് ഞാൻ നോക്കില്ല 1800 എനിക്ക് തോന്നുന്നു ടൈപ്പ്, അത് പെട്ടെന്ന് ജനിച്ച വർഷമായിരിക്കും ഓർത്തിട്ടുണ്ടാവുക. അപ്പം 100 വർഷം കഴിഞ്ഞ് കറക്റ്റ് 100 വർഷത്തിലാണുള്ളത്, അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പൊ കുഴപ്പമില്ല കേട്ടോ, അടുത്ത ഉത്തരം ശരിയാക്കി പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പേരുകൾ വായിക്കട്ടെ. സാജൻ മൂത്തകുന്നം, മേരി ആലുവ, ജിഷ ജോൺസൺ തിരുമുപ്പം, സുധർമ്മ പട്ന ബീഹാർന്ന്, നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറി സർ, രാജലക്ഷ്മി പെരുമ്പാവൂർ, ഇനി മുകളിലേക്ക് പോയി എലിസബത്ത് ലക്നൗ യു പി വരെ എത്തി നമ്മള്. അതെ, അവിടം വരെ എത്തി. അപ്പോ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: അപ്പൊ വീണ്ടും നമുക്ക് പറയൂ, നിങ്ങൾക്കറിയാമോ എല്ലാവർക്കും എന്തേ ചോദ്യങ്ങൾ വരുന്നു.
3: അടുത്തത് ഒരു സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം.
0: ഓക്കെ സർ.
3: അപ്പോ ബാഡ്മിന്റൺ കളി ഷട്ടിൽ കോക്ക് യൂസ് ചെയ്യുന്നു, ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകൾ ഉണ്ട്? അതെ, എളുപ്പമല്ലേ?
0: എളുപ്പമാണ്, വളരെ
3: സിമ്പിൾ, ചെറിയ ചോദ്യം,
0: വളരെ ചെറിയ ചോദ്യം അല്ല, സാധനവും ചെറുതാ.
3: അതെ, ചെറിയ. ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകൾ ഉണ്ട്?
0: അപ്പൊ അതാണ് ചോദ്യം കേട്ടല്ലോ എല്ലാവരും, ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകൾ ഉണ്ട്?
3: പെട്ടെന്ന്
0: എല്ലാവരും ഇതേ മൊബൈൽ എടുത്ത് വേഗം അയച്ചോളൂ, ഞങ്ങൾ അപ്പത്തേക്കും ഒരു ചെറിയ പാട്ട് തരാം കേട്ടോ.

0: ചോദ്യം
1: ചോദ്യം, ബാഡ്മിന്റൺ കളിയിൽ ഉപയോഗിക്കുന്ന ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകൾ ഉണ്ട്?
0: ഉത്തരം 16.
1: 16.
0: അതും പ്രത്യേകതയുണ്ട് കേട്ടോ സാർ, ഇടത് ചിറകിലെ തൂവലുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത,
1: താറാവിന്റെ ഇടത് ചിറക്, അത് അറേഞ്ച്മെന്റ് അതായിരിക്കും കൂടുതൽ സൗകര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഇടത്,
0: അത് ആ ഒരു ഫ്ലൈറ്റ് മോഡില് കറക്റ്റ് ആ പൊസിഷൻ കറക്റ്റ് ആവണല്ലോ, അതുകൊണ്ടായിരിക്കും
1: ഇതിന്റെ അറേഞ്ച്മെന്റും കറക്റ്റ് ആവണല്ലോ. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലുള്ള ചിറകിൽ നിന്നെടുത്ത തൂവലുകളാണ്
0: യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് ഉത്തരം അയച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പേരുകളൊന്ന് വായിക്കാം സർ. ലിജി അശോകൻ, അനിത ഏലൂർ, ജോർജ് കുറ്റിക്കാട്ട് എടപ്പള്ളി, സരോജിനി എടപ്പള്ളി, ശോഭാമോഹനൻ തോട്ടക്കാട്ടുകര, അനീഷ് കൊല്ലമ്പടി അരീക്കോട് മലപ്പുറം. അപ്പം ഇത്രയും പേരാണ്. അപ്പം എല്ലാവർക്കും ആശംസകൾ. ഉത്തരം വേറെയും കുറേ പേരുണ്ടെന്നറിയാലോ, അപ്പം എല്ലാവർക്കുമാണ് ആശംസകൾ. അപ്പൊ സമയം കളയണ്ട സാർ, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുക.
1: അടുത്ത ചോദ്യം വായിക്കാം. പോവാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള രാജ്യം ഏതാണ്?
0: ചോദ്യമാണ് കേട്ടോ സാർ.
1: അപ്പൊ പോസ്റ്റ് ഓഫീസ്
0: എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ആർക്കും അത് അറിയാത്തതൊന്നുമില്ല. ഒന്ന് ആലോചിച്ച കിട്ടും. അതെ, നമുക്കൊന്ന് നോക്കാം. ഒരു പറയുന്നില്ല, ക്ലൂ ഒന്നും നമുക്ക് കൊടുക്കണ്ട. എന്തിനാ ക്ലൂ? ക്ലൂവിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പം പാട്ട് കേട്ടിട്ട് വരെ.

0: അപ്പോ
1: ചോദ്യം,
0: അതെ ചോദ്യം ഒന്ന് ആവർത്തിക്കേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള രാജ്യം ഏതാണ്? അതായിരുന്നു നമ്മുടെ ചോദ്യം.
1: ഉത്തരം ഇന്ത്യ.
0: ഇന്ത്യ, അതെ, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഈ പാട്ട് ഇത് കൊടുക്കാൻ തന്നെ കാരണം എന്താ സാർ? കൊറേ സ്ഥലങ്ങൾ, കേരളത്തിലത്തെ സ്ഥലങ്ങളാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ.
1: എല്ലാ സ്ഥലത്തും ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും.
0: ഒരു പ്രത്യേകത ഉണ്ട്.
1: അപ്പോ 1.5 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസുകളാണ് ഇന്ത്യയിലുള്ളത്.
0: 1.5 ലക്ഷം. അപ്പോ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ശൃംഖല എന്ന് പറയാം അല്ലേ സാർ?
1: അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
0: രവി മേലാടൂർ, ആര്യ കൊടുങ്ങല്ലൂർ, സുമതി കോലഞ്ചേരി, ഗണേഷ് ഇലഞ്ഞി, അക്കാമ ജോസഫ് കിടങ്ങൂർ, കെ കെ വേണുഗോപാൽ, ഇത്രയും പേരാണ് ഞാൻ പേരെടുത്തത്. ഒരുപാട് പേര് ഇന്ത്യ ഇന്ത്യ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാർ.
1: വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ.
0: യെസ്.
1: സാധാരണ വിമാനം അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ
0: ആദ്യം അന്വേഷിക്കാതെ

0: എന്താണ് സംഭവിച്ചത്.
1: നമ്മൾ ഈ അടുത്തുണ്ടായിരുന്ന അഹമ്മദാബാദ് ബ്ലാക്ക് ബോക്സ് റിട്ടേൺ സമയമെടുത്തു.
0: എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കോക്ക്പിറ്റിൽ സൂക്ഷിക്കുന്ന ഒരു ബോക്സാണ്. അതിൽ രണ്ടുതരം റെക്കോർഡറാണുള്ളത്. ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഫ്ലൈറ്റിൽ എന്താ പ്രശ്നമുള്ളതെന്നുള്ളത്. പിന്നെ വോയിസ് കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഈ പൈലറ്റ് പൈലറ്റും പിന്നെ ടെർമിനലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഇത് ഒരു ബോക്സിലാണ്. ഈ ബോക്സിന് ഒരു കളറുണ്ട്, എന്തായാലും ബ്ലാക്ക് അല്ല. അപ്പൊ അത് ഏതാണ് കളർ, ഏതാണ് കളർ?
1: ബ്ലാക്ക്
0: പേര് മാത്രമേ ഉള്ളൂ.
1: പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയണ്ടാവും, കാരണം ഇപ്പൊ ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ വിമാന അപകടമൊക്കെ വരുമ്പോൾ ഉള്ളതുകൊണ്ട് അറിയണ്ടാവും. എന്നാലും എല്ലാവരും ഉത്തരങ്ങളുമായിട്ട് വരൂ. ദ പാട്ട്.

0: അപ്പോൾ ചോദ്യം, വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അതിൻ്റെ നിറം എന്താണെന്നാണ്. ഉത്തരം പറയൂ.
1: ഉത്തരം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സർ. ഓറഞ്ച്, ബ്രൈറ്റ് ഓറഞ്ച്. അങ്ങനെ എഴുതിയവരും ഉണ്ട് കേട്ടോ, ബ്രൈറ്റ് ഓറഞ്ച് എന്ന് എഴുതിയവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ വിമാന അപകടമൊക്കെ നടക്കുമ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ഒരുപാട് ദിവസമൊക്കെ എടുക്കാറുണ്ട്.
0: ഇപ്പം നമ്മള് ഈ ട്രാഫിക് വാർഡന്മാരൊക്കെ ഇടുന്നില്ലേ ഓറഞ്ച്,
1: ഓറഞ്ച് അതൊരു ഫ്ലൂറസെന്റ്, അതും കൂടി ഉണ്ട്.
0: അത് റിഫ്ലക്ട് ചെയ്യാൻ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും.
1: അതുപോലെ തന്നെയാണ്,
0: അതാണ് കാരണം. ആദ്യം ബ്ലാക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പേര്
1: വന്നത്.
0: പിന്നെ അതിന്റെ കളർ മാറ്റി, ഇപ്പൊ അത് ഓറഞ്ച് ആക്കി. പെട്ടെന്ന്
1: വൈരുദ്ധ്യമായി പോയി, പക്ഷെ പേര് അതിന്റെ അതിന്റെ ഒരു ക്യാരക്ടറും തമ്മിൽ വ്യത്യാസമായി.
0: അപ്പോ ഉത്തരം എഴുതിയവരുടെ പേര്
1: വായിക്കാം, പേരുകൾ വായിക്കാം. ശശിധരൻ തണ്ണീർമുക്കം, രാജേന്ദ്രബാബു കാക്കനാട്, ലീനാദേവി നാവായിക്കുളം, ശ്രീജാദീപ് പുത്തനങ്ങാടി ചേർത്തല, തുളസി വണ്ണപ്പുറം, സജിത ജോഷി മൂവാറ്റുപുഴ. ഇത്രയും പേരാണ് നമുക്കിപ്പം ശരി ഉത്തരം ആഴ്ചയിൽ നമ്മൾ സെലക്ട് ചെയ്തത്. ഒരുപാട് പേര് ഞാൻ പറഞ്ഞേ ചറ പറ മെസ്സേജ് ആയത്, അപ്പം നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ
0: ഇതോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം.
1: എല്ലാവർക്കും ഒരുപാട് ഉത്തരങ്ങൾ അയച്ചു, ചിലരുടെ ഒന്നും പേര് വായിച്ചു കാണില്ല സർ, ഒരുപാട് ഉത്തരം വന്നതുകൊണ്ട്. പക്ഷെ എന്തായാലും അയക്കണം,
0: അയക്കാത്തവര് ഇഷ്ടംപോലെ പേര്
1: കേൾക്കുന്നുണ്ടാവും. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു, പുതിയ വിവരങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പറയൂ നിങ്ങൾക്കറിയാമോ ഇവിടെ തീരുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം ശ്രീയുക്ത,
0: ഞാൻ ഉണ്ണികൃഷ്ണൻ.
1: അപ്പോൾ അടുത്ത ബുധനാഴ്ച കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.
2: പറയൂ നിങ്ങൾക്കറിയാമോ,
3: പറയൂ നിങ്ങൾക്കറിയാമോ.
2: പറയൂ നിങ്ങൾക്കറിയാമോ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോടുകൂടി ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: മഹാകവി ചങ്ങമ്പുഴയുടെ 116th ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ചങ്ങമ്പുഴ കലാവേദി 2026 സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ 10 മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തും.

0: എത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484-2-34-37-91, മറ്റൊരു നമ്പർ 7558-96-1779. നമ്പറുകൾ ആവർത്തിക്കാം: 0484-2-34-37-91, 7558-96-1779. കോട്ടയം വെള്ളൂർ അയർക്കുന്നം റോഡിൽ കലുങ്ക് പുനരുദ്ധാരണ ജോലികൾ നടക്കുന്നതിനാൽ നാളെ 24/9/2026 മുതൽ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതുവരെ ഈ ഭാഗത്തുകൂടിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വെള്ളൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കുന്നേപ്പീടിക ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കുന്നേപ്പീടിക വെട്ടിപ്പടി റോഡിൽ കൂടിയും അരിപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ 8-ാം മൈൽ ഡയറ്റ്പടി റോഡിൽ കൂടി വെട്ടിപ്പടി ജംഗ്ഷനിൽ എത്തിയും പോകണം. ചേർത്തല മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലെവൽ ക്രോസ് നമ്പർ 43 അറ്റകുറ്റപ്പണികൾക്കായി ഇന്ന് 23/9/2026 വൈകിട്ട് 6 മുതൽ നാളെ 24/9/2026 രാവിലെ 6 വരെ അടച്ചിടും. ഇതുവഴിയുള്ള ഗതാഗതം ലെവൽ ക്രോസ് നമ്പർ 42, 44 എന്നിവിടങ്ങളിലൂടെ വഴിതിരിച്ചുവിടുമെന്ന് ദക്ഷിണ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒരൊഴിവുണ്ട്. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് https://hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി 92.3, സമയം 2 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ 70-ാം രൂപീകരണ വാർഷികം ഇന്ത്യയിലുടനീളം ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ ടൂറിസം നിക്ഷേപ സാധ്യതകൾ മുൻനിർത്തി ആഘോഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ആദ്യം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ചികിത്സാരീതികളിൽ ആയുർവേദത്തിന് സുപ്രധാന പങ്കുണ്ടെന്ന് മന്ത്രി കെ. മുരളീധരൻ. ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രശസ്ത നാടക സിനിമ അഭിനേത്രി സാവിത്രി ശ്രീധരന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. CMRL കേസിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. പിണറായി വിജയൻ അടക്കം പ്രതികളെ രക്ഷിക്കാനാണ് അന്വേഷണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മണ്ഡലകാലത്ത് ശബരിമലയിൽ ഒരു പ്രശ്നവുമുണ്ടാകില്ലെന്നും ബോർഡും ഗവൺമെന്റും തമ്മിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാർ. മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇക്കാര്യം അറിയിച്ചത്. UPI ഫീസ് ഏർപ്പാടാക്കുന്നതിന് മുന്നോടിയായി ATMകളിൽ പണം നിറച്ചുവെക്കാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് കേന്ദ്ര ഗവൺമെന്റ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം പ്രചാരണം വ്യാജമാണെന്ന് വ്യക്തമാക്കി. ഇടുക്കി ചിന്നക്കനാലിലെ അപകടകാരികളായ ആനകളെ പ്രദേശത്തുനിന്നും മാറ്റുമെന്ന് വനംവകുപ്പ്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെ 3 ആനകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുമെന്നും വനംവകുപ്പ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ R.ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 11-ാം സ്ഥാനത്ത്. 1 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: പ്രിയപ്പെട്ടവരെ നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 3 9 7. ഒരു നമ്പർ കൂടിയുണ്ട്: 0484 2426 3 8 7. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. ഒരിക്കൽ കൂടി പറയാം: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 3 9 7, ഇതല്ലെങ്കിൽ 0484 2426 3 8 7. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
3: നിമ്മി.
2: നോർത്ത് പറവൂരിൽ നിന്ന് വിളിക്കുന്നു. എന്ത് ചെയ്യുന്നു താങ്കൾ?
3: ഞങ്ങള് ഒരു തയ്യൽ യൂണിറ്റില് വർക്ക് ചെയ്യാണ്.
2: ഓ, ശരി ശരി. ഇപ്പൊ എവിടെയാണോ? ജോലി സ്ഥലത്താണോ? ഉച്ചയൂണോ കഴിഞ്ഞു?
3: കഴിഞ്ഞിപ്പോ വന്നതേ ഉള്ളു. അപ്പൊ ഒന്ന് ചുമ്മാ വിളിച്ചു നോക്കിയാണ്. അപ്പൊ കിട്ടി.
2: ആദ്യത്തെ കോളറായിട്ട് തന്നെ എത്തി. മനസ്സിൽ പാട്ടുണ്ടല്ലോ അല്ലേ?
3: പാട്ടപ്പോ പെട്ടെന്ന് മനസ്സിൽ വന്നത് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു.
2: ആണോ? എന്താണ് ആ പാട്ട്?
3: പാട്ട് ആ കൂടെ എവിടെ സിനിമയിലാ
2: പാട്ടാണ് ആദ്യം മനസ്സിൽ വന്നത്.
3: ആ പാട്ടാണ്.
2: ശരി ശരി. ഈ കൂടെ എവിടെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
3: കണ്ടിട്ടുണ്ട്.
2: എന്തുകൊണ്ടാണ് ഈ പാട്ട് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നത് എന്ന് ചോദിക്കാനായിരുന്നു.
3: അതെന്താണെന്ന് അറിയാമോ സാറ്? ഞാനേ 4 മണിപ്പൂക്കളിലും ഞങ്ങൾ മെസ്സേജ് അയക്കി. അപ്പൊ ഈ പാട്ടൊക്കെ അയച്ചിട്ട് ആരും വായിക്കണില്ല.
2: ആരും മൈൻഡ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് വെള്ളിത്തിരയിലൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു.
3: അത് തന്നെ. അപ്പൊ പെട്ടെന്ന് കിട്ടി.
2: അത് ആദ്യത്തെ പാട്ടായിട്ട് തന്നെ നമുക്ക് അപ്പൊ കൂടെ എവിടെയല്ലേ ഈ ആടിവാ കാറ്റ കേക്കാലോ. പാട്ട് പാടാറുണ്ടോ? പാട്ട് കേക്കാറേയുള്ളു. അപ്പൊ അവിടെ ഒത്തിരി പേരുണ്ടോ കൂടെ വർക്ക് ചെയ്യാൻ?
3: ഇവിടെ ഉണ്ട് സാറേ. ഇവിടെ ഓണറിന്റെ പേര് ഷൈബി ഷാജി എന്നാണ്.
2: ശരി.
3: പിന്നെ ഞങ്ങള് കൂട് തയ്ക്കണത് ശ്രീജ, അത് പട്ടണത്തുന്നുള്ളത്.
2: ഓക്കെ.
3: പിന്നെ ഷോല ഇവിടെ അടുത്ത് തന്നെ ഉള്ളത്. പിന്നെ ഞാൻ, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്.
2: ഓക്കെ. അപ്പൊ നിങ്ങള് നാലുപേരും എല്ലാവരും തയ്ക്കാറുണ്ടാവും?
3: എല്ലാരും തയ്ക്കാറുണ്ട്.
2: എന്തൊക്കെയാണ് അവിടെ തയ്ച്ചു
3: കൊടുക്കുന്നത്?
2: നൈറ്റികളാണ്,
3: ഫ്രോക്കുകള്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് തയ്ക്കുന്നത്.
2: ശരി ശരി. അവിടെ തന്നെ വിൽപ്പനയുണ്ടോ അതെയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കും?
3: വിൽപ്പനയുണ്ട്, ഇൻസ്റ്റാൾമെന്റുകാരൊക്കെ കൊണ്ടുപോകും. പിന്നെ അല്ലാതെ തന്നെ ഓൺലൈൻ ആയിട്ടുണ്ട്, അങ്ങനെ കൊണ്ടുപോകും.
2: പഴയ രീതിയിലും പുതിയ രീതിയിലും ഒക്കെ വിൽക്കുന്നുണ്ട്.
3: ഒക്കെ ഉണ്ട്.
2: കൊള്ളാം. അപ്പൊ നിമ്മി ഏതാ ഇത്? തയ്യൽ അവിടെയാണോ അതെയോ കട്ടിംഗ് ആണോ എങ്ങനെയാ, ഏത് ഭാഗത്താ?
3: ഞാൻ തയ്യലാണ്.
2: തയ്യലാണ്. ആ, കൊറേ നാളായോ പഠിച്ചിട്ടൊക്കെ? തയ്യലൊക്കെ
3: പഠിച്ചിട്ട് ഇപ്പൊ ഒരു 5-6 കൊല്ലം കേട്ടിട്ടുണ്ടെന്ന്.
2: അവിടെ വന്നിട്ട് പഠിച്ചതാണോ?
3: ഇവിടെ വന്നിട്ട് ഈ മാഡം തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്.
2: ഓ, ശരി ശരി. ഇപ്പൊ സ്പീഡായി
3: തന്നെ അറിയാന്ന് പറയാൻ പറ്റൂല.
2: ഇപ്പൊ ഏത് തുണി കിട്ടിയാലും ഇപ്പൊ നൈറ്റ് ആയി കളയും.
3: നൈറ്റ് ഞങ്ങക്ക് കട്ട് ചെയ്ത് തരും സാർ. ഞങ്ങള് അത്
2: യോജിപ്പിച്ചാ മതി.
3: അതെ.
2: ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. കൂടെ ഉള്ളവർക്കാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: എല്ലാവർക്കും. എല്ലാ ശ്രീജ, ഷോല, ഷൈബി, പിന്നെ ഇവരുടെ വീട്ടുകാർക്കും, പിന്നെ കേൾക്കണ എല്ലാവർക്കും, പിന്നെ എന്റെ വീട്ടിലെ എല്ലാവർക്കും.
2: ശരി,
3: ഇരുന്നോട്ടെ പാട്ട്.
2: ഇരിക്കട്ടെ ഒരു പാട്ട്.
3: സാറിനോട് സംസാരിക്കാനായിട്ട് കൊറേ നാളായി ശ്രമിക്കുന്നു. അപ്പം
2: അതും സാധിച്ചു. അപ്പൊ ആദ്യത്തെ കോളറായിട്ടും കിട്ടി. അപ്പൊ എല്ലാം കൊണ്ട് ഇന്നൊരു നല്ലൊരു ദിവസമാണ്. ഒന്ന് കൊടുക്കൂ.
4: ഹലോ.
2: ഹലോ ഷോല.
4: ഹലോ സാർ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്.
2: അപ്പൊ ഇതൊരു നല്ല തുടക്കാവട്ടെ. അപ്പൊ അവിടെ തന്നെയാണെന്ന് പറഞ്ഞു.
4: വീട്
2: അടുത്ത് തന്നെയാണ്. നിമ്മിയുടെ വീടിന്റെ ഒക്കെ അടുത്തായിട്ട് വരുമായിരിക്കില്ലേ? ഷൈബിയുടെ വീടിന്റെ
4: അടുത്താണ്.
2: ഓ, ശരി ശരി. അപ്പൊ എങ്ങനെ എന്താണ് നൈറ്റി മാർക്കറ്റ്? എങ്ങനെയുണ്ട്
4: നൈറ്റി മാർക്കറ്റ്? ഇവിടെ നല്ല മാർക്കറ്റിംഗ്.
2: മാർക്കറ്റ് ആണ്.

0: ഓക്കെ, ഇതിന് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് ഇപ്പോഴാ അറിഞ്ഞത്.
1: ഇല്ല, നല്ല ഡിമാൻഡ്
0: ആണല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ അവിടെ തന്നെയാണോ, ആ പ്രദേശത്ത് തന്നെയാണോ, അതെയോ നിങ്ങൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്?
1: ഇല്ല, പുറത്തേക്ക് ഉണ്ടോ കൊടുക്കുന്ന?
0: ഇവിടെ വന്ന് എടുത്തോളും. ഓക്കെ. അപ്പൊ ഈ നിങ്ങൾ ഈ തയ്യലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ എപ്പോഴും ബാക്കിയുള്ള തുണിത്തരങ്ങളിലൊക്കെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുമല്ലോ, എങ്ങനെയാണ് പുതിയ ഫാഷൻ വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? ആ, അപ്പൊ പുതിയൊരു ഇത് കാണുമ്പോ ഓടി വന്നിട്ട് ഓണറോട് പറയോ, നമുക്ക് ഇനി തൊട്ട് ഈ നൈറ്റ് അടിക്കണം, അങ്ങനെയൊക്കെ
1: പറയാം.
0: അതാണ്, അപ്പൊ അവിടെ ഭയങ്കര ടീം വർക്ക് ആണ്. അവിടെ അതാണ്, നമ്മള് ജോലി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോ പിന്നെ ഒരു ദിവസം പോലും ബോറടിക്കില്ല, മുഷിയില്ല എന്ന് പറയും. ആ, ജോലിക്ക് പോകാനാണല്ലേ സാധാരണ എല്ലാരും ലീവ് എടുക്കാനാണ്. ശരി, അപ്പൊ അങ്ങനെ തന്നെ നന്നായിട്ട് പോട്ടെ. അപ്പൊ എന്താ, നിമ്മി ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്. അപ്പൊ ഇങ്ങനെ ആസ്വദിച്ച് ഇനിയും തയ്ക്കൂ. ഓക്കെ, ശരി, ഇതായിരുന്നു പാട്ട്.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, നമസ്കാരം, വെള്ളിത്തരയാണ്.
3: ആരാണിത്?
2: വർഗീസ് അല്ലെ? എവിടെന്ന് വിളിക്കുന്നത്? വിളിച്ചിരുന്നു അല്ലെ? എവിടെന്നാ വിളിക്കുന്ന, സ്ഥലം കിട്ടിയില്ല. മരടിൽ നിന്നാണ്? ഇവിടെ അടുത്താണ്. ആ റൂട്ടിലാണ്, മരടിൽ. ഓക്കെ, മനസ്സിലായി. എന്ത് ചെയ്യുന്നു താങ്കൾ? ഇപ്പൊ വിശ്രമത്തിലാണ്. ആ, എന്താണ് താങ്കൾ ചെയ്തോണ്ടിരുന്നത് നേരത്തെ? പോവായിരുന്നു. എല്ലാ തരത്തിലുള്ള പണിയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് ഇരിക്കുകയാണ്. ഒത്തിരി നാളായിരുന്നോ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ട്? ഇടയ്ക്ക് ഒരു ഇത് വരുന്നുണ്ട്, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ലൈനില്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. പാട്ട് ഏതാണെന്ന് പറയാമോ? പാട്ട് ഏതാണ്, ഏത് പാട്ടാണ്? ആ, മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്നുള്ള ചിത്രത്തിലെ പാട്ടല്ലേ. നമുക്ക് എന്നാ പാട്ടിലേക്ക് വേണം, കാരണം ലൈനിലെ എന്തോ ഒരു വ്യക്തത കുറവുണ്ട്.
3: ശരി,
2: ശരി. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. ഒത്തിരി നന്ദി വിളിച്ചത്.
3: ഓക്കെ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: നമസ്കാരം, വെള്ളത്തിരിയാണ്.
3: നമസ്കാരം സാറേ.
2: ആരാണിത്?
3: ഞാൻ തണ്ണീർമുക്കത്ത് നിന്ന് രവീന്ദ്രൻ.
2: തണ്ണീർമുക്കത്ത് നിന്ന് രവീന്ദ്രൻ.
3: അറിയാം,
2: തണ്ണീർമുക്കം കേൾക്കുമ്പോ തന്നെ നമുക്ക് ആ ബണ്ടിന്റെ കാര്യമാണല്ലോ ഓർമ്മ വരുന്നത്. അതിന്റെ ഒക്കെ അടുത്താണോ?
3: അതിന്റെ
2: അടുത്താണ്. ഓക്കെ,
3: ആലപ്പുഴ റൂട്ട്.
2: ആലപ്പുഴ റൂട്ടിലല്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു താങ്കൾ?
3: ഞാൻ ലോട്ടറി ആയിട്ട് പോകുകയായിരുന്നു സാറേ, പക്ഷെ പനിയൊക്കെ അടിച്ചത് കാരണം കുറച്ച്
2: ലീവ് എടുത്തു. നടന്നു പോവുകയാണോ അതോ വാഹനത്തിലാണോ സ്ഥാപനമായിട്ടാണോ?
3: അവിടെ ഒരു സ്ഥലത്ത് തന്നെ
2: പരിസരത്താണ്. ഓക്കെ, തണ്ണീർമുക്കത്ത് തന്നെയാണോ? അതെ, റിയാസ് ആണ്. തണ്ണീർമുക്കത്ത് തന്നെയാണോ താങ്കൾ അവിടെ തന്നെയാണോ വീട് ജനിച്ചു വളർന്നൊക്കെ? ആ, ഓക്കെ ഓക്കെ. അപ്പോ വെള്ളവും വള്ളവും ഒക്കെ ആയിട്ടൊക്കെ നല്ല പരിചയമുള്ള ആളായിരിക്കും അല്ലേ?
3: അതെ അതെ.
2: തണ്ണീർമുക്കം നമ്മള് ഇങ്ങനെ തെക്കോട്ടൊക്കെ പോകുമ്പോ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോ അതുവഴിയാണല്ലോ പോകാറ്. അപ്പൊ ആ ഭാഗത്ത് എത്തുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ നമുക്ക്. പ്രത്യേകിച്ച് ബണ്ടിലൂടെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാവുന്നതുകൊണ്ടൊക്കെ അല്ലെ, ഇരുവശവും ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗം. അപ്പൊ നമ്മള് ഈ കടല് കാണാത്ത ജില്ലയിൽ നിന്നൊക്കെ ഒന്ന് വരുമ്പോ നമുക്കിത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന വെള്ളവും കടലും കായലും ഒക്കെ കാണുമ്പോ ഒരു അത്ഭുതമാണ്.

0: അങ്ങനെയൊക്കെയുണ്ട്. ഓക്കെ, അപ്പോ നമുക്കിന്ന് ഏതാ പാട്ട് വേണ്ട? ഏതാ?
1: ഞാനായിട്ട് ഒരു പാട്ടാണ് ചോദിച്ചത്, എന്റെ മകൻ കൃഷ്ണനുണ്ണി.
0: എന്റെ മകൻ കൃഷ്ണനുണ്ണി, ആ ആ പാട്ടാണ് വേണ്ടത്. ശരി,
1: ഇതാണ് എന്തോ നമ്മുടെ
0: സിനിമയുടെ പേരാണോ?
1: തച്ചോളി മരുമകൻ ചന്തു ആണെന്നോ അല്ലേ സാറേ?
0: നോക്കട്ടെ, എന്റെ മകൻ കൃഷ്ണൻ ഉദയം എന്നുള്ള സിനിമയിലാണ്.
1: ആ ഉദയ
0: ഉദയമരുമനകത്ത്
1: ഇതാണെന്നോ അല്ലേ?
0: ദക്ഷിണാമൂർത്തി എന്തോ കേട്ടില്ല.
1: വടക്കിനി തളത്തിലെ വളർത്തുകത്തെ എന്നും ഒരു പാട്ടല്ലേ? അതാണ് തച്ചോളി
0: മരുമകൻ. ജാനകിയമ്മയുടെ ഒരു ഫാനാണ്.
1: സുശീലാമ്മ രണ്ടുപേരും
0: എല്ലാവരും. ആ അങ്ങനെ ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ?
1: പറ്റില്ല.
0: ശരി, അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്
1: ആർക്കെങ്കിലും?
0: എല്ലാവർക്കും വേണ്ടി. ശരി, എന്താ പാട്ട് വരുന്നു? ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: ശരി, ഓക്കെ സാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 3 9 7. ഹലോ, നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം,
0: ആരാണിത്? വൈപ്പിൻ സദാനന്ദൻ. എനിക്ക് വളരെ ചെറുതായിട്ടാണ് കേൾക്കുന്നത്, തീരെ സൗണ്ട് കുറവാണ്. ഫോണിൻ്റെ പ്രശ്നമാണല്ലേ, അപ്പോൾ എനിക്ക് വളരെ കുറച്ചേ കേൾക്കുന്നുള്ളൂ. താങ്കളുടെ ഇഷ്ട ഗാനം പറയാമോ? നമുക്ക് പാട്ടിലേക്ക് നേരെ പോവാം.
1: അത് ഭൂമിദേവി പുഷ്പിണിയായി എന്ന സിനിമയിലെ പാതിരാ തണുപ്പ് വീണു എന്നുള്ള പാട്ട്.
0: എന്ന പാട്ടാണ്? ഓക്കെ, പാതിരാ തണുപ്പ് വീണു എന്ന പാട്ടിലേക്ക് നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ ഇത് കേൾക്കാൻ പറ്റുന്നില്ല എന്താണ് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, ശരി. രാജേഷ് സാറ് വിരമിച്ചു. അതെ, അതെ, റിട്ടയറായി അദ്ദേഹം. ആ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എന്തായാലും അദ്ദേഹത്തോട് താങ്കളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചോളാം. ഒത്തിരി നന്ദി ഇപ്പോൾ വിളിച്ചതിന്. പാട്ടിതാവിരുന്നു.

0: ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ, അതായത് സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 ഇതുമല്ലെങ്കിൽ 9446-455-888 ഈ നമ്പറുകളിൽ വിളിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതലുള്ള ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നു പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്രയിലേക്ക് മടങ്ങി വരാം. അടുത്ത കോളർ ലൈനിലുണ്ട്. നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം,
0: പറയൂ, ആരാണിത്?
1: ഞാൻ ആലു.
0: പേരെന്താ?
1: ബീവി.
0: ബീവി,

0: ആ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്,
1: എന്നെ കണ്ടിട്ടുണ്ട്,
0: പണ്ട്
1: എന്നെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാണ് കണ്ടത്? ഇവിടെ വന്നിട്ടുണ്ടോ?
0: കാക്കനാട് അവിടെ റേഡിയോയുടെ ഒരു പരിപാടി ഉണ്ടായില്ലേ?
1: എവിടെ വെച്ചാണ്? ചാവറയിലോ?
0: ത്രീ ഇയേഴ്സ് ബാക്ക്.
1: ആ 3 വർഷം ചെങ്ങമ്പുഴ പാർക്കിൽ എവിടെ വെച്ചിട്ട് കണ്ടായിരുന്നു നമ്മള്? ചെങ്ങമ്പുഴ പാർക്കിലോ? ആ ഓക്കെ, ശരി ശരി.
0: ചെങ്ങമ്പുഴ പാർക്കിലല്ല, കാക്കനാട്.
1: കാക്കനാട് തന്നെ? ആ ഇവിടെ വെച്ച് തന്നെ ഒരു പരിപാടിയിലല്ലേ? ഓ ശരി ഓക്കെ. അപ്പോ ആകാശവാണി നിലയൊക്കെ കണ്ടിരുന്നു?
0: ഇല്ല, അവിടെ ഒരു ഹോളിലാണ്, ഹോളിന്റെ പേരൊക്കെ
1: മറന്നു. കാക്കനാട് ഓണം പാർക്കിൽ വെച്ചായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പരിപാടികൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ട്. ശരി ശരി. ഓ ശരി ശരി ശരി. അപ്പൊ എന്ത് ചെയ്യുന്നു താങ്കൾ?
0: ഇല്ല, ഞാൻ വീട്ടിലിരിക്കുന്നു.
1: വീട്ടിലാണ്? വീട്ടമ്മയാണ്. അപ്പൊ ഒത്തിരി പണിയുണ്ടല്ലോ.
0: സാറിന്റെ കാര്യം പറയാണ്, സാറിന്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സുമേഷ്
1: ഉണ്ടല്ലേ,
0: അടിപൊളി.
1: ഞാനതില് മണ്ടനായതുകൊണ്ട് എനിക്ക് പ്രത്യേക അധികം അഭിനയിക്കേണ്ടി വരാറില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും.
0: സാറിങ്ങനെ ഭയങ്കര നല്ല പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് കാണാം. ഈ യുവാന് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും അതേ മാത്രമായി. അതിനൊപ്പം ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഇത് ഭയങ്കര രസമായിട്ട് തോന്നും.
1: പിന്നെ
0: മറ്റേ അഖിൽ സാറ്, പിന്നെ ജയമോഹൻ സാറൊക്കെ പോയത്,
1: അവര് അവർക്ക് അവിടെയൊക്കെ ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ്. ഒരാള് ഇപ്പോൾ ലക്ഷദ്വീപിലാണ്, ഒരാള് മൂന്നാറിലാണ് ദേവികുളം നിലയത്തിലാണ്, ഒരാൾ കവരത്തി നിലയത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കേൾക്കാത്തത്. ആ അതെ അതെ. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫറും അങ്ങനെയുള്ള ഒഴിവാക്കാനാവാത്ത സംഗതികളും കൂടെ ഉണ്ടല്ലോ, അതാണ്. ആ ഞാനും ഇടയ്ക്ക്. ആ അതെ അതെ. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവരുടെ ഇപ്പൊ സ്വരം കേൾക്കാത്തത്. ഞാൻ അവരോട് അറിയിക്കാം എന്തായാലും. ഇങ്ങനെ ആലുവയിൽ നിന്നും ഒരു ശ്രോതാവ് വിളിച്ച് ചോദിച്ചിരുന്നു എന്ന് ഞാൻ പറയാം. പറഞ്ഞിരുന്നു അല്ലേ? ഓ ശരി ശരി. ആകാശവാണിയില് ഇംഗ്ലീഷ് മാറ്റേഴ്സ് അല്ലാതെ വേറെ ഏതൊക്കെയാ കേൾക്കാറ്?
0: വേറെ കാലത്ത് ഈ സമകാലികം രാവിലെ 6 മണിക്ക് വെച്ചാലേ സമകാലികം. പിന്നെ ആ എത്ര കഴിഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ഈ സ്പോൺസർ.
1: ആ അതെ, സ്പോൺസേർഡ് പരിപാടി ആശാലതയും ബാലകൃഷ്ണനുള്ള
0: അടുക്കളയെന്ന് പറഞ്ഞു അടുക്കള.
1: ഓ ശരി.
0: അങ്ങനെ അടുക്കളയില് വെച്ചിരിക്കുന്നുണ്ട്.
1: രാവിലത്തെ
0: ഡോക്ടർ ചോദിക്കുക സമകാലികം, പിന്നെ യുവാനി ഒക്കെ രാവിലെ ഉണ്ടല്ലോ 8 അപ്പൊ അതൊക്കെ നമ്മ നല്ല പരിപാടിയാണല്ലോ. സാർ ഇത്രയും നല്ല അറിയില്ലൊക്കെ ഓരോന്ന് ചോദിക്കുന്ന കേൾക്കാമല്ലോ. പിന്നെ ജയമോഹൻ സാറിന്റെ സിനിമയെ പറ്റിയുള്ള വേദനയിച്ച
1: ചിത്രപദങ്ങൾ
0: എല്ലാം
1: കേൾക്കാറുണ്ട്.
0: അവിടെ നിൽക്കുമ്പോ ആ സമയത്തിനുള്ളിൽ എല്ലാം എങ്ങനെയൊന്നും മെച്ചമായിട്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ ഈ രാജേഷ് സാർ പോയിട്ടുള്ളത്, അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ കേട്ട്.
1: അതെ, ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പരിപാടികളും കൊടുക്കാറുണ്ട്. അതെ, പിന്നെ ചില പരിപാടികൾക്ക് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കും.
0: ഓക്കെ.
1: അപ്പൊ തലച്ചോറിന്റെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരമൊക്കെ കിട്ടി അല്ലേ? അപ്പൊ അതെ, നമ്മുടെ ഉദ്ദേശം അതാണ്. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ കൊടുത്ത് ആളുകളെ അല്ലേ വിനോദവും അതിന്റെ ഒപ്പം വിജ്ഞാനവും ഇതുപോലെ കൊടുക്കുക, ആളുകൾക്ക് രസിക്കുന്ന രീതിയിൽ കൊടുക്കുക എന്നതാണ് ആകാശവാണിയുടെ ഒരു ഉദ്ദേശം. എല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒത്തിരി സന്തോഷം.
0: മില്ലറ്റ്സിനെ പറ്റി പറയുമ്പോ ഞങ്ങൾ കുറച്ച് ദിവസം
1: കഴിച്ചു. ആ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഒരു മാറ്റങ്ങൾക്കും ആകാശവാണി കാരണമായി എന്ന് അറിഞ്ഞത് ഒത്തിരി സന്തോഷമുണ്ട്. എന്നിട്ട് എന്താണ് ഉണ്ടാക്കിയത്? മില്ലറ്റ് റാഗി പുട്ടാണോ? പുട്ട് വാങ്ങിച്ചു. ആ എടുത്തു. പിന്നെ നമുക്ക് പഴയ കഴിച്ച് പഠിച്ചത് അരി ആയതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടല്ലേ. ശരി ശരി. ആ നമ്മള് മാറ്റങ്ങൾ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല, പയ്യെ പയ്യെ മാറുള്ളൂ. എന്നാലും അതിലൊരു തുടക്കം കുറിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. അങ്ങനെ അങ്ങനെ ആകാശവാണിക്ക് അങ്ങനെ പലരുടെയും ജീവിതത്തിൽ സ്പർശിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോ എന്തായാലും ഈ പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ട്, അഭിപ്രായം പറഞ്ഞതിലൊക്കെ നന്ദി. അപ്പൊ നമുക്കും ഇതുപോലെ കുറച്ച് കഴിയുമ്പോ ഇതുപോലെ എന്നെ വിളിച്ച് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് മാറ്റേഴ്സ് കേറിട്ടാന്നൊക്കെ പറയണം. ഒത്തിരി നന്ദി. അപ്പൊ ഇങ്ങനെ നല്ല വാക്കുകൾക്ക്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഊർജം. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഇനി പൂർവാധികം കൂടുതൽ മണ്ടത്തരങ്ങൾ ആ സിനിമ പരിപാടി പറയുന്നതായിരിക്കും. അങ്ങനെ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
0: ഞാനൊരു പാട്ട് പറഞ്ഞത് എന്തെങ്കിലും ഞാൻ ആക്ച്വലിയും സാറിനോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ പാട്ട് വെക്കാൻ പറഞ്ഞു.
1: അതെ അതെ, പാട്ട് ഇതിന്റെ ഒരു ബോണസ് ആണ് സംസാരം കഴിയുമ്പോ. പെരിയാറ എന്നുള്ള പാട്ടാണ് വേണ്ടത്, ഭാര്യ എന്ന ചിത്രത്തില്. അതെ അതെ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ടിവി കണ്ടിട്ടുണ്ട്. പുറത്തേക്ക് കാണാനുള്ള സമ്മതിക്കില്ല അല്ലെ? ആ ശരി ശരി. അല്ല, ഇത് ഞാനും ആദ്യം ടി വി ഇതിന്റെ ഇത് കാണുന്നത്, വിഷ്വല് കാണുന്നത് ടി വിയിലാണ്. പക്ഷെ നമുക്ക് ഈ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഈ അന്നത്തെ കാലത്ത് കേരളം ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് നമുക്ക് കാണുമല്ലോ. സത്യന് ഇങ്ങനെ ഒരു ബോട്ടൊക്കെ ഓടിച്ച് പോകുമ്പോ അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും ധാരാളം മരങ്ങളും പുഴയും അല്ലെ, വേസ്റ്റ് ഒന്നും ഇടാത്ത നല്ലൊരു പുഴയൊക്കെ കാണാം. അന്നത്തെ കാലത്തേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകും. അപ്പൊ പെരിയാറെന്നുള്ള പാട്ട് കേൾക്കാം. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്, സംസാരിച്ചതിന്. എന്താ വരുന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും? എല്ലാവർക്കും വേണ്ടി. അപ്പൊ വീട്ടിലെല്ലാവരോടും ആകാശവാണി കൊച്ചിയുടെ അന്വേഷണം പറയൂ. പാട്ട് ഇതാ വരുന്നു.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: ആരാണിത്?
1: ഞാൻ റസാഖ് ഫ്രം നീരിക്കോട്.
0: റസാഖ് നീരിക്കോട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ കത്തുകളിലൂടെ ഈ പേരൊക്കെ കണ്ടിട്ടുണ്ട്.
1: അതെ, ഇല്ല റയറാണ്, എന്നാലും ഇപ്പൊ കൊറേ കേട്ടിട്ട്. അതായത് എനിക്കൊരു സൂലാണ്ട് കത്തിടം വരത്തില്ലേ, ഓരോ ഹോസ്പിറ്റലൊക്കെ പോകണ്ടായിരുന്നു, കുറച്ചൊക്കെ കേൾക്കാൻ പറ്റില്ല.
0: ഓ ശരി ശരി. അപ്പൊ ഇപ്പൊ ഭേദമായി വിശ്വസിക്കുന്നു.
1: ആ, അതൊരു ചോരിയ സർജറി ഒക്കെ ഉണ്ടായിരുന്നു.

0: ആണല്ലേ, ഓക്കെ. അപ്പൊ ഇനി ഇപ്പൊ പരിപാടികളൊക്കെ കേൾക്കാലോ ഇനി അങ്ങോട്ട്. ശരി, അപ്പൊ എല്ലാ ഇപ്പൊ പെട്ടെന്ന് ഭേദമാ, കീഹോൾ ആവുമ്പോ കുറച്ചുകൂടി റെസ്റ്റിംഗ്
1: കുറവാണ്.
0: ഓ ശരി ശരി, അറിഞ്ഞ സന്തോഷം. വീട്ടിലാരൊക്കെയുണ്ട്?
1: ഇല്ല, വൈഫും രണ്ട് പെൺകുട്ടികളും.
0: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
1: രണ്ടുപേരും ദിവസം മറ്റേ ഇൻഫോ പാർക്കിൽ ജോലിയാ.
0: ആ, രണ്ടുപേരും ഇവിടെയാണ്. ഓക്കെ, ജോലിയായിട്ട് പോകുന്നു. അപ്പൊ താങ്കൾ നീർക്കോട് തന്നെയാണ്?
1: അതെ, ഞാൻ നീർക്കോട് തന്നെ, സ്വന്തം നാട് തന്നെ.
0: ആ, സ്വന്തം നാട് തന്നെയാണ്. റേഡിയോ കൂടെ കൂടിയിട്ട് കുറെ നാളായോ?
1: ഇപ്പൊ ഒരു മൂന്നാലഞ്ച് മാസം ബ്രേക്ക് വന്നിട്ട് സാർ, രണ്ടു മാസം.
0: ആശുപത്രിയിലൊക്കെ ആയതുകൊണ്ടല്ലേ.
1: അതിനാല്ല,
0: പക്ഷെ ബെഡ് റെസ്റ്റ് ഒക്കെ ആണ്. വീട്ടിലൊക്കെ ആണെങ്കിൽ ആകാശവാണി കേട്ടോ. ആ, നമ്മള് കുറച്ചുകൂടി ഒരു ആക്റ്റീവ് ലിസൺ ആണ് അല്ലെ, കേട്ടോ മാത്രമല്ല. അതെ അതെ അതെ, തീർച്ചയായും. ആരോഗ്യം എന്ന് പറയണത് നമുക്ക് അല്ലേ ഏറ്റവും വിലപ്പെട്ട.
1: നമ്മൾക്ക് അത്ര ഹെവി മൈൻഡ് ബെൽ ഒന്നും ഇല്ല.
0: തീർച്ചയായും അല്ല, നമുക്ക് എല്ലാവരും അത് ആ ഒരു ഫേസിൽ കൂടെ പോയില്ലെങ്കിൽ, ആ ഒരു സാഹചര്യത്തിൽ കൂടെ പോകാത്തവർക്ക് ചിലപ്പോ പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മളിലാണല്ലോ പോകുന്നത്. ഇപ്പൊ ശരിയായി. അതെ അതെ, ആ ചിലപ്പോ നമുക്ക് ഓരോ പരീക്ഷണങ്ങളായിരിക്കും, എന്നാ നമ്മൾ അതിനെ ഓവർകം ചെയ്തല്ലോ അല്ലെ, മനസ്സിന് ബലം കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടാവാം. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്ക്, ഞാൻ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ലാവ എന്ന സിനിമയില് ജയചന്ദ്രനും രണ്ട് ലേഡികൾ പാടി. ഇപ്പൊ രണ്ടുപേരും പാടി കേൾപ്പിക്കാം സാർ, പ്ലീസ്.
0: പാടൂ പാടൂ.

0: ഈ പാട്ടാണ് വേണ്ടത്. ഈ പാട്ട് കൂടെ ഉള്ളപ്പോ പിന്നെ വേറെ മനോബലം ഒന്നും വേണ്ടല്ലോ, നമുക്ക് വേദന വരുന്ന പാട്ടാണ് പാടിയാൽ മതി. അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും. എല്ലാവർക്കും ഇതുപോലെ നന്നായിട്ട് പാടാനും പറ്റില്ല, അതാണ്. ഞാനൊക്കെ പാടിയാൽ കൂടുതൽ വേദന കൂടുകയുള്ളൂ. അപ്പൊ എന്തായാലും പാടി തന്നതിന് നന്ദി. അപ്പൊ അസുഖങ്ങളെല്ലാം മാറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം.
1: പറയൂ പറയൂ. സലീം കെ കെ ജംഗ്ഷൻ, താജൻ നെടുപ്പള്ളി, എന്റെ ഡിയർ ഫ്രണ്ട്സ്, അവര് സ്ഥിരം ശ്രോതാക്കളാണ്.
0: ഓക്കെ, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് പാട്ട്. ഇതാ വരുന്നു പാട്ട്. ഓക്കെ, നന്ദി വിളിച്ചതിന്.

0: പ്രിയപ്പെട്ടവരെ വെള്ളിത്തിരിയിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ്, 9446455888. നമസ്കാരം, വെള്ളിത്തിരിയാണ്.
1: നമസ്കാരം സാർ.
0: ആരാണിത്?
1: ഞാൻ മുളകുവാടൻ ബാബുക്കുട്ടൻ.
0: ബാബുക്കുട്ടൻ, എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാനൊരു നിർമ്മാണ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു സാർ.
0: നിർമ്മാണ കമ്പനിയുടെ വർക്കിംഗ്?
1: നിർമ്മാണം നിർമ്മാണം നിർമ്മാണം.
0: എന്ത് നിർമ്മാണമാണ്?
1: ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം ബോർഡിയിൽ മെട്രോന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
0: ഓ ശരി ശരി.
1: വാട്ടർ മെട്രോ.
0: വാട്ടർ മെട്രോ. ആ
1: അതെ,
0: അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഓ ശരി ശരി.
1: ഓക്കെ,
0: എങ്ങനെയുണ്ട് വാട്ടർ മെട്രോ?
1: വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാർ.
0: അതിന്റെ എന്താ ഇപ്പൊ അതിന്റെ ജെട്ടി പണിഞ്ഞോണ്ടിരിക്കുന്നു.
1: ബോർഡ്
0: ജെട്ടി പണിഞ്ഞോണ്ടിരിക്കുന്നു. ഓ ശരി ശരി. നമ്മുടെ ഹൈക്കോർട്ടിന്റെ ആ ഭാഗത്തായിട്ടാണല്ലോ. അങ്ങോട്ടുള്ള ബോർഡ് ജെട്ടിയാണ്. ആ ശരി, ഫോർട്ട് കൊച്ചിയിലേക്കുള്ള. ഓ ശരി ശരി. അപ്പൊ ഇവിടെ ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ അവിടെ ഓൾറെഡി ഒരെണ്ണം ഇല്ലേ? അപ്പൊ അതിന്റെ എക്സ്റ്റൻഷൻ
1: എറണാകുളം ബോർഡ് ജെട്ടിയിൽ ഇല്ല.
0: ഇല്ല. ഓ, അങ്ങോട്ടുള്ളതാണ്.
1: അവിടെ അവിടെ ഒരു വലിയൊരു ബോർഡ് ഇവരുടെ ഒരു
0: ഇന്നലെ പത്രത്തിൽ അതിന്റെ ഒരു ഇത് കണ്ടിരുന്നു തോന്നുന്നു. അതെ അതെ. ആ അപ്പൊ അവിടെയാണ് നാളെ കേരളത്തിനൊക്കെ അഭിമാനമാകാവുന്ന ഒരു പരിപാടിയുടെ നിർമ്മാണത്തിലാണ് താങ്കളും.
1: ആ നിർമ്മാണം എറണാകുളത്ത് എല്ലാ മിക്ക നിർമ്മാണങ്ങളിലും ഉണ്ടായിരുന്നാണ് സാർ.
0: ഓ ശരി ശരി. അപ്പോ ഒത്തിരി നാളായോ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക്?
1: ഒത്തിരി കാലമായി.
0: ആ താങ്കൾ എന്തായാലും ഏത് പാർട്ടായിട്ടാ ചെയ്യാറ്?
1: ഞാൻ ഈ കമ്പിയുടെ പണിയായിട്ടാണ് സാർ
0: ചെയ്യാറല്ലേ.
1: ആഹാ, അതെ അതെ.
0: അപ്പൊ ഏറ്റവും ഉരുക്കും ബലവും ഒക്കെ ഉള്ള വേണ്ട ആ ഭാഗത്താണ്
1: വേണ്ട ഡിപ്പാർട്ട്മെന്റിന്റെ സ്വഭാവം.
0: അതെ അതെ. അപ്പൊ ആ ഭാഗത്താണ് താങ്കൾ.
1: അപ്പൊ എന്റെ ആ ഭാഗത്താണ് നമ്മുടെ സേവനം.
0: ആ കൊള്ളാം കൊള്ളാം. നന്നായി നന്നായി. അപ്പോ ഇത് വർക്ക് എത്ര മണി തൊട്ട് എത്ര മണി വരെ?
1: ഞങ്ങൾക്ക് അത് പീസ് കൊടുക്കണം സാർ.
0: ഓ ശരി. ആ അപ്പൊ
1: ഇത്ര വെയിറ്റ് ഒരാൾ ചെയ്താൽ മതി എന്നുള്ളതാണ്.
0: ആ അത് കഴിയുമ്പോ അടുത്തയാള് അങ്ങനെ അങ്ങനെയാണ് അല്ലേ?
1: അടുത്തേക്ക് അങ്ങ് കയറി ചെയ്യും.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഒരാൾക്ക് ഒരു ആവശ്യത്തിന് വിശ്രമം എല്ലാം കിട്ടും.
1: ആ അത് ഇങ്ങനെ ഒരു ഒരു 8 പേരോ 10 പേരോ ഒക്കെ നിന്ന് ചെയ്യണം
0: ചെയ്യണം. ആ
1: പത്ത് പേരിറങ്ങുമ്പോ അടുത്ത 10 പേര്
0: ശ്രദ്ധ വേണ്ട ഒരു ജോലി കൂടിയാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ മെട്രോയുടെ ഒക്കെ ഒരു ജോലി വന്നപ്പോഴാണ്
1: അല്ല അല്ല സാർ, ഈ നമ്മുടെ സ്റ്റേഡിയം ഉണ്ടല്ലോ.
0: ആ സ്റ്റേഡിയം,
1: ഇന്റർനാഷണൽ സ്റ്റേഡിയം.
0: ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം.
1: സ്വഭാവത്തിലേക്ക്
0: നമ്മളിത് കാണുന്നത് ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് കാണുമ്പോൾ മെട്രോയുടെ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ പുതിയ രീതി എന്താണെന്നൊക്കെ കൂടുതലും നേരിട്ട് കാണാൻ പറ്റിയത്. കാരണം എല്ലാവിധ സുരക്ഷാ കവചങ്ങളെല്ലാം ഇട്ട് എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് കൃത്യമായ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണല്ലോ വരുന്നത്.

0: അങ്ങനെ ചെയ്യണം.
1: അപ്പൊ അതിന്റെ പുതിയ രീതി എന്താണ്? ബാരിക്കേഡ് വെച്ച് തിരിക്കുന്നു, എന്തെങ്കിലും ഒരു ഉപകരണം താഴെ വീണ ആരുടെയും തല വീഴാതിരിക്കും നെറ്റ് കെട്ടുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇങ്ങനെയാണ് പണി നടക്കേണ്ടതെന്ന് കാണിച്ച ഒരു മാതൃക രീതിയിലായിരുന്നു മെട്രോയുടെ പണി.
0: അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്.
1: ആ ശരി ശരി. അപ്പൊ എന്തായാലും അങ്ങനെ ഉയരട്ടെ നമ്മുടെ മെട്രോ ഒക്കെ. അപ്പൊ നമുക്ക് ഏതാ പാട്ട് വേണ്ടത്?
0: ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ, ഈ താമരപ്പൂവ്,
1: താമരപ്പൂവിൽ ചന്ദ്രലേഖല പാട്ട് നല്ല പാട്ടാണ്. അപ്പൊ നമുക്ക്
0: എന്തായാലും ഞാനൊരു ഞാൻ ഇന്നലെ പോലെ വിളിക്കുന്ന, ഇന്നലെ എന്റെ മകളുടെ മരുമകളുടെ ബർത്ത്ഡേ ആയിരുന്നു സാർ.
1: ഓ ശരി ശരി.
0: ഒരുപാട് ശ്രമിച്ചു,
1: കിട്ടിയില്ല. ഒരു ദിവസം മാറിയുള്ളൂ, നമുക്ക് ഇന്ന് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കൊടുക്കാം. എന്താണ് പേരെന്താണ് മോളുടെ? ഷാലിയ. ഷാലിയ രജനി. അപ്പൊ ഷാലിയ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഷാലിയൊക്കെ
0: കേൾക്കുന്നുണ്ടാവും സാർ. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ വീട്ടിലില്ല, അവര് പുറത്താണ്.
1: പുറത്താണ്
0: അയാൾ ഈ ഓൺലൈനിൽ
1: കേൾക്കുന്നുണ്ട്. അപ്പോഴേ കേൾക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും എന്താ, മുളകാട് നിന്ന് അച്ഛന്റെ പാട്ടിതാ വരുന്നു. അപ്പൊ ഷാലിയ എന്നല്ലേ പറഞ്ഞു? ഷാലിയ
0: രജനീഷ്.
1: ഷാലിയ രജനി. അപ്പൊ ഷാലിയ രജനീഷ് എല്ലാവിധ പിറന്നാൾ ആശംസകളും. ഇച്ചിരി വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ആ ഉദ്ദേശശുദ്ധിക്കാണല്ലോ കൂടുതൽ സ്നേഹം അല്ലെ? ഇന്നലെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാണ് നമ്മളെന്ന് പോയത്, അതുകൊണ്ട് കുഴപ്പമില്ല.
0: കേൾക്കുന്നുണ്ടോ?
1: പക്ഷെ നമുക്ക് അവസാന കോളറായിട്ട് എന്തായാലും കിട്ടി. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ മുഴുവൻ പാട്ടും കേൾപ്പിക്കാൻ പറ്റില്ല, വലിയൊരു
0: പാട്ടാണല്ലോ.
1: ഓക്കെ. അപ്പൊ ഭംഗിയായിട്ട് പണികളൊക്കെ മുന്നേറട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കൂ. ഇതാ പാട്ട് വരുന്നു.
0: ഓക്കെ സാർ, താങ്ക് യു.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് തഫ്സീറ, സാങ്കേതിക സഹായം നൽകിയത് ഷീബ എൻ കെ, ജിജി ചെറിയൻ. വിളിച്ച എല്ലാവർക്കും നന്ദി. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3.
2: ആകാശവാണി FM വാർത്തകൾ.
1: യുവജനങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇന്ത്യയ്ക്ക് 2047 മുൻപ് തന്നെ വികസിത രാഷ്ട്രമായി മാറാൻ സാധിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചിട്ട് 8 വർഷം പൂർത്തിയായി. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ പദ്ധതി വലിയ പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ലോക കേരളസഭ പിരിച്ചുവിടുമെന്നും പ്രവാസികൾക്കായി മറ്റൊരു സംവിധാനം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ 70-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വില വരുന്ന വാക്സിൻ സൌജന്യമായാണ് നൽകുന്നത്. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി RoG M John. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പ്രവർത്തന പദ്ധതി സ്റ്റാൻഡ് വിത്ത് തൂഫാൻ മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. KSRTCക്ക് ബസ് വാങ്ങുന്നതിനായി അങ്കമാലി മൂക്കന്നൂർ സ്വദേശി 40 ലക്ഷം രൂപ സംഭാവന നൽകി. വ്യവസായിയായ ജോസ് നൽകിയ 40 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ കീർത്തി രവീന്ദ്രനാണ്. നമസ്കാരം കീർത്തി.
1: നമസ്കാരം
0: കീർത്തി. കേക്ക് നിർമ്മാണ രംഗത്താണ് പ്രവർത്തിക്കുന്നത് അല്ലേ?
1: അതെ.
0: കുട്ടിക്കാലത്തെ കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം അല്ലേ? അങ്ങനെയാണോ ഈ കേക്ക് നിർമ്മാണത്തിലേക്ക് വന്നത്?
1: പൊതുവെ സ്വീറ്റ്സിനോട് നല്ല താല്പര്യമുണ്ട്.
0: അപ്പൊ
1: കേക്കും ചോക്ലേറ്റ് ആയിരുന്നു മെയിൻ സാധനം.
0: അപ്പോ വീട്ടിലാരെങ്കിലും കേക്ക് ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നോ?
1: വീട്ടില് അച്ഛന്റെ ചേച്ചി ഉണ്ടാക്കും. ആന്റി തൈവാനിലായിരുന്നു. ആന്റി പലപ്പോഴും വൺസ് ഇൻ ഇയർ വരുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരും. അപ്പൊ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയതാണ്. അന്ന് എന്താ ഇതില് സാധനങ്ങൾ എന്താണ് ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ കഴിക്കൽ മാത്രമേ ഉള്ളൂ.
0: ചോദിച്ചിട്ടില്ല
1: അങ്ങനെ കുക്കിംഗ് താല്പര്യം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം അമ്മ ഹെൽപ്പ് ചെയ്യും കിച്ചണിൽ, അത്രയൊക്കെ ഉള്ളു. പിന്നെ എനിക്കൊന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് 12th standard ഒക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ആന്റി പോകുമ്പോ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ട് പോയി, ബാക്കിയുള്ളത് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എങ്ങനെയാ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാന്ന് പറഞ്ഞപ്പോ കാണിച്ചു തന്നു എങ്ങനെയാണ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പഴും മൈക്രോവേവ് ഉള്ളു, അവനൊന്നുമില്ല. അപ്പൊ ഉള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി.
0: ആദ്യം ഉണ്ടാക്കിയത് എന്തായിരുന്നു?
1: ബ്രൗണി. ആന്റി ബ്രൗണിയുടെ എക്സ്പെർട്ട് ആണ്.
0: അപ്പോ
1: ബ്രൗണി ഉണ്ടാക്കി, പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോ ചോക്ലേറ്റ് ഇഡ്ലി പോലത്തെ ഒരു ടെക്സ്ചർ ആയിരുന്നു.
0: നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ.
1: അതെ. അപ്പൊ സെയിം റെസിപ്പി തന്നെ, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോ ഡിഫറൻസസ് ഉണ്ടാവും. അതിപ്പോ ടെമ്പറേച്ചറിന്റെ ആവാം, ടൈമിംഗ് ആവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതങ്ങനെ പതുക്കെ പതുക്കെ ഉണ്ടാക്കി പഠിച്ചു.
0: ഉണ്ടാക്കി അത് പെർഫെക്ഷനിലേക്ക് വന്നു.
1: അതെ അതെ.
0: ആ പെർഫെക്റ്റ് ആയ എന്തായിരുന്നു ആദ്യം പെർഫെക്റ്റ് ആയത്?
1: ബ്രൗണി തന്നെയാണ്. കൊറേ പ്രാവശ്യം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, ഒരു 50 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 50 different വേസിലാണ് വന്നിരിക്കണേ. അപ്പൊ അത് ഒന്നില് ഹാർഡാവും, ചിലപ്പോ സോഫ്റ്റ് ആവും. അങ്ങനെ അത് പല പ്രാവശ്യം അത് മാറ്റി മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്.
0: അപ്പൊ അത് ഇൻഗ്രീഡിയൻസിന്റെ അളവിന്റെ വ്യത്യാസം കൊണ്ടാണോ അതോ?
1: അളവിന്റെ വ്യത്യാസവും ആവാം. കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ മെഷർമെന്റിനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു കപ്പ് കണക്കിനാണ്. അപ്പൊ ഈ കപ്പിന്റെ അളവനുസരിച്ചെല്ലാം മാറാം.
0: അപ്പൊ
1: അതെ. പിന്നെ കുറച്ചും കൂടെ എല്ലാം ഇതിനെ പറ്റി പഠിച്ചറിഞ്ഞപ്പോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, കറക്റ്റ് അതിനുള്ള എക്വിപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ച്,
0: അളവ് പാത്രങ്ങളൊക്കെ വാങ്ങിയാണ് ഉണ്ടാക്കി.
1: അതെ, അളവ് പാത്രം. പിന്നെ കിച്ചൺ, ഡിജിറ്റൽ കിച്ചൺ സ്കെയിൽ കിട്ടും. അപ്പൊ അതാകുമ്പോ ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് കാണിക്കും. ആ റെസിപ്പി അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ബേക്കിംഗിൽ ആ ഒരു കാര്യം,
0: ബേക്കിംഗിൽ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ?
1: അതെ.
0: അളവ് കൃത്യമായിരിക്കും.
1: അതെ.
0: പിന്നീട് കേക്ക് എപ്പോഴാണ് ഉണ്ടാക്കിയത്?
1: കേക്ക് കോളേജിൽ പഠിക്കുമ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരി അത്യാവശ്യം നന്നായിട്ട് ബേക്ക് ചെയ്യും. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യും. അപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കും ഒരുമിച്ച്. പക്ഷെ അന്നും എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കൂട്ടുകാരിയാണ് കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ കേക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ അപ്പോഴേ പറയായിരുന്നു, വലിയതാകുമ്പോ ഒരു കഫേ ഒക്കെ തുടങ്ങണം എന്നൊക്കെ നമ്മൾ രണ്ടുപേരും പറയും. അങ്ങനെ ആയിട്ടില്ല. ഇപ്പഴും ഞാനൊരു വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ എടുത്ത് ഉണ്ടാക്കണ ഒരു
0: ഓർഡറുകൾ എങ്ങനെയാ വരുന്നത്?
1: അറിയുന്ന ആൾക്കാരായിരുന്നു ആദ്യം മൊത്തം. അപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും, നെയ്ബേഴ്സ്, കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാര്, അങ്ങനെ അവര് പറഞ്ഞു പറഞ്ഞറിഞ്ഞ് അങ്ങനെ
0: കേട്ടറിഞ്ഞ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. ഓർഡർ ചെയ്യുവാണ് ചെയ്യുന്നത്.
1: നേരത്തെ ഓർഡർ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും. എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല.
0: ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി അങ്ങ് കൊടുക്കും.
1: അതെ.
0: ഇപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്?
1: ഇപ്പൊ മെയിൻലി ബ്രൗണി ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യണ. അതുകൂടാതെ കേക്ക്, കപ്പ് കേക്ക്, കുക്കീസ്, ചീസ് കേക്ക്, മൂസ്, അങ്ങനെ എല്ലാം ഉണ്ടാക്കും. സ്വീറ്റ്സ് ആയിട്ടുള്ളത് ബേസിക്കലി.
0: കേക്ക് ഏതൊക്കെ തരം കേക്ക് ഉണ്ടാക്കും?
1: ചോക്ലേറ്റ് കേക്ക്, റെഡ് വെൽവെറ്റ്സ്, ലെമൺ, ഏത് ഫ്ലേവർ അവര് പറഞ്ഞനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത്
0: അല്ലേ. അപ്പോ ഇതിപ്പോ ഒരു വീട്ടില് തന്നെയാണ് ചെയ്യുന്നത്, എന്നാലും കീർത്തി സമയം കണ്ടെത്തണം.
1: അതെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഇപ്പൊ ഞാനും അമ്മയും മാത്രം. ചേച്ചി ചെന്നൈയിലാണ്.
0: നിങ്ങൾ രണ്ടു കുട്ടികളാണ്.
1: അതെ.
0: കീർത്തി ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇതാണ് ഇപ്പൊ എന്റെ ഫുൾ ടൈം ജോലി. അതുകൂടാതെ ഞാനിപ്പോ സൈഡായിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഒരു ആർട്ട് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് മട്ടാഞ്ചേരിയിൽ തന്നെ. അപ്പൊ അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
0: അതെങ്ങനെയാ?
1: അതൊരു ഹാൻഡ്മെയ്ഡ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ ആണ്. അവിടെ 4 hours ഡെയിലി വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അവര് ഹെൽപ്പ് ചെയ്യാനാണ് കൂടുതൽ. ഞാനങ്ങനെ ആർട്ടിസ്റ്റിക് അങ്ങനെയൊന്നല്ല, പക്ഷെ അവര് കൂടുതൽ പിള്ളേർക്കുള്ള സാധനങ്ങളും പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഓരോ മോൾഡൊക്കെ വെച്ച് കുട്ടികൾക്ക് പെയിന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ബുക്സ് ഉണ്ട്, പിന്നെ ക്രോഷേഡ് ഫ്ലവേഴ്സും കീ ചെയിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റെസിൻ വർക്ക്സ് ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ.
0: അതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്.
1: അത് ഫുൾ ടൈം അവിടെ ഇരിക്കുവോ? ഇങ്ങനെ ഇല്ല, അത് ഡെയിലി 4 hours.
0: ബാക്കി സമയത്ത് വീട്ടിലിരുന്ന്
1: ബേക്കിംഗ്
0: ചെയ്യും അല്ലേ?
1: അത് ഡെയിലി ഉണ്ടാവില്ല, ചില ദിവസം ഉണ്ടാവും ചില ദിവസം ഉണ്ടാവില്ല. ബേക്കിംഗ്
0: എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, അത് ഓർഡർ വരുന്നത്,
1: ഓർഡർ വരുന്നതനുസരിച്ച് ചിലപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത്.
0: ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരാറുണ്ട്?
1: വരാറുണ്ട്, കുറവാണ് പക്ഷെ നല്ലതുണ്ട്.
0: അപ്പൊ അത് കീർത്തി തനിയാണോ ചെയ്യുന്നത്?
1: അതെ.
0: അമ്മ ഹെൽപ്പ് ചെയ്യോ?
1: ക്രിസ്മസ് സമയത്ത് അമ്മ ഹെൽപ്പ് ചെയ്യും, കാരണം അത്യാവശ്യം തിരക്കുണ്ടാവും. അപ്പൊ അമ്മ ഹെൽപ്പ് ചെയ്യാം. ബേക്കിംഗ് അല്ല, പക്ഷെ ഇപ്പൊ പാക്കിംഗ് അല്ലെങ്കിൽ ആളെ വിളിച്ച് സാധനം കൊടുത്തുവിടൽ അങ്ങനെയൊക്കെ.
0: അവിടെ എത്തിച്ചു കൊടുക്കുവാണോ?
1: അതെ, ഞങ്ങള് ഒന്നില് വന്ന് പിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡെലിവറി, മിക്കവരും ഡെലിവറി ചോദിക്കും കാരണം ദൂരമുള്ളതുകൊണ്ട്.
0: ശരി. അപ്പൊ ഒരു കോളേജ് കഴിഞ്ഞതിന് ശേഷമാണോ തുടങ്ങിയത്? അതോ കോളേജില് പഠിക്കുമ്പോ തന്നെ ഇതുണ്ടായിരുന്നു?
1: ഇല്ല, ഞാനിപ്പോ തുടങ്ങിയിട്ട് 7 വർഷമാണോ. അതിന് മുമ്പ് വീട്ടില് വെറുതെ ഉണ്ടാക്കും, ഫ്രണ്ട്സിനൊക്കെ അത്ര ഉള്ളൂ,
0: അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഒരു ലാർജ് സ്കെയിൽ എന്ന് പറയാം, വേണമെങ്കിൽ ഒരു ഒരു എന്റർപ്രൈസ് പോലെ അല്ലെ? നമ്മൾ വീട്ടിലിരുന്ന ഒരു ഒരു സംരംഭമല്ലേ അത്?
1: അതെ.
0: കീർത്തി തനിയെ കണ്ടെത്തിയ അല്ലേ? കീർത്തി ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഇത്?
1: അതെ.
0: അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയാ, അതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിട്ട് മാക്സിമം ടൈം കൊടുക്കുക അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയത് എന്തായിരുന്നു?
1: ആദ്യം ചോക്ലേറ്റ് കേക്ക് തന്നെ ആയിരിക്കും, എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല. പൊതുവേ ചോക്ലേറ്റ് അങ്ങനെ പെർഫെക്ഷൻ ഒന്നും ആയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു.
0: അതാണ് കീർത്തിയുടെ ഒരു അഭിപ്രായം അല്ലേ? ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആളെന്ന നിലയ്ക്ക് ആ കേക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ?
1: കേക്ക് ഉണ്ടാക്കൽ മാത്രമല്ല, ഞാൻ പൊതുവെ കഴിക്കുമ്പോഴും കുറച്ച് ടേസ്റ്റ് അധികം നോക്കിട്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് ഞാൻ തന്നെ ആയിരിക്കും.
0: അതാണ്. കീർത്തി കീർത്തിയുടെ കേക്കിന് എത്ര മാർക്ക് കൊടുക്കും?
1: അതൊരു കേക്ക് അനുസരിച്ചിരിക്കും, പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ടേസ്റ്റ് ആവാം, അതിന്റെ ടെക്സ്ചർ ആവാം, അതിന്റെ ഒരു ലുക്ക് ആവാം, വിഷ്വൽ. ഇപ്പൊ വിഷ്വൽ അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലാവർക്കും കേക്ക് കഴിക്കണേക്കാളും കൂടുതൽ അതിന്റെ ഫോട്ടോ എടുത്ത്
0: കൊള്ളാം എന്നൊരു തോന്നല്, കാഴ്ചയിൽ തന്നെ നമുക്ക് ആ കേക്ക് ഇഷ്ടപ്പെടണം.
1: അതെ
0: അല്ലേ?
1: ആദ്യം കണ്ടുകൊണ്ടാണ് ആൾക്കാർ ഇപ്പൊ കഴിക്കണ. അങ്ങനെ
0: പിന്നെ അതിന്റെ ഫ്ലേവർ, കീർത്തിക്ക് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്ക് മറ്റേ നട്സ് അങ്ങനത്തെ ചേർത്തൊക്കെ
1: ചേർക്കാറുണ്ട്. അതെ, ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച്. ഇപ്പൊ ചിലവർക്ക് അലർജി ആവാം, അപ്പൊ നട്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ചിലവർക്ക് അങ്ങനെ പൊതുവെ താല്പര്യം ഉണ്ടാവില്ല, ചിലവര് നട്ടുള്ള എന്തെങ്കിലും വേണം അങ്ങനെ പറയും. അപ്പൊ അതനുസരിച്ച് ഉണ്ടാക്കും.
0: തീം അനുസരിച്ചൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്?
1: ഞാൻ ഫോണ്ടന്റ് ഉപയോഗിച്ച് കേക്ക് അങ്ങനെ ഉണ്ടാക്കാറില്ല, ബാക്കിയെല്ലാം ചെയ്യാറുണ്ട്, കുഴപ്പമില്ല.
0: അല്ല, ഞാൻ ചോദിച്ചു, ഇപ്പൊ ബർത്ത്ഡേക്കൊക്കെ സാധാരണ ആളുകൾ ഒരു തീം ഒക്കെ പറയും.
1: അതെ, അത് ഡിസൈൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം.
0: അപ്പോ കീർത്തി എങ്ങനെയാണ് അതിന് വിലയിടുന്നത്? ഇപ്പം കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു കേക്കും കീർത്തിയുടെ കേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
1: ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ചെറിയ ബാച്ചിട്ട് ഉണ്ടാക്കുമ്പോ ഒബ്വിയസ്ലി അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും. നമ്മള് പുറത്തുനിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവര് കമേഴ്ഷ്യലായിട്ട് ഒരു ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യണം, അപ്പൊ അവർക്ക് കുറച്ചും കൂടെ കപ്പാസിറ്റി ഉണ്ട് ഉണ്ടാക്കാൻ, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടാവും റേറ്റില്. നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കണം, നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാണ് ഉണ്ടാക്കണത്, കുറച്ചും കൂടെ സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഓരോ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചെല്ലാം ഫിൽട്ടർ ചെയ്ത് നോക്കിയായിരിക്കും. ഇപ്പൊ മുട്ടയാണെങ്കിലും ഷെല്ലുണ്ടോ, ചിലപ്പോ ചില കേക്കിൽ ഞാൻ പുറത്തുപോയി ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഷെല്ല് കിട്ടും. അതെ, അപ്പൊ ബൾക്കായിട്ട് ഉണ്ടാക്കും, നമ്മളത് നോക്കുക, നമ്മൾ എങ്ങനെയും ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതായിരിക്കും മിക്ക സ്ഥലത്തും അവരുടെ ടാർഗറ്റ് ആയിരിക്കും. വീട്ടിലാവുമ്പോ കുറച്ചും കൂടെ അത് സൂക്ഷിച്ച് സാധനം നന്നായിട്ട് അവർക്ക് തൃപ്തിയോടെ കിട്ടണം. കഴിക്കുന്ന ആൾക്കാർക്ക്
0: ക്വാളിറ്റിയിൽ സാധനം കൊടുക്കുക എന്നുള്ളതാണ്,
1: അതെ,
0: അതിലാണ് പ്രിഫറൻസ്.
1: കഴിക്കുന്ന ആൾക്ക് സന്തോഷമാവണം, തൃപ്തി ഉണ്ടാവണം, ഒരു പ്രശ്നം ഉണ്ടാവരുത്.
0: അപ്പൊ അതുകൊണ്ട് നമ്മളതിന് കൊടുക്കുന്ന ഒരു നമ്മുടെ സമയം, അധ്വാനം, ഇതിനെല്ലാത്തിനും കണക്കാക്കിയാണ് വില. അപ്പോൾ വില എപ്പോഴും കീർത്തിയുടെ കേക്കിന് കടയിൽ കിട്ടുന്ന കേക്കിനേക്കാൾ വില കൂടുതലായിരിക്കാം.
1: എനിക്കൊന്നും ഹോം ബേക്കേഴ്സ് ജനറലി കുറച്ച് വില കൂടുതലാണ്. മെയിൻ കാര്യം അത് ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഓരോ കട അനുസരിച്ചിരിക്കും, ചെറിയ ബേക്കറി ആകുമ്പോൾ കുറച്ചുകൂടെ വില കുറവായിരിക്കും.
0: ഒരു വീട്ടിലുണ്ടാക്കിയ ഏതൊരു കമോഡിറ്റിക്കും, പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തു അല്ലെ, ഒരു ഭക്ഷണം വീട്ടിലുണ്ടാക്കിയതാന്ന് പറയുമ്പോ അത് ആ ഉണ്ടാക്കുന്ന ആളുടെ ഒരു കരുതല്, അയാൾക്ക് അതിലോടുള്ള ഒരു ഇഷ്ടം, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, എഫേർട്ട് അല്ലെ, നമ്മുടെ അധ്വാനം, എല്ലാം കൂടി ഇട്ടാണ് നമ്മൾ അതിന് വിലയിടുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോം മെയ്ഡ് സാധനത്തിന് എപ്പോഴും വില കൂടുതലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, കീർത്തിയുടെ പ്രോഡക്റ്റിന് എന്തായാലും മറ്റൊരു പുറത്തുള്ള ഒരു കേക്കിനേക്കാൾ, ഒരു ബ്രൗണിയേക്കാൾ വില കൂടുതലായിരിക്കും അല്ലെ. പക്ഷെ അത് കസ്റ്റമേഴ്സ്, ആവശ്യക്കാര് അത് ആ വില തരാൻ തയ്യാറുമാണ്. കാരണം അവര് ഈ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല അല്ലേ, അങ്ങനെയല്ലേ? നമ്മൾ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഹോം മെയ്ഡ് സാധനത്തിന്റെ വില എപ്പോഴും മറ്റ് പ്രോഡക്റ്റിനേക്കാൾ വില കൂടുതലായിരിക്കാം അല്ലേ.
1: ഒരു പ്രൈസ് ഇടുമ്പോ ഇൻഗ്രീഡിയൻസിന്റെ പ്രൈസ് നോക്കണം. നമ്മളതിൽ എത്രത്തോളം സമയം ചെലവാക്കുന്നു, നമ്മളുടെ എഫേർട്ട്, പാക്കേജിങ് കോസ്റ്റ്. ഇപ്പൊ പാക്കേജിങ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ പ്രീമിയം ലെവൽ പാക്കേജിങ് ആയിരിക്കും ചിലർ ഓപ്റ്റ് ചെയ്യുന്നത്. ഒരു ഡീസന്റ് ബോക്സിൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, നമ്മുടെ ബ്രാൻഡ് അനുസരിച്ചുള്ള ഒരു പാക്കേജിങ്. അപ്പൊ അതിന്റെ കോസ്റ്റ് ഉണ്ടാവും.
0: പിന്നെ നമ്മൾ കൊണ്ട കൊടുക്കുവാണെങ്കിൽ അത് കണക്കാക്കാറുണ്ടോ?
1: ഡെലിവറി കോസ്റ്റ് വേറെയാണ്. അത് ഞാൻ ഒരു ആപ്പ് വഴി ഞാൻ അയക്കുന്നതാണ്. അപ്പൊ ഒന്നില്ല അവർക്ക് തന്നെ അറേഞ്ച് ചെയ്യാം പിക്കപ്പ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ കോസ്റ്റ് അവര് വേറെയേണ്ടി വരും.
0: അപ്പൊ അങ്ങനെയാണ് കീർത്തിയുടെ പ്രോഡക്റ്റിന് കീർത്തി വിലയിടുന്നത്
1: അല്ലേ.
0: അപ്പൊ പൊതുവെ ഇപ്പം സ്ഥിരമായി വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ടോ?
1: എനിക്ക് കൂടുതൽ റെഗുലർ കസ്റ്റമേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരല് കുറവാണ്, ഉണ്ട്. പക്ഷെ കൂടുതൽ റെഗുലർ
0: അറിയണമല്ലോ.
1: അതെ, ഒരു സ്ലോ ഗ്രോത്ത് ആണ്. ഇപ്പൊ 7 വർഷമായി തുടങ്ങിയിട്ട്, എന്നാലും പതുക്കുള്ള ഒരു വളർച്ചയാണ്. പിന്നെ ഞാനും പൊതുവെ ആദ്യം തുടങ്ങിയപ്പോ ഒരു ഹോബി ആയിട്ടാ തുടങ്ങിയ, പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക്
0: വന്നു അല്ലെ. മറ്റേതൊരു ജോലിയെക്കാളും കീർത്തി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത്.
1: തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ലോ പഠിച്ച ആളാണ്. അച്ഛൻ വക്കീലായിരുന്നു. അപ്പൊ ലോ പഠിച്ചു, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ല.
0: അപ്പൊ ലോ പഠിക്കാൻ പോയത് അച്ഛന്റെ ഇഷ്ടത്തിനാണോ?
1: എനിക്കങ്ങനെ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ലോ ആയിരുന്നെങ്കിൽ ഞാൻ ഓക്കെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാലോ എന്നും കൂടെ ആലോചിച്ചിട്ട് എടുത്താണ്. ഒരു 3rd year ആയപ്പോഴേക്കും മനസ്സിലായത് എനിക്ക് പറ്റിയ സാധനമല്ല എന്ന്. പഠിച്ചു തീർത്തു. അതായത് ഒരു ലോ ഫേമിൽ HR ആയിട്ട് വർക്ക് ചെയ്തു. ഒരു 1.5 വർഷം ഒരു 5-star ഹോട്ടലിൽ HR ആയിട്ട് വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ. അതും ഒരു few months ഉണ്ടായിരുന്നുള്ളു. അതിന് വിട്ട് ആണ് ഇത് തുടങ്ങിയത്. അതെ, വീട്ടിൽ വന്നു ബേക്കിംഗ് തുടങ്ങി, ഇതന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചു.
0: കീർത്തി അത് വിട്ടു വന്നപ്പോ വീട്ടില് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞേ?
1: ആർക്കും അത്രയും താല്പര്യം ഇല്ലായിരുന്നു, വേറൊരു ജോലി നോക്കൂ എന്ന് തന്നെ എല്ലാരും പറഞ്ഞേ. പക്ഷെ എനിക്ക് തോന്നി ഇതന്നെ ആയിരിക്കും വേദം എന്ന്. ഇപ്പഴും എല്ലാവർക്കും കുറച്ച് എതിർപ്പുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും കുറച്ച് ആക്സെപ്റ്റ് ചെയ്ത് ഒരു ഫിക്സ്ഡ് ഇൻകം 9-to-5 ജോലി. അതെ,
0: സാധാരണ മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക. പക്ഷെ ഇപ്പൊ അവര് ഹാപ്പി അല്ലേ? കാരണം കീർത്തിയുടെ ആവശ്യത്തിന് കീർത്തി സമ്പാദിക്കുന്നില്ലേ?
1: ഉണ്ട്, കുറച്ചും കൂടെ ആവാം, കുറച്ചും കൂടെ വളരാനുണ്ട്.
0: നമ്മളൊരു കാര്യം, ഒരു സംരംഭം തുടങ്ങിയിട്ടേ ഉള്ളൂ, 7 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ലേ. അതില് ലാർജ് സ്കെയിലില് വരുമോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു യൂണിറ്റ് പോലൊക്കെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു വളർച്ച ഉണ്ടാവുന്നത് ഇതിന് അല്ലേ. ഇതിപ്പോ കീർത്തി തനിയാണ് ബേക്ക് ചെയ്യുന്നത് അല്ലേ, വേറെ ആരും ഇല്ലല്ലോ.
1: ഇല്ല, എല്ലാം ഞാൻ തന്നെ
0: ചെയ്യുന്നത്.
1: അത് സാധനങ്ങൾ വാങ്ങിക്കലാണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാം ഞാൻ തന്നെ ഇപ്പൊ ചെയ്യണത്. അതിന്റേതായ ലിമിറ്റേഷൻസ് കുറച്ചുണ്ട്.
0: വേറെ എന്തൊക്കെയാ ഹോബികൾ ഉള്ളത്?
1: ഞാൻ പാടും, കർണാറ്റിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്.
0: എത്രയോളം പഠിച്ചു?
1: 8 വർഷം, പക്ഷെ ഇപ്പൊ പ്രാക്ടീസ് ഒട്ടുമില്ല. പിന്നെ വെസ്റ്റേൺ മ്യൂസിക് അത്യാവശ്യം പാടും. അച്ഛനൊരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു റോക്ക് ബാൻഡിൽ പണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസില് പാടും. ചേച്ചിയും പാടും.
0: ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പോ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്?
1: എനിക്ക് വീട്ടിൽ തന്നെ ഒരു റൂം കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം എന്നാഗ്രഹമുണ്ട്. പിന്നെ പതുക്കൊരു ഔട്ട്ലെറ്റ്, ഒരു ചെറിയൊരു സ്പേസ് എന്തെങ്കിലും എടുത്ത് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്യണ്ട്. അതൊരു ലോങ് ടേം പ്ലാൻ ആണ്. ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യണില്ല, തൽക്കാലം ഈ രീതിയിൽ തന്നെ പോണത്തെങ്ങാനും പോട്ടെ എന്ന് വിചാരിക്കണം.
0: അല്ല, എന്നാലും ഒരു ഇപ്പൊ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയത് കുറച്ച് വിപുലീകരിക്കണം എന്ന് തോന്നുന്നുണ്ട്.
1: അത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അഗൈൻ എനിക്കൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ട് ജനറലി. ഞാനങ്ങനെ പ്രൊഫഷണലി ഇതിനെ പറ്റി പഠിച്ചിട്ടൊന്നുമില്ല, എല്ലാം ഒറ്റയ്ക്ക് ട്രയൽ ആൻഡ് എറർ വഴി എല്ലാം പഠിച്ചതാണ്. അപ്പോ കുറച്ചും കൂടെ ഒരു ട്രെയിനിങ് എടുത്തിട്ട് അത് ചെയ്യാം എന്ന് വിചാരിക്കണം.
0: അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാമായിരുന്നില്ലേ?
1: ഞാൻ ഡൽഹിയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഒരു 1 month കോഴ്സ്. അതൊരു ഹോബി കോഴ്സ് ആയിരുന്നു പക്ഷെ. അപ്പൊ അതില് അവര് ബ്രെഡ്സ്, കുക്കീസ്, കേക്ക് എല്ലാം ചെയ്യും, അങ്ങനെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ അതുകൂടാതെ എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതാണ് നെക്സ്റ്റ് പ്ലാൻ.
0: ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ കുക്കിങ്ങില്
1: കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ കിട്ടുന്ന ടൈപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്
0: കോഴ്സ് ചെയ്യണമെന്നുണ്ട് അല്ലേ. ഇപ്പൊ സംഗീതം ഉണ്ട് എന്ന് പറഞ്ഞു, സംഗീതം അതല്ലാതെ കുക്കിങ്ങും സംഗീതവുമാണ് അല്ലേ. അമ്മ പാടുമോ?
1: അമ്മ

0: പാടും, അമ്മ പാടണേക്കാളും കൂടുതൽ അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യും.
1: അപ്പൊ ഒരു കലാകുടുംബമാണ്.
0: അതെ, എനിക്ക് അച്ഛന്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാരും പാടും. അച്ഛന്റെ കുടുംബത്തില് ഒരു മിക്സ്ഡ് ഇതാണ്, രണ്ട് സിസ്റ്റേഴ്സ് ഡാൻസ് ചെയ്യും, നന്നായിട്ട് ഒരാള് പാടും. എല്ലാവർക്കും പാട്ട് പൊതുവെ ഒരു ക്രേസാണ്. പിന്നെ ഒരു ആന്റി കുറെ നന്നായിട്ട് മിമിക്രിയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉള്ളപ്പോ നല്ല ജോളിയാണ്.
1: എല്ലാവരും അവരുടെ കഴിവ് കേൾക്കുണ്ടാക്കുന്ന ഏഴ് കൊല്ലായി എന്ന് പറഞ്ഞില്ലേ?
0: ഏഴ് കൊല്ലായിട്ട് ബിസിനസ് തുടങ്ങി ഒഫീഷ്യലി. അതിനു മുമ്പേ
1: പക്ഷെ അതിനു മുമ്പേ ബേക്ക് ചെയ്യായിരുന്നു, പക്ഷെ എന്നാലും അതൊരു ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിക്ക്
0: അല്ലേ
1: ഏഴ് വർഷമാവുന്നു. അപ്പം ഇതിനോടകം ഒരുപാട് കസ്റ്റമേഴ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ അല്ലെങ്കിൽ ഒരു കുക്കിയോ കീർത്തിയെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു സന്ദർഭം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
0: സന്തോഷം ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പൊ ഓരോ ഓർഡർ വരുമ്പോഴും സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ചെറിയൊരു ഫീഡ്ബാക്ക് ആണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമായി, ചിലവര് അത്രയും എക്സ്പ്രസീവ് ആയിരിക്കില്ല, ഒരു വാക്കിൽ പറഞ്ഞു തീർക്കും. ചിലവര് നല്ല എലാബറേറ്റ് ആയിട്ട് എക്സൈറ്റ്മെന്റോടെയൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും എനിക്ക് സന്തോഷം തന്നെയാണ്. എന്റെ ഫ്രണ്ടിന്റെ വെഡിങ് കേക്ക് ഞാൻ ചെയ്തിരുന്നു ഈ ഇടയ്ക്ക്. അപ്പൊ ഞാൻ ജനറലി വെഡിങ് കേക്ക് ചെയ്യാറില്ല, കാരണം അതൊരു ടെൻഷൻ പരിപാടിയാണ്. അവര് ഡിസൈനും എല്ലാം തന്നിരുന്നു. ഡിസൈൻ ഞാൻ ആക്ച്വലി രണ്ടു മൂന്നെണ്ണം അയച്ചു കൊടുത്തു എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ അതൊന്നും അവര് പിക്ക് ചെയ്ത് ഒരെണ്ണം തന്നു. ഞാനപ്പോ ആദ്യം പറഞ്ഞു ഞാൻ വേറൊരു ബേക്കറിനെ റെഫർ ചെയ്തു, ഇവര് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ എന്റെ അടുത്ത് തന്നെ വന്നു തിരിച്ച് ഒന്ന് ചെയ്തു തരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു, ശരിയാവോ, അവിടെ കറക്റ്റ് ടൈമിൽ എത്തോ സാധനം, വീഴോ, എന്തെങ്കിലും എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്യണോണ്ട്. അപ്പോ അത് ചെയ്തു, ഡിസൈനൊക്കെ നന്നായിട്ട് വന്നു. അത് കണ്ടപ്പോ തന്നെ എന്റെ ഫ്രണ്ടും പറഞ്ഞു എല്ലാം നന്നായിട്ടുണ്ട്, സ്റ്റേജിന്റെ ഡെക്കോർ എല്ലാം ആയിട്ട് കേക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, എന്റെ ഫ്രണ്ട്സ് മൊത്തം ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. അപ്പൊ അതൊരു
1: മറക്കാനാവാത്തൊരു ഇൻസിഡന്റ് ആണ്. എപ്പോഴും നമ്മള് പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അതിപ്പം ഒരു വീട്ടിലാണെങ്കിൽ പോലും അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്കത് പ്രത്യേകിച്ച് അമ്മമാർക്കത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലോ.
0: അവരത് കഴിക്കുമ്പോൾ ആ സന്തോഷം കാണുന്നതാണ് എനിക്കൊരു സന്തോഷം.
1: അതെ,
0: അത് എനിക്കൊന്ന് ആദ്യം തൊട്ടേ ഈ പൈസയെക്കാളും കൂടുതൽ ആ ഒരു ജോയ്,
1: ഒരാള് കാണുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം കഴിച്ചിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു, അവർക്കത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സംഭവമാവുമ്പോഴാണ് അത് നമുക്കൊരു
0: സന്തോഷമാണ്.
1: അതെ,
0: അതുപോലെ എന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു എന്റെ കൂടെ ഓഫീസിൽ ഉണ്ടായിരുന്ന, അവർ ആ കുട്ടി ആദ്യം തൊട്ട് ഞാനിത് ഒഫീഷ്യലി തുടങ്ങണ മുമ്പ് ആ കുട്ടിയാണ് ആദ്യം കേക്ക് ഓർഡർ ചെയ്യാൻ തുടങ്ങുന്നത്. അവരുടെ വീട്ടിൽ എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്കത് തരണേ. അപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും ബ്രൗണീസ് ഇഷ്ടമാണ്, അപ്പൊ എപ്പോഴും നാട്ടിൽ പോകുമ്പോഴേക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ അതും ഒരു ആ ഒരു കോൺഫിഡൻസ് അവരെനിക്കിപ്പോഴും എന്നിലുള്ളത്, അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്.
1: കീർത്തി കേക്ക് ഉണ്ടാക്കുമ്പോ ഇപ്പോഴും ഈ ഇതിന്റെ ചേരുവകൾ തിരഞ്ഞെടുക്കുമ്പോ ഏറ്റവും മുന്തിയ തരം നോക്കിയിട്ടോ, വില കൂടിയത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയിൽ, ഗുണത്തിൽ ഏറ്റവും നല്ലത് അങ്ങനെ നോക്കിയല്ലേ തിരഞ്ഞെടുക്കുന്നത്?
0: ഏറ്റവും എക്സ്പെൻസീവ് ഞാൻ എടുക്കാറില്ല, ഒരു സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയാം. ഐ മീൻ ക്വാളിറ്റി നല്ല തന്നെയാണ്, പക്ഷെ ഏറ്റവും എക്സ്പെൻസീവ് ഇൻ ദ മാർക്കറ്റ് അല്ല ഞാൻ എടുക്കുന്നത്. ബിക്കോസ് കുറച്ച് എന്റെ ക്ലയന്റ് ബേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും കൂടെ ആവണം. ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല, അതെ, ആ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം ആ ടേസ്റ്റിന് അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. അത് നമ്മൾ ഒരു ലോവർ ക്വാളിറ്റി സാധനം വഹിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും എങ്ങനെ എത്ര ആ ടെക്സ്ചർ ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു ബേക്കർ അല്ലെങ്കിൽ ഒരു ഫുഡ് താല്പര്യമുള്ള ആൾ, കുറെ കഴിച്ചിട്ടുള്ള ആൾക്കാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും അത്.
1: അപ്പൊ എപ്പോഴും ഒരു കേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കീർത്തിയുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്?
0: ഇൻഗ്രീഡിയൻസും പാൻ ഏത് സൈസിൽ ഉണ്ടാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഇപ്പൊ ചിലവര് പറയും ഇത്രയും ആൾക്കാരുണ്ടാവും, അപ്പൊ അത്രയും സൈസ് സ്ലൈസസ് വേണം, അപ്പൊ അതനുസരിച്ച് നമ്മള് സൈസ് ഒക്കെ
1: സൈസ് തീരുമാനിക്കും അല്ലേ. പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ?
0: പരീക്ഷണങ്ങൾ നടത്താൻ കുറെ ഒരു ലിസ്റ്റ് മൊത്തം ഉണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പക്ഷെ അതിനുള്ള ചാൻസ് അത്രയും കിട്ടിയിട്ടില്ല. എന്നാലും വേറെ കുറെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഇടയിൽ വരും. ഫ്ലേവർ ആവാം അല്ലെങ്കിൽ ഒരു പുതിയ ഡിസൈൻ ആവാം. അപ്പൊ ഞാൻ കാണാത്ത സാധനങ്ങളായിരിക്കാം ചിലപ്പോൾ, അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.
1: ഉപയോഗിച്ചിട്ട് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്,
0: കുറവാണ്. പക്ഷെ ഞാൻ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കും, പിന്നെ ഒരു ലെമൺ കേക്ക് ഉണ്ടാക്കും. അത് പൊതുവെ രണ്ടും ഇവിടെ അത്രയും കാണാറില്ല, അതുകൊണ്ട് അതിന് അത്യാവശ്യം ആൾക്കാരുണ്ട് താല്പര്യമുള്ള ആൾക്കാർ.
1: ഈ പറഞ്ഞ രണ്ട് കേക്ക് അതിപ്പോ എത്ര ദിവസം ഇരിക്കും? ഇപ്പൊ നമ്മളെ ഒരു ഫ്രിഡ്ജില്, ഫ്രിഡ്ജ് ലൈഫ് എങ്ങനെയാണ് അതിന്റെ?
0: ഫ്രിഡ്ജില് ഇപ്പൊ ക്രീമൊക്കെ ഉള്ള കേക്ക് ആണെങ്കിൽ 3-4 ദിവസം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം കുറച്ച് ദിവസം കൂടെ.
1: കേക്ക് ഫ്രീസറിൽ വെക്കുമ്പോൾ ഹാർഡാവോ?
0: ഹാർഡാവും, പക്ഷെ എന്നാലും ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രീസറിലാണെങ്കിലും കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആവും. ഒന്നുമില്ല, ബോക്സിലോ അല്ലെങ്കിൽ ഒരു
1: അതിന്റെ ആ ബോക്സ് തന്നെ വെക്കണം അല്ലേ? മറ്റേ ബോക്സിലല്ലാണ്ട് നമ്മൾ ആ കേക്ക് പീസസ് ആക്കി നമ്മളൊരു ഒരു ഡബയിൽ
0: അത് കവർ ആയിട്ട് ഇരിക്കണം എന്നുള്ളു, അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിലെ എയർ എല്ലാം കാരണം അത് ഡ്രൈ ആവും. ഫ്രീസറിലാണെങ്കിൽ അങ്ങനെ കവർ ചെയ്ത് വെക്കണം, പക്ഷെ ഫ്രീസർ കുറച്ചും കൂടെ സ്റ്റോറേജ് ആണ് ഫ്രീസറിലാണ് നല്ലത്.
1: കേക്ക് ഫ്രീസറിൽ വെക്കുന്നത് നല്ലത്.
0: അതെ,
1: സാധാരണ ആളുകൾ താഴത്തെ തട്ടിലൊക്കെ വെക്കില്ല,
0: പക്ഷെ അപ്പൊ നല്ല മോയിസ്റ്റ് ആവും. ഫ്രീസറാണെങ്കിൽ മോയിസ്റ്റർ പോവില്ല ഫ്രീസറാണെങ്കിൽ. അപ്പൊ ഞാൻ പൊതുവെ അത്രയും വെക്കാറില്ല, ആരെയും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അങ്ങനെ
1: ചെയ്യണം. ഇപ്പൊ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്?
0: കേക്ക് വാങ്ങിക്കുമ്പോൾ
1: അതായത് നമ്മൾ സൂക്ഷിക്കുന്ന, ഞാൻ പറഞ്ഞ, ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഈ ഫ്രിഡ്ജിലെ കാര്യം പറഞ്ഞ പോലെ, അപ്പൊ ഫ്രിഡ്ജ് ഇല്ലാത്ത ഒരാളാണ് ഈ കേക്ക് വാങ്ങിയതെങ്കിൽ അയാള് എങ്ങനെയാണ് അതൊന്ന് സൂക്ഷിക്കാൻ പറ്റുക?
0: ഫ്രിഡ്ജ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ക്രീം കേക്ക് ആണെങ്കിൽ ആ ദിവസം തന്നെ തീർക്കേണ്ടി വരും,
1: അതായിരിക്കും നല്ലത്.
0: അതെ, അല്ലെങ്കിൽ ഇപ്പൊ ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ പിന്നെയും പിറ്റേ ദിവസം വരെ ഇരിക്കും, കുഴപ്പമില്ല. പക്ഷെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിക്കില്ല ഇവിടെ, അതും ഇവിടുത്തെ ഒരു ചൂടിനും ഹ്യൂമിഡിറ്റിക്ക് ഒട്ടും നിക്കില്ല അത്ര നേരം.
1: അതപ്പോ ഇങ്ങനെ
0: അതെ അതെ, പിന്നെ കുറെ നേരം ചൂടത്തിരിക്കുമ്പോ അത് ചീത്താവാനുള്ള ചാൻസസും കൂടുതലാണ്. ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു AC റൂമിൽ കുറച്ച് നേരം വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലത്.
1: കേത്തി കേക്ക് ഉണ്ടാക്കുമ്പോ അതില് ഈ കെമിക്കൽസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം?
0: ഇല്ലില്ല, എല്ലാം വീട്ടിൽ, നമ്മള് വീട്ടില് നമുക്ക് വായിൽ വരുന്ന പേരുകൾ അങ്ങനത്തെ കാര്യങ്ങൾ കെമിക്കൽ സാധനങ്ങളൊന്നുമില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല.
1: അപ്പൊ ഒരുപാട് നാളത്തേക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല.
0: ഇല്ല, ഇപ്പൊ നാളത്തേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ മിക്ക കേക്കുകളും 3-4 ദിവസമൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ബ്രൗണീസും കുക്കീസൊക്കെ ഓൾ ഓവർ ഇന്ത്യ ഞാൻ കൊറിയർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളതാണ്, അത് കുറച്ച് ദിവസം പുറത്തിരുന്നാലും കുഴപ്പമില്ല. ഈവൻ ലോഫ് കേക്ക്സ് ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ളത്, ക്രീം ഇല്ലാത്തത്, ചില ഫ്ലേവേഴ്സ് ഒക്കെ ഞാൻ അയക്കാറുണ്ട്, അതൊരു 3-4 ദിവസമൊക്കെ പുറത്തേക്ക്. അപ്പൊ 2 ദിവസത്തിലൊക്കെ അവിടെ എത്താണെങ്കിൽ കുഴപ്പമില്ല, അതായിട്ട് ഞാൻ പറയും. പക്ഷെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ ചീത്ത.
1: നമ്മള് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയാവുന്നത് എപ്പോഴും ഫ്രിഡ്ജ് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്.
0: കട്ട് ചെയ്തില്ലെങ്കിലും, ഇപ്പൊ അത് ഓപ്പൺ ചെയ്തില്ലെങ്കിലും അത്
1: ഫ്രിഡ്ജിൽ വെക്കണം. അതെ, ഇപ്പൊ ഒരുപാട് മൂലധനം ഒന്നും, ക്യാപിറ്റൽ ഒന്നും വേണ്ടാത്ത ഒരു സംരംഭമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ?
0: അത് ചെറിയ സ്കെയിലും തുടങ്ങാം,
1: ലാർജ്
0: സ്കെയിലും തുടങ്ങാം. ഞാനിപ്പോ അധികം ചെലവൊന്നും ഇല്ലാണ്ടേ തുടങ്ങിയത്, ഒരു അവൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാൻ വെച്ച് തുടങ്ങി, പിന്നെ ഓർഡർ വരുന്നതനുസരിച്ച് അത് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് പൈസ വെച്ച് തുടങ്ങാവുന്ന സാധനമാണ്.
1: കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കുക്കിംഗ് അറിയാവുന്ന, ബേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് ധാരാളം. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ധൈര്യക്കുറവുള്ളത് ഇത് ശരിയാവുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും, കേക്ക് ഉണ്ടാക്കി വരുമ്പോ കറക്റ്റ് ആവുമോ അല്ലേ?
0: നമ്മൾ കുറെ ചെയ്ത് ചെയ്ത്
1: പഠിക്കുകയുള്ളൂ.
0: പിന്നെ ഓരോ അവന്റെ ഡിഫറൻസും ഉണ്ടാവും. ഇപ്പൊ ടെമ്പറേച്ചർ തന്നെ ഓരോ റെസിപ്പിയിൽ ചിലപ്പോ 180 degrees എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ചില അത് കുറച്ച് കുറവായിട്ട് വയ്ക്കണം, അത് ഓരോ അവന്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അവനിലെ ഏതാ ടെമ്പറേച്ചർ കറക്റ്റ് വർക്ക് ചെയ്യണെന്നുള്ളത് നമ്മൾ കുറച്ച് ഉണ്ടാക്കി നോക്കിയാല്.
1: അതെ, നമ്മൾ കുറച്ച് നേരം അതങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ടായിരിക്കും നമ്മൾക്ക് നമുക്കത്
0: എന്റെ ഒരു ഐഡിയ കിട്ടാം,
1: ഐഡിയ കിട്ടാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം അല്ലെ? കേക്ക് ആണെങ്കിലും കുക്കീസ് ആണെങ്കിലും മറ്റുള്ള പലഹാരങ്ങളാണെങ്കിലും അല്ലെ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ കുക്കിംഗ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും, ഇപ്പൊ തയ്യലാണെങ്കിലും എംബ്രോയിഡറി ആണെങ്കിലും, അങ്ങനെ ഒരുപാട് കഴിവുകള്, അറിവുകളുള്ള സ്ത്രീകളുണ്ട്
0: അല്ലേ?
1: അപ്പൊ അവർക്കെല്ലാം സ്വന്തമായ ഒരു വരുമാനം, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം, ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഉള്ള ഒരു പോക്കറ്റ് മണി അല്ലേ? പുറത്ത് ജോലി ചെയ്യാൻ പോകാൻ സൗകര്യമില്ലാത്തവർക്ക് എന്തായാലും ഇതുപോലൊരു എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാല് അവർക്ക് അവരുടെ കൈവശം കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലെ, അവരുടെ ആവശ്യങ്ങൾക്ക് അത് ഉപകരിക്കുകയും ചെയ്യും.
0: അതുകൂടാതെ നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടും
1: തീർച്ചയായിട്ടും. അപ്പോ പല സമയത്തും സ്ത്രീകള് പല ജോലികൾ ഒരുമിച്ച് ചെയ്യും, അതിനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചായിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നോക്കും, അതിനോടൊപ്പം ഈ പറയുന്ന മറ്റു ജോലികൾ, കുക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയവും കണ്ടെത്താനും സ്ത്രീകൾക്ക് പറ്റും. അപ്പം തീർച്ചയായും സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടണം, അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും
0: അല്ലേ? തീർച്ചയായിട്ടും.
1: മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് കഴിയാൻ ഇത്തരം സംരംഭങ്ങൾ ഏർപ്പെടുന്നതോടുകൂടി നമുക്ക് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടും.
1: അതെ, തീർച്ചയായും. സ്ത്രീകളെല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ വെറുതെ സമയം പാഴാക്കി കളയാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട്

0: നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷമല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
1: ശരിയാണ്
0: അല്ലേ? അത് ആ ഒരു സ്ത്രീയുടെ സന്തോഷം അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആ കുടുംബത്തിന് കൂടി ഗുണപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ. കീർത്തി ഒരു കേക്ക് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതയാണ്. കീർത്തിയുടെ ബേക്കിംഗ് അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു കീർത്തി.
1: താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ കീർത്തി രവീന്ദ്രനാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

സമയം 3 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പർദേശ് എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ ആനന്ദ് ബക്ഷി, സംഗീതം നദീൻ ശ്രവൺ, ശബ്ദം കുമാർ സാനു.

സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവരുടെ ശബ്ദത്തിലെടുത്ത ഗാനം. ഗാനശില്പികൾ ഇബ്രാഹിം ആഷിഖ്, രാജേഷ് റോഷൻ. ചിത്രം കൃഷ്.

അടുത്ത ഗാനം അരുൺ ഭൈരവ് എഴുതി, സാജിത് വാജിദ് സംഗീതം നൽകിയത്. പാടിയത് ഉദിത് നാരായൺ, അൽക്കയാഗ്നിക്. ചിത്രം മുജ്സേ ശാദി കരോഗി.

അടുത്ത ഗാനം തേരേ നാം എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, കമൽ ഖാൻ, ഷാൻ, കെ കെ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. സമീറിന്റെ വരികൾ ഹിമേഷ് രിഷ്മയുടെ സംഗീതം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സമീറിന്റെ വരികൾ, നദീം ശ്രാവന്റെ സംഗീതം, ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ചിത്രം കസൂർ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 4 കഴിഞ്ഞ് 2 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചിട്ട് 8 വർഷം പൂർത്തിയായി. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ പദ്ധതി വലിയ പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി JP Nadda. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കേരളത്തിൽ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകുമെന്നും മന്ത്രി കെ മുരളീധരൻ. 11th ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മറ്റു ഭാഷകൾ പോലെ ആംഗ്യഭാഷയ്ക്കും സമൂഹത്തിൽ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. അന്താരാഷ്ട്ര ബധിരവാര ആഘോഷത്തിന്റെയും ആംഗ്യഭാഷാ ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. സെപ്റ്റംബർ 25 മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ലൈസൻസ് റദ്ദാകും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചിത്രങ്ങൾക്കും പ്രദർശനാനുമതി ലഭിക്കാനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് കിറ്റ് വിതരണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പ്രവർത്തന പദ്ധതിയായ സ്റ്റാൻഡ് വിത്ത് തൂഫാൻ മന്ത്രി RoG M John തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യയ്ക്കെതിരായ 1st ഏകദിനത്തിനായി വെസ്റ്റ് ഇൻഡീസ് ടീം തിരുവനന്തപുരത്ത് എത്തി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

ഇനി അടുത്ത ഒരു മണിക്കൂർ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സന്ദേശങ്ങൾ വായിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾപ്പിക്കാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ആദ്യം തന്നെ പറയാം, 9444554558 9446455888. ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കൂ.

നമ്മളിപ്പോഴും വീണ്ടും മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നല്ല മഴയായിരുന്നു ഇന്നലെയൊക്കെ ഇവിടെ. ഇപ്പം പുഴത്ത് മഴയാണോന്നറിയില്ല. അപ്പോൾ ആദ്യത്തെ സന്ദേശം ഞാൻ വായിക്കുകയാണ്. സാധാരണഗതിയിൽ ഞാനൊരു പാട്ടൊക്കെ കൊടുത്തിട്ട് തുടങ്ങാറ്, പക്ഷെ എനിക്ക് തോന്നി ഇന്ന് ആദ്യം തന്നെ സന്ദേശം വായിച്ച് പാട്ടിലൂടെയാവാം ഇന്നത്തെ തുടക്കം എന്ന്. ഹലോ, നാലുമണിപ്പൂവേ, കൊച്ചിയിൽ മഴയുണ്ടോ? ആ, അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞേയുള്ളൂ. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പുറത്തിറങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ. ഇവിടെ ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നു. നടത്തറയിൽ താമസിക്കുന്ന ഞങ്ങളുടെ പേരക്കുട്ടി അന്നമ്മയുടെ ജന്മദിനമാണ്. മെനി മെനി മെനി മെനി ഹാപ്പി റിട്ടേൺസ് അന്നമ്മക്കുട്ടി. എ ആർ എം മൂവിയിലെ കിളിയെ ഗാനം കേൾപ്പിക്കുമോ? കൊച്ചുമോൾക്ക് ഇഷ്ടപ്പെട്ട ഗാനമാണ്, തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ഇത് ആവശ്യപ്പെട്ടത് ചെമ്പുക്കാവ്, എം ജി നഗർ ചെമ്പുക്കാവ് തൃശ്ശൂരിൽ നിന്ന് അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. എ എം ജോണി, സുസി ജോൺ എന്നിവരാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്. പേരക്കുട്ടിയായ അന്നമ്മക്കുട്ടിക്ക് വേണ്ടിയാണ്. അപ്പം അന്നമ്മക്കുട്ടിക്ക് ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ ഒരുപാടൊരുപാട് സ്നേഹത്തോടെ ജന്മദിനാശംസകൾ നേരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാ വരുന്നു, കേട്ടോളൂ.

എന്റെ നാലുമണിപ്പൂവേ. ആഹാ, ഒരു ദീർഘനിശ്വാസത്തോടൊക്കെയാണ് തോന്നുന്നു ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ദിൽ തോ പാഗൽ ഹേ എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നും എന്റെ കുടുംബത്തിനും ഈ കൊച്ചി എഫ് എമ്മിലെ എന്നായിരിക്കും ഉദ്ദേശിച്ച്. കൊച്ചി FM-ലെ എല്ലാവർക്കും, നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. എന്റെ പേര് ലതാ ലക്ഷ്മണൻ, പാലക്കാട് ചിതലി എന്ന സ്ഥലത്ത് നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. തീർച്ചയായിട്ടും ലതാ ലക്ഷ്മണനും ഞങ്ങൾ ഈ കൊച്ചി ആകാശവാണിയിലുള്ളവർക്കും എല്ലാ ശ്രോതാക്കൾക്കും ലതയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ദിൽ തോ പാഗൽ ഹേ എന്ന ചിത്രത്തിലെ ഗാനം വരുന്നുണ്ട്. ഏതാ പാട്ട് എന്ന് പറയാത്തത് കൊണ്ട് അതിലത്തെ ഒരു നല്ല ഗാനം ഞാൻ വെച്ചു തരാം. ഓക്കെ, പാട്ട് കേട്ടോളൂ.

ഹായ് നാലുമണിപ്പൂവേ, ഹായ് ഹായ് ഹായ്, ധാരാണാവോ പ്ലീസ് പ്ലേ ദ സോങ് റുക്ക് ജാ ഓ ദിൽ ദിവാനെ. ആഹാ, ഹിന്ദി പാട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും ഹിന്ദി പാട്ടാണല്ലോ ചോദിക്കുന്നത്. നന്നായി, സാധാരണഗതിയിൽ ചിലപ്പോൾ മലയാളം മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ മലയാളം, ഹിന്ദിയും തമിഴും ഒക്കെ ചോദിക്കാം കേട്ടോ. ഏത് പാട്ട് വേണമെങ്കിൽ വെച്ചുതരാം. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കേ, ഫ്രം ദ മൂവി ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കേ, ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നം. അപ്പം തീർച്ചയായിട്ടും റുക്ക് ജാ ഓ ദിൽ ദിവാനെ പാട്ട് വരാൻ പോകുന്നു, നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ഒരു കിടിലം പടം അല്ലേ. അപ്പോൾ എന്തായാലും പാട്ട് കേട്ടോളൂ. ദാ

ഹായ്, 4 മണി പോയ സുഖാണോ? സുഖാണ് കേട്ടോ. സൺഡേ എനിക്ക് പാട്ട് തന്നതാ. ആഹാ, അതുകൊണ്ട് ഇന്ന് ചോദിക്കുന്നില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടു. കണ്ട, ഇതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഞാൻ ഇന്ന് ഹാജർ വെക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇല്ലെങ്കിൽ എന്റെ പേര് വെട്ടിക്കളഞ്ഞാലോ എന്ന് കരുതിയിട്ടേ. പേരൊന്നും വെട്ടില്ല കേട്ടോ. എപ്പോഴാണോ ചോദിക്കാൻ തോന്നുന്നത് അപ്പൊ ചോദിക്കാം, പക്ഷെ ഇന്നൊന്നും ചോദിക്കരുത് അല്ലേ. അതല്ലേ എന്റെ ഒരു മര്യാദ. സ്നേഹപൂർവ്വം, ഗിരിജ പെരുവെമ്പ്, പാലക്കാട്. പാട്ട് ചോദിക്കാതെ സ്ഥിതിക്ക് നമുക്ക് അടുത്ത സന്ദേശത്തിലേക്ക് പോവാം. എന്തായാലും മെസ്സേജ് അയച്ചതിന് നന്ദി. അടുത്ത ആള് പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് നമസ്കാരം, 4 മണി പോയി. നമസ്കാരം. ചേർത്തല കളമങ്കോടത്ത് നിന്നും സിബി, സ്വപ്ന, മകൾ അദ്വൈത, അവരാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയിലെ കളവാണി നീ ആദ്യം തന്നെ കൺമുന്നിൽ വന്നപ്പോൾ എന്ന ഗാനം വെച്ചു തരുമോ? ഈ ഗാനം 4 മണിപ്പൂവിനും എല്ലാ ശ്രോതാക്കൾക്കും ശുഭസായാഹ്നം നേർന്ന് സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് 4 മണിപ്പൂവിനും ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഗാനം സമർപ്പിച്ചതിൽ. അപ്പൊ നമ്മുടെ തൊട്ട് മുന്നേ മെസ്സേജ് അയച്ച ഗിരിജയ്ക്കും കൂടി വേണ്ടി ആവട്ടെ, പാട്ട് ചോദിക്കാതെ ആ ഒരു നമ്മൾ പറയില്ലേ ബാക്കിയുള്ളവർക്കും മെസ്സേജ് അയക്കണം എന്നൊരു ചിന്തയോടുകൂടി പ്രവർത്തിച്ചതിന് നമുക്ക് ഈ പാട്ടങ്ങ് കൊടുക്കാം അല്ലേ. പാട്ട് കേട്ടോളൂ. ഇതാ വരുന്നു.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: നാലുമണിപ്പൂക്കളിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞ് 27:39 ആയി കേട്ടോ. അപ്പോ ഹായ് 4 മണി, ക്ഷമിക്കണം, ഹായ് പല നിറങ്ങളായി പാട്ടിലൂടെ വിടരുന്ന 4 മണിപ്പൂക്കൾ, ആഹാ നല്ല വരികൾ, നമസ്കാരം. ഇനിയും തിരിച്ചു പോകുവാൻ പറ്റാത്ത കുട്ടിക്കാലത്തേക്ക് ഈ പാട്ടിലൂടെ ഒന്ന് കൊണ്ടുപോട്ടെ ഞാൻ. കൂടെ എന്നെ പോലെ കുട്ടിക്കാലത്തെ ഓർമ്മകളായി വിറക്കുന്ന സുഹൃത്തുക്കൾക്കും വേണ്ടി. സത്യം, ചോദിച്ചിരിക്കുന്ന പാട്ട് കണ്ടപ്പം ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തൊരു പാട്ടായിരുന്നു അത്. ചില്ല സിനിമയിലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാന്നറിയോ? ഇന്ദിര തുറവൂൾ. അപ്പോൾ ഇന്ദിരയുടെ കൂടെ പഠിച്ചവർക്കും ആ കുട്ടിക്കാലത്ത് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയായിരിക്കണം ഈ പാട്ട് ആവശ്യപ്പെട്ടത്. എനിക്കും ഈ പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കാരണം നമ്മളെല്ലാവരെയും നമ്മുടെ പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, നമ്മുടെ ആ സുവർണ നിമിഷങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ടാണത്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, ആഹാ. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ഇന്ദിര തുറവൂരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

അപ്പോൾ ആ പാട്ട് എല്ലാവരെയും പഴയ കാലത്തേക്ക് കൊണ്ടുപോയി കാണും. എന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയിട്ടോ, സ്കൂൾ കാലവും അവിടെ എന്താ പറയുക, നെല്ലിമരുണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവിടെ കിണറുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ ആ പഴയ കെട്ടിടത്തിലേക്കും അവിടുത്തെ പഴയ നമ്മുടെ കൂട്ടുകാരുടെ കൂടെയുള്ള ഓട്ടവും കളിയൊക്കെ നമുക്ക് ഓർമ്മ വരും അങ്ങനത്തെ ഒരു പാട്ട് കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് നീതു, വീട് ചേപ്പനമാണ്, എനിക്ക് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്ന പാട്ട് വെച്ച് തരുമോ? തീർച്ചയായിട്ടും. ആരെയാണ് തേടുന്നത്? ചേപ്പനത്ത് നിന്ന് നീതു. അതും കൂടെ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് ഡെഡിക്കേഷൻ അങ്ങ് കൊടുക്കായിരുന്നു. എന്തായാലും ഇതാ വരുന്നു, പാട്ടാ കേട്ടോളൂ.

0: ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: ഇന്നത്തെ പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ ആദ്യത്തെ ഉത്തരമയച്ച അഞ്ച് പേരായ ജോർജ് കുറ്റിക്കാട്ട്, ഗണേഷ് ഇലഞ്ഞി, അക്കമ്മ ജോസഫ്, കെ കെ വേണുഗോപാൽ, സരോജിനി എന്നീ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ പറയൂ. പറഞ്ഞ് ശ്രവ്യമാധുര്യം ഗ്രൂപ്പ് അംഗങ്ങൾ ആരാദ്യം പറയും, ആരാദ്യം പറയും, ആ പറയൂ നിങ്ങൾക്കറിയാമോ എന്ന് പറ്റിയ പാട്ടാകും, ആരാദ്യം പറയും, അതാണ് ഇവിടുത്തെ ചോദ്യം എന്ന അനുയോജ്യമായ ഗാനവും കൊടുക്കണം. ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാന്നറിയോ? കെ കെ വേണുഗോപാലൻ തന്നെ. അപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ ഉത്തരം പറഞ്ഞ ബാക്കി നാല് പേർക്കും വേണ്ടി ഈ ഗാനം വരികയാണ്. അദ്ദേഹം മുളന്തുരുത്തിയാണ് കേട്ടോ, മുളന്തുരുത്തി നന്ദിയുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും സാറിനും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു ഈ ഗാനം, ആരാദ്യം പറയും.

പറയൂ നിങ്ങൾക്കറിയാമോ എന്നുള്ള പരിപാടിക്ക് പറ്റിയ പാട്ടായിരുന്നു അല്ലേ? ആരാദ്യം പറയുന്നു അവർക്കാണ് പോയിന്റ്. അപ്പോൾ എന്തായാലും പാട്ട് ചോദിച്ച സാറിന് നന്ദി. അടുത്ത സന്ദേശം, നമുക്ക് സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 15 സെക്കൻഡുമായി. ഹായ് 4 മണി പോയി, സുഖമാണോ? സുഖമാണ് കേട്ടോ. എൻ്റെ അനുജത്തിയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ മെനി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. പേര് പറഞ്ഞിരുന്നെങ്കിൽ പേരും കൂടെ പറയായിരുന്നു. അവൾക്ക് വേണ്ടി ഒരു പാട്ട്

സമയമുള്ളൂ കേട്ടോ. 4 മണി കഴിഞ്ഞ 49 മിനിറ്റും 52 സെക്കൻഡും ആയി. എന്നാൽ ഞാൻ അവസാനത്തെ സന്ദേശം വായിച്ച് പെട്ടെന്ന് പാട്ട് തരാം. ഹായ് 4 മണി പോയി, നിനക്ക് സുഖമല്ലേ? സുഖമാണ് കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കണോ? എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല നല്ല നല്ല വിശേഷങ്ങൾ. ദാ പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ പേര് ശ്രീമോൾ അനീഷ്. ഞാൻ മാള എരവത്തൂരിൽ നിന്നാണ്. എൻ്റെ മകളായ ദേവാനന്ദനും മക്കളായ ദേവാനന്ദനും ദേവാദിത്യനും വേണ്ടി ഖലീഫ മൂവിയിലെ അസലായവളെ എന്ന പാട്ട് വെച്ച് തരുമോ? തീർച്ചയായിട്ടും വെച്ചുതരാമല്ലോ. അപ്പോൾ ശ്രീമോളുടെ മക്കളായിട്ടുള്ള ദേവാനന്ദും ദേവാദിത്തും, അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം വരുന്നത്. ഇത് ഇന്നത്തെ, ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ 4 മണിപ്പൂക്കളിൽ ലാസ്റ്റ് പാട്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും വേണ്ടി ഈ ഗാനം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ശ്രീമോളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇതാ വരുന്നു ഗാനം, കേട്ടോളൂ.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി. സന്ദേശങ്ങൾ വായിക്കാത്തവരാരും സങ്കടപ്പെടരുത്, നാളെയും സന്ദേശങ്ങൾ അയക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങളുടെ സന്ദേശങ്ങൾ വായിച്ചിരിക്കും. അപ്പോൾ ഇവർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ഇന്നത്തെ 4 മണിപ്പൂക്കൾ വിട വാങ്ങുന്നു.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി കൺട്രോൾ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in.
1: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി 15 മാസം. വിളിക്കേണ്ട നമ്പർ 0492 2 22 23 35. 0492 2 22 23 35.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൌൺസിലർ നിയമനത്തിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യൽ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗിൽ പരിചയ സമ്പന്നരുമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ പൂരിപ്പിച്ച അപേക്ഷ, ജാതി സർട്ടിഫിക്കറ്റ്, യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 24-ന്, അതായത് നാളെ രാവിലെ 11 മണിക്ക് എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484242256. 0484242256. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതകൾ ഉള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 0486823265. 0486823260. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ ജനപങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്നതിനായി എറണാകുളം ജില്ലാ ഉന്നതതല യോഗം നാളെ കാക്കനാട് ഇൻഫോ പാർക്കിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 800,000 രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഭിന്നശേഷിക്കാർ വാങ്ങുന്ന മോട്ടോർ വാഹനങ്ങൾക്ക് നൽകി വരുന്ന നികുതി ഇളവിന്റെ പരിധി 700,000 രൂപയിൽ നിന്ന് 1,500,000 സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചുവെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി സിയാൽ. ഒക്ടോബർ 26 മുതൽ 2027 മാർച്ച് 28 വരെയാണ് പുതിയ സർവീസുകൾ. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ K സോമപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ചു. തടവിൽ കഴിയുന്ന വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും സർക്കാരിന് ശുപാർശ സമർപ്പിക്കുന്നതിനുമായാണ് സന്ദർശനം. കേരളത്തിൽ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകുമെന്നും മന്ത്രി K മുരളീധരൻ. 11th ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 25 മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ലൈസൻസ് റദ്ദാകും എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 മാസത്തിനിടെ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 48 മോഷ്ടാക്കൾക്കെതിരെ നിയമനടപടി സ്വീകരിച്ചതായി കേരള റെയിൽവേ പോലീസ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 5 മണി കഴിഞ്ഞ് 2:47. പ്രീതിപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. പാവം പാവം രാജകുമാരൻ, ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ആദ്യം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.
2: പാതിമേ മറഞ്ഞതെന്തേ

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്സൈറ്റ് നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഒരു യാത്രാമൊഴി. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ September 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-8424-2396-397 അല്ലെങ്കിൽ 04-8424-2486-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക.

താളവട്ടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രഘുകുമാർ. അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം കണ്ണൂർ. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, രവീന്ദ്രൻ.

എസ് ജാനകി പാടിയ ഗാനം ചിത്രം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജെറി അമൽദേവ്.

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ചിത്രം ബനാറസ്. ഗായകർ വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം M. ജയചന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: മണ്ണും വായുവും ജലവും തുടങ്ങി പഞ്ചഭൂതങ്ങളുടെ സമ്മേളനമാണ് ഭൂമി. പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളാണ്. ജീവന്റെ തുടിപ്പുകൾ മുളപൊട്ടുന്ന മണ്ണ് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രാണവായുവാണ്. മണ്ണിനെ പവിത്രമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകൂ എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മണ്ണിൽ വിളഞ്ഞാലേ മനുഷ്യന്റെ വിശപ്പിന് അറുതി വരൂ എന്ന പച്ചയായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മണ്ണിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യണം. മണ്ണിനെ അടുത്തറിയുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. മണ്ണിന്റെ മഹത്വവും പ്രാധാന്യവും പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം. തൃശൂർ നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ ഫാക്കൽറ്റി ശ്രീ വി കെ ശ്രീധരനാണ് മണ്ണിന്റെ നാട്ടറിവിനെയും പ്രാധാന്യത്തെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്.
1: മണ്ണുവാരിത്തുന്ന ശ്രീകൃഷ്ണനോട് വായ തുറക്കാൻ പറഞ്ഞ യശോദ അവിടെ കണ്ടത് 7-14 ലോകം. നാമെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന പരമമായ സത്യമോർക്കുക. വന്ന വഴിയും നിന്ന തറയും മറക്കാതെ കാത്തുപോന്ന മുൻതലമുറ, എല്ലാത്തിനെയും വസ്തുവിനപ്പുറം വാസ്തുവായി കാണുന്ന മനോഭാവം, കാലചക്രമുരുളുമ്പോൾ മണ്ണ് ചരക്കു മാത്രമായി, അതായത് റിയൽ എസ്റ്റേറ്റ് മാത്രമായി ചുരുങ്ങുന്നു. മണ്ണ് ഒരു അത്യപൂർവ സമൂഹം, വിഭിന്ന ജീവജാലങ്ങൾ വാണരുളുന്ന അതിലോല ഘടന. ബാക്ടീരിയ, ഫംഗസ്, ചിതൽ, മണ്ണിര, ഷഡ്പദങ്ങൾ, ഉറുമ്പ്, അട്ട, ഒച്ച്, പഴുതാര, തേൾ, പാമ്പ്, എലി, പെരിച്ചഴി തുടങ്ങിയവയുടെ അഭയാരണ്യം. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നതെന്ന മിഥ്യാധാരണ ഇപ്പോഴില്ല. പാറ പൊടിഞ്ഞാൽ പാറപ്പൊടിയും അരി പൊടിച്ചാൽ അരിപ്പൊടിയുമെന്ന വണ്ണം സൂക്ഷ്മജീവികൾ പ്രതിപ്രവർത്തിച്ചും ജൈവാവശിഷ്ടങ്ങൾ ലയിച്ചു ചേർന്നും മണ്ണ് ജീവനുള്ളതാകുന്നു. ഒരിഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ഏകദേശം 200 വർഷമെടുക്കും. ഇതിൽ രാസവളങ്ങളും കീടനാശിനികളും പതിക്കുമ്പോൾ ചത്ത് മലർക്കുന്നത് കോടാനുകൂടി ചെറുജീവികൾ. ഭൂമിയിൽ ഈ വിഘാടകർ ഇല്ലായിരുന്നുവെങ്കിൽ ജൈവ മാലിന്യങ്ങളും മറ്റും അളിഞ്ഞുകിടന്ന് നാം നരകവാരിധി നടുവിലായേനെ. അതുകൊണ്ട് തന്നെ ഈ അദൃശ്യ ശക്തികളാണ് യഥാർത്ഥ സ്വച്ഛ ഭാരത ശില്പികൾ. അങ്ങനെ കൈവരുന്നതാണ് വനമണ്ണിൻ്റെ ധന്യതയും ഫലഭൂയിഷ്ഠതയും. അതിനാൽ മണ്ണിനായി നമ്മുടെ കരുതലും ജാഗ്രതയും. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചിരുന്ന പഴയ കുട്ടിക്കാലം, മണ്ണപ്പം ചുട്ടുകളിച്ചതും കടയെന്ന കളിയിൽ വിവിധ തരം അരിക്കായി വ്യത്യസ്തമായ മണ്ണുകൾ ശേഖരിച്ചതും കുഴിപ്പന്ത് കളിച്ചതും ഗൃഹാതുരത്വ ഉണർത്തുന്ന ചിന്തകൾ. ഈ വരികൾ നമുക്കോർക്കാം. പൂഴിമണ്ണ് ചോറും വെച്ച് പൂക്കിലാക്കറിയും വെച്ച് ഇലയിൽ വിളമ്പിയതോർമ്മയുണ്ടോ നിനക്കോർമ്മയുണ്ടോ. മണ്ണെ നമ്പി ലേലയ്യ മരമിരുക്ക്, മരത്തെ നമ്പി ലേലയ്യ മണ്ണിരുക്ക് എന്ന ആദിവാസിപ്പട്ട് നാം ഒന്നാണെന്നും പാരസ്പര്യമില്ലെങ്കിൽ എല്ലാം തകർന്നു പോകുമെന്ന ദുരന്തവും വിളിച്ചോതുന്നു. മണ്ണില്ലെങ്കിൽ മരമില്ല, മരമില്ലെങ്കിൽ മണ്ണില്ല. മരത്തിനെ ആശ്രയിച്ച് കൊമ്പും കൊമ്പിനെ നമ്പി ഇലയും അതിനെ ആധാരമാക്കിയുള്ള പൂവിനെ താങ്ങി കായയും ഫലത്തെ അധികരിച്ച് നാമും നമ്മെ അടിസ്ഥാനമാക്കി നാടും നിലകൊള്ളുന്നു. പഞ്ചഭൂത

ഗുണങ്ങൾ കൊണ്ടാണ് ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സിദ്ധാന്തം. അതിലൊന്നായ ഭൂമി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം. പൃഥ്വിക്കേൽക്കുന്ന എല്ലാ പരിക്കുകളും അതുകൊണ്ട് തന്നെ നമ്മെ തന്നെയാണ് ബാധിക്കുക. അക്കാരണത്താൽ മണ്ണ് സംരക്ഷണം സ്വയം പരിരക്ഷ തന്നെയാകുന്നു. ചിതൽ മണ്ണോ മേൽമണ്ണു നീക്കി താഴെയുള്ള മണ്ണോ ഉപയോഗിച്ചാണ് പ്രകൃതി ജീവനത്തിലെ മണ്ണ് ചികിത്സ. വേട്ടാളംകൂടിൻ്റെ മണ്ണ് അരച്ചിട്ടാൽ നീര് വറ്റും. രാസ്നാദിപ്പൊടിയിലും പല ആയുർവേദ പൽപ്പൊടികളിലും മണ്ണ് ഫില്ലർ മെറ്റീരിയൽ. കേരളത്തിൽ പ്രധാനമായും 8 തരം മണ്ണുകളുണ്ട്. എക്കൽ മണ്ണ്, കരിമണ്ണ്, വെട്ടുകൽ മണ്ണ്, ചെമ്മണ്ണ്, മലയോര മണ്ണ്, തീരദേശ മണ്ണ്, വനമണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്നിവ. മണ്ണിനങ്ങൾ കാണാനും അറിയാനും തിരുവനന്തപുരം പാറോട്ട് കോണത്ത് സോയിൽ മ്യൂസിയവും വിജ്ഞാന കേന്ദ്രവുമുണ്ട്. മണ്ണിൻ്റെ രാസ ഭൗതിക സ്വഭാവങ്ങൾ ശാസ്ത്രീയ രീതിയിൽ മനസ്സിലാക്കി ഓരോ ഭൂമിക്കും പറ്റിയ പരിപാലന മുറകൾ നടപ്പിലാക്കാൻ കർഷകനെ സഹായിക്കുന്ന സോയിൽ ഹെൽത്ത് കാർഡ് സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട്. മിട്ടി വാപ്പസി, മണ്ണിലേക്കുള്ള തിരിച്ചുവരവിനെയാണ് ആദ്യം നടപ്പിലാക്കേണ്ടത്. പെട്രോളിയം സംബന്ധിച്ച അന്താരാഷ്ട്ര ചർച്ച വ്യാപകം. അതിനേക്കാൾ പ്രധാനമാണ് മണ്ണ്. പെട്രോളിയവും കൽക്കരിയും മണ്ണെണ്ണയുമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ഭൂമി നിലനിൽക്കണം. മണ്ണിലെ ജൈവാവശിഷ്ടങ്ങളാണല്ലോ ഇവയ്ക്ക് ആധാരം. ആചാരങ്ങളിലും ആഘോഷങ്ങളിലും മണ്ണിന് പ്രാധാന്യമുണ്ട്. കുനിയാൻ ഉറുമ്പിൻ്റെ മണ്ണെടുത്താണ് പൂത്തറയും ഓണത്തപ്പനും ഉണ്ടാക്കുന്നത്. മൺവീടുകൾ ഇന്ന് പ്രകൃതി സൗഹൃദപരതയുടെ പര്യായം. പണ്ടത്തെ വീടുകൾ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചുമരിനാലും മൺ ഇഷ്ടികയാലും നിർമ്മിച്ചവ. മുല്ലപ്പെരിയാർ ഡാം സിമെൻറ്റിനോടൊപ്പം മണ്ണും ചുണ്ണാമ്പും കൂട്ടി നിർമ്മിച്ചത്. വയനാട്ടിലെ പടിഞ്ഞാറത്തറ, പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാമുകൾ മണ്ണണകൾ. ആരോഗ്യകരമായ ഭക്ഷണവും ഔഷധവും തയ്യാറാക്കാൻ മൺപാത്രങ്ങൾ, വള, കമ്മൽ, മാല തുടങ്ങിയ മൺ ആഭരണങ്ങൾ ഇപ്പോൾ സുലഭം, സുരക്ഷിതം. സഞ്ചാരപഥത്തിലെ ചേറുമാറ്റാനാണ് മണ്ണുമന്തി കപ്പൽ ഉപയോഗിച്ചിരുന്നത്. ഇക്കാലത്ത് ലോകം മുഴുവൻ ഒരുപോലെ നിരപ്പാക്കുകയാണ്. സ്വന്തം പേരിൽ ഒരു യന്ത്രം മാർക്കറ്റ് ചെയ്തയാളാണ് ബ്രിട്ടീഷുകാരനായ ജോസഫ് സിനിൽ ബാംഫോർഡ്. JCB എർത്ത് മൂവേഴ്സ് എന്ന പേരിൽ വലുതും ചെറുതുമായി എന്തിരാൻ്റെ കരവാളഹസ്തങ്ങൾ. മണ്ണുവായി മാറ്റുമ്പോൾ മണ്ണിൽ ശേഖരിക്കപ്പെട്ട അമോണിയ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ ബഹിർഗമിച്ച് ആഗോള താപനത്തിനിടയാക്കുന്നു. ബലഭൂയിഷ്ഠത കൂടിയിരിക്കുന്ന മേൽമണ്ണ് ബലാത്കാരം ചെയ്യപ്പെടുന്നു. വന്ധ്യമായ അടിമണ്ണ് കൃഷിയോഗ്യമല്ലാതാകുന്നു. ജലസംഭരണശേഷി നഷ്ടപ്പെട്ട് പ്രളയത്തിനും വരൾച്ചയ്ക്കും ഭൂജലശോഷണത്തിനും കാരണമാകുന്നു. മണ്ണ് ഖനനം ഏൽപ്പിക്കുന്നത് ഇരട്ട ആഘാതം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി സൂചിപ്പിക്കുന്നത് ഒന്നും അറിയാതെ നിന്നയാൾ നേട്ടങ്ങൾ കൊയ്തെടുത്തു എന്നാണ്. ഭൂവിഭാഗം മനസ്സിലാക്കി കൃഷി ചെയ്താൽ ബലസമൃദ്ധി ഉണ്ടാകുമെന്ന്, മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞാൽ കിണ്ണം നിറയെ ചോറ് എന്ന മൊഴി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മൺപെരുമയുള്ള സ്ഥലനാമങ്ങളിൽ ചിലത് സൂചിപ്പിക്കാം. വേലുത്തമ്പിതളവയുടെ അന്ത്യം മണ്ണടിയിൽ. മണ്ണുത്തി കൂടാതെ തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്താണ് മണ്ണമ്പേട്ട. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ വനപ്രദേശം. തിരുവനന്തപുരം ജില്ലയിലാണ് കണ്ണാങ്കോണവും മണ്ണന്തലയും. നാഗപ്രതിഷ്ഠയുള്ള മണ്ണാറശാല ആലപ്പുഴ ജില്ലയിൽ. കലമുടഞ്ഞാൽ മണ്ണ് എന്ന മൊഴിയിലൂടെ അവസാനം എല്ലാം ഈ മണ്ണിൽ, പ്രകൃതിയിൽ വലയം പ്രാപിക്കുന്നു എന്ന തത്വചിന്തയാണ് ജ്യോതിപ്പിക്കുന്നത്. ഒപ്പം മൺപാത്രങ്ങളുടെ പ്രകൃതി ആരോഗ്യ സൗഹൃദപരതയും. അതുതന്നെയാണ് മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ എന്ന ബൈബിൾ വചനത്തിൻ്റെയും പൊരുൾ. പിറവിയിൽ നാം ഒന്നും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന ദർശനം ഇതൾ വിരിയുന്നത് 6 അടി മണ്ണിലൂടെ. ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്ന കഥയിലൂടെ ലിയോ ടോൾസ്റ്റായി ഇതിന് മിഴിവേകുന്നു. മണ്ണട്ടകൾ സംഗീതം പൊഴിക്കുമ്പോൾ, മൺചരാതുകൾ മിഴിതുറക്കുമ്പോൾ, ചിതലുകളുടെ സ്വപ്നങ്ങൾ വാത്മീകമായി വളരുമ്പോൾ ഉറവയെടുക്കുന്നത് ഉത്സാഹം, ഉല്ലാസം, ഉണർവ്, ഉത്സവങ്ങൾ, ഉൽപ്പദക്ഷിണത്വം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. സമയം 5 മണി കഴിഞ്ഞ് 59:54. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
4: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
3: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
5: This is Akashwani, the news read by V.C. Pramod. The Defence Ministry has signed a contract of over 810 crore rupees with Bharat Dynamics Limited, BDL, for the procurement of

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ജൈവകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി E.A. അഗസ്റ്റിൻ. 7:20 വിപണി. 7:25 FM ഈവനിംഗ്. സമകാലികം. കെണിയൊരുക്കുന്ന പാതയോരം. 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. മായ ബാലകൃഷ്ണൻ എഴുതിയ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോവിജിലൻസും. ഫാർമക്കോവിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ MBയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തച്ചൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
2: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
0: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ആൻസൺ കുറുമ്പത്തുരുത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, K.അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നാളെ രാവിലെ 7:35 FM ഡയറി തുടരും. സമകാലികം. പോലീസുകാരും മനുഷ്യരാണ്. 7:50 നോവൽ പാരായണം, തച്ചൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതങ്കം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗുൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ രാവിലെ 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന്.

0: കാവടിച്ചിന്ത് ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: നാളെ ഉച്ചയ്ക്ക് 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: നാളെ വൈകിട്ട് 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോലീസുകാരും മനുഷ്യരാണ്.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: ഏഴ് 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് KV നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. പ്രിയ ആകാശവാണി കൊച്ചി FM നിലയം നാളെ September 24 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ September 24 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മുതൽ. സമയം 6 കഴിഞ്ഞ് 20:05. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ആകാശവാണി ഗായക സംഘം പാടിയത്.

ആകാശവാണി ഗായക സംഘം പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. കോട്ടയം വെള്ളൂർ അയർക്കുന്നം റോഡിൽ കലുങ്ക് പുനരുദ്ധാരണ ജോലികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതുവരെ ഈ ഭാഗത്തുകൂടിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വെള്ളൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുന്നേപ്പീടിക ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കുന്നേപ്പീടിക വെട്ടിപ്പടി റോഡിൽ കൂടിയും അരിപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എട്ടാം മൈൽ ഡയറ്റ്പടി റോഡിൽ കൂടി വെട്ടിപ്പടി ജംഗ്ഷനിൽ എത്തിയും പോകണം. ചേർത്തല മാരാരി

0: എറണാകുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലെവൽ ക്രോസ് നമ്പർ 43 അറ്റകുറ്റപ്പണികൾക്കായി നാളെ രാവിലെ 6 മണി വരെ അടച്ചിടും. ഇതുവഴിയുള്ള ഗതാഗതം ലെവൽ ക്രോസ് നമ്പർ 42, 44 എന്നിവിടങ്ങളിലൂടെ വഴി തിരിച്ചുവിടുമെന്ന് ദക്ഷിണ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 PHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471 27 37 238. 0471 27 37 238. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒഴിവ്: 1, ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് https://hckrecruitment.kerala.co.in.
5: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: മഹാകവി ചങ്ങമ്പുഴയുടെ 116th ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ചങ്ങമ്പുഴ കലാവേദി 2026 സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ 10 മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484 234 37 91. മറ്റൊരു നമ്പർ 75 58 96 17 79. നമ്പറുകൾ ആവർത്തിക്കാം: 0484 234 37 91, 75 58 96 17 79. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-22-41-455. സമയം 6 മണി കഴിഞ്ഞ് 59:56. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച

0: 50 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരള സഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി P.C. വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന് റോഷി ബിനാദേവി. വാർത്തകൾ വിശദമായി. മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഴക്കെടുതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. വയോജന ക്ഷേമ വകുപ്പിന്റെ പേര് മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാനും മന്ത്രിസഭ അനുമതി നൽകി. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി V.D. സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണക്കാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കുന്ന സമഗ്രമായ മാപ്പ് ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ചർച്ചകൾ, നിക്ഷേപക സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. 2-ാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 1068 കോടി രൂപ അനുവദിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി Roji M. John. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡ് വിത്ത് തൂഫാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NSS ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാലം ഭംഗിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ദേവസ്വം മന്ത്രി K. മുരളീധരൻ. ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
1: പരിഹരിക്കും, പരിഹരിക്കുന്ന വാക്കാൽ പറഞ്ഞാൽ പോരാ. ഇതുവരെ എടുത്ത സ്വീകരിച്ച നടപടികളിൽ ഗവൺമെന്റിന് അസംതൃപ്തി. ഏറ്റുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയായി നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് ദർശനം വളരെ ഭംഗിയാക്കുക എന്നുള്ള, അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല.
0: സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശു പരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വരുന്ന വാക്സിനാണ് സൌജന്യമായി നൽകുന്നത്. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവയുടെ പ്രവർത്തനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദേവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി

0: ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സൌരോർജ്ജ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ്പുകളാണ് നടപ്പാക്കിയത്. 2014 2.8 GW ആയിരുന്ന സൌരോർജ്ജ ശേഷി 2026 165 GW ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു. പിഎം സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിലൂടെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ഉൽപ്പാദനം സാധ്യമായി. 51 ലക്ഷം കുടുംബങ്ങളെ ശാക്തീകരിക്കാനും ഇതിലൂടെ സാധിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയാണ് നിയന്ത്രണം. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300+ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള 'A Fox Under a Pink Moon' ആണ് ഉദ്ഘാടന ചിത്രം. മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ഡെലിഗേറ്റുകൾക്ക് സംവദിക്കാനുള്ള മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ് ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
0: ഓണാട്ടുകരയിൽ 28th ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവത്തിന് തുടക്കമായി. കെട്ടുകാളകളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശഘോഷയാത്രയോടെയാണ് പടനിലത്തേക്ക് നയിക്കുന്നത്. 72 ഉയരവും 6 ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60 ഉയരമുള്ള രൗദ്ര സ്കന്ദൻ, 56.5 ഉയരമുള്ള ഓണാട്ടു കതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര, ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ടീമിനതിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ചൈനയോടാണ് 1-3 ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു വെള്ളിയും പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ് മീണ വെങ്കലവും നേടി. വുഷു വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ റോഷി ബിനാദേവി ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകളോടെ 13th സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ചൈനയും ജപ്പാനും സൌത്ത് കൊറിയയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. BJP കേരള പ്രഭാരിയായി M നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. M വെങ്കടേശിനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. K സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതു സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വോട്ടെടുപ്പ്. ഈ മാസം 29 ഫലപ്രഖ്യാപനം. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70th വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന് റോഷി ബിനാദേവി.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി കൊച്ചി FM 102.3.

പ്രേരിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റോമൻസ് എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും വിജയ് യേശുദാസും പാടിയത്, ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 5 സെക്കൻഡും.
1: കാർഷിക ജീവനം.
0: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ജൈവകൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി അഗസ്റ്റിൻ ഇ.എ. എങ്ങനെയാണ് താങ്കൾ പൂർണ്ണമായും ഈ ഒരു ജൈവകൃഷിയിലേക്ക് എത്തുന്നത്? അതിന് പ്രചോദനമായത് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പറയാവോ?
2: ആക്ച്വലി ഇതിന്റെ തുടക്കം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക്ഡൌൺ സമയമാണ്. കോവിഡ് ലോക്ക്ഡൌൺ സമയത്തായിരുന്നു എനിക്ക് കൃഷിയിലോട്ട് ഒരു ചായ വരാൻ സാഹചര്യം ഒരുക്കിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് സമയത്ത് എല്ലാവരും. അപ്പൊ ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായി പാലക്കാടായിരുന്നു. പാലക്കാട് കമ്പനിയുടെ ക്വാർട്ടേഴ്സിലാണ് ഞാൻ ഫാമിലിയും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ക്വാർട്ടേഴ്സിനോട് ചേർന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് എന്റെ

0: ഭാര്യ ആദ്യമേ കുറച്ച് പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം അതിനോടുകൂടെ കൂടെ സഹായിക്കാനൊക്കെ നിന്നു. അപ്പൊ മനസ്സിൽ ഒരു ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര സജീവമായി അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മള് അതിനോടി കുറച്ച് കോഴികളൊക്കെ വളർത്താനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു ഒരു രണ്ടു വർഷം മുന്നേ 2024 ഞാൻ അവിടുന്ന് റിട്ടയർ ആയി നാട്ടിലേക്ക് വന്നപ്പോൾ എന്റെ വീടിനോട് ചേർന്ന് എന്റെ മൂത്ത സഹോദരനെ കുറച്ച് പറമ്പുണ്ടായിരുന്നു. അപ്പൊ ആ പറമ്പിൽ മൊത്തം പുല്ല് പിടിച്ച് കിടക്കുന്നു, പുല്ലും നിറയെ ജൈവാവശിഷ്ടങ്ങളും മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പൊ ആ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം പറമ്പിന്റെ സൈഡിൽ കൂടി തോടൊക്കെ ഉണ്ട്, ആ തോടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത് പറമ്പ് ഒന്ന് ഒരു കൃഷിയോഗ്യമാക്കി മാറ്റിയ ശേഷം പിന്നെ ഞാൻ സജീവമായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങി. അപ്പോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന് പ്രതിഭവനായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് പല നിർദ്ദേശങ്ങളും അവരുടെ ഗൈഡൻസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ ആദ്യമേ തന്നെ മണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത ശേഷം മണ്ണിന്റെ ഒരു ഗുണനിലവാരം മനസ്സിലാക്കിയ ശേഷം നമ്മൾ മണ്ണിന്റെ ഒരു ഇത് മാറ്റ ടെസ്റ്റ് വാല്യൂ ഒന്ന് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉമ്മയെ കിട്ടു സെറ്റ് ആക്കി. ഞാൻ ആദ്യമേ തുടങ്ങിയത് വാഴ കൃഷിയായിരുന്നു. ഒരു മൂന്നിന വാഴ, അതായത് ഞാലിപ്പൂവൻ, ഏത്ത, അതേമാതിരി റോബസ്റ്റ ഇങ്ങനെയുള്ള വാഴകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞാൻ കൂടുതൽ കൂടുതൽ മറ്റുള്ള പച്ചക്കറിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. തുടക്കം തന്നെ എനിക്കൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റു രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു.
1: പൂർണ്ണമായും ജൈവ കൃഷിയിലേക്ക് മാറിയപ്പോ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികള് എന്തൊക്കെയായിരുന്നു?
0: ഇപ്പോ എന്നെ സംബന്ധിച്ച് ജൈവവളങ്ങളാണെങ്കിൽ തന്നെ ജൈവവളങ്ങളെ എനിക്കിപ്പോ സ്വന്തമായിട്ട് ഇപ്പോ ആടോ പശുവോ അല്ലെങ്കിൽ കോഴികളോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വളങ്ങളായിട്ട് ഇപ്പോ ചാണകം മറ്റുള്ളതൊക്കെ ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത് ഞാൻ മാക്സിമം കമ്പോസ്റ്റ് വളങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലെ അടുക്കള മാലിന്യങ്ങളെല്ലാം ഒരു ബയോബെന്നിലേക്ക് ഇട്ട് കമ്പോസ്റ്റ് വളങ്ങളും സ്ലറിയും മറ്റേ സ്ലറിയൊക്കെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ജൈവവളത്തിന് നമുക്ക് അതിൻ്റെതായ കുറച്ച് കിട്ടാനുള്ള ലഭ്യത, അതായത് ഇപ്പൊ എനിക്ക് സ്വയം വീട്ടിൽ തന്നെ ജൈവവളം കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കമ്പോസ്റ്റ് വളം മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ പുറത്തുനിന്നായിരുന്നു സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്, വാങ്ങിച്ചോട്ടിരുന്ന പുറത്തുനിന്നായിരുന്നു. പിന്നെ രണ്ടാമത് കീടങ്ങളുടെ ശല്യം, കീടങ്ങളുടെ ശല്യം നമുക്ക് നല്ല രൂക്ഷമായിരുന്നു കീടശല്യം. ആദ്യമേ എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ജൈവ കീടനാശിനിയെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എനിക്ക് കൃഷിഭവൻ മുഖേന പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിൽ കൂടിയ കിട്ടിയ കുറെ അറിവുകളാണ് എനിക്ക് ആ കീടങ്ങളെ നിയന്ത്രിക്കുവാൻ, അതിൽ നിന്നെല്ലാം നമുക്ക് നമ്മൾ നട്ടുവളർത്തുന്ന ചെടികളൊക്കെ നമുക്ക് ഏത് രീതിയിൽ പരിപാലിക്കാൻ പറ്റുന്നുള്ള അറിവുകളൊക്കെ പകർന്നത് ഈ കൃഷിഭവൻ തന്ന പല ക്ലാസ്സുകളിൽ കൂടിയാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ കൃഷിഭവൻ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. ഈ പഞ്ചായത്തിന്റെ തന്നെ ഈ എക്കോ ഷോപ്പിൽ കൂടി ഞങ്ങൾക്ക് മണ്ണുത്തി കാർഷിക കോളേജിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും എല്ലാം ഞങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് കീടങ്ങളെ ഞങ്ങൾ നിയന്ത്രിച്ചത്. പക്ഷെ നമ്മൾ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികളായിട്ട് നമ്മൾ കൂടുതൽ നിരീക്ഷണത്തിലായിരിക്കണം. കാര്യം ജൈവ കീടനാശിനികൾ ചിലപ്പോൾ രാസകീടനാശിനികൾ പോലെ അത്ര പവർഫുൾ ആയിരിക്കില്ല എന്നുള്ളൊരു മെസ്സേജും എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസേന നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മളുടെ ഈ കൃഷിയിടങ്ങളിൽ പോയി എന്തൊക്കെയുണ്ട് ചെടികൾക്ക് ഒന്നിരിക്കുന്നതെല്ലാം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷണം നമുക്ക് ജൈവ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ വേണം. അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കീടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ചെടികളെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ അനുഭവം എന്നോട് പറയുന്നത്.
1: ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ തോട്ടത്തിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്തു വരുന്നത്, അതിന്റെ കൃഷി രീതികള് അതൊക്കെ ഒന്ന് പറയാവോ?
0: ഇപ്പോ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ എന്റെ പറമ്പിൽ ഉപയോഗിക്കുന്ന വാഴയാണ്. വാഴ തന്നെ മൂന്നിനം വാഴ, എനിക്ക് 70 വാഴകൾ ഉണ്ട്. അതിനകത്ത് ഞാലിയുണ്ട്, റോബസ്റ്റ ഉണ്ട്, അതുപോലെ കിണ്ടലേത്തയുണ്ട്, അതുപോലെ മഞ്ചേരിക്കുള്ളൻ ഇങ്ങനെയുള്ള തൈകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഞാൻ പിന്നെ പച്ചക്കറിയായിട്ട് വെണ്ട, ചേമ്പ്, ചേന, പയറ്, മരച്ചീനി, കൂർക്ക, ഇഞ്ചി, മഞ്ഞള്, മധുരക്കിഴങ്ങ്, കുമ്പളം, പിന്നെ മുളക്, പിന്നെ പലതിനും ചീരകള്, ഇങ്ങനെ പല പച്ചക്കറികളും. അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ഡിസംബർ സമയങ്ങളിലൊക്കെ ഞാൻ കോളിഫ്ലവറും കാബേജും ഗ്രോ ബാഗിലൊക്കെ ഇട്ട് വളർത്തി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഗ്രോ ബാഗിലൊക്കെ ഇടുന്നത് ഇഞ്ചി മഞ്ഞളുകൾ മാത്രമേ ഗ്രോ ബാഗിൽ ഞാൻ വെച്ച് കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നേരിട്ട് മണ്ണിൽ തന്നെ നട്ടിട്ടാണ് ഞാൻ എന്റെ കൃഷി രീതി ഞാൻ തുടർന്നു പോരുന്നത്. ഇപ്പൊ വാഴയെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അതിൽ ഞാൻ ഒരു ടൈമിനല്ല ഞാൻ വാഴ അച്ചു കിടത്തി വെക്കാൻ തുടങ്ങിയത്. കാര്യം ഞാൻ വാഴ വെക്കാൻ തുടങ്ങിയത് ഒരു ജൂൺ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തുടങ്ങിയത്. സാധാരണ നമ്മൾ ഒരു വാഴ കൃഷിയൊക്കെ സാധാരണ ഒരു ശൈലി എന്ന് പറയുന്നത് ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് കൊല വെട്ടുന്ന രീതിയിലാണ് സാധാരണ വാഴ കൃഷി തുടങ്ങാറ്. ഇപ്പൊ ഒരു 9 മാസം അല്ലെങ്കിൽ

0: എട്ട് മാസം അല്ലെങ്കിൽ പത്ത് മാസം നമുക്ക് വിളവ് തരുന്ന വാഴകളെല്ലാം നമ്മളതനുസരിച്ച് മുന്നേ കണ്ടുകൊണ്ട് നമ്മള് വെക്കണം എന്നുള്ള രീതിയാണെങ്കിൽ തന്നെ ഞാൻ ആ ഒരു മാസത്തിലേക്ക്, കാരണം ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ സമയം തന്നെ ജൂലൈയിലാണ്. അപ്പൊ ജൂലൈ തുടങ്ങി ഞാൻ പിന്നെ അധികം ലേറ്റ് ആക്കില്ല, ഓഗസ്റ്റ് മാസം തന്നെ ഞാൻ തുടങ്ങിയായിരുന്നു. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടിവളമായിട്ട് ഞാൻ എല്ലുപൊടി, അതേപോലെ ചാപ്പൻ ആട്ടിൻ കാട്ടം, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള മിശ്രിതമെല്ലാം അടിവളമാക്കി കൊടുത്ത്, അതുകൂടാതെ ചില വളങ്ങൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ആദ്യമേ വാഴക്കൃഷി തുടങ്ങുന്നത്. ഇതേ രീതി തന്നെയാണ് ഞാൻ പച്ചക്കറിയിലും തുടങ്ങി വെച്ചത്. അങ്ങനെ തുടങ്ങിയിട്ടാണ് ഞാൻ കൃഷിയിലൊക്കെ എനിക്ക് അടിവളമായിട്ട് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് കൃഷിയിലൊക്കെ നല്ലൊരു ഉത്പാദനം കാണാൻ പറ്റിയത്, വിളവ് കാണാൻ പറ്റിയത്. അങ്ങനെയായിരുന്നു. ഞാൻ ആക്ച്വലി രണ്ട് ടൈപ്പ് വാഴ, ഒരു ടിഷ്യൂ വാഴ, അതായത് കേരള അഗ്രികൾച്ചർ കോളേജിന്റെ തന്നെ ടിഷ്യൂ വാഴ ഞങ്ങളുടെ എക്കോഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു, കിട്ടുമായിരുന്നു. ആ വാഴകളാണ് ഞാൻ പകുതി ഉപയോഗിച്ചത്. പിന്നെ പകുതി നമ്മൾ ഏത്ത ഞാലിയൊക്കെ ഞാൻ കന്നുകളായിരുന്നു, അതായത് നമ്മളുടെ കിഴക്കൻ ഭാഗത്ത്, എറണാകുളം ജില്ലയിലെ കിഴക്കൻ ഭാഗത്ത് കൃഷിയുള്ള ഇടങ്ങളിൽ പോയി അവിടെ നിന്ന് നല്ല ഇനം കന്നുകള് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത്. ആ കന്നുകളെല്ലാം ആദ്യമേ നമ്മുടെ ഒരു യൂറോപ്പിൽ മുക്കി വെച്ച് അതിനുശേഷം അത് ഉണക്കി, ഉണക്കിയ ശേഷമാണ് ഞാൻ നട്ടതെല്ലാം.
1: വാഴയ്ക്കിപ്പോ അടിവളമാണെങ്കിലും മേൽവളമാണെങ്കിലും അതിന്റെ വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് പറയാമോ?
0: ഓരോ നാല് മാസം കൂടുമ്പോഴും ഞാൻ ചാണകം ഇടുമായിരുന്നു. ചാണകമാണ് മെയിൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ കമ്പോസ്റ്റ്, പച്ചക്കറി കമ്പോസ്റ്റ് വളം, പിന്നെ സ്ലറികളാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ചാണക സ്ലറി, അതുപോലെ പച്ചില സ്ലറികൾ, ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലഭ്യത അനുസരിച്ച് ഞാൻ അത് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ അത് ഇങ്ങനെ ഓരോ സമയങ്ങളിൽ അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്ന ഒരു ടൈം പീരീഡ് അങ്ങനെ വെച്ച് ഞാൻ കൊടുക്കില്ലായിരുന്നു. ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കൊടുക്കും. എങ്കിൽ തന്നെ ഞങ്ങൾ അതിൽ കൂടുതൽ ഡിലേ വരാത്ത രീതിയിലുള്ള ഈ വളപ്രയോഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു.
2: നമ്മളുടെ ഇവിടെ വെള്ളക്കെട്ടൊക്കെയുള്ള സ്ഥലമാണോ?
0: തീർച്ചയായിട്ടും. ഞങ്ങൾ എന്റെ പറമ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ഈ ഏരിയയിൽ ചെറായ പ്രദേശം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പൊ എനിക്ക് തുടക്കത്തിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയായിരുന്നു. കാര്യം വെള്ളക്കെട്ടിന് ഞാൻ ആദ്യമേ ചെയ്യുന്നത് പറമ്പിനോട് ചേർന്നിട്ടുള്ള തോടൊന്ന് വൃത്തിയാക്കി, മണ്ണെല്ലാം കോരി, ജെ സി ബി വെച്ചിട്ട് മണ്ണെല്ലാം കോരി, വെള്ളം ഒഴുകി പോകുന്നില്ല, ചോടക്കുന്ന് വൃത്തിയാക്കി ചാലാക്കി, അതിനുശേഷം പറമ്പിലൊക്കെ ഞങ്ങൾ ചാലുണ്ടാക്കി, ചാലുണ്ടാക്കിയിട്ട് ഒരു മഴക്കുഴി ഉണ്ടാക്കി, ആ മഴക്കുഴിയിലോട്ട് വെള്ളം വന്ന് വീണ് തൂമ്പ്, ഞങ്ങളിവിടെ തൂമ്പ് പറയും, ഒരു പൈപ്പ് കൊടുത്ത് തോട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടിട്ടാണ് ഈ വെള്ളമൊക്കെ മഴക്കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സംവിധാനം ചെയ്തതിന് ശേഷമാണ് കൃഷിയിലൊക്കെ ഒരു നല്ല രീതിയിൽ. കാരണം ആദ്യം എനിക്ക് വെള്ളക്കെട്ട് വന്നപ്പോൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. ഈ വാഴയും പച്ചക്കറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേരൊക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കില്ല, ചീഞ്ഞു പോകും. ആദ്യം എനിക്കിത് ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ഞാനിത് പല ചാലുകളൊക്കെ കയറി, പിന്നെ ഈ മഴക്കുഴി ഉണ്ടാക്കിയിട്ട് ഈ മഴക്കുഴിയിൽ നിന്ന് വെള്ളം തൂമ്പ് വഴി തോട്ടിലേക്ക് മാറ്റിവിട്ടപ്പോൾ നല്ല വെള്ളം കെട്ടി നിൽക്കാത്തൊരു ഒരു അവസ്ഥ പറമ്പിന് മൊത്തം ഉണ്ടായി. അത് എന്റെ കൃഷിയെ നല്ല രീതിയിൽ പറയാൻ വേണ്ടി അതിന് സഹായിച്ചു.
1: നമ്മളിപ്പോ വാഴയിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന കീടങ്ങളാണ് തണ്ടുതിളപ്പും പുഴു, മാണപ്പുഴു, ഇതൊക്കെ. അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗം, അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? അതിനെ ചെറുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
0: ഞാനിപ്പോ ഈ വിണ്ടിപ്പുഴു, ഞങ്ങൾ ഇവിടെ പറയുന്ന കണ്ടുതിളപ്പും പുഴു, വിണ്ടിപ്പുഴു, ഇതിനായിട്ട് മെയിൻ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വേപ്പിൻ കുരു വാങ്ങിച്ച് പൊടിച്ച് ഇതിന്റെ വാഴയിലയുടെ കൗള്ളി ഇട്ട് വെച്ചു. പിന്നെ വന്നിട്ട് ബാർ സോപ്പ് കട്ട് ചെയ്ത്, മഴക്കാലത്താണെങ്കിൽ ബാർ സോപ്പ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് വാഴക്കൗളിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഓരോ വാഴയുടെ ഓരോ വാഴക്കൗളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് പിണ്ടി ശല്യത്തിന്റെ പിണ്ടിപ്പുണ്ണ ശല്യത്തിൽ നിന്ന് മാറ്റാൻ പറ്റി സഹായിച്ചു.
1: ഇപ്പോ വാഴയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു അല്ലേ?
0: ഞാൻ വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞപ്പോ കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ മാസങ്ങൾക്ക് വിളവെടുത്ത് കഴിഞ്ഞ് കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അടുത്ത സെറ്റ് വാഴയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പൊ അടുത്ത സെറ്റ് ഒരു 50 വാഴയും കൂടി ഇപ്പൊ എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓണത്തിനോടനുബന്ധിച്ച് ഞാൻ കുറെ വാഴ കൊലകളൊക്കെ എത്തി കൊടുത്തായിരുന്നു.
1: പച്ചക്കറികളുടെ കൃഷി രീതികളൊക്കെ ഒന്ന് പറയാവോ?
0: പച്ചക്കറി വന്നിട്ട് ഞാൻ ചെയ്തിരുന്നത് വെണ്ടയായിരുന്നു. ഞാനൊരു ആനക്കൊമ്പൻ ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. അതാവുമ്പോ നമുക്ക് കൂടുതൽ പരിചരണം ഇല്ലാതെ തന്നെ ഒരു പ്രതിരോധ ശക്തി കൂടുതലുള്ള ശേഷി കൂടുതലുള്ള ഒരു ഇനമായിരുന്നു ആനക്കൊമ്പൻ ഇനം. അപ്പൊ അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ വിളവ് കിട്ടി. അത് ഞങ്ങള് പറമ്പില് തടം പോലെ എടുത്തിട്ട്, മണ്ണ് വാരി തടം പോലെ എടുത്തിട്ട് അതില് മുളപ്പിച്ച തൈ വന്നിട്ട് നട്ടിട്ടാണ് കൃഷി സ്റ്റാർട്ട് ചെയ്തത്. അതേമാതിരി മറ്റുള്ള ചേമ്പ്, ചേന, മരച്ചീനി, അതുപോലെ കൂർക്ക, ഇഞ്ചി, മഞ്ഞള്, മധുരക്കിഴ, ഇഞ്ചി മഞ്ഞളെല്ലാം ഞാൻ ഗ്രോ ബാഗിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മധുരക്കിഴങ്ങ്, മരച്ചീനി, ചേമ്പ്, ചേന എല്ലാം വന്നിട്ട് മണ്ണിൽ നേരിട്ട്, കൂർക്ക എല്ലാം നേരിട്ട് തടം എല്ലാം എടുത്തിട്ട് ചെയ്യാണ് ചെയ്തത്.
1: വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണല്ലോ, അപ്പൊ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്?
0: വെള്ളക്കെട്ട് ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ചാല് കീറി കൊടുത്ത ശേഷം വെള്ളക്കെട്ടിന്റെ പ്രശ്നം അങ്ങനെ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറായി ഏരിയയില് ഒരു കോസ്റ്റ് ഏരിയ ആണ്, കടലോര ഏരിയയും ചെയ്യുന്ന ഇവിടെ ഉപ്പിന്റെ അംശം കൂടുതലാണ്. അപ്പോ ആ സമയങ്ങളിൽ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത ഒരു പ്രശ്നമാണ്.

0: അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ മാക്സിമം കിണറ്റിലെ വെള്ളമാണ് അല്ലാത്ത സമയത്ത് ഞാൻ കിണർ കുത്തി, വേനൽക്കാലം അല്ലാത്ത സമയങ്ങളിൽ, ഉപ്പില്ലാത്ത സമയങ്ങളിൽ ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ നനയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ടാങ്കിൽ വെള്ളം അടിച്ച് കയറ്റി ഒരു പൈപ്പ് വഴി നനയ്ക്കുമായിരുന്നു. പിന്നെ നല്ല ഉപ്പുള്ള സമയം, അതായത് ഈ മാർച്ച് ഏപ്രിലൊക്കെ ചെറിയ ഉപ്പ് വരുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ നമ്മളുടെ പബ്ലിക് വാട്ടർ പൊതുവെ ശുദ്ധ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നനച്ചുകൊണ്ടിരുന്നത്.
1: ഇതിന്റെ വിത്താണോ അതോ തൈകളാണോ വാങ്ങിച്ചു നടാറുള്ളത്?
0: പച്ചക്കറി വിത്തിനേക്കാൾ ഉപരി ഞാൻ തൈകളാണ് കൂടുതലും കളക്ട് ചെയ്തത്. പലതും എനിക്ക് നിറയെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയായിരുന്നു. അതുകൂടാതെ എക്കോ ഷോപ്പ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. ആ എക്കോ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന തൈകളെല്ലാം നമ്മുടെ കാർഷിക കോളേജിലെ തൈകളാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മാക്സിമം പച്ചക്കറികൾ തൈകളാണ് വാങ്ങിച്ചിട്ടാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: പച്ചക്കറികൾക്ക് കീടനാശിനികളൊക്കെ എങ്ങനെ തളിക്കുന്നത്?
0: മെയിൻ ആയിട്ട് കീട നമ്മുടെ ഞാൻ ഉപയോഗിച്ചിരുന്നത് മെയിൻ എണ്ണ വേപ്പെണ്ണയായിരുന്നു. വേപ്പെണ്ണ മിശ്രണമാണ് ഞാൻ മെയിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു വേപ്പെണ്ണ എടുത്തിട്ട് സോപ്പ്, ചെറിയ സോപ്പുള്ള ലായനി ഒഴിക്കുമായിരുന്നു. അത് സ്പ്രേ ചെയ്യും, ഒരു സ്പ്രേയർ വെച്ചിട്ട് ഞാൻ എല്ലാ ചെടികളൊക്കെ സ്പ്രേ ചെയ്യായിരുന്നു. അപ്പൊ വേപ്പെണ്ണ നമ്മൾ ഒരു കീടം വന്ന് ആക്രമിക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കാതെ, അതൊരു ചെടി നട്ട് ഒരു നാല് ഇല വരുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഡോസേജ് കുറച്ച് നമ്മൾ വേപ്പെണ്ണ മിശ്രണം നമ്മൾ സ്പ്രേ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ കീടങ്ങളുടെ ശല്യമില്ലാതെ നമുക്ക് ചെടികൾ വളർത്തി കൊണ്ടുവരാൻ പറ്റും. ഇതാണ് എന്റെ എന്റെ അനുഭവങ്ങൾ പറയുന്നത്. അതുകൂടാതെ പച്ചക്കാന്താരി ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കഷായം അതേപോലെ ഉണ്ടാക്കി അതൊക്കെ അടിക്കുമായിരുന്നു. അതുകൂടാതെ നമ്മൾ എക്കോ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മളുടെ ജൈവ രീതിയിലുള്ള കീടനാശിനികൾ അതെല്ലാമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
1: അതുപോലെ നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക് അനുയോജ്യമായ വിപണി നമുക്ക് ലഭിക്കാറുണ്ടോ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിപണി ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടുള്ളത് ഈ എക്കോ ഷോപ്പ് തന്നെയാണ്. കാര്യം എന്റെ പച്ചക്കറികൾ, ഞാൻ വിപണിക്കുന്ന പച്ചക്കറിയും ഈ കായകളും എല്ലാം എന്റെ ബാക്കികളും എല്ലാം എനിക്ക് ഈ എക്കോ ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിന് വിലയേക്കാളും നല്ല രീതിയിൽ തന്നെ ഒരു വില നിന്ന് എടുക്കുന്നുണ്ട്. അതിൽ വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. അങ്ങനെയാണ് എന്റെ വിപണി. എന്നെ പോലുള്ള എല്ലാ കർഷകരുടെ വിപണി ഈ എക്കോ ഷോപ്പ് വഴിയാണ് എല്ലാ സാധനങ്ങളും വിറ്റിരിക്കുന്നത്.
1: ശരിക്കും കൃഷി ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യമാണ് പ്രധാനം ചെയ്യുന്നത് അല്ലെ?
0: തീർച്ചയായിട്ടും അതാണ് ഇതിനകത്ത് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, കാര്യം നമ്മുടെ വീട്ടാവശ്യത്തിനും എടുക്കുക, പിന്നെ അതിൽ കൂടുതൽ നമ്മൾ ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോൾ എക്കോ ഷോപ്പ് വഴി കൊടുക്കും. പക്ഷെ ഇതിനേക്കാൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷമാണ് ഇതിന് ഏറ്റവും വലിയ മുഖ്യം. കാര്യം നമ്മൾ രാവിലെ ചെന്ന് ഈ ചെടികളൊക്കെ ആയിട്ട് നോക്കി നമ്മൾ പരിപാലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ സമയം പോകും നമ്മൾ അറിയില്ല. നമ്മളുടെ അധ്വാനം ഒന്നും നമുക്ക് ആ സമയത്ത് ഒരു അധ്വാനമായിട്ട് തോന്നിയില്ല. കാര്യം നമ്മൾ പണി ചെയ്യുന്നതും നമ്മൾ ഈ ചേറിലും ഇതിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ സംതൃപ്തിയും എല്ലാമാണ് ഇതിനുള്ള ഒരു മോട്ടീവ്. പിന്നെ ജൈവ കൃഷിയിലുള്ള മോട്ടീവ് ആദായം രണ്ടാമതായി കാണുന്നു. അത് നമുക്ക് കിട്ടുന്ന നമ്മളിപ്പോ ചെലവാക്കുന്ന പൈസ എക്കോ ഷോപ്പ് വഴി നമ്മളുടെ സാധനങ്ങൾ വിറ്റഴിഞ്ഞ് തിരിച്ചു കിട്ടുന്നു. അത്രേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ, അതിൽ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ കൂടി
1: പിന്നെ നമ്മൾ ഈ ജൈവ കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണിന്റെ ഗുണനിലവാരത്തിലാണെങ്കിലും ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ?
0: ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള മണ്ണിന്റെ പ്രത്യേകത മണലാണ്. പൊതുവെ കോസ്റ്റൽ ഏരിയയിൽ മണലുള്ളതിന്റെ പേരിൽ ഇവിടെ വന്നിട്ട് ഒരു മണൽ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒലിച്ചു പോകും, നെൽമണ്ണെല്ലാം ഒലിച്ചു പോകും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ ഈ നമ്മളെ ഏരിയകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു തടംപോലൊക്കെ എടുത്തിട്ട് ഈ ഇടുന്ന വളങ്ങൾ ഒഴുകിപ്പോവാത്ത രീതിയിലാണ് എല്ലാ കൃഷിയും ചെയ്തത്. പിന്നെ നമ്മൾക്ക് ഈ കൃഷിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ആദ്യമേ മൊത്തം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പുല്ലും കാടും പിടിച്ച് കിടന്നിരുന്ന ഈ പറമ്പ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നട്ട് വളർത്തുന്ന നമ്മൾ കായകളും പഴങ്ങളെടുക്ക നിൽക്കുമ്പോൾ നിറയെ ഇതിനകത്ത് കിട്ടിയൊരു എനിക്ക് കിട്ടിയൊരു അനുഭവം, അത് നിറയെ കിളികൾ പല ഇനത്തിലുള്ള കിളികൾ വന്ന് നമുക്ക് അതിലെ ബോധം നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം, അത് വലിയ നല്ലൊരു അനുഭവമായിരുന്നു.
1: ഒരു ദിവസം എത്ര സമയം നമ്മുടെ കൃഷിയിടത്തിൽ ചെലവഴിക്കും?
0: ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പറമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണഴിക്കുമ്പോഴേ വരാറുള്ളൂ. ഏകദേശം രാവിലെ ഒരു നോർമലി ഞാനൊരു 6 മണി 6:30 ഇറങ്ങിക്കഴിഞ്ഞാല് 12 കയറും. പിന്നെ ഞാൻ ഒരു 3:30 4 ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 കയറും. ഇതാണ് എന്റെ കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന സമയം. പച്ചക്കറി കൃഷി നടത്തുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ കൂടുതൽ ഒരു നിരീക്ഷണം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മള് കീടങ്ങളുടെ ആക്രമണമൊക്കെ പെട്ടെന്ന് വന്ന് നമ്മൾ ആക്രമിച്ച ചെടികളെല്ലാം നശിപ്പിച്ചുകളി. അപ്പൊ നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ വന്ന് നമ്മളുള്ള ചെടികളുടെ ഇടയിൽ കൂടി ഒക്കെ നടന്ന് എന്തെങ്കിലും പുഴുക്കളോ മറ്റു വൃക്ഷങ്ങളോ ഉണ്ടോ, കീഴുകളോ കാടുകളോ ഉണ്ടോ, അല്ല എന്തെങ്കിലും രോഗലക്ഷണങ്ങളെ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പച്ചക്കറി കൃഷിക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ഒരു നോട്ടം നമുക്ക് എപ്പോഴും ആവശ്യമാണ്.
1: അപ്പോ ഈ റിട്ടയർമെന്റ് ലൈഫ് സന്തോഷകരമായി കൃഷിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ?
0: അതെ.
1: അതിന് കുടുംബത്തിന്റെ ഒക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്?
0: എടുത്തു പറയേണ്ട കേസ് എന്നെ കൃഷിയിലോട്ടൊക്കെ എന്നെ കൂടുതൽ സഹായിക്കുന്നത് എന്റെ ഭാര്യ തന്നെയാണ്, വീണ. വീണയുടെ

0: സപ്പോർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം തരുന്നത്. തുടക്കം മുതൽ പാലക്കാട് വെച്ച് ഞാൻ പണിയുന്ന സമയം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വെച്ച് വൈഫിൽ കൂടിയാണ് ഞാനിവിടെ വന്നത്. കുറച്ചും കൂടി സജീവമായിട്ട് ഇറങ്ങി ഇപ്പൊ ബി എൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുകയും ഞാൻ ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങളും എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നെ കൂടുതൽ ഇതിലേക്ക് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ബി എൻ ആണ്. എന്നെ പോലെ തന്നെ വൈഫിന്റെ കോൺട്രിബ്യൂഷനും ഈക്വൽ ആണെന്നുള്ളതാണ് പറഞ്ഞു തന്നെ.
1: പിന്നെ എനിക്ക് മൂന്ന് മക്കളുണ്ട്, അവരെ പ്രോത്സാഹനങ്ങളുണ്ട്. എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ,
0: ഈ മാസം ആദ്യം മരിച്ചു പോയത്. ആ സിസ്റ്ററും കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് സഹായിക്കുമായിരുന്നു.
2: ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പുതുതലമുറയോട്, കൃഷിയിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
0: എനിക്കൊരു സന്ദേശം എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് കൃഷി തുടങ്ങാൻ വലിയ സ്ഥലമോ വലിയ നിക്ഷേപമോ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു മനസ്സ് മതി. ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരു കൃഷി തുടങ്ങാം. പിന്നെ ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കൃഷി ഒരു താഴ്ന്ന തരം ജോലി അല്ലെങ്കിൽ ചില മനോഭാവമുള്ള ചില വ്യക്തികളൊക്കെ ഉണ്ട്, സമൂഹമുണ്ട്. അപ്പൊ അതും നമ്മൾ ഇതിനകത്ത് എടുക്കരുത്. കൃഷി നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഓരോ കൃഷികളും ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ് കാര്യം. ഇന്ന് നമ്മള് പത്രവാർത്തകളിൽ കൂടി മീഡിയകളിൽ കൂടി കാണുന്ന അറിയാം, അത്രയ്ക്ക് വിഷം അടിച്ച പച്ചക്കറികളാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ അധ്വാനത്തിന്റെ പകുതിയധികം പൈസ കൊണ്ട് കൊടുക്കുന്നത് ഹോസ്പിറ്റലുകളാണ്. അതിന് കാരണം നമുക്ക് കിട്ടുന്ന ഈ വിഷ അടിച്ച മരുന്ന് പച്ചക്കറികൾ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ഓരോ വീടുകളിലും നമ്മളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ആരോഗ്യത്തിന് ഒരു കൃഷി വേണം,
1: ഒരു ബോധ്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികളിൽ വളർത്തി എല്ലാ വീടുകളിലും. അതിപ്പോ നമ്മള് സ്ഥലം വേണമെന്നില്ല, നമുക്ക് ഫ്ളാറ്റുകളിൽ കൃഷി ചെയ്യാം, ഗ്രോബായിൽ കൃഷി ചെയ്യാം, കൃഷി ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ ഇന്ന് നമുക്ക് പല അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് ഇന്നിപ്പോ വിവര സാങ്കേതിക വിദ്യ ഇത്രയും മുന്നേറ്റം നടത്തിക്കൊണ്ട സമയത്ത് നമുക്ക് അറിവുകൾ കിട്ടാൻ യാതൊരു കുറവുകളും ഇല്ല. അപ്പൊ അതെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് നമ്മൾ ചുറ്റുപാടുകളെല്ലാം കൃഷി തുടങ്ങണം. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു ഫലം പ്രതീക്ഷിക്കരുത്. നമ്മൾ എന്നാലും അതിൽ നിന്നെല്ലാം നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു ചെടി നട്ടു അല്ലെങ്കിൽ കേട് വന്നു ഉടനെ നമ്മൾ മനസ്സ് വന്നിട്ട് മരടിക്കാതെ നമ്മൾ വീണ്ടും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫലവും കിട്ടും എന്നുള്ളതാണ് എന്റെ അനുഭവം എന്നോട് പറയുന്നത്. അത് നമുക്ക് മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മളുടെ വയറിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
2: ഓരോ വീട്ടിലും ഓരോ അടുക്കളത്തോട്ടം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അല്ലെ?
1: തീർച്ചയായും. അത് നമ്മള് ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ്. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് കൃഷി എന്നുള്ള ഒരു കൾച്ചറിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് നമ്മളുടെ കുടുംബങ്ങൾ വരണം ഓരോരുത്തരും. എങ്കിൽ മാത്രമേ നമ്മളെ കുടുംബങ്ങളിലൊക്കെ രോഗം വിട്ടുമാറി നിൽക്കുള്ളൂ. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ കുട്ടികൾക്ക് ഇപ്പോ പച്ചക്കറിയുടെ പേര് പോലും അറിയുന്ന കാര്യം സംശയമാണ്. അപ്പൊ അവരെ നമ്മൾ പരിചയപ്പെടുത്തി നമ്മൾ കൃഷി ചെയ്ത രീതികളെല്ലാം കാണിച്ചു കൊടുത്ത് നമുക്ക് കിട്ടിയ അറിവുകളെല്ലാം ചിലപ്പോൾ നമ്മൾ നമ്മളെ പൂർവ്വിക നമുക്കുന്ന അറിവുകളാണ്. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ചുറ്റും മീഡിയകൾ നിറയെ ഉണ്ട്, വിവരങ്ങൾ കിട്ടാൻ നിറയെ സോഴ്സുകളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, എവിടെയാണ് നമ്മൾ ഇരിക്കുന്ന ഇടം, അവിടെ നമ്മൾ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോകണം. അത് നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് എടുക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
2: തീർച്ചയായിട്ടും. സ്കൂളിലാണെങ്കിലും ഇപ്പൊ ശാസ്ത്രവിജ്ഞാനത്തിനൊപ്പം തന്നെ കൃഷി വിജ്ഞാനവും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും. എല്ലാ സ്കൂളിലും ഇത് വന്നിട്ട് സർക്കാർ വന്നിട്ട് ഇതൊരു നിർബന്ധിത വിഷയമാക്കി മാറ്റി കുട്ടികളിൽ ഒരു കാർഷികമായ ഒരു വിജ്ഞാനം മനസ്സിലേക്ക് ഇറക്കി അവര് ചെറുപ്പം മുതൽ അതിലേക്ക് ഒരു താല്പര്യം വളർത്തിയെടുത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
2: കാർഷിക ജീവനത്തിൽ ശ്രോതാക്കളോട് ഇതുവരെ ജൈവ കൃഷിയിലെ വിശേഷങ്ങൾ പങ്കുവച്ചത് ചെറായി സ്വദേശി അഗസ്റ്റിൻ ഇ.
3: ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. പ്രിയരെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ September 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4, 24/26/397 അല്ലെങ്കിൽ 24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം: 04/8/4/24/26/397, 04/8/4/24/26/387, 94/46/45/58/88. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,400, കോട്ടയം 28,600 രൂപ, എറണാകുളം 25,700, കൊച്ചി റെഡി 25,400, ആലുവ 27,500, വടക്കൻ പറവൂർ 26,600 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,200, വടക്കൻ പറവൂർ 16,100, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,800 രൂപ, വടക്കൻ പറവൂർ 3,800, കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 37,500 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് 1,000-ന് എറണാകുളം 31,000 രൂപ, ആലുവ ക്വിൻ്റലിന് 6,000 രൂപ, തൊടുപുഴ 1,000-ന് 32,500 രൂപ, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5

0: 9600, ആലപ്പുഴ 6000, 7400, കൊച്ചി പറവൂർ 5200. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺഗാർബിൾഡ് 69,900, ആലുവ 67,500, തൊടുപുഴ 69,000, കട്ടപ്പന 69,700. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 3,100. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,500, മൂവാറ്റുപുഴ 24,000, കോതമംഗലം 26,500, തൊടുപുഴ 26,300. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500, തൊടുപുഴ 23,500. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190,000, ആലുവ 185,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,000, അടയ്ക്ക 1,000 എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,300, ആലുവ 4,000, തൊടുപുഴ 18,000. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചില്ലജാലകം നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: പ്രിയരേ, 8:05 എസ് എൻ ഐ എം എസ് എഫ് എം ഹെൽത്ത് ലൈനിൽ മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും. ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ എം ബിയുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05 എസ് എൻ ഐ എം എസ് എഫ് എം ഹെൽത്ത് ലൈൻ. മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും. ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ എം ബിയുമായി അഭിമുഖം.

0: എഫ് എം ഈവനിങ്ങിൽ ആദ്യം
1: കെണിയൊരുക്കുന്ന പാതയോരം.
2: നമ്മൾ സുരക്ഷിതമായി നടക്കേണ്ട പാതയോരങ്ങൾ പലപ്പോഴും അറിയാതെ തന്നെ അപകടത്തിന്റെ

0: ഇടങ്ങളായി മാറുന്നു. അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകൾ, പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ, വഴിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന തടസ്സങ്ങൾ, ഇവയിലൊന്നു മതി ഒരു കാൽവയ്പ് അപകടത്തിലേക്ക് വഴുതി വീഴാൻ. അത്തരത്തിൽ പാതയോരത്ത് അലക്ഷ്യമായി കിടന്നിരുന്ന കേബിളിൽ തട്ടി ഒരു വീട്ടമ്മയ്ക്ക് അപകടമുണ്ടായ സംഭവം നമ്മുടെ നഗരവീഥികളിലെ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കാൽനടക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട വഴികൾ തന്നെ അപകട കെണികളാകുമ്പോൾ ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു. കേബിളിൽ തട്ടി അപകടം സംഭവിച്ചതിനാൽ ഹോസ്പിറ്റലിൽ നല്ലൊരു തുക കെട്ടിവെക്കേണ്ടതായി വന്നുവെന്ന് അപകടം സംഭവിച്ച വീട്ടമ്മയുടെ ഭർത്താവ് സേവ്യർ.
1: ചിൻസേരി പള്ളിയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും കേബിളെ തട്ടി വീണാണ് റോട്ടിലോട്ട്. റോട്ടിലോട്ട് വന്നിട്ട് ഐസിയുലാണ് ഇപ്പൊ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മടക്കി. വെങ്കുളേറ്റിലാണ്. ഇല്ലല്ലോ, വണ്ടിയിലല്ല. ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞ് നടന്നു വരണ രണ്ടുപേരും കൂടി, ഞാനും അയാളും കൊണ്ടായിരുന്നു. മുമ്പിൽ തന്നെ മുമ്പിലും പുറകിലായിട്ട് നടന്നു വരുമ്പോഴാണ് കേബിള് പൊങ്ങി കയറുന്ന കേബിള്. അത് വലിച്ചു മോളിൽ കെട്ടി വെക്കുന്ന കേബിളാണ്. അത് താഴ്ത്തിട്ടുണ്ട് പോയതാണ് അവരുടെ ദിവസത്തെ കുറവുകൊണ്ട്. അങ്ങനെ വീണതാണ്. അങ്ങനെ വീണ് തലയടിച്ചു വീണിട്ട് ഈ കൈയും കാലം തളന്നുപോയി. തളന്നുപോയപ്പോഴാണ് നേരെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയത്. ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയി. അവരെ ഇവിടെ ചെയ്യാൻ പറ്റില്ല, അവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞിട്ട് ഐസിയുലാണ്. ഐസിയു നിന്ന് നേരം പുറത്തിറക്കിയിട്ടില്ല. ഇന്ന മിനിയാവുന്ന ഇന്നലെ ഓപ്പറേഷൻ ആയിരുന്നു. 5 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് തലേദിവസം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലെ അവരോട് അന്വേഷിച്ചു പോയപ്പോ കേബിൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അവർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പൊട്ടുമ്പോ തന്നെയായിരുന്നു കേബിള് പൊട്ടിക്കിടക്കണമില്ല. ആകരം ബുദ്ധിമുട്ടിലാണ് നടക്കണത്. ഇപ്പൊ ഇത് ആ കേബിളല്ല, ഇത് നെറ്റ്, ഇത് ഏതൊരു കമ്പനിയുടെ കേബിളാണോ? അത് മോളി പോസ്റ്റിൽ കെട്ടിയിരുന്നതിന് വരെ താഴ്ത്തിട്ടേക്കായിരുന്നു. അവിടെ ചെന്നാ കാണാം മേഡത്തിന്. അവിടെ ഇപ്പൊ പള്ളിയുടെ ഒരു കൈക്കാരൻ മുകളിലോട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ അന്വേഷിച്ചറിയാം. പല ആൾക്കാരും അതുപോലെ മുന്നൂറ്റി വീണ്ടിട്ടുണ്ട് അവിടെ. പക്ഷെ അപകടം പറ്റിയത് നമുക്കാണെന്ന് മാത്രം. ആരും പറഞ്ഞു ഇതുവരെ കെട്ടിവെച്ചിട്ടില്ല. പേപ്പറിൽ റിപ്പോർട്ട് വന്നിട്ട് പോലും കെട്ടിവെച്ചിട്ടില്ല ഇതുവരെ. അത് ശരിക്കും നടപടി എടുത്തിട്ടുണ്ടാണ്.
0: കേബിളിൽ തട്ടി വീട്ടമ്മയ്ക്ക് അപകടം സംഭവിച്ച വാർഡിലെ കൗൺസിലർ രവി.
2: എന്റെ വാർഡിൽ ഗ്ലാസ് കോണിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡിന്റെ വലതുവശത്ത് ഉള്ള നശാനം പള്ളിയില് സേവറേറ്ററും പുഷ്പിച്ചേച്ചിയും പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ പള്ളിയുടെ എൻട്രൻസിൽ തന്നെ വലിയ കേബിള് കെട്ടി കെട്ടുന്നതിന് പകരം താഴെ അത് കിടക്കുകയായിരുന്നു. അത് നിയമപ്രകാരം അങ്ങനെ കേബിൾ ഇടാൻ പാടില്ല. മേളില് കെട്ടി സുരക്ഷിതമായിട്ട് വെക്കേണ്ടതാണ്. എന്റെ കേബിളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് തട്ടി വീഴുകയും ഗുരുതരമായ പരിക്കോട് കൂടി ഡിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഗുരുതരമായ അവസ്ഥയിൽ ഐസിയുലാണ്. കഴിഞ്ഞ ദിവസം പ്രഷറൊക്കെ കഴിഞ്ഞു. അങ്ങനെ തട്ടി വീണ് ഇത്രയധികം ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകാന്ന് പറയുന്നത് കേബിള് നിയമവിരുദ്ധമായി അവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയുള്ള അച്ഛനമ്മ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്ന അപകടങ്ങളിൽ വീണു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി വിശേഷം എന്താണ്? അവര് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോ ഇപ്പൊ തന്നെ ഏതാണ്ട് 7 ലക്ഷം രൂപ കഴിഞ്ഞെന്നാണ് ഖുഷി ചേച്ചിയുടെ ഭർത്താവ് ഫേവറേറ്റ് പറയുന്നത്. വലിയ ദുഃഖത്തിലേക്ക് ആ കുടുംബത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. ഇതുപോലുള്ള അനാസ്ഥകൾ ഇല്ലാതാക്കുന്നതിന് നിയമ നടപടി ഉണ്ടാവുകയും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരണമെന്നാണ് ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.
0: കേബിൾ മൂലം തന്റെ വാഹനത്തിനുണ്ടായ കേടുപാടുകളെ കുറിച്ചും കേബിൾ അലക്ഷ്യമായി ഇട്ടതുകൊണ്ട് തന്റെ ഭാര്യയ്ക്കുണ്ടായ അപകടത്തെ കുറിച്ചും പറയുന്നു ഉണ്ണി.
3: ഞാൻ ഇതുപോലെ എന്റെ ഓഫീസിന്റെ വാതിക്കല് ബൈപ്പാസിലായിരുന്നു. അവിടെ വാതിക്കല് ആണ് വണ്ടി വെച്ചിരുന്നത്. എന്നിട്ട് ഓഫീസിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കേബിളിന്റെ ഒരു ഷോർട്ടായിട്ട് ആ കേബിൾ ഒരു കേബിൾ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട് അവിടെ. ആ കേബിളിൽ നിന്ന് പെട്ടെന്ന് ലൈനിൽ നിന്ന് എന്തോ ഷോർട്ടായി പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പോസ്റ്റിന്റെ താഴെ സൈഡിലായിരുന്നു എന്റെ വണ്ടി വെച്ചിരുന്നത് ബൈക്ക്. അപ്പോ അതിന്റെ മുകളിലേക്ക് കേബിൾ ഉരുകി വീണ് അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഓഫീസിന്റെ ഉള്ളിലിരുന്ന് കാണുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലായി കത്തിയിന് ഉരുകി വീഴുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും എന്തെച്ചാൽ അത് വണ്ടി എടുത്തത് മാറ്റാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഉരുകി ഉരുകി വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് വേറെയും വണ്ടികൾ ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെയും മുകളിലേക്ക് ഇങ്ങനെ ഉരുകി വീഴായിരുന്നു. വലിയൊരു അപകടമാണ് നടക്കേണ്ടിയിരുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ട് ഓടിച്ചെന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് തന്നെ സൈഡിൽ പൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കോരി ഒഴിച്ചു. എന്നിട്ട് വേഗം ബൈക്കൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. വണ്ടിയുടെ മഡ്ഗാർഡും സീറ്റും ഒക്കെ കത്തിപ്പോയി. ഒരുപാട് കാശ് അത് മുടക്കേണ്ടി.

0: വന്നു പിന്നെ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട്. അതുകൂടാണ്ട് എൻ്റെ വൈഫിനൊരു അനുഭവം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആക്ടീവ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് റോട്ടിൽ താഴെ കിടന്നിരുന്ന കേബിളാണ്, അത് നേരെ വണ്ടിയുടെ ടയറിൽ കുരുങ്ങി. അപ്പത്തേക്കും അവിടെ അടുത്ത് നിന്നിരുന്ന ഒരാളത് കണ്ടുകൊണ്ട് ഉച്ചത്തിൽ ബഹളം വെച്ച് നിർത്തിച്ചത് കൊണ്ട് അടിച്ച് വീണില്ല, എന്നാലും വണ്ടി ഒന്ന് സ്കിഡായി നിന്നു. ചില ഈ ടയറിൻ്റെ ഇടയിലേക്കാണ് ഈ കേബിൾ കയറിയത്. കാരണം ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഇപ്പം നമ്മുടെ ഓരോ പോസ്റ്റിനും കേബിൾ വലിച്ചു കെട്ടിയേക്കുന്നത്. അവർ കണക്ഷൻ തരാൻ വേണ്ടി, കേബിൾ ടി വിക്കാരാണെങ്കിൽ കണക്ഷൻ തരാനായിട്ട് കേബിൾ വലിച്ച് കെട്ടുമെങ്കിലും അതിൽ നിന്ന് താഴേക്ക് ഊർന്നു വന്നാലും അവരത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ചിലപ്പോൾ കേബിൾ കണക്ഷൻ എടുത്തേക്കുന്നവർ അത് വേണ്ടാന്ന് വെച്ച് കണക്ഷൻ മാറ്റിയിട്ടുണ്ടാകും. ആ വീട്ടിലേക്ക് കിടക്കുന്ന കേബിളുകൾ പോലും അവരെടുത്ത് മാറ്റൂല, അതങ്ങനെ തന്നെ കിടക്കും. അത് കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാരാണെങ്കിലും അതെടുത്ത് പുറത്തേക്ക് ചിലപ്പോൾ ഇടുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് വന്ന് തട്ടി താഴേക്ക് വീഴുന്നതാവാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ കേബിൾ അവിടെ കിടന്നാൽ പിന്നെ അവർ തിരിഞ്ഞ് നോക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനൊരു കർശനമായ ഒരു നിയമ നടപടികൾ എടുത്താൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. മാത്രമല്ല നമ്മുടെ വീടുകളുടെ മുമ്പിൽ കൂടി വാതിക്കൽ കൂടി തന്നെ ഈ കേബിളുകൾ പോകുന്നുണ്ട്. അത് താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു വന്നിട്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വണ്ടി കാറോ മറ്റേതെങ്കിലും വണ്ടി എടുക്കുമ്പോൾ അതിലേക്ക് തട്ടുന്ന രീതിയിൽ വരെ ആ കേബിളുകൾ താഴേക്ക് വന്ന് കിടക്കും. ഇതൊന്നും തിരിഞ്ഞ് നോക്കുന്നതില്ല. ഇത് എങ്ങനെയാലും അതൊരു നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ജനങ്ങൾക്കൊരു സുരക്ഷിതമായ ഒരു രീതിയിലേക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഇനിയും സംഭവിക്കാം.
1: പലപ്പോഴും ഡ്രെയിനേജ് സ്ലാബുകളും ഇലക്ട്രിസിറ്റി ടെലിഫോൺ കേബിളുകളും അലസമായി ഇട്ട് കാണുന്നുണ്ട് എന്ന് ബിനു.
2: നാട്ടിൽ കാണുന്ന ഒരു ദുഷ്പ്രവണതയാണ് ഈ റോഡ് നിർമ്മാണവും കഴിഞ്ഞാലും നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, കേബിൾ ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, അതായത് അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയല്ല ഈ വർക്കുകൾ തന്നെ. അത് വലിയ വലിയ കമ്പനികളായിരിക്കും വർക്കുകൾ എടുക്കുന്നത്. അത് കുറെ സബ് കൊടുക്കും, കുറെ ചെറിയ കോൺട്രാക്ടർമാർ എടുക്കും. ഇതൊക്കെ നിലവിൽ ചെയ്യുന്നു കഴിഞ്ഞാൽ ശരിക്കും ടെലിഫോൺ കേബിൾ ഇടുന്നത് 1 മീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്ത് ഇട്ടോളാം എന്നാണ്. ഇത് ഇവർ ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ലിങ്കുമേ അത് കേവലം ചെറിയ താഴ്ത്തി 30 സെന്റിമീറ്റർ ഒക്കെ താത്തി കേബിൾ ഇട്ടിട്ട് പോകും. അത് കൂടാതെ ഈ കേബിള് ചില ജംഗ്ഷനുകളിൽ പൊക്കി വെക്കുന്ന പരിപാടിയുണ്ട്, അതൊക്കെ അവിടെ അലക്ഷ്യമായിട്ട് പൊക്കി വെക്കും. ഇതുകൊണ്ട് തന്നെ വർക്ക് നടക്കുന്ന സമയത്താണെങ്കിൽ ഈ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കേബിളുകളും ഉപയോഗം ഇല്ലാത്ത കേബിളുകളും ഇതെല്ലാം ചുറ്റിക്കൂട്ടി റോഡിൽ എവിടെയെങ്കിലും ഒന്ന് ചെറിയ മൂലക്കയിലേക്ക് വെക്കും. ഈ 2-വീലറുകളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വളച്ചെടുക്കുമ്പോഴേക്കും അതിനൊക്കെ തട്ടിയൊക്കെയുള്ള അപകടങ്ങൾ നിരന്തരമായിട്ടുണ്ടാവുന്നു. ഇത് കൂടാതെ ഡ്രെയിനേജ് വർക്കുകൾ വരുമ്പോൾ ഡ്രെയിനേജിന്റെ മുകളിൽ കവർ സ്ലാബ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ സ്ലാബുകളൊക്കെ അലക്ഷ്യമായിട്ട് എന്തെങ്കിലും കാരണവശാലും ഒരു ചെറിയ വണ്ടി എന്തെങ്കിലും കയറി അതിൻ്റെ ഒരു മൂല അടന്നു പോയി കഴിഞ്ഞാൽ അത് ഡിസ്ലൊക്കേഷൻ വരും. പിന്നെ അത് അവിടെ കിടന്ന് മാറി ഈ വഴിയാത്രക്കാർ മിക്കവാറും അതിൽ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മിക്കവാറും ഇപ്പൊ ഭൂരിഭാഗം ജനങ്ങളും ടെലിഫോൺ കൈവിളിപ്പ് മൊബൈലും വെച്ചുകൊണ്ടാണല്ലോ നടക്കണേ. ഒരു കയ്യിൽ ചെവിയിൽ ഇതും വെച്ച് വർത്താനം പറഞ്ഞാൽ ആയിട്ടാണ് പോണത്. അടിയിലേക്കുള്ള സദ്യസുണ്ടാവും. മിക്കവാറും അതിനകത്ത് കാല് തട്ടി വീഴുകയോ എന്തെങ്കിലും അപകടങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഇപ്പൊ കേബിളിന്റെ കാര്യമായാലും ടെലിഫോണിന്റെ കാര്യമായാലും KSEB-ക്കാരാണെങ്കിലും ഈ ലൈൻ വലിച്ച് ഇടുന്ന എന്തെങ്കിലും വന്ന് വല്ല വാഹനങ്ങളൊക്കെ വന്നു പോയിരുന്ന തട്ടി വീണ് അത് തളർന്ന് അവിടെ കിടക്കും.
1: കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊച്ചി മേഖലാ പ്രസിഡന്റ് രാജീവൻ.
3: നമ്മുടെ ഏരിയയിലാണെങ്കിലും ഇപ്പൊ നമ്മൾ നെറ്റ്വർക്കിംഗ് നടത്തുന്ന ഏരിയയിലാണെങ്കിലും പല കേബിളുകളിലും താഴ്ന്നു കിടപ്പുണ്ട്. അതെല്ലാം വലിച്ചു കെട്ടാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുണ്ട്. നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്പീഡിലുള്ളതെല്ലാം നമ്മളത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഇലക്ട്രിക് പോസ്റ്റിന് പൈസ അടച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല ഭാഗത്തും ഇതുപോലെ താഴ്ന്നു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കെട്ടുന്നവിടെയാണെങ്കിലും മാത്രം, മറ്റുള്ളവരെയാണെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത് അവരുടെ നോദറേസിഡ് കേബിളൊക്കെ താഴ്ന്നു കിടക്കുന്നത് നമ്മളൊന്നും ചെയ്യാനോ എന്നത് പറ്റില്ല. കാരണം അത് വേറൊരു കമ്പനിയുടെ ആയിരിക്കും. അതാണ് നമ്മളെ പ്രധാന പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ പൊക്കി കെട്ടാനാണെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായാൽ മാത്രം മതി ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രൈവറ്റ് എന്ന് വെച്ചാൽ ഈ വെറും പോസ്റ്റൽ ലൈസൻസ് മാത്രം എടുത്തിട്ട് അത് എടുക്കാതെയും ചെയ്യുന്നവരുണ്ട്. അത് മാത്രം എടുത്തിട്ട് വേറെ പോസ്റ്റിന് പൈസ അടക്കാതെയും മറ്റുള്ള ഫീസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഫീസുകൾ അടക്കാതെയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഇത് താങ്ങി കിടന്നാലും അവർക്ക് കാരണം അവരുടെ ഇത് ഗവൺമെന്റിന്റെ കണ്ണിൽ പെടുന്നില്ല. അത് പോസ്റ്റൽ ലൈസൻസ് മാത്രം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് അവരെ ഓണർ പണിക്കാരൊക്കെ ഒരാൾ തന്നെ ഇരിക്കും. അപ്പൊ അത് ചെയ്യുന്നു. ഞങ്ങൾക്കും പല കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങള് അഭിവൃദ്ധി ഭാഗത്ത് ഞങ്ങള് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്.

0: കാര്യങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ മീറ്റിംഗിലും കെ എസ് ഇബിയുടെ മീറ്റിംഗിലൊക്കെ ഞങ്ങൾ ഇത് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നമ്മുടെ ഭാഗത്തുനിന്നും മാത്രമല്ല, പിന്നെ ഉയർന്ന ഇപ്പൊ ലോഡ് കൊണ്ടുപോകണ വാഹനങ്ങളുണ്ട്, അതായത് അതിൽ കൊള്ളാവുന്നതിന്റെ പരിധിയിൽ ഉയരമുണ്ടല്ലോ, ഉയരം ഒരു ക്രമീകൃത ഉയരമുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ ഉയരത്തിലൊക്കെ ലോഡ് വെച്ചിട്ട് പോണ ലോറികളോ അല്ല വാഹനങ്ങളോ ഉണ്ടാവും. അതും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയില്ല. അതൊക്കെ ഈ ലോ ഇത് ഉയർത്തി കൊണ്ടുപോകുന്നപ്പോ കെട്ടിട്ടുള്ള കേബിൾ ആണെങ്കിൽ കൂടി അതെല്ലാം വലിച്ചു താഴെയിട്ടിട്ട് അവരവരുടെ പാട്ടിന് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്.
1: അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം എന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി മാനേജർ പ്രമോദ് എസ്.
2: തൃപ്പൂണിത്തുറ നഗരസഭയിലെ പ്രധാന റോഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളിൽ തൂങ്ങിക്കിടക്കുന്ന കേബിൾ ടിവി ടെലികമ്യൂണിക്കേഷൻ കേബിളുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് വളരെയധികം പരാതികൾ ലഭിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നഗരസഭ കാര്യമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട കേബിൾ ടിവി ടെലികമ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ചുമതലപ്പെട്ടവരെ പങ്കെടുപ്പിച്ച് എല്ലാ മാസവും നഗരസഭാ തലത്തിൽ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. റോഡുകളിലേക്കും നടപ്പാതകളിലേക്കും താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ ക്രമീകരിക്കാനും ഉപയോഗശൂന്യമായ കേബിളുകൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി വരുന്നുണ്ട്. എന്നാൽ നമ്മൾ നേരിടുന്ന ഒരു വിഷയം, ഈ യോഗങ്ങളിൽ നമ്മൾ നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിട്ടും ചില പ്രദേശങ്ങളിൽ ഈ പ്രശ്നം വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേബിളുകൾ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അടിയന്തര അപകട സാധ്യത സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിൽ പൊതുസുരക്ഷയെ മുൻഗണന നൽകി നഗരസഭ അടിയന്തരമായി ഇടപെട്ട് അപകടകരമായ കേബിളുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഇതേതെങ്കിലും ഒരു കേബിൾ ടിവി സ്ഥാപനത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള നടപടിയല്ല, നഗരത്തിലെ വിവിധ സർവീസ് പ്രൊവൈഡേഴ്സ് സ്ഥാപിച്ചിട്ടുള്ള കേബിളുകളാണ് വിഷയത്തിലുള്ളത്. ഇത് നഗരസഭയുടെ പൊതുസുരക്ഷ, നഗര സൗന്ദര്യം എന്നിവ സംരക്ഷിക്കുന്നതിനൊപ്പം ഓരോ സർവീസ് പ്രൊവൈഡേഴ്സിനും അവരുടെ കേബിൾ സുരക്ഷിതമായും ക്രമമായും പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാസം യോഗങ്ങളിലൂടെ പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരം കണ്ടെത്താനാണ് നഗരസഭ ശ്രമിക്കുന്നത്. അതോടൊപ്പം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട നിയമ ചട്ടവ്യവസ്ഥകൾ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനും നഗരസഭ തയ്യാറാണ്. ഇവിടെ പൊതുജനങ്ങളുടെ സുരക്ഷയാണ് നഗരസഭയുടെ പ്രധാന പരിഗണന. അതിനാൽ ഇത്തരം അപകടകരമായി താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പൊതുജനങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അതിനുള്ള സംവിധാനം നഗരസഭ ഏർപ്പെടുത്തി. ഇത് നഗരസഭ മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല, നിരവധി സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കേബിളുകൾ ഒരേ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഓപ്പറേറ്ററിനും സ്വന്തം കേബിളിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഉപയോഗശൂന്യമായ കേബിളുകൾ നീക്കം ചെയ്യുകയും വേണം. നഗരസഭ ഇതിനു വേണ്ട ഏകോപനവും അതുപോലെ തന്നെ ശക്തമായ നിയമ നടപടികളും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
1: ഒരു കേബിൾ പൊട്ടിയ സ്ലാബ്, കാഴ്ചയിൽ നിസാരമെന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ വലിയൊരു അപകടത്തിന് കാരണമാകാം. നടപ്പാതകൾ കാൽനടക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഇടങ്ങളാണ്. വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ കാലിൽ കുരുങ്ങാനുള്ളതല്ല കേബിളുകൾ, സുരക്ഷിതമായി സ്ഥാപിക്കപ്പെടാനുള്ളതാണ്. ഇവിടെ വീട്ടമ്മയ്ക്ക് സംഭവിച്ച അപകടം ഇനിയൊരു ദുരന്തത്തിന്റെ തുടക്കമാവാതിരിക്കട്ടെ. പാതയോരത്ത് അലക്ഷ്യമായി കിടക്കുന്ന ഓരോ കേബിളും അധികൃതരുടെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടണം. സമയബന്ധിതമായി നീക്കം ചെയ്യുകയോ സുരക്ഷിതമായി ക്രമീകരിക്കുകയോ വേണം. കെണിയൊരുക്കുന്ന പാതയോരം
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ. സമകാലികം.

പ്രീതി എഫ് എം ഈവനിങ്ങിൽ ഇനി കെ എസ് ഇ ബി അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ തുപ്പമ്പടി ഫയർ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ വൈദ്യുതി മുടക്കും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സേവന വാർത്തകൾ. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനതു സീനിയോറിറ്റിയോടെ 31 ഒക്ടോബർ വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.employment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-868-27-62
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: വന്യജീവി വാരാഘോഷം 2026നോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് നാളെയും മറ്റന്നാളും തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, ഉപന്യാസ രചന, ക്വിസ്, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കൊമ്മാടി ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04-77-2-24-60-34, 04-77-2-24-60-34. പാലക്കാട് ജില്ലയിൽ വ്യവഹാരരഹിത ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ പാനൽ രൂപീകരിക്കും. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ജില്ലാ മീഡിയേഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ പ്രാദേശിക തർക്കങ്ങൾ സൌഹാർദ്ദപരമായി പരിഹരിക്കാനാണ് പാനൽ സജ്ജമാക്കുന്നത്. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ പാലക്കാട് ജില്ലാ മീഡിയേഷൻ സെന്ററിൽ സമർപ്പിക്കണം. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രത്യേക പരിശീലനം നൽകും. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുവാക്കളുടെ പരിശ്രമത്തിലൂടെ 2047 മുൻപ് തന്നെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായാണ് എടുത്തതെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. UAE, ഫ്രാൻസ് വിദേശകാര്യമന്ത്രിമാരുമായി നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ഗവേഷണം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിലെ പങ്കാളിത്തം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി. ബഹുരാഷ്ട്ര നികുതി ചർച്ചകളിലെ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നികുതി വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 12. വാർത്തകൾ വിശദമായി. യുവാക്കളുടെ

0: വിവിധ മേഖലകളിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ 12,600-ലധികം വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിച്ചു. ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദൈവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. യുവാക്കളെ രാജ്യപുരോഗതിയിൽ പങ്കാളികളാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബ്രഹ്മകുമാരീസിന്റെ യൂത്ത് ഫോർ വികസിത് ഭാരത് അവേക്കനിംഗ് ഇന്നർ സ്ട്രെങ്ത് ഫോർ നേഷൻ ബിൽഡിംഗ് പ്രചാരണ പദ്ധതിക്കും ശ്രീമതി മുർമു വെർച്വലായി തുടക്കം കുറിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായാണ് എടുത്തതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR ഉൾപ്പെടെ 40 പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകൾക്കും നിർദ്ദേശങ്ങൾക്കും നിയമസാധുതയുണ്ടെന്നും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയുടെ 81-ാമത് സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE, ഫ്രാൻസ് വിദേശകാര്യമന്ത്രിമാരുമായി ന്യൂയോർക്കിൽ ഉന്നതതല ചർച്ച നടത്തി. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ഗവേഷണം, ആരോഗ്യശാസ്ത്രം, ഊർജ്ജം, പൈതൃകവും സംസ്കാരവും എന്നീ മേഖലകളിലെ പങ്കാളിത്തവും പുരോഗതിയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മേഖലാതല സുരക്ഷയുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും നേതാക്കൾ വിശദമായി ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ നടക്കുന്ന ബഹുരാഷ്ട്ര നികുതി ചർച്ചകളിലെ തീരുമാനങ്ങൾ ഭാവിയിലെ അന്താരാഷ്ട്ര നികുതി വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് നികുതി മേധാവികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആഗോള നികുതി ചർച്ചകൾ നീതിയുക്തവും സുസ്ഥിരവുമാക്കാൻ ബ്രിക്സ് രാജ്യങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ മന്ത്രി ക്രിസ് ബോവനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഫിജിയിൽ നടക്കാനിരിക്കുന്ന പ്രീ കോപ്പ്, തുർക്കിയിൽ നടക്കാനിരിക്കുന്ന COP 31 എന്നിവയിലെ പ്രധാന അജണ്ടകളെക്കുറിച്ച് ഇരുവരും ചർച്ച നടത്തിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. COP 31 ചർച്ചകളുടെ അധ്യക്ഷത വഹിക്കുന്ന ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യ പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 8 പൂർത്തിയാക്കി. 2018 സെപ്റ്റംബറിൽ ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിയിലൂടെ ഇതുവരെ 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം 500,000 രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ആയുർവേദം സമഗ്രമായ സമീപനമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. സന്തുലിതമായ ആഹാരം, അച്ചടക്കമുള്ള ദിനചര്യ, യോഗ, പ്രകൃതിയോടിണങ്ങിയ ജീവിതം എന്നിവയിലൂടെ രോഗങ്ങളെ അകറ്റി നിർത്താനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നാഗ്പൂരിൽ നടന്ന 11-ാമത് ദേശീയ ആയുർവേദ ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. BJP കേരള പ്രഭാരിയായി എം നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. എം വെങ്കടേശ്വരനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നാടക സാംസ്കാരിക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനാണ്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജെ മീണ വെങ്കലം കരസ്ഥമാക്കി. സ്കീ ടീം ഇനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലും പുരുഷ ബാഡ്മിന്റണിലും ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കി. നിലവിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവുമടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 12. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പൊതുക്ഷേമം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മാറ്റങ്ങളിൽ പ്രധാനമാണ്

0: ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ. കേന്ദ്രമന്ത്രിസഭ 2020 ജൂണിൽ അംഗീകാരം നൽകിയ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കാണ് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇൻ സ്പേസ് എന്ന പുതിയ സംവിധാനം രൂപീകരിച്ചു. രാജ്യത്തെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് സ്വകാര്യ കമ്പനികൾക്ക് തുല്യ അവസരങ്ങൾ നൽകുകയും കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് 2022 രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റായ വിക്രം എസ് വിക്ഷേപിച്ച് ചരിത്രം കുറിച്ചു. ഈ കമ്പനിയുടെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തിരുന്നു. സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്നിവയാണ് ബഹിരാകാശ മേഖലയുടെ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളപ്പിറവിയുടെ 70th anniversary രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കും. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുക. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര, ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. രാത്രി 12:35 വരെയാണ് പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 299 പോയിന്റ് ഉയർന്ന് 74,828, നിഫ്റ്റി 118 പോയിന്റ് നേട്ടത്തിൽ 23,447 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 640 രൂപ വർദ്ധിച്ച് 113,080 രൂപയും ഗ്രാമിന് 14,135 രൂപയുമാണ് ഇന്നത്തെ വില. UPI ഫീസ് ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി ATMകളിൽ പണം നിറയ്ക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന സോഷ്യൽ മീഡിയ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ധനകാര്യ മന്ത്രാലയമോ ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കളുടെ പരിശ്രമത്തിലൂടെ 2047 മുൻപ് തന്നെ ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വോട്ടർ പട്ടികാ പരിഷ്കരണം ഉൾപ്പെടെയുള്ള എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായാണ് എടുത്തതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. UAE, ഫ്രാൻസ് വിദേശകാര്യമന്ത്രിമാരുമായി നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ഗവേഷണം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിലെ പങ്കാളിത്തം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി. ബഹിരാഷ്ട്ര നികുതി ചർച്ചകളിലെ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നികുതി വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 12. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് തുടരുന്നു.
3: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

സ്റ്റീവനും ജോണിനും സംശയമായി. ശരിയാണല്ലോ, ഈ തോമാച്ചേട്ടൻ അന്നതിലെ വന്നതുമാണ്. വെറുതെ നമുക്കൊന്ന് തോമാച്ചേട്ടന്റെ വീട് വരെ പോയി നോക്കിയാലോ. അവര് കൂട്ടമായി കവണയും കൊണ്ട് മാവിലെറിഞ്ഞ് കുന്നുകയറി തോമാച്ചേട്ടന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. കുന്നുകയറ്റവും ഇറക്കവും എല്ലാം കടന്ന് പറമ്പിന്റെ ഏതോ മൂലയിലെത്തിയപ്പോൾ തന്നെ കുഞ്ഞുകുഞ്ഞു ആട്ടിൻകുട്ടികളുടെ കരച്ചിലും തള്ളാടിന്റെ തൊണ്ട പൊട്ടിക്കലും കേട്ടു. സ്റ്റീവ് ഉറപ്പിച്ചു, ഇത് നമ്മുടെ ഗൊരോത്തി തന്നെ. ജോണും സ്റ്റീവും കൂടി പരക്കും.

0: ഉറക്കം പാഞ്ഞു. വെറുതെ ആയില്ല. ജോൺ ഒച്ച വെച്ചുകൊണ്ട് തോമാച്ചേട്ടന്റെ വരാന്തയിലേക്ക് ചാടിക്കയറി. കൊള്ളി ചുട്ടതും കാപ്പിയും കുടിച്ച് തോമാച്ചേട്ടനും പെമ്പിളയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കള്ളാ, പെരുങ്കള്ളാ, ഞങ്ങളുടെ ആടിനെ, അവൻ അലറി. തോമാച്ചേട്ടനും സമ്മതിച്ചു കൊടുക്കണില്ല. ത്രേസ്യമ്മച്ചേട്ടത്തി വീർപ്പടയ്ക്ക് നിന്നതേയുള്ളൂ. അപ്പോഴുണ്ട് തോമാച്ചേട്ടന്റെ സഹായി സേവ്യർ. ഷർട്ടിടാതെ ലുങ്കി നെഞ്ചത്ത് കയറ്റി മടക്കി കുത്തി നടക്കുന്ന സേവ്യർ ചേട്ടൻ. അല്പം പാകതക്കുറവുള്ള അവന് സംസാരിക്കുമ്പോൾ കൊഞ്ഞയുമുണ്ട്. അവൻ ഹാഹ ഹാഹ എന്ന് കൈകൊട്ടി പൊട്ടിച്ചിരിയായി. പിതിച്ചു പിതിച്ചു തോമാച്ചായെ പിതിച്ചു. ചിരിച്ചു ചിരിച്ച് കുലുങ്ങി കുലുങ്ങി അവൻ മുഖം പൊത്തി നിലത്തിരിപ്പായി. ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്ന്? ഹുഹു ഹുഹു സ്വൽപ്പം കൊഞ്ഞയിൽ സംസാരിക്കുന്ന അവന്റെ ചിരിയിൽ പരിഹാസച്ചുവ. അത് കേട്ട് ത്രേസ്യാച്ചേടത്തി കണ്ണുരുട്ടി തറപ്പിച്ചു നോക്കി തോമാച്ചേട്ടനെ. തോമാച്ചേട്ടൻ ചവിട്ടാനായി കാലുയർത്തി സേവിയുടെ നേരെ കുതിച്ചു. ജെറിനും ജോണും സ്റ്റീവും കൂടി തോമാച്ചേട്ടനെ വലിച്ചു താഴെയിട്ടു. എന്താടോ, നീയൊക്കെ പൊട്ടൻ പൊട്ടനെന്ന് വിളിക്കുന്ന ഇവന് ഇത്തിരി ബുദ്ധി കുറഞ്ഞു പോയതുകൊണ്ട്? ഇവൻ സത്യം പറഞ്ഞു. തന്നെപ്പോലെയുള്ള ബുദ്ധി രാക്ഷസന്മാരാടോ പെരുങ്കള്ളന്മാര്. നിലത്ത് വീണ തോമാച്ചേട്ടൻ പിന്നെ മിണ്ടിയില്ല. അവരാടിനെ മഴിച്ച് നടന്നു. പിന്നാലെ സേവ്യറേട്ടനും, ഞാൻ പോണേട്ടോ ചേട്ടിയേ, മീൻ പിതിച്ചൊന്ന് ബരാട്ടോ. അവൻ കൈകൾ മാറിൽ കിണച്ചു പിടിച്ച് ശരീരം മുന്നോട്ടാഞ്ഞ് ഒരായത്തിൽ നടന്നു. അവർ കുന്നിറങ്ങുമ്പോൾ പിന്നിൽ തോമാച്ചേട്ടന്റെ നേരെ ത്രേസ്യാച്ചേട്ടത്തി പെരുമഴ പെയ്യിക്കണ ശബ്ദം കേൾക്കാനുണ്ട്. ഈ കഥയുടെ പേര് ആമീം സൈറേം. മതിലിനപ്പുറത്ത് നിന്ന് ആനിയടത്തിയുടെ രണ്ട് ആട്ടിൻകുട്ടികൾ മേ മേ ഇങ്ങനെ നീട്ടി കരഞ്ഞത് കണ്ട് അഷിതയും അനിയത്തി മീനും ഓടിച്ചെന്ന് എത്തി നോക്കി. ഹായ്, നല്ല ഭംഗിയുള്ള ആട്ടിൻകുട്ടികൾ, നമുക്കും വാങ്ങണം മുത്തശ്ശി ആട്ടിൻകുട്ടികളെ. ഇത് രണ്ടും നല്ല കുറുമ്പി ആടുകളാ. നമുക്ക് നല്ല വെളുത്ത ആട്ടിൻകുട്ടികളെ മതിയിട്ടോ മുത്തശ്ശി. അവർ നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട് മുത്തശ്ശിക്ക് ശുണ്ടി കയറി. ഒന്നിങ്ങ് വരണണ്ട അഷിത്തു മീനുട്ടി, വാ വന്ന് കാലും കൈയും മുഖമൊക്കെ കഴുകി വിളക്ക് വെച്ച് നാമം ചൊല്ലുണ്ടാ, എന്നിട്ട് ടി വി വെച്ചാൽ മതി. അനങ്ങാതിരുന്ന് ചൊല്ലുകൂട്ടിയേ. നാമം ചൊല്ലാനിരിക്കുമ്പോൾ മാത്രമേ മുത്തശ്ശി ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കാറുള്ളൂ. എന്റെ ക്ലാസ്സിലെ ആതിരയും ചാന്ദിനിയും ഒന്നും സന്ധ്യാനാമം ചൊല്ലാറില്ലാലോ എന്ന് ചോദിച്ചതിന് ഇന്നാള് മുത്തശ്ശി കണ്ണുരുട്ടി കാണിച്ചു. കുരുത്തക്കേട് കാണിക്കാതെ നല്ല ഐശ്വര്യമായിട്ട് വേണം കുട്ടികൾ വളരാൻ എന്ന് പറഞ്ഞ് ശാസിക്കും. എഴുതാനും പഠിക്കാനും ഉള്ളതൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് ഇത്തിരി നേരം ടി വി കാണിക്കും. മുത്തശ്ശിക്ക് എല്ലാത്തിനും ടൈം ടേബിളാ. ടി വി കാണുന്നതിലും നല്ലത് കുട്ടികൾ വായിക്കണം, വായിച്ച് വളരണം എന്നൊക്കെ പറഞ്ഞ് ചില നേരം മുത്തശ്ശി ടീച്ചറാവും.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ ജനപങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്നതിനായി എറണാകുളം ജില്ലാ ഉന്നതതല യോഗം നാളെ കാക്കനാട് ഇൻഫോ പാർക്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മഴക്കെടുതിയിൽ മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തൊഴിലാളി സൗഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമകേന്ദ്രമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമകേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു.

0: ആയിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ ആരോഗ്യ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരവും ഒപി സമയവും ഇനി പൊതുജനങ്ങൾക്ക് വ്യക്തമായി കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. നാടക സാംസ്കാരിക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വച്ച് ആയിരുന്നു അന്ത്യം. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ വി എസ് സി ബി സ്യൂട്ട് 3.0 ഉദ്ഘാടനം ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വെള്ളിയാഴ്ച നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. രാത്രി 12:35 വരെയാണ് പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. ഏഷ്യൻ ഗെയിംസ് പുരുഷ ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 12 ആയി.
1: ആകാശവാണി FM വാർത്തകൾ.

0: എഫ് എം ഈവനിങ്ങിൽ ഇനി
1: ശാസ്ത്രദീപ്തി.
2: കയറിൻ്റെ ശാസ്ത്രം. തെങ്ങിനെ കൽപ്പവൃക്ഷമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. തെങ്ങിൻ്റെ ഓരോ ഭാഗവും നമുക്ക് ഉപയോഗക്ഷമമാണ് എന്നർത്ഥം. തെങ്ങിൻ്റെ കായായ തേങ്ങയുടെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം എടുത്തതിന് ശേഷം അതിൻ്റെ പുറം ചിട്ടയായ ഭാഗം നാം വലിച്ചെറിയുകയാണ് പതിവ്. തൊണ്ട് എന്ന് വിളിക്കുന്ന അത് പണ്ടൊക്കെ അടുപ്പിൽ തീ കത്തിക്കുവാൻ ഉപയോഗിക്കുമായിരുന്നു. ആ തൊണ്ടിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പദാർത്ഥങ്ങളാണ് ചകിരിയും ചകിരിച്ചോറും. നീണ്ട നൂലുകൾ പോലെയുള്ള ചകിരിയെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരുതരം പശയായാണ് ചകിരിച്ചോറ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ചകിരിയും ചകിരിച്ചോറും ചേർന്ന തൊണ്ടുകൾ ഒന്നാം തരം ഇൻസുലേഷൻ പദാർത്ഥമായാണ് അറിയപ്പെടുന്നത്. അതായത് ഉയരമുള്ള തെങ്ങിൽ നിന്നും തേങ്ങയിടുമ്പോൾ താഴെ വീണ് അവ ചിതറിത്തെറിക്കാതിരിക്കാൻ പ്രകൃതി നിർമ്മിച്ച ഒന്നാം തരം പാക്കിംഗ് പദാർത്ഥം. ഇനി നമുക്കിതിൻ്റെ ശാസ്ത്രത്തിലേക്ക് വരാം. തൊണ്ടിലെ ചകിരിയിലും ചകിരിച്ചോറിലും അടങ്ങിയിരിക്കുന്നത് പ്രധാനമായും സെല്ലുലോസ്, ലിഗ്നിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളാണ്. ഇവയെ കൂടാതെ പെക്റ്റിൻ, പെൻറ്റോസാൻ, മറ്റ് സൂക്ഷ്മ പദാർത്ഥങ്ങൾ എന്നിവയും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. സസ്യങ്ങളുടെ കോശങ്ങളുടെ ഭിത്തികളിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് സെല്ലുലോസ് ആണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ലിഗ്നിനും കൂടി ചേർന്നാണ് കയറിനെ ഏറ്റവും ഗാഠതയുള്ള പ്രകൃതി ദത്ത നാരാക്കി മാറ്റുന്നത്. ചകിരിയുടെ ഇൻസുലേറ്റീവ് പ്രത്യേകതകൾ സാധ്യമാക്കുന്നത് അതിനുള്ളിൽ സമാന്തരമായി അടങ്ങിയിരിക്കുന്ന ചെറിയ സുഷിരങ്ങൾ മൂലമാണ്. കൂടാതെ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രകൃതി ദത്ത നാര് എന്ന പ്രത്യേകതയും ചകിരി നാരിന് ഉണ്ട്. ചകിരിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള പദാർത്ഥമാണ് അതിനൊപ്പമുള്ള ചകിരിച്ചോർ. പണ്ട് തൊണ്ടിൽ നിന്ന് ചകിരി വേർപെടുത്തിയെടുക്കുമ്പോൾ ബാക്കിയാവുന്ന ഉപകാരമില്ലാത്ത പദാർത്ഥമായിരുന്നു ചകിരിച്ചോർ. മാലിന്യമെന്ന് തന്നെ പറയാം. ഇത് ചകിരിച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുകയും പിന്നീടത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. മഴ പെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരുതരം ബ്രൗൺ നിറമുള്ള കറ മണ്ണിലൂടെ അരിച്ചിറങ്ങി അടുത്തുള്ള ജലസ്രോതസ്സുകളിൽ എത്തുന്നു. ലിഗ്നിൻ, സെല്ലുലോസ് തുടങ്ങിയവയുടെ സാന്നിധ്യം ഇവയെ പ്രകൃതിയായുള്ള അഴുകലിന് തടസ്സം നിൽക്കുന്നു. അതിനാൽ വർഷങ്ങളോളം ചകിരിച്ചോർ ഭൂമിയിൽ അഴുകാതെ തന്നെ കിടക്കുന്നു. അക്കാരണങ്ങളാൽ ചകിരിച്ചോറിനെ കയർ മേഖലയിലെ വികൃതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചകിരിച്ചോറിന് മറ്റു ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. അവയിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം സുഷിരങ്ങൾ മൂലം അവയ്ക്ക് അവയുടെ ഭാരത്തിൻ്റെ 8 ഇരട്ടിയോളം ജലം താങ്ങി നിർത്താൻ കഴിയും. ഇതിൻ്റെ ഫലമായാണ് ചകിരിച്ചോറിനെ നല്ലൊരു ജൈവവളമായി ഉപയോഗിക്കാം എന്ന കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത്. ജലത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ചെടി വളർത്തുന്നതിനായി ഇന്ന് ചകിരിച്ചോറും ചകിരിച്ചോർ ജൈവവളവും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം അത്തരം ഗവേഷണങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്വതമേ ഭൂമിയിലെ വസ്തുക്കളെ അഴുകലിന് സഹായിക്കുന്ന ബാക്ടീരിയകൾക്ക് ചകിരിയിലെയും ചകിരിച്ചോറിലെയും പദാർത്ഥങ്ങൾ വിഘടിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ സൂക്ഷ്മജീവികൾ തന്നെയായ ഫംഗസുകൾക്ക് ഇതിനുള്ള കഴിവുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തിയാണ് ചകിരിച്ചോറിലെ സെല്ലുലോസിനെയും ലിഗ്നിനെയും വെറും 30 ദിവസം കൊണ്ട് വിഘടിപ്പിച്ചുകൊണ്ട് ഗുണനിലവാരമുള്ള ജൈവവളമായി മാറ്റാൻ കഴിയുന്നത്. പ്ലൂറോട്ടസ് എന്ന ഇനം ഫംഗസുകളാണ് ഇവയിൽ ഏറ്റവും മികച്ചവ. ഇവയെ ഉപയോഗിച്ചുകൊണ്ട് ചകിരിച്ചോറിനെ വിഘടിപ്പിക്കുന്ന പ്രക്രിയ വികസിപ്പിച്ചതിന് ശേഷം വ്യാപകമായി കെട്ടിക്കിടക്കുന്ന ചകിരിച്ചോർ വളമാക്കി മാറ്റി അത് ഈ രംഗത്തെ തന്നെ മറ്റൊരു വ്യവസായ മേഖലയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കയർ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനം ചകിരിച്ചോറാണ് എന്നത് അതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
1: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
2: ഈ പരിപാടിയുടെ പ്രായോജകർ
3: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
4: ഇന്ന് ഈ പരിപാടിയിൽ മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ MPയുമായി അഭിമുഖം.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്കൊരു അസുഖം വരുന്നു, നാം ഉടനെ അടുത്ത ക്ലിനിക്കിലും ആശുപത്രിയിലും പോയി ഡോക്ടറെ കാണുന്നു. അദ്ദേഹം എഴുതി തന്ന കുറിപ്പടി അനുസരിച്ച് ഒരു മരുന്നുകടയിൽ പോയി മരുന്ന് വാങ്ങുന്നു, കഴിക്കുന്നു, അസുഖം മാറുന്നു. സിമ്പിൾ അല്ലേ? പക്ഷേ ഇങ്ങനെ ഒരു മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം ഈ രോഗത്തിന്റെ ഒരു യാത്ര അവിടെ അവസാനിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാവാം, ചിലതൊക്കെ നാം അതിനെ അവഗണിക്കും, അത് ഇതിന്റെ ഒരു പാർട്ടാണ്, ഇത് ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാതെ വിടുന്ന, അവഗണിക്കുന്ന ഇങ്ങനെ ചുരുക്കം ചില സംഭവങ്ങൾ, ചിലപ്പോൾ അത് ആ മരുന്നിന്റെ പ്രശ്നമാകാം, ചിലപ്പോൾ ആ മരുന്നിന്റെ അകത്തുള്ള ഗുണനിലവാരത്തിന്റെ പ്രശ്നമാകാം. ഇത് ഓരോ പൗരനും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഗുണനിലവാരമുള്ള നല്ല മരുന്നുകൾ ലഭ്യമാകുകയുള്ളൂ. ഈ ഒരു ലക്ഷ്യം ഊന്നിയാണ് ഫാർമക്കോ വിജിലൻസ് എന്ന വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫാർമസി അഥവാ അല്ലെങ്കിൽ മരുന്നിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിജിലൻസ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗുണനിലവാരം ഉറപ്പിക്കുക എന്നതാണ് ഈ വിഭാഗത്തിന്റെ ലക്ഷ്യം. നമുക്കപ്പോൾ ഫാർമക്കോ വിജിലൻസ് എന്താണ്, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ വിശദമായി അറിയാം. സ്വാഗതം ഡോക്ടർ.
6: നമസ്കാരം.
5: അപ്പോൾ നമുക്ക് ഈ ഫാർമക്കോ വിജിലൻസ് എന്ന് എന്താണ് എന്ന് വിശദമാക്കി തന്നെ തുടങ്ങാം.
6: ഫാർമക്കോ വിജിലൻസ് എന്നാൽ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഗുണകരമല്ലാത്തതോ, അതായത് അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായോ വരുന്ന പാർശ്വഫലങ്ങളെ പറ്റി, അതിനെപ്പറ്റി പഠിക്കാൻ, അത് നിരീക്ഷിക്കാനും അതിനെപ്പറ്റി പഠിക്കാനും അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനും വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ളൊരു ശാഖയാണ് ഈ സംവിധാനം, ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത്.
5: അപ്പോൾ ഇതിൽ ഈ പാർശ്വഫലങ്ങളാണ് എന്ന് ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോഴൊക്കെ ചില മരുന്നുകൾ വരുമ്പോൾ പറയും നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാകും കേട്ടോ, അതുകൊണ്ട് ആഹാരത്തിന് മുമ്പ് ഈ ഒരു ഗുളിക കഴിച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ എന്ന്. അപ്പോൾ ഇതുപോലെ ചിലതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്, സൈഡ് എഫക്റ്റൊക്കെ നമ്മൾ വിളിക്കുന്ന പോലത്തെ ഒരു പാർട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ചിലത് ശരിക്കും ഗുണനിലവാരത്തിൻ്റെ പ്രശ്നമായിരിക്കും. ഈ ഒരു തിരിച്ചറിവ് എങ്ങനെയാണ് നമുക്ക് ഇത് വ്യത്യാസപ്പെടുത്തിയത് എങ്ങനെ അറിയാൻ പറ്റുക?
6: നമ്മൾ ചിലപ്പോൾ മുന്നേ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നായിരിക്കും. അപ്പോൾ കുറേ കാലമായിട്ട് ഞാനിപ്പം പാരസെറ്റമോൾ ആണെങ്കിൽ പാരസെറ്റമോൾ കുറേ കാലമായി കഴിച്ചുകൊണ്ടിരുന്നതാണ്, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൊറിച്ചിൽ വന്നു. അപ്പോൾ നമ്മളൊരിക്കലും ചിന്തിക്കില്ല ഇത് പാരസെറ്റമോൾ കൊണ്ടാണെന്ന്. പക്ഷേ സംശയം തോന്നിയാൽ പോലും നമ്മളത് ആരോഗ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറിനെയോ അതോടൊപ്പം തന്നെ ഇത് പാർശ്വഫലമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇത് സംശയമാണെങ്കിൽ പോലും അത് ചിലപ്പോൾ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. ഇത് ഫാർമക്കോളജി വിഭാഗം ആൾക്കാരും അതുപോലെ ഉന്നതതലങ്ങളിലെ ആൾക്കാരുമാണ് ഇതിൻ്റെ കോസാലിറ്റി അസസ് ചെയ്യുന്നു, പറയും കോസാലിറ്റി അസസ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഉറപ്പുവരുത്തും, ഓക്കെ ഇത് ഈ മരുന്ന് കൊണ്ടാണ് എന്നുള്ളത്. അപ്പം സംശയം തോന്നിയാലും നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം, ആരോഗ്യ പ്രവർത്തകരോട് പറയുന്നതോടൊപ്പം നമ്മളോട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം.
5: അപ്പൊ അങ്ങനെ ചെറിയൊരു കാര്യത്തെ അവഗണിക്കാൻ പാടില്ല, അത് കൃത്യമായിട്ട് വേണ്ട ഇടത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്.
6: കാര്യം നമ്മൾ പാരസെറ്റമോൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതെന്ന് പറഞ്ഞാല് നമ്മൾ മിഠായി പോലെ കഴിക്കുന്ന ഒരു മരുന്നാണ്, എല്ലാവരും വീട്ടിലും ഒരു സെറ്റ് പാരസെറ്റമോൾ ഉണ്ടാവും. അപ്പൊ ഈ പാരസെറ്റമോൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രായമാകുന്നുണ്ടാവും, നമ്മുടെ കിഡ്നിയുടെയും ലിവറിന്റെയും വ്യത്യാസങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ വേറെ മരുന്ന് ഇതിന്റെ കൂടെ കഴിക്കുന്നുണ്ടാവും. അപ്പൊ മരുന്നുകൾ തമ്മിലുള്ള ഇടപെടൽ, നമ്മളെ ജനിതക വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഇതിന് എഫക്റ്റ് ആകുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മരുന്ന് എടുക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് സുരക്ഷിതമായിട്ട് ഒരു മരുന്നും ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ്, സൈഡ് ഇഫക്റ്റിനെയാണ് ADR എന്ന് പറയുന്നത്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുമ്പോൾ, സംശയമാണെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
5: അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മരുന്ന് കഴിച്ചു, അതിന്റെ ഗുണനിലവാരത്തിൽ സംശയം തോന്നി, ഒരു ഫാർമക്കോ വിജിലൻസ് സെന്ററിൽ റിപ്പോർട്ട് ചെയ്തു, തുടർന്ന് എന്താ സംഭവിക്കുക?
6: നമ്മുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളത് വിജി ഫ്ലോ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴി നമ്മളത് നാഷണൽ കോർഡിനേഷൻ സെന്റർ ഗാസിയാബാദിലാണ് അവിടോട്ട് ഇൻഫോം ചെയ്യും. ഇതൊരു സൂചനയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന്. ഇതുപോലെ പല സ്ഥലത്തു നിന്നുള്ള സൂചനകൾ, അതിന് സിഗ്നൽ എന്നാണ് പറയുന്നത്, ഇതിനെ

0: അവര് വിലയിരുത്തി WHO വഴി വേണ്ട നടപടികൾ സ്വീകരിക്കും. ചിലപ്പോൾ അത് നിർത്തലാക്കും, ചിലപ്പോൾ അതില് ഗൈഡ് ലൈൻസിൽ വ്യത്യാസങ്ങൾ വരുത്തും. അങ്ങനെ ഭാവിയില് നല്ല ഗുണമേന്മയുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള പല നടപടികളാണ് ഇത് സ്വീകരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഈയിടെ നമ്മളൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്തു, നമ്മളൊരു സൂചന എടുത്തതെന്ന് വെച്ചാല് നമ്മുടെ സ്ഥിരമായിട്ട് തിമിരത്തിന് വേണ്ടിയിട്ട് കണ്ണിൽ ഒഴിക്കുന്ന മരുന്നായിരുന്നു അത്. സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കുവെന്ന് സെയിം ബ്രാൻഡ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് പേരില് ചെറിയ പാർശ്വഫലങ്ങൾ, അതായത് സ്യൂഡോമോണാസിന്റെ ഓർഗാൻസത്തിന്റെ ഇൻഫെക്ഷനൊക്കെ കണ്ടതിന്റെ പ്രകാരത്തിൽ പെട്ടെന്ന് തന്നെ ആ ഒഫ്താൽമോളജിസ്റ്റ് നമ്മളെ ഇൻഫോം ചെയ്തു, നമ്മളത് ഫാർമക്കോവിജിലൻസിൽ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് നമുക്ക് മനസ്സിലായി കേരളത്തിലെ പല ഭാഗത്തുനിന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മരുന്ന്, ഈ ബാച്ച് നിർത്തലാക്കാനായിട്ട് നടപടി വന്നു. അപ്പൊ അതാണ് അത് പെട്ടെന്ന് ആക്ഷൻ വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. അതാണ് ഒരു ഓരോ റിപ്പോർട്ടും പ്രധാനമാണ്.
1: ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ദിനം പ്രതി നടക്കുന്നുണ്ടാവില്ല രാജ്യത്ത്?
0: ഉറപ്പായിട്ടും പലതും നമ്മൾ അവഗണിക്കും, നമ്മൾ അതങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പറയും സെട്രസിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലർജിക്കും, അതും ഇപ്പൊ എല്ലാവരും കഴിക്കുന്ന മരുന്നാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും എന്ന് പറഞ്ഞ് നമ്മളതങ്ങ് വിട്ടേക്കും. പക്ഷെ അതൊക്കെ പിന്നെ ഒരുപാട് അപകടങ്ങളിലോട്ട് നയിക്കും. അതുകൊണ്ട് എന്ത് സാധാരണ അറിയുന്നതായിരുന്നാൽ പോലും നമ്മളത് പാർശ്വഫലമാണ് അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ അത് ഉടനെ റിപ്പോർട്ട് ചെയ്യുക.
1: ശരി, ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചില ബാച്ചുകൾ നിർത്തലാക്കുന്നു, അല്ലെ, ചില പർട്ടിക്കുലർ മരുന്നുകൾ ചില ബ്രാൻഡുകളൊക്കെ ഇല്ലാതാകുന്നതൊക്കെ ദിനംപ്രതി സംഭവിക്കുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് പൊതുജനങ്ങൾ ഇത് അറിയുന്നില്ല? ഇതില് വളരെ ഇതിൽ ജാഗരൂകരായി ഫാർമക്കോവിജിലൻസ് എന്നൊരു വിഭാഗം മിക്ക ആശുപത്രികളിലോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. ഈ ഗുണനിലവാരമുള്ള മരുന്ന് ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഈ ഫാർമക്കോവിജിലൻസ് സെന്ററുകൾ ഉള്ളത്. നമുക്കിപ്പോ ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം? എല്ലായിടത്തും സെന്ററുകൾ ഉണ്ടോ?
0: കേരളത്തിലെ ഓയൽ മെഡിക്കൽ കോളേജുകളിലും ചില ആശുപത്രികളിലും ADR നിരീക്ഷണ കേന്ദ്രങ്ങളാണ്. നമുക്കിപ്പോൾ 1000-ൽ പരം ADR നിരീക്ഷണ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നമ്മുടെ PVPI ഫാർമക്കോവിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ PVPI എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ADR നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അതുപോലെ അതിൽ ഈ PVPIയുടെ ഒരു ആപ്പ് ഉണ്ട്, മൊബൈൽ ആപ്പ് ലഭ്യമാണ്. അതുപോലെ PVPIയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചും ഇൻഫോം ചെയ്യാം. അപ്പം ADR നിരീക്ഷണ കേന്ദ്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് പേര് ഉണ്ട്,
1: പക്ഷെ
0: പൊതുജനങ്ങൾ അറിയുന്നില്ല. നമ്മളിവിടെ എറണാകുളത്താണെങ്കിലും നമുക്ക് പല സ്ഥലത്തുനിന്നും, കേരളത്തിന്റെ പല സ്ഥലത്തുനിന്നും നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്, നമ്മളത് അറിയിക്കുന്നും ഉണ്ട്.
1: ഇതിനോടൊപ്പം ചേർന്ന് പറയാവുന്ന ഒരു കാര്യമാണ്, അതായത് ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെ കടമയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മരുന്നുകൾ വാങ്ങിക്കുന്നതിലുള്ള ഒരു ഒരു ലൂസ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അതിനെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കാറില്ല. ചിലപ്പോൾ ഒരു ജലദോഷം, ഒരു പനിയോ വന്നാൽ മിക്കപ്പോഴും നമ്മൾ മരുന്നുകടയിൽ പോയി അവിടുത്തെ ഫാർമസിസ്റ്റിനോട് തലവേദനയുണ്ട്, ഒരു മരുന്ന് തരൂ, ചുമയുണ്ട്, ഒരു മരുന്ന് തരൂ എന്ന് പറഞ്ഞ് വാങ്ങിക്കാറാണ് പതിവ്, കുട്ടികൾക്ക് ഉൾപ്പെടെ. പക്ഷെ ഇങ്ങനെയുള്ള ഉപയോഗം നമ്മളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. ഇപ്പൊ തന്നെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതലാണ്, ആന്റിബയോട്ടിക്കുകൾ ഒരു മിഠായി പോലെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പോ സർക്കാർ തന്നെ മെഡിക്കൽ കോളേജിൽ അത് പ്രിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കരുതെന്ന് നിയമം വരെ ആക്കേണ്ടി വന്നു. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അതിലേക്ക് പോകുന്നതോറും നമ്മുടെ മൊത്തത്തിലുള്ള പൗരരുടെ ഒരു ആരോഗ്യത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ അതൊക്കെ അത് മാറുന്നുണ്ടോ?
0: നമ്മള് സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഒരാൾക്ക് ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ ഒരു ഗുളിക കഴിച്ചു ഗുണഫലം വന്നു, അപ്പൊ എനിക്കും അതേ ലക്ഷണങ്ങളാണ്, എന്നാൽ ഇത് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഗുണഫലം വരണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയില്ലേ, നമ്മുടെ ശരീരത്തിലെ വ്യത്യാസങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, ഇതെല്ലാം ഇത് അഫക്റ്റഡ് ആവും. അപ്പൊ അതുപോലെ സ്വയം ചികിത്സ, അതില് എക്സാമ്പിളാണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പറഞ്ഞത്. ആന്റിബയോട്ടിക് നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം ഫാർമസി പോകും, ഒരു രണ്ട് ആന്റിബയോട്ടിക്, അല്ലെങ്കിൽ പല്ലുവേദന, അതാണ് ഏറ്റവും സാധാരണ ആയിട്ട് കാണുന്നത്. എനിക്ക് പല്ലുവേദനയാണ്, രണ്ട് ഗുളിക തരൂ എന്ന് പറയുമ്പോൾ രണ്ട് അമോക്സിസിലിൻ ചിലപ്പോൾ എടുത്ത് കൊടുക്കും, ആന്റിബയോട്ടിക് കൊടുക്കും. പക്ഷെ അത് കറക്റ്റ് അളവിലല്ല കഴിക്കുന്നത്, കറക്റ്റ് കാലയളവിലല്ല കഴിക്കുന്നത്. സാധാരണ ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരാൾ അടിക്കുന്നു, ആദ്യം നമ്മൾ ചിലപ്പോൾ അടി കൊള്ളുമായിരിക്കും, അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഡിഫൻസ് മെക്കാനിസം കൈ തടയാൻ ശ്രമിക്കും. എന്ന പോലെ ബാക്ടീരിയയും ആദ്യത്തെ പ്രാവശ്യം ചിലപ്പം ഇഫക്റ്റ് ആവും, രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ബാക്ടീരിയ തന്നെ അതിന്റെ ഡിഫൻസ് മെക്കാനിസം എടുക്കും. അതാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ കുറച്ച് ആന്റിബയോട്ടിക്കുകളാണ് ഉള്ളത്. ഈ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിച്ചാൽ അത് റെസിസ്റ്റൻസിലോട്ട് കൂടുതൽ നയിക്കും. ഇതിനെയാണ് യുക്തിരഹിതമായ മരുന്നുപയോഗം എന്ന് പറയുന്നത്. ഇത് ഭാവിയിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു മുറിവിന്റെ പേരിൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മളിൽ വേറെ മരുന്നില്ല ഹയർ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട്. സോ അപ്പം സ്വയം ചികിത്സ, യുക്തിരഹിതമായ മരുന്നുപയോഗം, ഇതെല്ലാം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലെ തന്നെ വളരെ ഭാവിയിൽ പ്രത്യാഘാതമുള്ള സംഭവങ്ങളായി തീരാനുള്ള വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്.
1: നമ്മൾ ഏറ്റവും എളുപ്പത്തിന് ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് എത്ര കണ്ട് വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ യുക്തിരഹിതമായ മരുന്നിന്റെ ഉപയോഗം അതിന്

0: ചെറുക്കാൻ വേണ്ടി തന്നെ ആവണം ഈ സെപ്റ്റംബർ 17 മുതൽ 23 വരെയുള്ള ഫാർമക്കോ വിജിലൻസ് വീക്കിന്റെ തീം തന്നെ യുക്തിസഹമായ മരുന്നിന്റെ ശരിയായ ഉപയോഗം എന്നതിൽ തന്നെയാണ്. അതിൽ ഫാർമക്കോ വിജിലൻസിന് എന്തിനു ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനാണ് ഈ ഒരു ആഴ്ച തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് യുക്തിസഹമായ ഒരു മരുന്ന് ഉപയോഗം വ്യക്തമാക്കാമോ, അത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക?
1: ശരിയായ മരുന്ന് ശരിയായ സമയത്ത് ശരിയായ ഡോസിൽ ശരിയായ കാലയളവിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് യുക്തിസഹമായ മരുന്നുപയോഗം എന്ന് പറയുന്നത്. അതാണ് സുരക്ഷിതമായ ചികിത്സയുടെ അടിസ്ഥാനം. ഇതാണ് റാഷണൽ ഡ്രഗ്യൂസ്. ഇതുകൊണ്ട് അതായത് യുക്തിരഹിതമായ മരുന്നുപയോഗം കൊണ്ടും പാർശ്വഫലങ്ങൾ വരാം. അതാണ് ഫാർമക്കോ വിജിലൻസിന്റെ പ്രാധാന്യം അവിടെ വരുന്നത്. അതുകൊണ്ട് യുക്തിസഹമായ മരുന്നുപയോഗിക്കുക, എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുവാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞപോലെ സ്വയം ചികിത്സ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചീട്ടിന്റെ പുറകെ അത് പിന്തുടരാതിരിക്കുക, ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഫാർമക്കോ വിജിലൻസിന്റെ തീം എന്ന് പറയുന്നത്.
0: നിങ്ങൾ ഈ ഫാർമക്കോ വിജിലൻസ് വിഭാഗത്തിൽ എന്തൊക്കെയാ സംഭവിക്കുക? ഇതുപോലെ പൊതുജനങ്ങൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അതിൽ തന്നെ ചിലപ്പോൾ നെല്ലും പതിരും ഉണ്ടാവുന്ന പോലെ ചിലത് സംശയത്തിന്റെ പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പൊ ഇതിലെ കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്താണ് ആ ഭാഗത്ത് സംഭവിക്കുന്നത്?
1: നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് നമ്മളതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ ഫാർമക്കോ വിജിലൻസ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അറിയിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഫാർമക്കോ വിജിലൻസിനെ നാഷണൽ കോർഡിനേഷൻ സെന്ററിലോട്ടും അറിയിക്കും. അതോടൊപ്പം നമ്മൾ കോസാലിറ്റി അസസ് ചെയ്യും. ഇത് ഈ മരുന്ന് കൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ ഈ മരുന്നിൻ്റെ കൂടെ പേഷ്യൻ്റ് വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ മരുന്നുകൾ തമ്മിലുള്ള ഇടപെടലുകൾ കൊണ്ടാണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കോസാലിറ്റി നമ്മൾ അസസ് ചെയ്തിട്ട് ആണ് ഉന്നതങ്ങളോട്ട് അറിയിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നമ്മൾ ആക്ഷൻ എടുക്കും. നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണെങ്കിൽ, പാർശ്വഫലമാണെങ്കിൽ, നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗൈഡ് ലൈൻ വരുന്ന വരെ ആ മരുന്ന് നമ്മൾ അവിടെ നിന്ന് കോൾ ഓഫ് ചെയ്യും. അതോടൊപ്പം നമ്മൾ ഗൈഡ് ലൈൻസ് വെയിറ്റ് ചെയ്തിരിക്കും. അവരെന്ത് നിർദ്ദേശിക്കുന്നു അതിനനുസരിച്ചാണ് ചെയ്യുക. ഇനി ഉന്നതലങ്ങളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യുകയും പിന്നെ വാർണിംഗ് ലേബിൾ ഇഷ്യൂ ചെയ്യും. ചിലപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ അത് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിൽ വ്യത്യാസം വരുത്തും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റീസെന്റ് ആയിട്ട് കോഫ് സിറപ്പിലെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് കുട്ടികൾക്ക്, അത് നമ്മൾ സാധാരണയായിട്ട് അമ്മമാര് ഇതുപോലെ ഫാർമസി പോയിട്ട് ചോദിക്കുന്നതാണ്, എൻ്റെ മോന് ഇതാണ് എന്നാൽ പിന്നെ ആദ്യത്തെ കുട്ടിക്ക് ഒരു 5 ml അടുത്ത കുട്ടിക്ക് 2.5 ml കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത മരുന്നുകൾ കൊടുക്കുകയും അതൊക്കെ ഇപ്പം ബാൻ ചെയ്തെല്ലാം ഫാർമക്കോ വിജിലൻസിന്റെ ഇടപെടലുകൾ കൊണ്ടാണ്. അതാണ് നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കും. പെട്ടെന്നാണെങ്കിൽ ഇമീഡിയറ്റ് ആക്ഷൻ വേണ്ടടുത്ത് അങ്ങനെയും, അല്ല വിശകലനം കൂടുതൽ ചെയ്യണം എന്നുള്ളടത്ത് അതും ചെയ്യും. പക്ഷെ ഓരോ റിപ്പോർട്ടും ഭയങ്കര പ്രധാനമാണ്.
0: ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് പേടി ഉണ്ടാവുമല്ലോ, ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്താൽ വലിയൊരു കമ്പനിക്കെതിരെ പറഞ്ഞാൽ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന്.
1: പൊതുജനങ്ങളിലും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിലും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലയിന്റ് സിസ്റ്റം അല്ല, ഒരു പരാതി കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ല, മരുന്നിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഒരു മരുന്നിനെയും താഴ്ത്തിക്കെട്ടാനോ ചികിത്സേനെ അവഗണിക്കാനോ ഒന്നുമല്ല ഇത്. ഇത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നതിനോടൊപ്പം തന്നെ മരുന്നിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുമുള്ള ഒരു സംവിധാനമാണ് ഫാർമക്കോ വിജിലൻസ്. അതുകൊണ്ട് ഒട്ടും മടികൂടാതെ നമ്മൾ ആരോഗ്യ പ്രവർത്തകരായാലും പൊതുജനങ്ങളായാലും സംശയം തോന്നുന്ന എല്ലാം റിപ്പോർട്ട് ചെയ്യുക.
0: ഇതിൽ മോഡേൺ മെഡിസിനിലുള്ള അങ്ങനത്തെ മരുന്നുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ?
1: എല്ലാ മരുന്നുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ ചിലപ്പോൾ ആയുർവേദമൊക്കെ, എസ്പെഷ്യലി നമ്മുടെ എൽഡർലി ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതും കൂടെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ADR നിരീക്ഷണ കേന്ദ്രത്തിൽ ഞങ്ങൾ എന്ത് തന്നാലും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ശരിക്കും ആയുഷിന് വേണ്ടിയിട്ട് ഒരു ഫാർമക്കോജിലൻസ് സിസ്റ്റം വേറെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും ഇതുപോലെ ADR നിരീക്ഷണ കേന്ദ്രമുണ്ട്. നിങ്ങൾക്ക് ആണെങ്കിൽ അവിടെ കൊടുക്കാം, അല്ലെ ഞങ്ങളിൽ തന്നാൽ ഞങ്ങൾ വഴിയായിരുന്നാലും അവരിൽ എത്തിക്കുന്നതാണ്.
0: ഈ ADR നിരീക്ഷണ കേന്ദ്രം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
1: ആളുകൾക്ക് തൊട്ടടുത്ത് വേഗം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ മെയിൻ സെന്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഗാസിയാബാദിലാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലാംഗ്വേജ് ബാരിയർ കാണും, അതൊക്കെ വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മടി കുറയ്ക്കാനായിട്ടും കൂടുതൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാനും ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ADR നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുപാടെണ്ണം ഉള്ളത്. ADR എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ്. മരുന്നിന്റെ പാർശ്വഫലങ്ങളെ മെഡിക്കൽ ടേമിൽ പറയുന്നതാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന്.
0: വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചല്ല ഞാനൊരു മരുന്ന് കഴിക്കാൻ ഇടയായത്, അതിനൊരു പാർശ്വഫലം ഉണ്ടായിരുന്നു. ഞാൻ ഏത് സ്ഥലത്താണോ അവിടെ റിപ്പോർട്ട് ചെയ്യാമോ അതെയോ എനിക്ക് ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് അവിടെയുള്ള ADR കേന്ദ്രം കണ്ടുപിടിച്ച് അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുണ്ടോ?
1: അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ PVPA വെബ്സൈറ്റിലെ ADR നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. പിന്നെ ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിലെല്ലാ ഭാഷയിലും, മലയാള ഭാഷയിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് ഒരു സംവിധാനം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ADR മോണിറ്ററിംഗ് സെന്റർ ഫാർമക്കോളജി വിഭാഗത്തിലെ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളോട് ഐഡന്റിറ്റി ഒന്നും ഞങ്ങൾ ചോദിക്കില്ല. നമ്മൾ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചതാണെന്നും നിങ്ങൾ അതിനോടൊപ്പം വേറെ മരുന്ന് കഴിച്ചോ

0: എന്നുള്ള ഡീറ്റെയിൽസും പിന്നെ എന്താണ് ഉണ്ടായതെന്നുള്ള ഇവന്റിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്.
1: മരുന്നിന്റെ സാമ്പിളോ അതെന്തെങ്കിലും നേരിട്ട് കൊണ്ടുതരുമോ?
0: നേരിട്ട് തരേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളിൽ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേരോ അല്ലെങ്കിൽ ചിത്രം അയച്ചു തരാൻ പറ്റിയാണെങ്കിൽ അത് അങ്ങനെ തന്നാൽ മാത്രം മതി. നിങ്ങൾ തരുന്ന ഡീറ്റെയിൽസിന്റെ രഹസ്യ സ്വഭാവം നമ്മൾ സൂക്ഷിക്കുന്നതാണ്.
1: ഇന്ത്യയിൽ എവിടെയും ഉള്ള ഒരു ഇൻസിഡന്റ് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടെയുള്ള വേറെ റേഡിയോ സെന്ററിൽ റിപ്പോർട്ട് ചെയ്യാം.
0: ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്യാം.
1: ഇനി അറിയേണ്ടത് ഈ ഫാർമക്കോ വിജിലൻസ് സെന്ററിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു മെഡിസിന് പിന്നെന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ഒരു കൗതുകമോ അല്ലെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്കാണെ അത് അറിയാനൊരു വാഞ്ച ഉണ്ടാവും. കാരണം ഇനി ഇത് വാങ്ങിക്കാമോ ഒരു പേടിയായി കാണും പിന്നെ. അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ ഈ റിപ്പോർട്ട് ചെയ്തവർക്ക് അറിയാൻ എന്തെങ്കിലും മാർഗമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: തുടർ നടപടികൾ അറിയാനായിട്ട് ശരിക്കും ഇതിൻ്റെ മെഡിക്കലി റിലേറ്റഡ് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ അറിയാൻ പറ്റുന്നത്. അതിന് ഗൈഡ് ലൈൻസിലൊക്കെ വ്യത്യാസം വരുന്നത്. ഇനി പേഷ്യൻ്റ് ലെവൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ വിവരങ്ങൾ അവർക്ക് കൊടുക്കുന്നതാണ്. ഒരു മടിയും കൂടാതെ ഞങ്ങൾ തന്നെ വിളിക്കാം.
1: ഈ മരുന്ന് ഇനി കഴിക്കാമോ എന്നൊക്കെ അറിയണമെങ്കിൽ പിന്നെ നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം.
0: ഉറപ്പായിട്ടും നമ്മൾ റെഡിയാണ്. ജനങ്ങളിലോട്ട് ഇത് എത്തിക്കുക അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും അത് നിസ്സാരമായും അറിയാതെയും പോയിരിക്കുന്നതാണ്. മാക്സിമം അവയർനെസ് കൊടുക്കുക. ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ അതിന് ഉത്തരം പറയാനും അവരുടെ സംശയ നിവാരണം നടത്താനും ഞങ്ങൾ ഫുൾ ടീമും റെഡിയാണ്.
1: അപ്പോൾ കേവലം ഒരു ഫോൺ കോളിലൂടെ നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ ആകമാനം മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പിക്കാനുള്ള ഒരു കടമ നിർവഹിക്കാൻ പറ്റുന്നൊരു സൗകര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഉപയോഗിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാർശ്വഫലം അല്ലെങ്കിൽ ഒരു മരുന്നിന് ഗുണനിലവാരം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ സംശയമുണ്ടായാൽ പോലും, അതായത് ഇത് ഉറപ്പിക്കണമെന്ന് പോലുമില്ല, സംശയമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ടിംഗ് കൂടിയാൽ മാത്രമാണ് അതിൻ്റെയുള്ള തുടർ പഠനങ്ങൾ അതിൽ നടത്തുകയും ആ മരുന്ന് വേണോ വേണ്ടയോ അതിലെന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും വേണമോ എന്ന് ആലോചിക്കാൻ തന്നെ പറ്റുകയുള്ളൂ. അപ്പം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനായി നമ്മുടെ അടുത്തുള്ള എ ഡി ആർ സെൻ്ററുകളുടെ കോണ്ടാക്ട് PVPI എന്ന വെബ്സൈറ്റിലുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള SNIM സ്റ്റാലാക്കയിലും ഉണ്ട് ഈ സൗകര്യം. അവിടുത്തെ എ ഡി ആർ സെൻ്ററിൻ്റെ നമ്പർ ഒന്ന് പറയാമോ?
0: എ ഡി ആർ സെൻ്ററിൻ്റെ നമ്പർ 04-246-1519 എന്ന നമ്പറിൽ 9 to 4 എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ വിളിച്ചിട്ട് ഇൻഫോം ചെയ്താലും മതി, ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ മെയിൽ അയക്കാനാണെങ്കിൽ pharmacovigilance@snims.org മെയിലും അയക്കാവുന്നതാണ്. നമ്മൾ ഈ ഫാർമക്കോ വിജിലൻസ് വീക്കിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നോ അല്ലെങ്കിൽ കുറച്ച് പൊതുജനങ്ങൾ അറിയിക്കണമെന്നോ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളെ ടീം വന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതും കൂടുതൽ വിവരങ്ങൾ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്.
1: ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചൊരു നാടാണ് കേരളം. അപ്പോൾ നമുക്ക് തന്നെ ഇതിനും മുന്നോട്ടിറങ്ങാം. ഫാർമക്കോ വിജിലൻസ് എന്ന വിഭാഗത്തിനോട് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഗുണനിലവാരം ഉറപ്പ് വരുത്തുക എന്നൊരു കടമ കൂടി നമുക്ക് നിർവഹിക്കാം. അപ്പോൾ ഫാർമക്കോ വിജിലൻസ് വീക്കാണ് ഈ 23 വരെ. നിങ്ങൾക്ക് ഇതിനൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ നേരത്തെ പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫാർമക്കോ വിജിലൻസ് എന്താണെന്നും ഈ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഈ വിഭാഗത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ഇതിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ വിശദമായി നമ്മളോട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദി മേഡം.
0: താങ്ക് യു.
2: മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ MP ഇതുവരെ സംസാരിച്ചത് MP ശശികുമാർ.
3: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. സ്ലിംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 hours ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റ് സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
4: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ
6: ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
7: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രി വാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.

0: പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: പ്രിയരെ, എഫ്എം ഈവനിങ്ങിൽ സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിൻ്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0477-2-25-38-70.
0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, MES കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 80-75-24-66-74. മറ്റൊരു നമ്പർ 0484-2-97-14-00.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാനം തീയതി 30 ഈ മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-50-53-58 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0491-2-50-53-58.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി ഈവനിംഗ് മെലഡി. ചിന്നമാപ്പിളി എന്ന ചിത്രത്തിൽ മനോ, സ്വർണലത എന്നിവർ പാടിയ ഗാനം. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

0: സേവന വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842983130. 04842983130.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ

0: അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-25-05-35-8.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൗൺസിലർ നിയമനത്തിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും കൗൺസിലിംഗിൽ പരിചയ സമ്പന്നരുമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ പൂരിപ്പിച്ച അപേക്ഷ, ജാതി സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നാളെ രാവിലെ 11 മണിക്ക് എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-2-42-22-56 0484-2-42-22-56.
2: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. കൽഹോ നഹോ എന്ന ചിത്രത്തിൽ സോനു നിഗം പാടിയത്. ഗാനരചന സോനു, സംഗീതം നൽകിയത് ശങ്കർ എഹ്സാൻ ലോയ്.

ജാവേദ് അക്തറിൻ്റെ വരികൾ ശങ്കർ എഹ്സാൻ ലോയ് ചിട്ടപ്പെടുത്തി സോനു നിഗം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം കൽഹോ നഹോ.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഉച്ച കഴിഞ്ഞാണ് അവർ ചന്തയിലേക്ക് പുറപ്പെട്ടത്. അങ്ങോട്ടേക്കുള്ള എല്ലാ വഴികളിലും നല്ല തിരക്കുണ്ടായിരുന്നു. മക്കൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു. ചന്തയിലെ എല്ലാ പ്രദർശനങ്ങളും കാണുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. രാമർ അതിനും സമ്മതം കൊടുത്തു. മരണക്കിണറിലെ മോട്ടോർ സൈക്കിൾ അഭ്യാസങ്ങളും മൃഗശാലയും കണ്ടു. ഏറ്റവും ഒടുവിലായി പ്രതിമാ മനുഷ്യനെ കാണാൻ കയറി. എല്ലാവർക്കും മുന്നിൽ പ്രതിമയായി നിൽക്കുന്ന ഒരാളുടെ രൂപം. ഒറ്റ നോട്ടത്തിൽ അതൊരു പ്രതിമ തന്നെയാണ്. കണ്ണുകളിൽ മാത്രം നോക്കിയാലേ അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലാവൂ. പോളകൾ വല്ലപ്പോഴും ഒന്ന് അടയ്ക്കുന്നുണ്ട്. മുഖത്ത് നിർവികാരത, മാംസപേശികൾ ഇളകുന്നേയില്ല. മൂത്ത മകന് വാശിയായിരുന്നു പ്രതിമയെക്കൊണ്ട് ഒന്ന് സംസാരിപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ ചിരിപ്പിക്കണമെന്ന്. ആരുടെ മുമ്പിലും സംസാരിക്കാൻ മടിയില്ലാത്ത പ്രകൃതമാണ് അവൻ്റേത്. പ്രതിമയ്ക്ക് മുമ്പിൽ കൂടി നിൽക്കുന്നവരുടെ ഏറ്റവും മുന്നിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ തൊട്ടടുത്ത് ചെന്ന് മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു, നിന്റെ മുഖത്ത് ഞാൻ അടിക്കാൻ പോകുക, നീ എന്തു ചെയ്യും? പ്രതിമയുടെ മുഖത്ത് നിർവികാരത. മകൻ കണ്ണുകൾ തുറുപ്പിച്ച് ഉച്ചത്തിൽ പറഞ്ഞു, നിന്റെ കണ്ണുകൾ രണ്ടും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അപ്പോഴും നിർവികാരത. പ്രതിമയെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ അവൻ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. മകന്റെ ഊർജ്ജസ്വലത കണ്ട് രാമറിന് സന്തോഷം തോന്നി. അവന്റെ പ്രായത്തിൽ ഒരാളോട് സംസാരിക്കുവാൻ തനിക്ക് വലിയ

മടിയായിരുന്നു. സംസാരിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്ന് തോന്നിയ മകൻ പിന്നീട് പ്രതിമയെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ മുമ്പിൽ നിന്ന് പലതരം ഗോഷ്ടികളും കോക്രികളും കാണിച്ചു. അവൻ്റെ കളി കണ്ട് പ്രതിമ കാണാൻ വന്നവരെല്ലാം കൂട്ടമായി ചിരിച്ചിട്ടും പ്രതിമയുടെ ചുണ്ട് അല്പം പോലും വിടർന്നില്ല. നിർവികാരതയ്ക്ക് ഒന്നുകൂടി ആഴം വയ്ക്കുക മാത്രം. ഒടുവിൽ പരാജയപ്പെട്ട് നിരാശനായ മകൻ പറഞ്ഞു,

0: അന്നത്തെ കണ്ടുമുട്ടൽ കടന്നു വന്നു. അതെങ്ങനെ മറക്കാൻ പറ്റും? ഒരിക്കലും കാണില്ലെന്ന് ഖേദിച്ച് നടക്കുന്നതിനിടയിലല്ലേ കല്യാണിയെ അവിചാരിതമായി കണ്ടുമുട്ടിയത്? അവൾ വള വാങ്ങാൻ വന്നിരുന്നില്ലെങ്കിലോ? രാമർ സ്നേഹത്തോടെ കല്യാണിയെ നോക്കി. അമ്മയുടെ ആവശ്യം കേട്ടപ്പോൾ മകന് കൗതുകം തോന്നി. അമ്മയ്ക്കെന്തിനാ വള? അമ്മ ചെറിയ കുട്ടിയാണോ? കല്യാണി അപ്പോഴും പറഞ്ഞു, എനിക്കൊരു വള വേണം. രാമർ പഴയ വളച്ചന്തയിലേക്ക് അവരെ നയിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളും അവിടെ നിന്ന് വാങ്ങാം. വള തെരഞ്ഞെടുക്കുവാൻ കല്യാണി രാമറോട് ആവശ്യപ്പെട്ടു. അപ്പോൾ രാമർ പറഞ്ഞു, അതൊന്നും എനിക്കറിഞ്ഞൂടാ, നീ വാങ്ങിക്ക്, ഞാനിട്ട് തരാം. കല്യാണി തെരഞ്ഞെടുത്ത വള രാമർ അവളുടെ ഇടത് കൈയിലേക്കിട്ട് കൊടുത്തു. അന്നേരം പുതുപ്പെണ്ണിനെപ്പോലെ അവൾ നാണിക്കുന്നത് കാണാമായിരുന്നു. എന്തൊക്കെ വിചാരങ്ങളാണ് അവളുടെ മനസ്സിലുള്ളതെന്നറിയാൻ വളരെ പ്രയാസമാണെന്ന് രാമർ ഒരിക്കൽ കൂടി ചിന്തിച്ചു. കല്യാണിക്ക് വളയും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും വാങ്ങി പുറത്തിറങ്ങി. അപ്പോഴേക്കും സന്ധ്യയാവാറായിരുന്നു. ഇനി എവിടേക്കാണ് പോകേണ്ടതെന്നറിയാൻ രാമർ കല്യാണിയുടെ നേരെ നോക്കി. പലതരത്തിലുള്ള ഹലുവകളും ഈത്തപ്പഴങ്ങളും വിൽക്കുന്ന കടകളുടെ നിരയാണ് ഇടതുവശത്ത്. എവിടേക്ക് തിരിയണം? കല്യാണി ഒന്നും പറയുന്നില്ല. വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. അവളിപ്പോഴും പഴയ ഉച്ചനേരത്ത് തന്നെയാണെന്ന് മുഖഭാവം സൂചിപ്പിക്കുന്നു. അന്നേരം മകൻ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു, അച്ഛ, പ്രതിമ മനുഷ്യൻ ഓടുന്നു. നേരത്തെ പ്രതിമ പോലെ നിന്ന് എല്ലാവരെയും തോൽപ്പിച്ച ആൾ പരിഭ്രാന്തിയോടെ ഓടുന്നത് രാമർ കണ്ടു. അയാളെന്തോ വിളിച്ചു പറയുന്നുണ്ട്. അയാൾക്ക് പിന്നിലും ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നു. അവരും വിളിച്ചു പറയുന്നു, തീ, തീ. പ്രതിമ മനുഷ്യൻ നിന്നിരുന്ന ഓലമേഞ്ഞ ചെറിയ ഷെഡിന് മുകളിൽ തീ ആളിക്കത്തുന്നു. അത് മറ്റു സ്ഥലത്തേക്കും വ്യാപിക്കുകയാണ്. വൃശ്ചികത്തിലെ ചൂടുകാറ്റടിക്കുന്നതോടൊപ്പം തീ നാമ്പുകൾക്ക് ഉയരം വയ്ക്കുന്നു. അപ്പോഴേക്കും ആളുകൾ ഓട്ടം തുടങ്ങിയിരുന്നു. ചിലർ തീ അണയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. രാമർ ഭാര്യയെയും മക്കളെയും തീ എത്താത്ത ഒരിടത്തേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഈ വഴി നിങ്ങൾ നേരെ പുരയിലേക്ക് പോയിക്കോ.
1: നിങ്ങൾ വരുന്നില്ലേ? കല്യാണി ചോദിച്ചു.
0: ഞാൻ വേഗം വരാം, നിങ്ങൾ പോയിക്കോ. അവരെ അവിടെ നിർത്തുന്നത് ഒട്ടും പന്തിയല്ല. പോകുമ്പോൾ കല്യാണി ഓർമ്മപ്പെടുത്തി,
1: നിങ്ങൾ കുലിമാലിലൊന്നും ചാടരുതേ.
0: ഇല്ല. സുരക്ഷിതമായ വഴിയിലൂടെ അവർ പോകുന്നത് രാമർ ആശ്വാസത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും തീ പടർന്നു പിടിച്ചിരുന്നു. അണയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്ര വേഗത്തിലാണ് തീ പടരുന്നത്. സന്ധ്യയിൽ അടിച്ചുവരുന്ന കാറ്റിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായതോടെ തീക്ക് ശക്തിയേറി. തീ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരെ പെട്ടെന്നാണ് പടർന്നു കയറുന്നത്. ഒരാളെപ്പോലും അടുപ്പിക്കാത്ത വിധത്തിൽ പൊള്ളിക്കുന്ന ചൂടോടുകൂടി കറുത്തിരുണ്ട ജ്വാലകളോടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. പ്രതിമ മനുഷ്യന്റെ ഷെഡും മരണക്കിണറിന്റെ ഷെഡും ഒരേ സമയത്താണ് കത്തി അമർന്നത്. മൃഗശാലയ്ക്കും പാത്രങ്ങൾക്കും പായകൾക്കും തുണിത്തരങ്ങൾ വിൽക്കുന്ന കടകൾക്കും ഒന്നിച്ചാണ് തീ പിടിച്ചത്. മൃഗശാലയ്ക്ക് തീ പിടിച്ചപ്പോൾ മൃഗങ്ങളുടെ പരിഭ്രാന്തിയോടെയുള്ള കരച്ചിലും കിളികളുടെ ചിറകടിയൊച്ചയും പുറത്ത് വ്യക്തമായി കേൾക്കാമായിരുന്നു.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
2: പാരമ്പര്യമായി കൈമാറിക്കിട്ടുന്നതാണ് മാതൃഭാഷ. അതത് കാലത്തെ സമൂഹ ജീവിത സ്പന്ദങ്ങൾ ഭാഷയിൽ മുദ്രപ്പെടുകയും ഭാഷാജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും. എല്ലാ കാലത്തെയും യുവത്വം ഭാഷാജീവിതത്തിൽ ചില കൗതുകങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട്. അവയിൽ ചിലത് പരിശോധിക്കാം. കലക്കുക എന്ന ക്രിയാപദം സാധാരണഗതിയിൽ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായി 80s-ലെയും 90s-ലെയും യുവാക്കൾ ഉപയോഗിച്ചിരുന്നു. അത് കലക്കി എന്ന് പറയുമ്പോൾ ഗംഭീരമാക്കി, മികച്ചതാക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് നൽകിയിരുന്നത്. അത്യുഗ്ര പ്രകടനങ്ങളെ കലക്കി തിമിർത്തു എന്നൊക്കെ അവർ വിശേഷിപ്പിച്ചു. 21st-ലെ ഈ പ്രയോഗത്തിന്റെ സ്ഥാനത്ത് പൊളി എന്ന പദം കടന്നു വന്നു. മികച്ച പ്രകടനങ്ങളെ അടിപൊളി എന്നാക്കി. മികച്ച ആഘോഷ സന്ദർഭങ്ങളെ കുറിക്കാൻ ഒരേ പൊളി എന്ന പ്രയോഗവും കടന്നു വന്നു. സോഷ്യൽ മീഡിയയുടെ വരവോടെ പൊളി, പുളപ്പൻ, പൊളിസാനം എന്നൊക്കെയുള്ള പദങ്ങൾ പ്രയോഗത്തിലായി. നിഘണ്ടുവിലെ പൊളിയും പൊളിക്കലും ഒന്നുമല്ല യുവചേതനയുടെ ഉത്സവം.

0: ഉത്സവമേളങ്ങളിലെ ഈ പൊളി എന്ന് വ്യക്തമാണ്. പലപ്പോഴും ഋണാത്മകമായി ഉപയോഗിച്ചിരുന്ന പദങ്ങളെ ധനാത്മകമായി പ്രയോഗിക്കുക എന്നതാണ് പൊതുവിൽ യുവാക്കളുടെ ഒരു രീതി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കടന്നുവന്ന വിശേഷാർത്ഥത്തിലുള്ള പല പ്രയോഗങ്ങളും കൗതുകകരമാണ്. യുവത്വം ഉപദേശഭാഷയെയോ ഗൗരവം നടിച്ചുള്ള ഭാഷാ വ്യവഹാരങ്ങളെയോ പൊതുവിൽ ഇഷ്ടപ്പെടാറില്ല. അതിനെ തള്ള വൈബ്, തന്ത വൈബ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറ്. നവ സമ്പർക്ക മാധ്യമങ്ങളിലാണ് ഇത്തരം പല പ്രയോഗങ്ങളും പിറവി കൊള്ളിരിക്കുന്നത്. അസഭ്യമായ പ്രയോഗങ്ങളായി കരുതിയ പലതും കുറുക്കി OMKV എന്നൊക്കെ പ്രയോഗിച്ചു തുടങ്ങിയതും അവിടെ നിന്ന് തന്നെ. വാഴ മരവാഴ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുടെ വേരുകൾ 3-4 ദശകങ്ങൾക്കു മുമ്പേ ഭാഷയിൽ ഉണ്ടായിരുന്നെങ്കിലും അവ കുറുക്കി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. തേക്കുക, തേപ്പ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളും നവസമ്പർക്ക മാധ്യമങ്ങളിൽ നിന്നിറങ്ങി ഇന്ന് പൊതുവ്യവഹാരത്തിന്റെ ഭാഗമായി. പെൺകുട്ടികൾ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് തേപ്പെന്ന് പൊതുവിൽ പറയും. പല പിന്മാറ്റങ്ങൾ നടത്തിയവൾ തേപ്പുകാരിയായി മുദ്രകുത്തപ്പെടുന്നു. ഇതിന് വിപരീതമായി തേപ്പുകാരൻ എന്നൊരു പ്രയോഗം വ്യവഹാരത്തിൽ ഇല്ല എന്നതും ശ്രദ്ധിക്കണം. കുലസ്ത്രീ എന്ന പദത്തിന് സമകാലികമായി ഉണ്ടായ അർത്ഥവ്യതിയാനവും സമകാലിക യുവത്വ വ്യവഹാരങ്ങൾക്കിടയിൽ ഉണ്ടായതാണ്. പാരമ്പര്യവാദികൾ ഫെമിനിച്ചി എന്ന പദം രൂപപ്പെടുത്തിയാണ് ഇതിനെ നേരിട്ടത്. യുവാക്കളുടെ ഭാഷണങ്ങളിൽ കൗതുകകരമായി ചില ചുരുക്കൽ പ്രയോഗങ്ങളുണ്ട്. ആട, ആടി എന്നീ പ്രയോഗങ്ങൾ ആണട, ആണടി എന്നീ പ്രയോഗങ്ങളെ ചുരുക്കിയെടുത്തതാണ്. പഴയ ബെടായി പ്രയോഗങ്ങളെ ഇന്ന് തള്ള് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആൺകുട്ടികൾ ചങ്ങാതിമാരെ അളിയ എന്ന് വിളിച്ചിരുന്നിടത്ത് ഇന്ന് ബ്രോ എന്നും അടുത്ത ചങ്ങാതിയെ ചങ്കെന്നും കൂടുതൽ ആളുണ്ടെങ്കിൽ ചങ്സ് എന്നും പരാമർശിക്കുന്നു. ഇത്തരം പ്രയോഗങ്ങൾക്ക് നേരെ ഭാഷാശുദ്ധിവാദം ഉയർത്തുന്നതിൽ കാര്യമില്ല. ഭാഷയുടെ ഉത്സവീകരണത്തിന്റെ അടയാളങ്ങളായി അവയെ കാണുകയാണ് വേണ്ടത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.

ഫെബ്രുവരി ഇന്ന് രാത്രി 9:15 ചുറ്റുവട്ടത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം നടത്തിയ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. ഇന്ന് രാത്രി 9:15 ചുറ്റുവട്ടത്തിൽ. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-84-24-26-397 അല്ലെങ്കിൽ 04-84-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ഒരു വ്യക്തി പാഴ്വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിച്ച വിസ്മയമാണ് ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ. ശില്പനിർമ്മാണത്തിൽ പരിശീലനം ഇല്ലാത്ത ഒരാൾ ലാഭേച്ഛയില്ലാതെ കേവല സന്തോഷത്തിനായി ചെയ്യുന്ന ഔട്ട്സൈഡ് ആർട്ട് എന്ന വിഭാഗത്തിലുള്ള

റോക്ക് ഗാർഡൻ ആരാണ് നിർമ്മിച്ചത്? ഉത്തരം: ചണ്ഡീഗഡ് പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന നേക് ചന്ദ് സെയ്നി. 1988 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു.

ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ആൻസൺ കുറുമ്പത്തുരുത്ത്. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ കെ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത. 7:00 മഹിത മലയാളം. 7:25 വാർത്തകൾ തിരുവനന്തപുരം അറിയിലേ. 8:05 ചിത്രപതംഗം. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് കാവടി ചിന്ത്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചകഴിഞ്ഞ് 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തല തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിങ്ങിൽ സമകാലികം പോലീസുകാരും മനുഷ്യരാണ്. 8:00 യുവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. പ്രീതിയോടുകൂടി FM ഈവനിംഗ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നാളെ വൈകിട്ട് 7:35 മുതൽ.

0: സമയം 9 മണി കഴിഞ്ഞ് 15:35. ഇപ്പോൾ
1: ചുറ്റുവട്ടം,
2: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം. ഇന്ന് ചുറ്റുവട്ടത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കവിയോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്
3: പ്രണയത്തെ പറ്റി നെരൂദ പറഞ്ഞത് കവിതയ്ക്കും ബാധകമാണ് എന്ന് തോന്നുന്നു. But love, the love has not ended. പ്രണയം അവസാനിക്കുന്നേയില്ല. അതിന് ജനനമില്ലാത്ത പോലെ തന്നെ മരണവും ഇല്ല. അനന്തമായി നീണ്ടുകിടക്കുന്ന പുഴയാണ് പ്രണയം. Only changing lands and changing lips. ഒഴുകുന്ന ഭൂമികകളെ, സ്പർശിക്കുന്ന ചുണ്ടുകളെ മാത്രമാണ് പ്രണയം മാറ്റുന്നത്. ബാക്കിയെല്ലാം ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ കവിതയും അതുപോലെ തന്നെയാണ്. മനുഷ്യ വൈകാരികതയുടെ കുത്തൊഴുക്കാണ് അല്ലെങ്കിൽ നദിയാണ് കവിത എന്ന് പറയാം. നീർച്ചാലായി, ഉറവയായി, തടാകമായി, കടലായി ഒക്കെ അത് കാലങ്ങളിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പല കാലങ്ങളിൽ, പല നിലങ്ങളിലൂടെ, പല ഹൃദയങ്ങളിലൂടെ കവിത സഞ്ചരിക്കുന്നു. മിന്നലിന് മണ്ണിലിറങ്ങാൻ തെങ്ങൊരു ചാലകമായി നിൽക്കുന്ന പോലെ കവിതയ്ക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരാനുള്ള ചാലകം മാത്രമാണ് ജനത. ആ ജനതയിൽ ഉൾപ്പെടുന്നതാണ് എഴുത്തുകാരനും വായനക്കാരനും എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനതയ്ക്കൊപ്പം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനിതകം ആയിരിക്കണം കവിതയിലും ഉള്ളത്. പക്ഷേ നമ്മൾ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണെന്നും പറയാം. പക്ഷെ പരിണാമം എന്ന് പറയുമ്പോൾ

എപ്പോഴും ഓർമ്മിക്കേണ്ടത്, പരിണാമത്തിൻ്റെ അടിസ്ഥാന ഘടകം എത്രയെല്ലാം മാറ്റങ്ങളിലൂടെ പോകുമ്പോഴും ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഘടകങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ജീവന്റെ കണികകൾ ഇന്നും പഴയത് തന്നെയാണ്. കവിത ഏതെല്ലാം കാലങ്ങളിൽ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചാലും അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ജനിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഹൃദയത്തെ സ്പർശിക്കാനാവുക എന്നുള്ളത് മാത്രം ആണ്. നമ്മൾ പലപ്പോഴും പല വഴികളൊക്കെ, പുതിയ വഴികളൊക്കെ വെട്ടി കാലങ്ങളിലൂടെ കവിത സഞ്ചരിക്കും. പക്ഷെ ഏത് വഴിയെ കൂടെ നടന്നു പോയാലും ഭാവനയെ, ഭാഷാശേഷിയെ കൂടെ എടുക്കാൻ മറന്നുപോയാൽ കവിത ജനതയോട് സംവദിക്കുന്നതിൻ്റെ ശേഷിയും കുറഞ്ഞിരിക്കും എന്ന് തോന്നാറുണ്ട്. ലോകത്തല്ലെങ്കിൽ പ്രപഞ്ചത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കവിതയുടെയും വിഷയമാണ്. ശ്ലീല അശ്ലീലങ്ങളില്ലാതെ കാമമോ പ്രേമമോ വിരഹമോ മരണമോ വിഷാദമോ എന്തും കവിതയുടെ ബൃഹത്തായ ക്യാൻവാസിൽ ഒതുങ്ങുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായ ഭാവുകത്വങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ അഭിരുചികൾ കവിതകളെ തിരഞ്ഞെടുക്കുന്നതിൽ, എഴുതുന്നതിലെല്ലാം തീർത്തും വ്യത്യസ്തമായിരിക്കാം. അത് അതിനനുസരിച്ച് ആണ് നമ്മളുടെ എല്ലാം കവിതകളുടെ തിരഞ്ഞെടുപ്പ് എന്നിരിക്കലും, ഞാൻ ഈ ബൃഹത്തായ വിഷയത്തെ എങ്ങനെയാണ് ഇത് ഞാൻ ഉൾപ്പെടുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജനതയുമായിട്ട് ഇതിൻ്റെ സംവാദം എന്നുള്ളതിനെ പറ്റി മാത്രം ആണ് സംസാരിക്കുന്നത്. കവിത പ്രതിഫലിപ്പിക്കുന്നത് പൊതുവികാരങ്ങളെ ആയിരിക്കാം. അതേസമയം ചില കവിതകൾ ജനതയ്ക്കുള്ളിലെ ഒരു സൂക്ഷ്മ ജനതയെ പ്രതിഫലിപ്പിക്കുന്നു, ഒരു വലിയ ജനവിഭാഗത്തിനുള്ളിലെ ഒരു സൂക്ഷ്മ ജനത. അതിനെ അത് മാരക ജാഗ്രതയോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമാണ് ഇടപ്പള്ളിയുടെ മണിനാദം എന്ന കവിത. ഇടപ്പള്ളി മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ നിരന്ന് നിൽക്കുന്ന അനേകം അനേകം മുഖങ്ങളിൽ നമ്മൾ പരിചിതരായ ഒരുപാട് പേരെ കാണുന്നുണ്ട്. വിർജീനിയ ഉൾഫ്, ഏണസ്റ്റ് ഹെമിംഗ്വേ, സിൽവിയ പ്ലാത്ത് തുടങ്ങി ജാപ്പനീസ് എഴുത്തുകാരായ ഒസാമു ദസോയ്, യുകിയോ മിഷിമ, നമ്മുടെ സ്വന്തം രാജലക്ഷ്മി, നന്ദനാർ, നന്ദിത തുടങ്ങിയ ഒരു വലിയ ജനത അദ്ദേഹത്തിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മുന്നിലുള്ള വഴികളിലാണെങ്കിൽ ജനത്തിരക്കാണ്. മുമ്പ് എന്നത്തേക്കാൾ വലിയ തിരക്കുള്ള വഴിയാണ് മണിനാദത്തിന്റെ മുന്നിലേക്ക് നീണ്ടുകിടക്കുന്നത്. സഹപ്രവർത്തകയുടെ മകൾ പത്താം നിലയിൽ നിന്ന് എടുത്തു ചാടി ഛിന്ന ഭിന്നമായി മരിച്ച ഒരു വാർത്തയുടെ ആഘാതം മാറുന്നതിനു മുന്നെയാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് ജനത കടന്നുപോയ ആത്മഹത്യാ പ്രവണതയെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മറ്റെന്നത്തെക്കാളും ഇപ്പം പ്രശ്നങ്ങളെ നേരിടാനുള്ള, അഭിമുഖീകരിക്കാനുള്ള ശേഷിക്കുറവ് മുമ്പ് ഏത് കാലത്തെക്കാളും ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിനാദം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ. നമ്മളത് കേൾക്കുന്നില്ല പലപ്പോഴും. ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം ഉൾക്കൊള്ളുന്നത്. ബെൽജാറിൽ സിൽവിയ പ്ലാത്ത് പറയുന്നു, എൻ്റെ മുന്നിൽ എൻ്റെ ജീവിതം ഒരു വലിയ അത്തിമരത്തെ പോലെ നിൽക്കുകയാണ്. അനേകം അനേകം ശാഖകളുള്ള അത്തിമരത്തിൽ ഒരുപാട് അത്തിപ്പഴങ്ങൾ തൂങ്ങി നിൽക്കുന്നു. അതിലൊന്ന് സുഖപ്രദമായ ഒരു ദാമ്പത്യമാണ്, അതിലൊന്ന് ഒരു കാവ്യജീവിതമാണ്, ഇനിയൊന്ന് മറ്റുള്ള സോക്രട്ടീസിൻ്റെ വഴി, കോൺസ്റ്റൻറ്റൈൻ്റെ വഴി, അറ്റില്ലയുടെ വഴി, മറ്റനേകം മേഖലകളിലേക്കുള്ള വഴികൾ, ഇതിലേതെങ്കിലും ഒന്നേ എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയൂ. ഒന്നെടുക്കുമ്പോൾ മറ്റെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തുകയാണ്. ഇതിലേതെടുക്കണം എന്നറിയാതെ ആ അത്തിപ്പഴ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ ഓരോന്നോരോന്നായി വീണ് എൻ്റെ തൊട്ടുമുന്നിൽ ചീഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ പോലെ, വലിയ വലിയ തിരഞ്ഞെടുപ്പുകളുടെ കാലം എത്തുമ്പോൾ എന്തെടുക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയാതെ, എടുത്തതിൽ സംതൃപ്തിപ്പെടാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യരുടെ ഒരു ജനതയുടെ സൂക്ഷ്മ പ്രതിനിധാനമാണ് ശരിക്കും മണിനാദം എന്ന കവിത. ആ കവിതയുടെ ആദ്യത്തെ വരി ശ്രദ്ധിച്ചാൽ, മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം, വരുന്നു ഞാൻ എന്നാണ് പറഞ്ഞത്. പോകുന്നു ഞാൻ എന്നല്ല. ആരോടാണ് വരുന്നു എന്ന് പറയുന്നത്? ഒരു നിമിഷത്തെ ഒറ്റ പ്രേരണ എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിലും നിരന്തരമായ സംഘർഷങ്ങളുടെ ഒരൊറ്റ പ്രതിഫലനം ഒരു നിമിഷത്തിൽ ആണ് പലപ്പോഴും ആത്മഹത്യയായി മാറുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും അതിനിടയിലുള്ള ഒരു നേരിയ നൂൽപ്പാലം പോലെ ജീവിതം നിൽക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാരോട് ഞാൻ വരുന്നു എന്നാണ് ഒരു കവി പറയുന്നത്. അപ്പം നിരന്തരമായി അവിടെ നിന്ന് വിളികൾ മുഴങ്ങുന്നുണ്ട്. ഇതുവരെ ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞ് നിന്ന ഇടത്തേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവി കടന്നു ചെല്ലുകയാണ്. അതിനുശേഷം മാത്രമാണ് ഇപ്പുറത്തുള്ള ആൾക്കാരോട് ഞാൻ പോകുന്നു എന്ന് പറയുന്നത്. അനുനയിക്കാൻ എത്തുമെൻ കൂട്ടരോട് അരുളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി എന്ന്. പലരും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു കാണും. അവരോടായിരിക്കണം. ഇനി സമൂഹത്തിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് തിരസ്കൃതനായി എന്ന് തോന്നുന്ന നിമിഷം, ചുറ്റുപാടും ആരും ഇല്ലെന്ന് തോന്നുന്ന നിമിഷം, ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് അതുവരെ നമ്മൾ ജീവിച്ച ഭൂമി, അതുവരെ നമുക്ക് എഴുതാനായിട്ട് മഷി മുക്കിത്തന്ന നമ്മുടെ പ്രകൃതി, അതിനോടൊക്കെയാണ് യാത്ര പറയുന്നത് അവരോടാണ്. സഹതപിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ, കവനലീലയിൽ എന്നുറ്റ തോഴരാം, കനകതൂലികേ, കാനനപ്രാന്തമേ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് മാത്രമേ ഒരു കവി

0: യാത്ര പറയാനായിട്ട് കഴിയുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ ഒരു സൈക്കോളജി പഠിക്കുന്ന ഒരാൾക്ക്, ആത്മഹത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് എടുത്തു വെച്ച് അപഗ്രഥിക്കാൻ പറ്റുന്നതാണ്. ഏത് കാലത്തെ അത്തരം മരണങ്ങളുടെ, അകാല ചരമങ്ങളുടെ പിന്നിലും അടങ്ങിയിരിക്കുന്ന എല്ലാവിധ മാനസിക സംഘർഷങ്ങളും അതിനെ നേരിടാനുള്ള ശ്രമങ്ങളും പൊരുതലുകളും പരാജയങ്ങളും അവതരിപ്പിക്കുന്ന ഒരു അവസാന നിമിഷത്തെ രേഖയാണ് ഇത് എന്ന് പറയാം. പിന്നീട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, നിരന്തര സമ്മർദ്ദങ്ങളുടെ അനേകം ഘട്ടങ്ങൾക്കൊപ്പം ഈ ഒരു കാരണം ആണ് ഇവിടെ അദ്ദേഹത്തിന്റെ നഷ്ടപ്രണയം എന്ന് പറയുന്നത്. കഠിനകാലം കഥനമൊരൽപ്പമ കവിളിണയിൽ കലർത്താതിരിക്കണേ എന്ന് അവസാനമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പരിഭവത്തിൻ പരുഷ പാഷാണകം തുരുതുരയായി പതിച്ചു തളർന്നൊരൻ ഹൃദയം അൺഭിത്തി ഭേദിച്ചുതിരും ഈ രുധിര ബിന്ദുക്കൾ ഓരോന്ന് മൊഴിയിൽ പ്രണയഗാനം എഴുതുന്ന തൂലികയ്ക്കുണർ വിയറ്റുമോ ഏറ്റാൽ ഫലിക്കുമോ എന്ന് ഒരു കവിയുടെ അവസാനത്തെ ചോദ്യവും അവസാനത്തെ ആഗ്രഹവുമാണ്. പ്രണയത്താൽ മരണമടഞ്ഞ എൻ്റെ ഹൃദയത്തിൽ നിന്നുതിർന്ന രക്തത്തുള്ളികൾ ഇനി വരുന്ന ജനതയ്ക്ക് ഒരു കവിത എഴുതാൻ പ്രേരകമാകുമെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ തറഞ്ഞു നിൽക്കുമെങ്കിൽ ജീവിതം അത്രയെങ്കിലും ധന്യമായി എന്ന് കരുതുന്ന ഒരു പ്രതീക്ഷയുടെ, അവസാന പ്രതീക്ഷയുടെ കൂടെ ഒരു നാളം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പിരിഞ്ഞുപോയത്. ഏത് തലമുറയിൽ നിന്നും ഒരു മനുഷ്യനെങ്കിലും ആ കവിത വായിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവി എന്നുള്ള നിലയ്ക്കുള്ള ജീവിതം സാർത്ഥകമായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ശരിക്കും പറഞ്ഞ മണിനാഥം എഴുതിയത് ജീവിച്ചിരുന്ന ഒരു കവിയല്ല, മരിച്ച കവി എഴുതിയ വരികളാണത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം മണിനാഥത്തിന് ശേഷമാണ് പെട്ടെന്ന് ഒരു ആത്മഹത്യയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടതെങ്കിലും അതിന് മുന്നേ അദ്ദേഹം എഴുതിയ കവിതകൾ പരിശോധിച്ചാൽ എത്രയോ മുന്നേ തന്നെ ഈ പ്രവണത, ഈ നിരാശ, ഈ വേദന അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ജീവിതം ഇനിയും ഞാൻ പേറിലും ത്യജിക്കലും ഈ വിധം കരയുവാനുള്ളതാം എന്റെ ജന്മം എന്ന ഒരു കവിതയിൽ, ഞാനിതാ വിരമിപ്പൂ എന്ന കവിതയിൽ പറയുന്നു, വിണ്ണിനെ കാട്ടിത്തന്ന നിൻമുഖത്തൊഴിയാത്ത കണ്ണുനീരർപ്പിച്ച ഞാൻ എന്നെന്നും കൃതജ്ഞൻ താൻ എന്ന് കാമുകിയോടുള്ള കുറ്റബോധം പറയുന്നിടത്ത് പറയുന്നു, ക്ഷമിക്കണേ ഞാനിതാ വിരമിപ്പൂ എന്നാണ് ആ കവിത അവസാനിക്കുന്നത്. സമൂഹ ജീവിയായ മനുഷ്യനും ഏകാന്ത ജീവിയായിട്ടുള്ള അല്ലെങ്കിൽ കൽപ്പനാ ജീവിയായിട്ടുള്ള കവിയും തമ്മിലുള്ള സംഘർഷത്തെ അവതരിപ്പിക്കുന്ന കവിതയായിരുന്നു വിപ്ലവം. വിപ്ലവം അതിൽ അദ്ദേഹം പറഞ്ഞത്, ആഴമേറിയിടുന്ന ആഴികടക്കിലും ആഴക്കുവെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടി വരുന്ന മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയാണ്. തകരൂ തകരൂ എന്ന കവിതയിൽ, കരയാൻ മാത്രം രണ്ട് കണ്ണുമായി പിറന്ന ഞാൻ തിരയാൻ ഇനി എങ്ങുമില്ല ആനന്ദത്തെ എന്നാണ് ഇടപ്പള്ളി എഴുതിയത്. പോകട്ടെ മുന്നോട്ട് നാൻ, എന്നാലും എനിക്കാട്ടെ ശോക സിന്ധു തൻ ആഴം കണ്ടതിനൊന്നാം മുദ്ര എന്ന് ഒരു കവി പറയും. വിഷാദമാകുന്ന ദുഃഖമാകുന്ന കടലിനെ കണ്ടതിൻ്റെ, അതിൽ മുങ്ങിയതിൻ്റെ ആദ്യത്തെ മുദ്ര, ആദ്യ സുവർണ മുദ്ര എനിക്കിരിക്കട്ടെ എന്ന് എത്രയോ മുന്നേ എഴുതി വെച്ച കവിയാണ് മണിനാഥത്തോടൊപ്പം നിലച്ചുപോയത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. കഠിന നിരാശതൻ മണ്ഡലത്തിൽ തടയും തളരും തകർന്നു പോകും, തകരും ഞാൻ ജീവിതം ആകമാനം, പകരാവൂ പാവന പ്രേമഗാനം എന്ന് തകരും തകരും എന്നുള്ള കവിതയിൽ, പറ്റാത്തൊരിറ്റ അനുകമ്പ ലഭിക്കുവാൻ ചുറ്റിത്തിരിഞ്ഞു ഞാൻ നാൾ കഴിപ്പൂ എന്ന് എത്രയോ മുന്നേ ഒരു കവിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു പോയി. നമ്മൾ ഓരോരുത്തരും ഓരോ വിഷയത്തെയും നോക്കുന്ന ആംഗിൾ, നമ്മുടെ വീക്ഷണ കോണുകൾ വ്യത്യസ്തമായിരിക്കും. പ്രതിഭയുടെ ശക്തി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സൂക്ഷ്മമായ ഒരു നോട്ടാണ്. നമ്മൾ കാണാത്ത പലതും അവിടെ കാണുകയും അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നോട്ടവും അതിൻ്റെ അവതരണവും, വായനയ്ക്ക് ശേഷം ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു അനവധ്യ ഭാവം, നാളെയിലേക്ക് നമ്മുടെ ഓർമ്മയിൽ തങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും, അത്രയാണ് ശരിക്കും ഒരു കവിതയ്ക്ക് നൽകാൻ കഴിയും. ചങ്ങമ്പുഴ കവിതയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹം തന്നെ മറ്റൊരവസരത്തിൽ മനസ്വിനിയിൽ ഉപയോഗിച്ച ഒരു വാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭാവവ്യാപന ശക്തി എന്നൊരു വാക്ക് മനസ്വിനിയിൽ ചങ്ങമ്പുഴ ഉപയോഗിച്ചിട്ടുണ്ട്. അവസാന ഭാഗം എത്തുമ്പം, ഭാവവ്യാപക ശക്തി നശിച്ചോർ ആ വദനത്തിൻ ചുളിവുകളിൽ എന്നാണ് പറയുന്നത്. ഭാവത്തെ സന്നിവേശിപ്പിക്കാൻ, മറ്റൊരാളിലേക്ക് പകർത്താനുള്ള ശേഷി നശിച്ചുപോയ വദനം എന്ന് പറഞ്ഞ പോലെ, കാവ്യഭാവത്തെ അനുവാചകന്റെ ഹൃദയത്തിലേക്ക് പകർത്താൻ ചങ്ങമ്പുഴയ്ക്കപ്പുറം സമർത്ഥനായ മറ്റൊരു കവി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ ചില സന്ധ്യകൾ കാണും, അതിന് ചുറ്റും കുറെ പച്ചപ്പുണ്ടാവും, വെള്ളം ഉണ്ടാവും, മനുഷ്യരുണ്ടാവും, പക്ഷെ എല്ലാ ഓർമ്മയും മറഞ്ഞതിന് ശേഷം ആ സന്ധ്യ ചിലപ്പോൾ ഒരു ചുവപ്പായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. എല്ലാ വരികളും അസ്തമിച്ചു പോയ ശേഷം, എല്ലാ വരികളും സമ്പൂർണമായി മറന്നു പോയതിനു ശേഷം ഒരു കവിതയെപ്പറ്റി ഒരാളുടെ ഹൃദയത്തിൽ ശേഷിക്കുന്നത് എന്താണോ അതാണ് ഭാവം. ആ ഭാവത്തിൻ്റെ പൂർണിമയാണ് ശരിക്കും പറഞ്ഞാൽ ചങ്ങമ്പുഴയുടെ കവിത എന്ന് പറയുന്നത്.
1: ഏത് ജനതയിലൂടെയും സഞ്ചരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മൾ കാണുന്നത്. രമണൻ

0: രമണനിലെ പ്രകൃതി, രമണനിലെ പ്രണയവും പ്രണയ ഭംഗവും. എൻ്റെ തലമുറയൊക്കെ കുറേയൊക്കെ കണ്ടു പരിചയമായി പെട്ടിട്ടില്ല. ഇന്നൊക്കെ ഒരു ഏകദേശം തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയുണ്ട്. നമ്മൾ തിരുനെല്ലൂരിൻ്റെ കവിതയിലൊക്കെ പറയുന്ന പോലെ പിച്ചിയും മുല്ലയും പൂക്കുന്ന മുറ്റങ്ങൾ, നാടൻ എല്ലിച്ച കോഴികൾ കൊക്കി നടക്കുന്ന മുറ്റങ്ങൾ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ ആണുള്ളത്. ചാത്തൻ സാവിത്രിക്കായിട്ട് താമരമുട്ട് പറിച്ചെടുത്ത താമരക്കുളങ്ങൾ കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. ഇന്നങ്ങനെ താമരക്കുളങ്ങളുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇങ്ങോട്ട് പോരും വഴി വടക്കേ കുന്നിൻ അങ്ങേച്ചെരുവിൽ വയലരികിൽ ഓമനയായൊരിലവുണ്ട് പൂത്തിട്ട് താമര പൊയ്ക അതിൻ കരയിൽ. വരും വഴി അവളെ ഓർത്തു വെള്ളത്തിലിറങ്ങി മുറ്റാത്ത തണ്ടാരിലയും അതിൽ കണ്ടൊരൊറ്റപ്പൂമൊട്ടും പറിച്ചെടുത്തേൻ എന്നാണ് ചാത്തൻ പറയുന്നത്. എത്രയോ ചാത്തന്മാർ ജോലി കഴിഞ്ഞ് താമരക്കുളത്തിൻ്റെ അടുത്തൂടെ പോയിട്ടുണ്ടാവും. അതിലൊരു ചാത്തനാണ് ആ പൂ പറിച്ച് എടുക്കാൻ തോന്നിയത്. ഇങ്ങനെയുള്ള പ്രകൃതി നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജെൻസികൾ വല്ലാതെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അവരെല്ലാം കണ്ട വഴി ബൈക്കും എടുത്ത് പോകുമ്പോൾ, റെയിൽ പിടിക്കാൻ പോകുമ്പോൾ, ഇതുപോലൊരു ഇലവിൻ്റെ ചായ്വിൽ ഒരു താമരക്കുളവും വയലേലയും കണ്ടാൽ അവിടെ നിൽക്കും, റെയിൽ പിടിക്കും, ലൊക്കേഷൻ ഇട്ടിട്ട് പേജ് ഫോളോ ചെയ്തോളൂ എന്ന് പറയും. കാരണം പ്രകൃതി എന്നും ഏത് കാലത്തും മനുഷ്യനെ ആകർഷിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഒരാൾ റീലിടുമ്പോൾ എല്ലാവരും അതിമനോഹരമായ പ്രദേശം, പണ്ട് നമ്മുടെ സ്വാഭാവിക ലോകമായിരുന്ന ഇടം ഇപ്പോൾ ഒരു വയലേല കണ്ടാൽ മതി നമ്മൾ കൊല്ലങ്കോട് പോകും വയലിൻ്റെ ഫോട്ടോ എടുക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ആ പ്രകൃതികളുടെ റെക്കോർഡഡ് ഡേറ്റ അടങ്ങിയിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നിട്ട് പോകുന്ന കാലങ്ങളുടെ കവിതകൾ എന്ന് പറയുന്നത്. അത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് രമണനിൽ ആണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കവിയോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. നിർവഹണം MB ശശികുമാർ, സഹകരണം സുനീത പ്രസാദ്.
2: ചുറ്റുവട്ടം,
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.

പ്രീതിപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹം സാത് സാത് ഹേ ഈ ചിത്രത്തിൽ ഹരിഹരൻ, പ്രതിമ റാവു, ഘനശ്യാം വാസ്വാനി, സന്തോഷ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന രവീന്ദർ റാവൽ, സംഗീതം രാം ലക്ഷ്മൺ.

ചിത്രം പോലീസ് പബ്ലിക്. അമിത് കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ആസാദ് ഭോപ്പാലി, സംഗീതം രാം ലക്ഷ്മൺ.

0: കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനം രാം പേർ കാ ലക്ഷ്മൺ. ഗാനരചന മജ്രൂഹ്, സംഗീതം ആർ ഡി ബർമൻ.
1: ക്യാ കഹാ?

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പാടിയത് കുമാർ സാനു, അൽക യാഗ്നിക്. ചിത്രം വിജയ് പഥ്. ഗാനരചന സമീർ ഖാസ്മി. സംഗീതം അനു മാലിക്.

കുമാർ സാനു, ആഷ ഭോസ്ലെ എന്നിവർ പാടിയ ഗാനം ചിത്രം ബൽമ. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റഫി, ആഷ ഭോസ്ലെ എന്നിവർ പാടിയ ഗാനം കേൾക്കാം ഇനി. ആരാധന എന്ന ചിത്രത്തിൽ ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ആർ ഡി ബർമൻ.

പ്രിയമുള്ളവരെ, ഒരു ഗാനം കൂടി കേൾക്കാം. ഏക് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ സോനു നിഗം, അൽക യാഗ്നിക്, ആനന്ദ് രാജ് ആനന്ദ് എന്നിവർ പാടിയത്. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ആനന്ദ് രാജ്.

0: ചില്ലു ജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ആകാശത്തിന്റെ നിറമേത്? ആകാശത്തിന്റെ ഭാവമേത്? വലയ്ക്കുന്നൊരു ചോദ്യമാണിതെന്നറിയാം. പ്രകൃതിയുടെ മുഖമാണ് ആകാശത്തിൻ്റേത്. മാറി മറിയുന്ന പ്രകൃതിയുടെ ഭാവങ്ങൾ ആകാശം നമുക്ക് കാട്ടിത്തരുന്നു. അതിനിഗൂഢമായ പലതിനെയും ഒളിപ്പിച്ച് മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന മനുഷ്യമുഖത്തോട് പ്രകൃതിയുടെ ഈ മുഖത്തിന് സാമ്യതകൾ ഏറെ. പ്രക്ഷുബ്ധമായ മനസ്സിനെ ഒട്ടൊന്നുമല്ല ആകാശനീലിമ സാന്ത്വനിപ്പിക്കുന്നത്. എങ്കിൽ ഈ നീലിമ ഒരു സത്യമോ? പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ഉത്സാഹത്തോടെ നടന്ന മനുഷ്യൻ ഒരിക്കൽ കണ്ടെത്തി ഈ നീലിമ ഒരു മിഥ്യയാണെന്ന്. ദിനാദ്യത്തിൽ ചുവക്കുകയും പിന്നീട് രമിപ്പിക്കുന്ന നീലനിറം പൂകുകയും ചെയ്യുന്ന ആകാശം മറ്റൊരു മനുഷ്യമുഖത്തെ നമുക്ക് കാട്ടിത്തരുന്നു. രാത്രി ഇരുൾ പരക്കുമ്പോൾ 1000 നക്ഷത്രദീപങ്ങൾ കൊണ്ട് ഇരുളിനെ എതിരിടാൻ ശ്രമിക്കുന്ന ആകാശം പൊള്ളയായ നമ്മുടെ മോഹങ്ങളുടെ നേർക്കാഴ്ചയാകുന്നു.

നീലിമയുടെ മേലാപ്പിനപ്പുറം ശൂന്യതയുടെ വിജനതയുടെ തീരമൊരുക്കി കാത്തിരിക്കുകയാണ് ആകാശം. ആഴക്കടലിൻ്റെ ഗഹനരയ്ക്കും ശൂന്യതയുടെ അനിശ്ചിതത്വത്തിനും നിറം ഒന്നു തന്നെയാണ്. അത് മറച്ച് എന്നും നക്ഷത്രദീപങ്ങളൊരുക്കി നമ്മെ രമിപ്പിക്കുകയാണ് ആകാശം.

ഇളം കാറ്റും ചാറ്റൽ മഴയും നമുക്ക് കാൽപ്പനികമായ സുഖാനുഭൂതിയാണ് പകർന്നു തരുന്നത്. ചക്രവാളങ്ങളിൽ തെളിയുന്ന നീലിമയും സന്ധ്യയ്ക്ക് പടരുന്ന രാഗരേണുക്കളും ആകാശത്തെ പ്രണയസങ്കല്പങ്ങളോടടുപ്പിക്കുന്നു. രാത്രി മാനത്ത് വിടരുന്ന അമ്പിളിയും കാൽപ്പനിക സൗന്ദര്യം തുളുമ്പുന്ന ബിംബമാണല്ലോ നമുക്കെപ്പോഴും.

പൂർണേന്ദുവിനെ പ്രണയബിംബമായി കൽപ്പിച്ചു നൽകിയ കവികൾ നമുക്ക് നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ്. സുന്ദരമായ ഈ മുഖത്തിന് പിന്നിൽ വൈരൂപ്യം ഒളിച്ചിരിക്കുന്നു. ഏറെ ആകർഷണീയമായ വെള്ളിനിലാവ് പോലും അമ്പിളിക്ക് സ്വന്തമല്ല എന്നറിയുക. പകരം ഒരു തട്ടിപ്പുകാരന്റെ ബിരുദോടെ നമ്മെ മയക്കുന്ന ഒരു കള്ളക്കാമുകന്റെ വേഷമല്ലേ കൂടുതൽ ചേരുക?

നമുക്ക് മോഹങ്ങളുടെ ഒരു പൊയ്ക്കാഴ്ചയാണ് ഗഗനനീലിമ തരുന്നത്. നമ്മെ നോക്കി കണ്ണു ചിമ്മുന്ന താരകങ്ങൾ നൽകുന്നത് നിലയില്ലാത്ത മോഹങ്ങളുടെ, പ്രതീക്ഷകളുടെ ആകാശകൊട്ടാരങ്ങൾ. എത്ര എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്ത മോഹങ്ങൾക്കൊടുവിൽ നാം മനസ്സിലാക്കുന്നു, ഈ മണ്ണിൽ നമ്മുടെ ഈ ജീവിതം മാത്രമാണ് സത്യമെന്നത്.

ഒരു പൂവിരിയുന്ന നിശബ്ദതയോടെ പൊട്ടിവിടരുന്ന പ്രഭാതം ചേതോഹരമാണ്. ആകാശത്ത് പരക്കുന്ന പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി ഭൂമിയും തരളിതമാവുകയാണ്. പൊതിയുന്ന പച്ചപ്പിൽ തെളിയുന്ന പൂക്കളും ചിരിച്ചുല്ലസിക്കുകയാണ് ഈ ആകാശത്തിന്റെ ചുവട്ടിൽ.

ഏറെ മോഹിപ്പിക്കുന്നതാണ് ആകാശനീലിമ. എന്തൊക്കെ പറഞ്ഞാലും കടലിന്റെ ചാരുതയും ആകാശത്തിന്റെ വശ്യതയും അതിന്റെ നീലിമ തന്നെയാണ്. ഈ നീലിമയുടെ താഴെ മോഹങ്ങളാകുന്ന മേഘച്ചിറകേകി പറക്കാൻ നമ്മുടെ മനസ്സ് വെമ്പുന്നു. അതിനായി ഏറെ കൗതുകങ്ങളൊരുക്കി ആകാശം നമ്മെ മാടി വിളിക്കുകയാണ്. കൊച്ചുകുട്ടിയുടെ ജിജ്ഞാസയോടെ നാമിത മോഹങ്ങളുടെ പ്രതീക്ഷകളുടെ ലോകത്തിലേക്ക്.

0: പ്രതീക്ഷകളുടെ തിരമാലകളും മോഹങ്ങളുടെ മേഘച്ചിറകുകളും ക്ലേശം നിറഞ്ഞ ഈ ജീവിതത്തിന് അല്പം പ്രകാശം പകരുമെങ്കിൽ പ്രത്യാശ പരത്തുന്ന ഇത്തരം മിഥ്യകളാകട്ടെ സത്യം. ചില്ലുജാലകം സമാപിക്കുന്നു. സത്യവും മിഥ്യയും ഇഴചേരുന്ന ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി ചില്ലുജാലകം അടുത്തയാഴ്ച വീണ്ടും വരും. അതുവരെ വിട.
1: ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം ഡോക്ടർ വിപുൽ മുരളി. സഹായം അർപ്പണ കൃഷ്ണരാജ്.
2: ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9444-5-5888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം: 0484-24-26-397, 0484-24-26-397.

387 94 46 45 58 88. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡും.